0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: You are listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടു പൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
3: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
1: ഇങ്ങനെ ഒരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പി മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
4: ബെസ്റ്റ് ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
5: ഓടിക്കും.
4: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാണ്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കുറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
6: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
7: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
8: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
7: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
8: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ്റ്റ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായില് സിൽക്കൺ ഡയസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം നമുക്ക് ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.
9: You're my

0: You're listening to Home 92.2 FM. Home is a feeling. Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, ശുഭദിനം, സുപ്രഭാതം, സബാൽ ഖേർ. ഹോം 92.2 FM സ്റ്റേഷനിലേക്ക് എല്ലാ പ്രിയ ലിസണേഴ്സിനും സുസ്വാഗതം. വേക്കപ്പ് കോൾ വിത്ത് ജയ സ്റ്റാർട്സ് ഹിയർ. പുതിയ മാസം, പുതിയ ആഴ്ച, പുതിയ ദിവസം, പുത്തൻ പ്രതീക്ഷകൾ, പുതിയ കാൽവയ്പ്പുകൾ, എല്ലാം പുതുമയോടെ നമുക്ക് ആരംഭിക്കാം. ഇന്നൊരു കടുകട്ടിയോടുകൂടി ദിനം തുടങ്ങാമെന്ന് വിചാരിച്ചു. കുറച്ച് സാൻസ്ക്രിറ്റിലേക്ക് പോകാം. യഥാദൃഷ്ടി തഥാ സൃഷ്ടി. വളരെ ഈസിയാണ്, സിമ്പിളാണ്. വലിയ കടുകട്ടിയൊന്നും നമുക്ക് ഓർത്തിരിക്കാൻ പറ്റില്ല. പക്ഷെ ഇത് എപ്പോഴും എൻ്റെ മനസ്സിൽ ഉള്ള ഒരു ശ്ലോകമാണ്. യഥാദൃഷ്ടി തഥാ സൃഷ്ടി. ഈസിയാണ്, ഹിന്ദി എഴുതും പോലെ എഴുതാവുന്നതേ ഉള്ളൂ. പക്ഷെ പറയുമ്പോൾ ഒരു കട്ടപ്പൊട്ട കട്ടപ്പടയെന്നൊന്ന് സ്ട്രെസ് ചെയ്ത് പറയേണ്ടി വരും. ഇറ്റ്സ് വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ ലൈൻ വൺ മസ്റ്റ് റിമൈൻഡ്. അതായത്, നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് നാം അതായി തീരുന്നു. അത്രയും സിമ്പിളാണ് എൻ്റെ അർത്ഥം. ദ വേ യു തിങ്ക് ബിക്കംസ് ദ ലൈഫ് യു ലിവ്. അത് മാത്രമാണ് ഇതിന്റെ അർത്ഥം, സാരാംശം. നമ്മുടെ കാഴ്ചയും കാഴ്ചപ്പാടും അത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് ഇത് നമ്മെ പഠിപ്പിക്കുന്നു. യഥാദൃഷ്ടി തഥാ സൃഷ്ടി. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് പറഞ്ഞതുപോലെ, എവ്രിതിങ് ടേക്സ് ടൈം. ആ ഒരു തത്വം മനസ്സിലുറപ്പിച്ചു കൊണ്ടുപോവുക. നോട്ട് എവ്രി വൺ വിൽ സപ്പോർട്ട് യു. പെയിൻ സംടൈംസ് ഹെൽപ്സ് യു ടു ഗ്രോ. എന്നാലും ചില അവസാനങ്ങൾ, ചില ബന്ധങ്ങൾ നിൽക്കുമ്പോൾ ഒരു പുതുമയുടെ, ഒരു പുത്തൻ അധ്യായം അവിടെ തുറക്കുകയാണ് എന്നുള്ളൊരു ചിന്ത നമുക്ക് കൂടുതൽ ശക്തി പകരുന്നു. എപ്പോഴും വാട്ട് മാറ്റേഴ്സ് മോസ്റ്റ് എന്ന് ചോദിച്ചാൽ, ദ മൈൻഡ് സെറ്റ്. മൈൻഡ് മാറ്റേഴ്സ് ദ മോസ്റ്റ്. ഗോഡ്സ് ടൈമിംഗ് ഈസ് ഓൾവേസ് പെർഫെക്റ്റ്. ലൈഫ് ബിക്കംസ് ഈസിയർ വെൻ യു അക്സെപ്റ്റ് ദ ലെസൺസ്. എല്ലാ പാഠങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ കാൽവയ്പോടെ പുതിയ ദിവസത്തിലേക്ക് നമുക്ക് കടക്കാം. ഹിയർ വി സ്റ്റാർട്ട് ടുഡേസ് വേക്കപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
0: ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling. Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: ലൈഫ് ഈസ് ഈക്വൽ ടു ഡാഷ്. ഒരുപാട് കമ്പാരിസൺസ് ഈ ഷോയിലൂടെ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഒരു ഫാൻ പോലെയാണ് ജീവിതം, കൂർക്കമ്പലി പോലെയാണ് ജീവിതം. നാം അത് ചെയ്യുമ്പോൾ നാം അറിയുന്നില്ല, മറ്റൊരാൾ ചെയ്യുമ്പോൾ നമുക്ക് അരോചകമാകും. ഫാൻ ഇതുപോലെയാണ്, കറണ്ട് പോയാൽ പിന്നെ നമുക്ക് അപ്പം മാത്രമേ നമ്മൾ ഫാനിന്റെ കാര്യം ആലോചിക്കുകയുള്ളൂ. അതുപോലെ ഈ റീസെന്റ് ആയിട്ടൊരെണ്ണം കേട്ടതാണ്, നമ്മുടെ ബന്ധങ്ങൾ ഒരിക്കലും ഒരിക്കലും ചേരാത്ത ആൾക്കാർ ചേരുമ്പോൾ എത്ര മധുരതരമാകും എന്ന് കാണിച്ചു തരുന്നത് അത്രേ ഉപ്പും മാങ്ങയും, പച്ചമാങ്ങയും ഉപ്പും കോമ്പിനേഷൻ പോലെ. തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലെങ്കിൽ ചിലർ ഒരുമിച്ച് കൂടിയാൽ കിട്ടുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ ആ ഒരു വൈബ് ഉണ്ടല്ലോ, പച്ചമാങ്ങയും ഉപ്പും കൂട്ടി കഴിക്കുന്നത് പോലുള്ള സ്വാദാണ് അതിന് തരുന്നത്. അത് അനുഭവിച്ചാൽ മാത്രമേ മനസ്സിലാകുള്ളൂ, എത്ര പറഞ്ഞാലും മനസ്സിലാക്കില്ല. അങ്ങനെ ആയിരിക്കണം ചില ബന്ധങ്ങൾ എന്നാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ ഒരു കമ്പാരിസൺ കേട്ടത് എന്താണെന്നോ, നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരമായ ഒരു കമ്പാരിസൺ, ലൈഫ് ഈസ് ലൈക്ക് എ മലയാളി പൊറോട്ട. ഇതേതോ നോർത്ത് ഇന്ത്യൻ മലയാളി എഴുതിയതാണോ എന്ന് എനിക്കൊരു സംശയം. ജീവിതം പൊറോട്ട പോലെയാണത്രേ, അതായത് നന്നായി പാകപ്പെടാൻ ജീവിതം തന്നെ അതിനെ പലകുറി തല്ലി ചതച്ച് പ്രതിസന്ധികളുടെ ചൂളയിലിട്ട് പൊള്ളിച്ചെടുക്കാം. പക്ഷേ ഓരോ തിരിച്ചടികളുമാണ് അവനെ പാകപ്പെടുത്തിയെടുക്കുന്നത്. എത്രയൊക്കെ ചതച്ചാലും അടിച്ച അമർത്തിയാലും ഒടുവിൽ ആ ചൂളയിൽ വെന്തുരുകി വരുമ്പോൾ ഏവർക്കും പ്രിയപ്പെട്ട രുചികരമായ അനുഭവമായി ജീവിതം മാറി മറിയും, ഒരു പൊറോട്ട പോലെ.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: ഒരു കടങ്കഥ. കടങ്കഥ എന്ന് പറയുമ്പോൾ നമ്മുടെ മിഡ് മോർണിംഗ് ഷോയിൽ ആർ ജെ നിത്യ ഒരുപാട് കടങ്കഥകളുമായിട്ട് വരാറുണ്ട്. ഇതല്ല. ചവിട്ടി താഴ്ത്തും തോറും മുന്നോട്ട് പോകുന്ന കുതിക്കുന്നത് എന്ത്? അത് സൈക്കിൾ ആണ്. സൈക്കിൾ നമ്മുടെ ജീവിതത്തിലൊരു മോട്ടിവേഷണൽ ഫാക്ടറാണ്. എത്ര തന്നെ ചവിട്ടി താഴ്ത്തിയാലും അത് മുന്നോട്ട് തന്നെ പോകുന്നത് പോലെയാണ് ചില കാര്യങ്ങൾ. അതുപോലെ നമ്മൾ കാറ് ഡ്രൈവ് ചെയ്തു പോകുമ്പോൾ മുന്നോട്ട് മാത്രമായിരിക്കണം ഡ്രൈവറുടെ കണ്ണുകൾ എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്, അല്ലെ? പിന്നെ ഡെഫിനറ്റ്ലി നമുക്ക് സൈഡ് മിറേഴ്സ് ഉണ്ട്. അപ്പുറം രണ്ട് സൈഡിലും ട്രാക്ക് മാറുന്ന സമയത്തും ചെക്ക് ചെയ്തിട്ട് വേണം പോകാൻ. അതുപോലെ നമുക്ക് റിയർ വ്യൂ മിറർ ഉണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ പുറകെ നടക്കുന്നത് എന്താണെന്ന് അറിയാനാണ്. പുറകെ ആര് വരുന്നു, പുറകെ ആരാണ് ഹോങ്ക് ചെയ്യുന്നത്, പുറകെ എത്രത്തോളം വണ്ടികളുണ്ട്, അതും കൂടെ നമ്മൾ ഒരു മുന്നോട്ട് പോകുന്ന ഡ്രൈവർ റിയർ വ്യൂ മിററും കൂടെ കൂടെ ചെക്ക് ചെയ്യേണ്ടതിന്റെ അനിവാര്യത കാറുകാർക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഒരു ഡ്രൈവറിംഗ് സീറ്റിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കും. പക്ഷേ അത് ജീവിതത്തിൽ ഒരു പാഠം നൽകുന്നുണ്ട്. അതെന്താണ്? എത്ര തന്നെ നമ്മൾ മുന്നോട്ട് പോയാലും ഇടയ്ക്കൊക്കെ തിരിഞ്ഞൊന്ന് പുറകിലേക്ക് നോക്കുക. എങ്ങനെയാണ് നിങ്ങൾ ആ ട്രാക്കിലേക്ക് വന്നത്? എത്ര ദൂരം നിങ്ങൾ താണ്ടി? ആരൊക്കെ സഹായിച്ചാണ് നിങ്ങൾ ഈ ട്രാക്കിലേക്ക് പോകുന്നത്? അതൊന്ന് ഇടയ്ക്ക് ഓർത്തു വെക്കുന്നത് നല്ലതായിരിക്കും. ദാറ്റ് ഹെൽപ്സ് യു ടു ഫൈൻഡ് ദ ട്രൂ ഇന്നർ സെൽഫ് ഓഫ് യുവേഴ്സ്. റിയർ വ്യൂ മിറർ ഇനി നോക്കുമ്പോൾ തിരികെ നാം ഇതുവരെ എത്താൻ നമ്മെ പ്രേരിപ്പിച്ച, നമ്മെ സഹായിച്ച ഓരോ വ്യക്തിയുടെ മുഖവും ഓർമ്മയിൽ വരട്ടെ, അല്ലെ? വിശാലമായ ലോകമാണ് നമുക്ക് ചുറ്റുമുള്ളത്. അത് നമ്മൾ അതെന്ന് തിരിച്ചറിയുന്നുവോ അവിടെ തുടങ്ങണം നമ്മുടെ വിജയം, അവിടെ ആരംഭിക്കണം നമ്മുടെ വിജയം. സോ വിത്ത് ദാറ്റ് നോട്ട്, ഇറ്റ്സ് മീ ജയ സൈനിങ് ഓഫ് ഫ്രം ടുഡേസ് വേക്കപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
2: You are tuned into Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: പുതിയ അധ്യയന വർഷത്തിന് തുടക്കം. 40 ലക്ഷത്തിലധികം കുട്ടികൾ വിദ്യാലയങ്ങളിലേക്ക്. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വേനൽ അവധി കഴിഞ്ഞ കേരളത്തിലെ വിദ്യാലയങ്ങൾ ഇന്ന് തുറക്കും. പുതിയ അധ്യയന വർഷത്തെയും 1-ാം ക്ലാസ്സിലേക്ക് എത്തുന്ന കുരുന്നുകളെയും വരവേൽക്കാൻ സ്കൂളുകൾ ഒരുങ്ങിക്കഴിഞ്ഞു. 1 മുതൽ 12 വരെ ക്ലാസുകളിലായി 42 ലക്ഷത്തോളം കുട്ടികളാണ് ഇന്ന് സ്കൂളുകളിലേക്ക് എത്തുക. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി V.D. സതീശൻ നിർവഹിക്കും. 1-ാം ക്ലാസ്സിലേക്ക് 3 ലക്ഷത്തോളം കുഞ്ഞുങ്ങൾ എത്തുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രതീക്ഷ. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങുകൾ പട്ടം GSS സ്കൂളിൽ മുഖ്യമന്ത്രി V.D. സതീശനാണ് നിർവഹിക്കുക. പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് വർണ്ണാഭമായ പരിപാടികൾ ഒരുക്കിയിട്ടുണ്ട്. ചടങ്ങിൽ മുഖ്യമന്ത്രിയെ കൂടാതെ വിദ്യാഭ്യാസ മന്ത്രി N.Shamsuddin, ആരോഗ്യവകുപ്പ് മന്ത്രി K.Muralidharan, ഗതാഗത വകുപ്പ് മന്ത്രി C.P. John ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും ചേർന്ന് ഇന്ന് സൈബർ സുരക്ഷാ പ്രതിജ്ഞയെടുക്കും. UDF സർക്കാരിനോടുള്ളത് നശീകരണ ബുദ്ധിയോടെയുള്ള സമീപനം അല്ലെന്നും പുരോഗതിക്ക് ഉതകുന്ന ക്ഷേമം ഉറപ്പുവരുത്തുന്ന പദ്ധതികൾക്ക് LDF പിന്തുണ നൽകുമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. എതിരായ നടപടികളെ ശക്തമായി എതിർക്കും. ക്രിയാത്മക പ്രതിപക്ഷമായിട്ടായിരിക്കും തുടരുക. പുതിയ സർക്കാരിനെ പൂർണ്ണമായി വിലയിരുത്താൻ സമയമായിട്ടില്ല. കേന്ദ്ര അവഗണന കേരളം നേരിടുന്ന പ്രധാന പ്രശ്നം. വിലക്കയറ്റത്തിൽ കേരള സർക്കാരിന് ഉണർന്ന് പ്രവർത്തിക്കാൻ കഴിയാത്തതിനാൽ അതിന്റെ ഫലം ജനങ്ങളാണ് അനുഭവിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ്. വെള്ളാപ്പള്ളി നടേശനെ സന്ദർശിച്ചതിൽ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണയ്ക്കെതിരെ വിമർശനം. വർഗീയ പരാമർശങ്ങൾ നടത്തിയ നേതാവിനെ കാണാൻ പോയത് തെറ്റെന്നും മന്ത്രിയിൽ നിന്ന് രാഷ്ട്രീയ മാന്യതകൾ പ്രതീക്ഷിക്കുന്നുവെന്നും യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി V.P. Dulkifil. സമൂഹത്തിൽ വിഭജനമുണ്ടാക്കാൻ നോക്കുന്നവരെ അകറ്റി നിർത്താൻ കഴിയണമെന്നും യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി. ED അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് CMRL നൽകിയ ഹർജി ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഇന്ന് പരിഗണിക്കും. റെയ്ഡിലൂടെ കിട്ടിയ തെളിവുകൾ കോടതിക്ക് മുന്നിലെത്തിച്ച് CMRLന്റെ വാദങ്ങളെ പ്രതിരോധിക്കാനാണ് ED നീക്കം. ജസ്റ്റിസ് രാജ വിജയരാഘവൻ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ ഇന്ന് നടക്കുന്ന വാദങ്ങളായിരിക്കും കേസിന്റെ ഭാവി നിർണ്ണയിക്കുക. മുദ്രവെച്ച കവറിൽ റെയ്ഡ് വിവരങ്ങൾ ED കോടതിയെ അറിയിക്കും. പരിശോധനയ്ക്കിടെ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതും കോടതിയെ ബോധ്യപ്പെടുത്തും. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ അന്വേഷണം CBI അന്വേഷണം ശുപാർശ ചെയ്തുള്ള സർക്കാരിന്റെ ഉത്തരവ് ഇന്നിറങ്ങും. ശുപാർശയിൽ CBI നിലപാട് നിർണായകമാകും. സത്യം തെളിയണമെന്നാണ് നവീൻ ബാബുവിന്റെ കുടുംബം ആവശ്യപ്പെടുന്നത്. പോലീസ് അന്വേഷണത്തിൽ വീഴ്ചയെന്നും കുടുംബം ആരോപിച്ചിട്ടുണ്ട്. UDF സർക്കാർ CBIക്ക് വിടുന്ന ആദ്യത്തെ കേസാണിത്. പോലീസ് കുറ്റപത്രം സമർപ്പിച്ച കേസിൽ P.P. Divya ഏക പ്രതി. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ CBI അന്വേഷണം കൊണ്ടുവരാനുള്ള സതീശൻ സർക്കാരിന്റെ നീക്കം രാഷ്ട്രീയ പ്രേരിതമെന്ന് കണ്ണൂരിലെ CPI നേതാക്കൾ. നവീൻ ബാബു കേസിൽ CBI അന്വേഷണം വേണമെന്ന ആവശ്യം മുൻപ് ഹൈക്കോടതിയും സുപ്രീംകോടതിയും തള്ളിയതാണെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV.ജയരാജനും കണ്ണൂർ ജില്ലാ സെക്രട്ടറി K.K. രാഗേഷും ചൂണ്ടിക്കാട്ടി. സുപ്രീംകോടതിയേക്കാൾ വലിയ ആളാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെന്നും മുഖ്യമന്ത്രി V.D. സതീശന്റെ സ്വന്തം ഏജൻസിയായ സംസ്ഥാന വിജിലൻസിനേക്കാൾ വിശ്വാസം ഇപ്പോൾ കേന്ദ്ര ഏജൻസിയായ CBIയിലാണോ എന്നും K.K. രാജേഷ് ചോദിച്ചു. കേരളത്തിൽ വീണ്ടും മരണാനന്തര അവയവദാനം. വാഹനാപകടത്തിൽ മരിച്ച കണ്ണൂർ സ്വദേശിയായ യുവാവിന്റെ ഹൃദയം ഉൾപ്പെടെ 4 അവയവങ്ങൾ 4 പേർക്ക് പുതുജീവനേക്കും. 23-കാരനായ MK അർജുന്റെ ഹൃദയമാണ് ദാനം ചെയ്യുന്നത്. തിരുവനന്തപുരം നെടുമങ്ങാട് പനവൂരിലെ 1.5-വയസ്സുകാരന്റെ കൊലപാതകത്തിൽ പ്രതികളായ അമ്മ അഖിലയും രണ്ടാം അച്ഛൻ അഷ്കറും റിമാൻഡിൽ. നെടുമങ്ങാട് സെക്കൻഡ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതിയാണ് റിമാൻഡ് ചെയ്തത്. അഷ്കറിനെതിരെ കൊലപാതക കുറ്റം ചുമത്തിയിട്ടുണ്ട്. കുഞ്ഞിനെ സ്ഥിരമായി മർദ്ദിച്ചിരുന്നുവെന്നാണ് അഷ്കറിന്റെ കുറ്റസമ്മതം. 1.5-വയസ്സുകാരൻ നേരിട്ടത് സമാനതകളില്ലാത്ത ക്രൂരതയായിരുന്നു. കുഞ്ഞിന്റെ ശരീരത്തിൽ 51-ഓളം മുറിവുകൾ ഉണ്ടായിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇറാൻ ജനതയുടെ അവകാശങ്ങൾ സുരക്ഷിതമാക്കാതെ US ഒരു കരാറും ഒപ്പിടില്ലെന്ന് ഇറാൻ. ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫാണ് ഇക്കാര്യം അറിയിച്ചത്. ശത്രുവിന്റെ വാഗ്ദാനങ്ങളെ ഇറാൻ വിശ്വസിക്കുന്നില്ലെന്നും ഗാലിബാഫ് പറഞ്ഞു. IPL കിരീടം നിലനിർത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. ഫൈനലിൽ ഗുജറാത്ത് ടൈറ്റൻസിന് 5 വിക്കറ്റിന് തോൽപ്പിച്ചാണ് RCB തുടർച്ചയായ 2-ാം തവണയും കിരീടം നേടിയത്. അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ടോസ് നഷ്ടപ്പെട്ട ബാറ്റിംഗിനെത്തിയ ഗുജറാത്ത് 8 വിക്കറ്റ് നഷ്ടത്തിൽ 155 റൺസാണ് നേടിയത്. മറുപടി ബാറ്റിംഗിൽ RCB 18 ഓവറിൽ 5 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു. UAE ഈ മാസത്തെ ഇന്ധനവില പ്രഖ്യാപിച്ചു. പെട്രോളിന് വില കൂടും, ഡീസലിന് കുറയും. സൂപ്പർ 98 പെട്രോളിന് 3.95 ഫിൽസ്, നേരത്തെ ഇത് 3.66 ആയിരുന്നു. ഡീസലിന് വില കുറഞ്ഞു, 4.69 ഫിൽസ് ആയിരുന്നത് 4.33 ഫിൽസ് ആയിട്ടുണ്ട്. ദുബായിൽ ഇന്നു മുതൽ പാർക്കിംഗിന് വാറ്റ്, 5% വാറ്റ് ഏർപ്പെടുത്തുമെന്ന് പാർക്കിംഗ് ഓപ്പറേറ്ററായ പാർക്കിംഗ് അറിയിച്ചു. ദുബായിൽ ഇന്നു മുതൽ സാലിക് ടോൾ നിരക്കുകൾക്കും ടാഗ് ആക്ടിവേഷൻ ഫീസിനും 5% വാറ്റ് ഏർപ്പെടുത്തും.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Al Ain since 1982.
1: Time check.
3: Good morning studio clock. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് കൃത്യം 5 മിനിറ്റ്.
1: Time check. Weather update.
4: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോഴത്തെ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം
4: 66%.

0: गुड मॉर्निंग होम 92.2 एफएम लेके स्वागत ഹേയ് നമസ്കാരം. അക്ഷയാണ്. ബ്രാൻഡ് ന്യൂ ഡേ, ബ്രാൻഡ് ന്യൂ മന്ത്, തിങ്കളാഴ്ച, June 1, 2026. സമയം 7 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. വെരി ഗുഡ് മോർണിംഗ് മിനി പത്മ. നമസ്കാരം.
1: വെരി ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്. എനിക്ക് കേൾക്കുന്നത് കുറച്ച് കുറവാണോ എന്നൊരു സംശയമുണ്ട്. എന്തായാലും വലിയ സന്തോഷം. ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും കണ്ടുമുട്ടുകയാണ്, കേട്ടുമുട്ടുകയാണ് അല്ലേ. June 1 ആയിരിക്കുന്നു. നമ്മുടെ നാട്ടില് സ്കൂൾ തുറക്കുന്ന ദിവസമാണ്. ഇടവ മാസം 18-ാം തീയതിയാണ്. തിങ്കളാഴ്ച ദിവസമാണ്. തൃക്കേട്ടക നക്ഷത്രമാണ്. നമ്മുടെ നാട്ടിൽ കുട്ടികൾ അറിവിന്റെ ലോകത്തേക്ക് പിച്ച വെക്കുന്ന ദിനം. മഴയുടെ തണുപ്പും ആഘോഷവും കരച്ചിലും ചിരിയും വാശിയും ഒക്കെ ആയിട്ട് ഒരു പ്രവേശനോത്സവം അല്പസമയത്തിനകം നമ്മുടെ കേരളത്തിൽ നടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. 40 ലക്ഷത്തിലധികം കുട്ടികൾ നമ്മുടെ സ്കൂളിലേക്ക് 1 മുതൽ 12 വരെ ക്ലാസ്സുകളിലായിട്ട് ലക്ഷക്കണക്കിന് കുട്ടികൾ ഇന്ന് സ്കൂളിലെത്തുന്ന ദിവസം എന്ന് പറയുമ്പോൾ ഏറ്റവും അധികം സന്തോഷം. രക്ഷിതാക്കൾക്ക് വലിയ ആശ്വാസം ഉണ്ടാകും. കാരണം കുഞ്ഞുങ്ങൾ അറിവിന്റെ ലോകത്തേക്ക് പോകുന്നത്, അതുവരെ സ്വന്തം തണലിലായിരുന്ന കുഞ്ഞുങ്ങൾ വേറൊരു വിദ്യാലയത്തിലേക്ക് തന്റെ ചിറകുന്ന് മാറിപ്പോകുന്നതിന്റെ ഒരു വിഷമം. കുട്ടികൾക്കാണ് ഏറ്റവും വലിയ സങ്കടം. അമ്മയുടെ അച്ഛൻ്റെയും തണലിലും മാത്രമായിരുന്നു ഒരു പുതിയൊരു ലോകത്തേക്ക്, പുതിയ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക്, പുതിയ പാഠങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ഉണ്ടാവുന്ന അവരുടെ അങ്കലാപ്പൊക്കെ ഉള്ളൊരു ദിവസമാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരിക്കലും നമ്മുടെ ഒരു കുട്ടിക്കാല ഓർമ്മ ഉണ്ടാവില്ല. അതായത് 1-ാം ക്ലാസ്സിൽ പോയതോ ആ ഒരു പ്രവേശനോത്സവം നമ്മുടെ ഒന്നും ഓർമ്മകൾ ഉണ്ടാവില്ല. നമ്മുടെയൊക്കെ രക്ഷിതാക്കൾ പറഞ്ഞു തന്നിട്ടില്ലേ, ടീച്ചർ നമ്മൾ വലുതായി കഴിയുമ്പോൾ നീ പണ്ട് ഇങ്ങനെയായിരുന്നു എന്നൊക്കെ ടീച്ചർ പറഞ്ഞു തന്ന അറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പം നമുക്ക് വിഷ്വൽ മീഡിയ ഉള്ളതുകൊണ്ട് ഒരുപാട് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് കുഞ്ഞുങ്ങൾ എങ്ങനെയാണ്
0: കരയുന്നത്.
1: നാളെ ഇറങ്ങുന്ന അല്ലെങ്കിൽ ഇന്നിപ്പോൾ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഓൺലൈൻ മീഡിയാസിലായിട്ടും നമ്മുടെ ഫേസ്ബുക്കിൽ ഇൻസ്റ്റഗ്രാമിലായിട്ടായിട്ടും കുഞ്ഞുങ്ങളുടെ കരച്ചിലും ചിരികളൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നല്ലൊരു അധ്യയന വർഷം, പുതിയൊരു കലാലയ ജീവിതം കുട്ടികൾക്ക് നമ്മൾ നേരുകയാണ്.
0: കുട്ടികൾ സ്കൂളിൽ പോകുന്ന കാണാനായിട്ട് ഓൺലൈൻ വീഡിയോ കോളിൽ വിളിക്കുന്ന അച്ഛനമ്മമാര്, പ്രവാസികളായിട്ടുള്ളവരുണ്ട്, അത് നേരിട്ട് കാണാൻ പോയിട്ടുള്ള പ്രവാസികളുണ്ട്. അങ്ങനെ എന്റെ സുഹൃത്തുക്കൾ ഇതിനൊന്നും പോയില്ല, പക്ഷെ കഴിഞ്ഞ ദിവസം അദ്ദേഹം നാട്ടിൽ പോയി. ഇതിനു വേണ്ടി പറഞ്ഞു, ജീവിതത്തിൽ എനിക്ക് ഒരു വട്ടം മാത്രം കാണാൻ, അദ്ദേഹത്തിന്റെ ഏറ്റവും ഇളയ മോനാണ്, അപ്പൊ ബാക്കി ആരുടെ എനിക്ക് കാണാൻ പറ്റില്ല, പക്ഷെ ഇത് എനിക്ക് കാണണം എന്ന് പറഞ്ഞ് അദ്ദേഹം കഴിഞ്ഞ ദിവസം നാട്ടിലേക്ക് പോയിട്ടുണ്ട്. ഇനിയിപ്പോ നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് മോൻ നല്ല പുതിയ യൂണിഫോമും ടൈയും ബാഗും ഒക്കെ ഇട്ട് നിൽക്കുന്ന ഫോട്ടോ വീട്ടിൽ നിന്നുള്ളവർ അയച്ചിട്ടുണ്ടാവല്ലോ, അതൊക്കെ ഞങ്ങൾക്കും പങ്കുവെക്കാവുന്നതാണ്. 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ. നിങ്ങളുടെ മക്കളുടെ മനോഹരമായിട്ടുള്ള ആ സ്കൂളിലേക്ക് പോകുന്ന പ്രവേശനോത്സവത്തിന്റെ ചിത്രങ്ങൾ ഞങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പറ്റുന്ന ഒരു അവസരവും നിങ്ങൾക്ക് ഇന്നുണ്ട്.
1: ഇന്ന് എല്ലാ പത്രങ്ങളും ഓൺലൈൻ മീഡിയാസ് എല്ലാം എഴുതിയിരിക്കുന്നത് നമ്മുടെ പ്രവേശനോത്സവത്തിനെ കുറിച്ച് തന്നെയാണ്. മന്ത്രി എൻ ശംസുദ്ദീന്റെ കേറി വാ മക്കളെ എന്ന വാത്സല്യ വാക്കോടെയും ഇന്ന് പുതിയ സ്കൂൾ വർഷം ആരംഭിക്കുന്നുണ്ട്. പൂർണ്ണമായിട്ട് AI ദൃശ്യമിഴിവോടെ ഒരുക്കിയ പ്രവേശനോത്സവ ഗാനത്തോടെയാണ് ഈ അധ്യയന വർഷത്തിന്റെ തുടക്കം. 3 ലക്ഷം കുട്ടികൾ പുതുതായിട്ട് സ്കൂളിലെത്തുമെന്നാണ് പ്രതീക്ഷ. സംസ്ഥാനതല പ്രവേശനോത്സവം തിരുവനന്തപുരത്താണ് നടക്കുക. മുഖ്യമന്ത്രി VD സതീശനാണ് ഉദ്ഘാടനം ചെയ്യുക. വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീനാണ് അധ്യക്ഷനാവുക. മന്ത്രിമാരായിട്ടുള്ള മുരളീധരൻ, CP ജോൺ മേയർ, VV രാജേഷ് അവരൊക്കെ പങ്കെടുക്കുന്ന ഒരു വലിയൊരു ഉത്സവ ചടങ്ങ് തന്നെ അല്പസമയത്തിനകം നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിനിടയിലും കരുതലിന്റെ തണലിൽ അക്ഷരങ്ങൾ തേടിയിട്ട് ശിശുക്ഷേമ സമിതിയിലെ 13 കുരുന്നുകൾ ഇന്ന് 1-ാം ക്ലാസ്സിലേക്ക് പോകുന്നു എന്നൊരു സന്തോഷ വാർത്തയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 5 വർഷം മാത്രം പ്രായമുള്ളൊരു കുഞ്ഞിനെ ഉപദ്രവിച്ചതിന്റെ വാർത്തകളും കാര്യങ്ങളും, എത്ര വയസ്സുള്ള ഒരു കുഞ്ഞിനെ ഒരു സ്വന്തം രക്ഷിതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായ, അതൊക്കെ വായിക്കുമ്പോഴാണ് ഇന്ന് പുതിയൊരു സ്കൂൾ പോകുമ്പോൾ കരുതലിന്റെയും സ്നേഹത്തിന്റെയും ശിശുക്ഷേമ സമിതിയിൽ നിന്ന് 1-ാം ക്ലാസിന്റെ പടി കയറുന്നത്. 13 കുഞ്ഞുങ്ങളാണ്, അച്ഛനും അമ്മയൊക്കെ ഉപേക്ഷിച്ച് അനാഥരാക്കപ്പെട്ട കുഞ്ഞുങ്ങളാണ്. സ്കൂളിലേക്ക് പോകാനുള്ള ആവശ്യത്തിലാണ് കുഞ്ഞുങ്ങൾ. ബുക്കും പുസ്തകവും പെൻസിലും പേനയും കുടയും എല്ലാം വീണ്ടും വീണ്ടും എടുത്ത് നോക്കിയിട്ട് അവർ സ്കൂൾ ബാഗിൽ ഓരോന്നും ഉറപ്പിച്ചു. 8 പെൺകുട്ടികളും 5 ആൺകുട്ടികളുമാണ് 1-ാം ക്ലാസ്സിലെ സംഘത്തിലേക്കുള്ളത്. ഞാൻ ആലോചിക്കായിരുന്നു, നമ്മളും ഈ 1-ാം ക്ലാസ്സിലേക്ക് അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിലേക്ക് പോകുമ്പോൾ നമ്മൾ ആ ഒരിക്കലുണ്ടല്ലോ ആ മണം, ബുക്കിന്റെ മണവും ബാഗൊക്കെ വീണ്ടും വീണ്ടും എടുത്ത് നോക്കും. പിറ്റേ ദിവസം രാവിലെ ആവാനുള്ള ഒരു കാത്തിരിപ്പ്. ഈ പുതിയ എല്ലാം പുതിയതാണല്ലോ, അന്നത്തെ ദിവസം എല്ലാം പുതിയതാണല്ലോ കിട്ടുക. പക്ഷെ പുതിയത് കിട്ടാത്ത കുറെ ആൾക്കാരും ഉണ്ടാവും. അവരുടെ സങ്കടങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. കാരണം നല്ല പുസ്തകങ്ങളില്ലാതെ, നല്ല ബാഗില്ലാതെ, നല്ല ചെരുപ്പില്ലാതെ, നല്ല രീതിക്കൊന്നും സ്കൂളിൽ പോകാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട്. പക്ഷെ അതിനോടൊക്കെ പട വെട്ടിയിട്ട് ജയിച്ച ഒരുപാട് പേരുണ്ട്. RCB ഇപ്പൊ കഴിഞ്ഞ ദിവസം IPL ചാമ്പ്യന്മാരായിട്ടുള്ള റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. കാരണം എത്രയെത്ര തോൽവിയിൽ പോയിട്ട് ബാംഗ്ലൂരിനൊരു കപ്പ് എന്ന് വരെ ആളുകൾ ട്രോൾ ചെയ്തിട്ട്, കഴിഞ്ഞ തവണ അവർ കപ്പടിച്ചു, ഇപ്പം അതാ തുടർച്ചയായിട്ട് 2-ാം തവണയും കപ്പടിക്കും എന്ന് പറയുമ്പോൾ വിരാട് കോഹ്ലി കരിയർ കഴിഞ്ഞു, റിട്ടയർമെന്റ് കഴിഞ്ഞു പൊയ്ക്കോ എന്ന് പറഞ്ഞെടുത്ത് നിന്ന് അതിവേഗ അർദ്ധ സെഞ്ചുറിയുമായിട്ട് ടീമിനെ കിരീടം നേടിക്കൊടുക്കുന്ന വിരാട് കോഹ്ലിയൊക്കെ നമ്മുടെ മുന്നിൽ വയ്ക്കുന്നത് വലിയ പാഠങ്ങളാണ്. അതായത് ഒരു ഒന്നുകൊണ്ടും തോൽവി, ഒരു തവണ തോൽ തോറ്റു എന്ന് പറയുന്നത് ജീവിതത്തിന്റെ അവസാന വാക്കല്ല.
0: ഈ പ്രത്യേകിച്ച് പറഞ്ഞല്ലേ, കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ ചിലവർക്ക് പുതിയ ബാഗുകൾ കിട്ടാറുണ്ട്, ചിലവർക്ക് പഴയത് തന്നെ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ഈ ആദ്യമായിട്ട് പ്രവേശനോത്സവത്തിലേക്ക് പോകുന്ന കുട്ടികൾക്കുണ്ടല്ലോ, അവർക്ക് അറിയില്ല ഇത് പഴയതാണോ പുതിയതാണോ എന്താണെന്ന്. അവർക്ക് എല്ലാം പുതിയത് തന്നെയാണ്. പക്ഷെ അവർക്ക് ഏറ്റവും കൂടുതൽ അമ്മയെ അച്ഛനെ വിട്ടുവിരുന്നത്, പ്രത്യേകിച്ച് അമ്മയെ വിട്ടുവിരിയുന്ന ആ ഒരു കരച്ചിലാണ്. ഇന്ന് ഉച്ചവരെ കാണുള്ളൂ. അപ്പൊ അതാ രണ്ട് മനോഹരമായ ദൃശ്യങ്ങളാണ്. നമ്മൾ പറയല്ലോ എയർപോർട്ടുകളിൽ നെടുമ്പാശ്ശേരിയിൽ താഴെ മേളിലും രണ്ട് സോണാണ്, രണ്ട് ഇമോഷൻസ് ആണ്. അതുപോലെ
1: തന്നെ
0: രാവിലെ പോകുമ്പോ കരച്ചിലാണെങ്കിൽ ഉച്ചക്ക് 12 മണിക്ക് വിളിക്കാൻ ചില സന്തോഷത്തോടെ ഇന്നത്തെ മുഴുവൻ കഥകൾ പറയാൻ വേണ്ടിയിട്ടാണ് വീട്ടിൽ കാത്തിരിക്കുന്നത്. എന്തായാലും മനോഹരമായിട്ടുള്ള ഒരു കാലഘട്ടം, അച്ഛനമ്മമാർക്ക് മനോഹരമായിട്ടുള്ള ഒരു കാലഘട്ടം. നിങ്ങൾ ഇത് എൻജോയ് ചെയ്യുക, നിങ്ങൾക്ക് ഇനി ഇത് തിരിച്ചു കിട്ടത്തില്ല. നിങ്ങളുടെ മകൾ ഒരുപക്ഷെ അവര് വിദ്യ പഠിച്ച് വളർന്ന് അവര് ലോകത്തെ അറിഞ്ഞ് ലോകത്തിലേക്ക് പറന്ന് പറന്ന് പല രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ അന്ന് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന നല്ല മനോഹരമായിട്ടുള്ള മൊമെന്റ്സ് ആണ് ഇന്ന് കിട്ടാം.
1: ഇന്ന് പറ്റുമെങ്കിൽ അവധി എടുത്ത് കുഞ്ഞുങ്ങളുടെ കൂടെ സ്കൂളിൽ പോയിട്ട് എനിക്കൊന്ന് രക്ഷിതാക്കൾ ഒന്നിച്ചായിട്ട് ഒരു അച്ഛനോ അമ്മയോ ഒറ്റയ്ക്കല്ലാതെ രണ്ടുപേരും ചേർന്നിട്ട് കുട്ടികളെ കൊണ്ടാക്കുകയും തിരിച്ച് അവരെ കൊണ്ടുവരികയും ചെയ്യുന്ന അവർക്ക് ഏറ്റവും നല്ലൊരു മെമ്മറി ആവട്ടെ അവരുടെ ആദ്യത്തെ ദിവസം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് മന്ത്രി ആന്റി, ഞാൻ രാധാമണി ചേച്ചിയുടെ കൊച്ചുമോനല്ലാന്ന് പറഞ്ഞു തുടങ്ങിയ മന്ത്രി പണ്ടൊരു ബിരുന്നാണി വേണമെന്ന് ചോദിച്ചിട്ട് ആരോഗ്യമന്ത്രിയോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് വീണ ജോർജ് ആണല്ലോ ബിരിയാണി തരാലോ എന്ന് പറഞ്ഞ സ്കൂളിൽ ബിരിയാണി ഒക്കെ കൊടുത്തിരുന്നത്. ആ കുഞ്ഞിന്റെ കാര്യം മന്ത്രി പറഞ്ഞപ്പോ ആളങ്ങ് മാറിപ്പോയി പറഞ്ഞത്. അപ്പൊ ആ കുട്ടി ലൈവിൽ വന്നിട്ട് ചെറിയൊരു മോനാട്ട ശങ്കവൻ പറഞ്ഞു, മന്ത്രി ആന്റി ഞാൻ ആ രാധാമണി ചേച്ചിയുടെ കൊച്ചുമോനല്ല, ഞാൻ വേറൊരു കുട്ടിയാണ്, വേറെ എന്റെ അച്ഛനും അമ്മൂമ്മയും മറ്റും ഒക്കെ വേറെയാണ്, ആന്റി പറഞ്ഞത് വേറെ ആളെ കുറിച്ചാണെന്ന് പറഞ്ഞു ആകെ കോളായിട്ടുണ്ട്. എന്തായാലും പുതിയ മന്ത്രിസഭ വന്നിട്ട് ഇങ്ങനെ കുറെ നാക്കുപിഴയും വാക്കുപിഴയൊക്കെ വരുന്നുണ്ട്, സ്വാഭാവികമാണ്. അങ്ങനെ വരും. കഴിഞ്ഞ ദിവസം SSLC പിന്നെ പ്രഖ്യാപന സമയത്ത് മന്ത്രി എൻ ഷംസുദ്ദീന്റെ ഭാഗത്തു നിന്നും അങ്ങനെയുള്ള വാക്കുപിഴ നമുക്കുണ്ടാവാറില്ല. ഈ 900, 900, 900 എനിക്ക് എപ്പോഴും ഇങ്ങനെ ഞാൻ കൺഫ്യൂഷനോട് ഞാൻ എഴുതി വയ്ക്കും. അത് മന്ത്രിക്ക് ചെയ്യാറുന്നില്ല എന്നാണ് പലരുടെയും ചോദ്യം. പക്ഷെ അത് നമ്മൾ ഒരിക്കലും ട്രോളാൻ പാടില്ല. അത് മുമ്പ് വി ശിവൻകുട്ടി ചെയ്യുമ്പോഴോ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചെയ്യുമ്പോഴോ ഒന്നും നമ്മൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ട്രോളരുത്. ആ സമയത്തുള്ള ഒരു തമാശ ഇതെന്തോ മന്ത്രി ഇങ്ങനെ പറയാം, അവിടെ തീരണം. അതല്ലാതെ കണ്ടില്ലേ ഇവരുടെ മന്ത്രിമാർക്ക്? ഇവരെല്ലാം എൻ ഷംസുദ്ദീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി കഴിഞ്ഞ് PG കഴിഞ്ഞ് LLB എടുത്ത മനുഷ്യനാണ്. അദ്ദേഹത്തിന് 900, 900 ഒക്കെ നന്നായിട്ട് മനസ്സിലാവും. പക്ഷെ ചില സമയത്ത് നമുക്ക് ഈ അക്ഷരങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ, നമ്മുടെ ബ്രെയിൻ അത് ഡീകോഡ് ചെയ്തിട്ട് എടുത്തിട്ട് പറയുന്ന ഒരു സമയമുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും നമ്മുടെ ബ്രെയിൻ. അങ്ങനെ വരുന്നതാണ് നമുക്കെല്ലാം സംഭവിക്കുന്നതാണ്.
0: പിന്നെ എല്ലാവർക്കും ക്യാമറയുടെ ഫ്രണ്ടിൽ പറയണമെന്ന് ശരിക്കും പഴയ പോലെ അല്ലല്ലോ. ഒരു 10, 100 കണക്കിന് ക്യാമറകൾ നിരത്തി വെച്ചേക്കല്ലേ. അപ്പൊ അത് പല ഫാക്ടേഴ്സ് ഉണ്ടാവും, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അതൊക്കെ സാധാരണമായിട്ടുള്ള, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മതി, ഇങ്ങനെയുള്ളവര് കുറച്ചുകൂടി ഇംഗ്ലീഷ് പറഞ്ഞാലും നല്ലതാണ് അല്ലേ. 900, 900
1: അങ്ങനെ വരും. അപ്പൊ ഇംഗ്ലീഷ് നമ്മൾ ചില ഹാക്കുകൾ പറഞ്ഞു കൊടുക്കില്ല. അതുപോലെ ഇത് 9 വരുമ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള ഹാക്കാണ് യൂസ് ഇംഗ്ലീഷ്.
0: പണ്ട് 100 വേണം 90 വേണം 90
1: ശരിക്കല്ലേ. അതുപോലെ 900, 9000, 9000 ഇതാരുണ്ടാക്കിയെന്നുള്ളതാണ് ഇമ്മാതിരി സംഭവം അല്ലേ. വേറെ ഒരു അക്കത്തിനും അക്ഷരത്തിനും ഈ പ്രശ്നമില്ല, 9000. പക്ഷെ 9000 പല രാജ്യങ്ങളും പല ആളുകളും ഭയങ്കര ഇഷ്ടത്തോടുകൂടി ചോദിച്ചു വാങ്ങുന്ന വണ്ടിയുടെ നമ്പറൊക്കെ ആയിട്ട് വരുന്നതൊക്കെ 9000. പക്ഷെ ഈ 9000 കൂടെ ചില പൂജ്യങ്ങൾ ചേരുമ്പോൾ നമുക്ക് അതെ അതെ അത്ര അങ്ങോട്ട് ശരിയാവുന്നില്ല.
0: ശരി, എന്നാലും നമുക്ക് പത്രങ്ങളിലേക്ക് പോവാം. സ്കൂൾ പ്രവേശനോത്സവം തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള വാർത്തകൾ ഫ്രണ്ടിൽ കിടക്കുന്നത്. ബാക്കി എന്തൊക്കെയാണ്
1: നമ്മുടെ, എനിക്ക് ഗൾഫിലെ ഒരു വാർത്തയിൽ നമുക്ക് പറഞ്ഞു തുടങ്ങണം. കാരണം ഇന്ന് മുതൽ, ഇന്ന് June 1 പെട്രോൾ ഡീസൽ വില വർധനവിന്റെ കാര്യത്തിൽ വാർത്ത വന്നിട്ടുണ്ട്. പാർക്കിംഗ് സാലിക്ക് തുടങ്ങി നമ്മുടെ ലീഗൽ ഏജ് തുടങ്ങി. ഇന്ന് ശമ്പളം കിട്ടിയോ? കിട്ടിയോ? ഇന്ന് എല്ലാവരും മറ്റേ സിനിമയിൽ ചോദിക്കണില്ലേ ഇന്ന് കിട്ടിയോ
0: കിട്ടിയോ? തീർന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. കാരണം ഇത്രയും വലിയ അവധി അടിച്ച് പൊളിച്ചിട്ട് എല്ലാവരും അത് സ്പെൻഡ് ചെയ്തതും ഈ ഇന്ന് കിട്ടുമെന്നുള്ളതിന്റെ പ്രതീക്ഷയിലാണ്. കാരണം അത് തന്നെയാണ് എല്ലാരും. പിന്നെ ഇന്ന് നമ്മളെ കേൾക്കുന്നവരെല്ലാം ഇന്ന് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ആണ് എല്ലാവരുടെ അല്ലെ. ഈ ഒരു വർഷം ഇനി അങ്ങോട്ടുള്ള ഒരു പുതിയൊരു ഫ്യൂച്ചറിന്റെ തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം സാലിക്കിന് റേറ്റ് കൂടുന്നു, പാർക്കിങ്ങിന് റേറ്റ് കൂടുന്നു, പെട്രോളിന് റേറ്റ് കൂടുന്നു, എല്ലാത്തിനും ആയിട്ടുള്ള ഒരു എക്സ്പെൻസീവ്. ഞങ്ങൾ മാത്രം റേറ്റ് ഒന്നും കൂട്ടിയിട്ടില്ല. അന്നും ഇന്നും ഞങ്ങളെ അഫോർഡബിൾ ആയിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കേട്ടോ.
1: അതെ, ഞങ്ങൾ റേറ്റ് കൂട്ടിയിട്ടില്ല.
0: അഫോർഡബിൾ ആയിട്ട് നിങ്ങൾക്ക് അന്ന് ഇന്നും തരും. ജസ്റ്റ് വണ്ടി കയറാൻ 92.2 ജസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ആണ്.
1: അതെ അതെ, തീർച്ചയായിട്ടും. അപ്പൊ ഇന്നത്തെ ദിവസത്തിൽ നിങ്ങൾ ഇന്ന് 1st അല്ലെങ്കിൽ ഇന്നലെ നിങ്ങൾക്ക് സാധാരണഗതിയിൽ നിങ്ങൾക്ക് 1st കഴിഞ്ഞിട്ടേ ശമ്പളം കിട്ടാറുള്ളത്. അതായത് 1 5 വരെ ശമ്പളം കിട്ടുന്നവർ, 1 to 10 അതിന്റെ ഇടയിൽ എപ്പോഴെങ്കിലുമൊക്കെ കിട്ടുന്നവർക്ക് അത് മാറിയിട്ട് ഇന്നലെയോ ഇന്നോ ഒക്കെ ആയിട്ട് രാവിലെ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് സാലറി ക്രെഡിറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതോടെ നമ്മളൊന്ന് അറിയിച്ചു കഴിഞ്ഞാൽ ഈ രാജ്യം ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു നിയമത്തെ കമ്പനികൾ എത്രത്തോളം ഗൗരവത്തോടെ കണ്ടു. ഉണ്ട്. കാരണം ഇന്ന് വന്നില്ലെങ്കിൽ അടുത്ത ദിവസം മുതൽ ഫൈനും മറ്റു കാര്യങ്ങളൊക്കെ വരികയാണ്. അപ്പൊ കമ്പനികൾ ഇത് എത്രത്തോളം ഗൗരവത്തോടെ എടുത്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള അവസരം ചോയ്സ് ഇല്ല. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും സാധാരണഗതിയിൽ ഒന്ന് കഴിഞ്ഞിട്ട് അതായത് അഞ്ചിന് ശേഷമൊക്കെ കിട്ടുന്നവർക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ശമ്പളം ക്രെഡിറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതുകൂടി നമ്മളെടുത്ത് വാട്സ്ആപ്പ് നമ്പറിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്പനികൾക്ക് നമ്മുടെ വലിയ കയ്യടി, ഈ രാജ്യത്തിന് വലിയ കയ്യടി. കാരണം ഒന്നാം തീയതി ശമ്പളം കിട്ടുക എന്ന് പറയുന്നത് ഏതൊരു തൊഴിലാളിയുടെയും അവകാശമാണ്. അതൊരു പിന്നെ നമ്മുടെ ഒന്നാം തീയതിയല്ല, എന്താ മധുരം കഴിക്കണം ഒന്നാം തീയതി, മധുരം കഴിക്കാൻ ഒന്നാം തീയതിയിൽ പൈസ വേണമല്ലോ, അത് അക്കൗണ്ടിൽ വേണം.
0: ഈ പറയുന്ന നമുക്ക് എന്താ പറയണേ, സാലറി പല എക്സ്പെൻസസ് കൂടിയെന്ന് പറയുമ്പോഴും സാലറി കറക്റ്റ് ടൈമിൽ ആക്കി തന്ന ഒരു സർക്കാരാണ് നമ്മുടെ, ഒരു ഭരണകൂടമാണ് ഇവിടുത്തെ. അതുകൊണ്ട് തന്നെ നമുക്കൊന്നും പറയാനില്ല. ഇവിടെ നമുക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ പറയും 23 കിട്ടിയെന്ന്
1: പറഞ്ഞിട്ടുണ്ട്.
0: അല്ല നിങ്ങൾക്ക് പറയാൻ പറ്റും, നിങ്ങളുടെ കമ്പനി പേരൂടെ പറയാം. കാരണം അവർക്ക് ഒരു സ്പെഷ്യൽ അപ്രീസിയേഷൻ ആണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ കമ്പനീസിനെ പല കാര്യത്തിനായിട്ട് കുറ്റം പറയാം, പക്ഷെ അവർ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അവർ സ്ട്രഗിളിൽ പോകുന്നത് നമ്മൾ അറിയുന്നില്ല. നമ്മൾ ചെറിയ ചെറിയ കാര്യത്തിലാണ് അവരെ കുറ്റം പറയുന്നത് അല്ലേ. അപ്പൊ അങ്ങനെയുള്ള ഇപ്പം ഇന്ന് ഇതുപോലെ ശമ്പളം തരുന്ന കമ്പനീസ് ഉണ്ടെങ്കിൽ ഞങ്ങൾ സ്പെഷ്യൽ മെൻഷൻ ഞങ്ങൾ ആ കമ്പനീസിന് കൊടുക്കുന്നതാണ്. അപ്രീസിയേഷൻ തന്നെയാണ്.
1: നിങ്ങൾ അങ്ങനെ ഒരു കുഞ്ഞൊരു വീഡിയോ എടുത്തിട്ടിടാൻ പറ്റിയ നിങ്ങൾക്ക് ഒരു സ്ക്രീൻഷോട്ടോ നിങ്ങളുടെ ഒരു സന്ദേശം എന്തെങ്കിലുമായിട്ട് ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം. ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾക്ക് നമ്മൾ സല്യൂട്ട് ചെയ്യേണ്ട ദിവസമാണ്.
0: അദ്ദേഹം കമ്പനി പറഞ്ഞിട്ടുണ്ട്, മെക്കോ ഇലക്ട്രോ മെക്കാനിക്കൽ എന്ന് പറയുന്ന കമ്പനിയാണ്. 23 ഞങ്ങൾ ആദ്യമായിട്ട് പറയുന്ന കമ്പനി പേരാണ് MEPCO ഇലക്ട്രോ മെക്കാനിക്കൽ എന്ന് പറയുന്ന കമ്പനിയാണ് 23 ആൾക്കാർക്ക് ശമ്പളം കൊടുത്തത്.
1: യെസ്. അപ്പൊ എന്തായാലും വലിയ കൈയടി. അത് ഇന്ത്യൻ കമ്പനിയാണോ ഏത് കമ്പനിയാണോ എന്നും നമുക്ക് അറിയില്ല. പക്ഷെ ഏത് ലോകത്തെ ഏത് കമ്പനിയാണെങ്കിലും തൊഴിലാളികളെ സ്നേഹിച്ച ചേർത്ത് പിടിച്ച ഭരണകൂടം പറയുന്നത് അതുപോലെ അനുസരിച്ച ഒരു കമ്പനി, അതിന്റെ ആദ്യത്തെ വിവരങ്ങളാണ് നമ്മൾ നൽകിയത്. എന്തായാലും യുഎയിലെ ജനജീവിതത്തെയും സാമ്പത്തിക മേഖലയും സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട 5 നിയമ പരിഷ്കാരങ്ങളാണ് ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വരുന്നത്. അതിൽ പ്രധാനപ്പെട്ടതാണ് നമ്മൾ പറഞ്ഞത്, സ്വകാര്യ മേഖലാ ജീവനക്കാരുടെ ശമ്പള സുരക്ഷ ഉറപ്പാക്കുന്ന പരിഷ്കരിച്ച നിയമമാണ് പ്രാബല്യത്തിൽ. മുൻപുണ്ടായിരുന്ന 15 ഇളവ് പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിരിക്കുകയാണ് രാജ്യം. ഓരോ മാസത്തെ ശമ്പളം അടുത്ത മാസം 1 അതിനു മുൻപോ നൽകണം. ശമ്പളം വൈകിയാൽ 2 മുതൽ നടപടിയാണ്. യുഎയിലെ സാമ്പത്തിക വാണിജ്യ കരാറുകളിൽ ഏർപ്പെടുന്നതിനും സ്വന്തമായിട്ട് ബിസിനസ് ആരംഭിക്കുന്നതിനുമുള്ള നിയമപരമായിട്ടുള്ള പ്രായപരിധി 21 നിന്ന് 18 വയസ്സായിട്ട് കുറച്ചിട്ടുണ്ട്. ഇതോടെ 18 വയസ്സ് കഴിഞ്ഞ യുവാക്കൾക്ക് രക്ഷിതാക്കളുടെ അനുമതി ഇല്ലാതെ തന്നെ ബാങ്ക് അക്കൌണ്ടുകൾ, നേരത്തെ വന്ന വാർത്തയാണിത്, നേരത്തെ വന്ന നിയമമാണ്, പക്ഷെ ഇന്ന് മുതൽ അത് പ്രാബല്യത്തിൽ വരികയാണ്. അതുകൂടാതെ സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായിട്ട് യുഎയിലെ പ്രമുഖ ബാങ്കുകൾ ഒറ്റത്തവണ പാസ്വേഡ് അതായത് OTP വാട്സ്ആപ്പ് വഴി അയക്കുന്നത് നിർത്തലാക്കിയിട്ടുണ്ട്. തട്ടിപ്പുകൾ തടയുന്നതിനായിട്ട് OTP ഇനി മുതൽ ജീവനക്കാരുടെയും ഉപഭോക്താക്കളുടെയും രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറുകളിലേക്ക് SMS വഴിയോ ബാങ്കിംഗ് ആപ്പുകൾ വഴിയോ മാത്രമേ ലഭ്യമാകുക എന്നോർക്കണം. ദുബായിൽ പൊതു പാർക്കിംഗ് ഫീസിനും ടോൾ റോഡ് സാലിക് നിരക്കുകൾക്കും 5% VAT ഏർപ്പെടുത്തി. ദുബായിലെ റോഡുകളിലും പൊതുസ്ഥലങ്ങളിലും പേപ്പർ ടിക്കറ്റുകൾ ഒഴിവാക്കിക്കൊണ്ടുള്ള പൂർണ്ണ ഡിജിറ്റൽ പാർക്കിംഗ് സംവിധാനം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുന്നു. സ്മാർട്ട് ആപ്പുകൾ, SMS, QR കോഡുകൾ എന്നിവ വഴി മാത്രമേ ഇനി പാർക്കിംഗ് ഫീസ് അടയ്ക്കാൻ കഴിയൂ. വാഹനങ്ങളുടെ വിൻഷീൽഡിൽ പേപ്പർ ടിക്കറ്റുകൾ പതിപ്പിക്കുന്ന രീതി എല്ലാം ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു വലിയ രീതിയിലേക്ക് നമ്മുടെ രാജ്യത്ത് യുഎയിലെ പുതിയ 5 നിയമങ്ങൾ വന്നിരിക്കുകയാണ്. നമ്മുടെ ജനജീവിതത്തെയും നമ്മുടെ സാമ്പത്തിക മേഖലയൊക്കെ സ്വാധീനിക്കുന്ന ആ നിർണായക പരിഷ്കാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 1 ശമ്പളം, 2 കാര്യം തീർച്ചയായിട്ടും പാർക്കിംഗും സാലിക്കും ഒക്കെ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ചെലവേറിയതായിരിക്കും June 1 ഇനി അങ്ങോട്ടുള്ള മാസങ്ങൾ. വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ലൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ ഒക്കെ കൃത്യമായിട്ട് ഇൻഡിക്കേറ്റർ ഇടുക, റോഡ് കൾച്ചർ വളരെ കൃത്യമായിട്ട് പാലിക്കുക, നമ്മുടെ റെഡ് ലൈറ്റ് വയലേറ്റ് ചെയ്യാണ്ടിരിക്കുക, അത് ഏറ്റവും വലിയ ഗുരുതരമായിട്ടുള്ള കുറ്റമാണ്. അങ്ങനെ റോഡ് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് വളരെ നന്നായിട്ട് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ വലിയ ഫൈനൊന്നും ഇല്ലാതെ നമുക്ക്
0: കടന്നുപോകും. പല കമ്പനികളും നേരത്തെ സാലറി കൊടുത്താണ് പറയുന്നത്. സലാം പറഞ്ഞേക്കുന്നത് ഫാൽക്കൺ പാക്കിലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. 22-5 സാലറി കൊടുത്തിട്ടുണ്ട്, ജൂണിലെ സാലറി കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അടുത്ത ആൾ പറയുന്നത് ജോസ് പറയുന്നത് വി ഗോ സാലറി ഓൺ 29th ഇൻസ്റ്റെഡ് ഓഫ് 5th ഓഫ് ദ മന്ത്. RK Rodon എന്ന് പറയുന്ന ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഈ ഒരു സാലറി കൊടുത്തിരിക്കുന്നത്. ഞങ്ങളുടെ കമ്പനി ലീവിന് മുന്നേ സാലറി തരുന്ന ഒരു ആകാശിന്റെ ഒരു മെസ്സേജ്. മഹേന്ദ്ര എമിറേറ്റ്സ് വെഹിക്കിൾ ആമറിംഗ് എന്ന് പറയുന്ന കമ്പനിയാണ്. അങ്ങനെ നിരവധി കമ്പനികൾ സത്യം പറഞ്ഞാൽ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ടാണ് ഈ ഒരു സാലറി കൊടുത്തേക്കുന്ന വിവരമാണ് ഇപ്പൊ നമുക്ക് കിട്ടുന്നത്. ഇനിയും പറയട്ടെ നിങ്ങളുടെ കമ്പനീസ് ഏതൊക്കെ. നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ 0585852220 അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലൈവിൽ വന്നിട്ട് അവിടെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാന്നാണ്.
1: എന്തൊരു സന്തോഷമാണ് അല്ലെ. കമ്പനികൾ 23 കൊടുക്കുന്ന, 5 കൊടുക്കുന്നവർ 29 കൊടുത്തു അവിടെയാണ്, അതാണ് പോയിന്റ്. നേരത്തെ കൊടുത്തവർ അല്ലെങ്കിൽ ഒരു ആഘോഷങ്ങൾക്ക് മുന്നോടിയായിട്ട് പല കമ്പനികളും കൊടുക്കാറുണ്ട്. പക്ഷെ ഒരു രാജ്യം പറഞ്ഞ നിയമത്തിന് കറക്റ്റായിട്ട് 29 അത് വീണു എന്ന് പറയുമ്പോൾ 1 മുന്നേ, ഇന്ന് ശരിക്കും 1 മുമ്പായിട്ട് 1 അതിന് മുമ്പോ ഇത് കൊടുത്തിരിക്കണം എന്നാണ് ഇതിൽ കൃത്യമായിട്ട് പറയുന്നത്. അപ്പൊ എന്തായാലും ഒരുവിധം എല്ലാ കമ്പനികളും അത് പാലിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കമ്പനികൾ 10 അപ്പുറത്തേക്കൊക്കെ പോയിട്ടും അവർ നേരത്തെ തന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമന്റ് ചെയ്യണം. കാരണം ഇത് വലിയൊരു സന്ദേശമാണ് ഈ രാജ്യത്തിന്. ആണ് ഇവിടുത്തെ കമ്പനികൾക്കൊക്കെ നൽകുന്നത്. എല്ലാവരും പാലിക്കുന്ന ഒരു വലിയ വാർത്തയാണ്. ഇനി എന്തായാലും നമ്മൾ കായിക വാർത്തയിലേക്ക് കുറച്ചുകൂടെ നേരത്തെ ഇന്ന് പോവുകയാണ്. കാരണം അതിമനോഹരമായിട്ടുള്ള ഒരു ഫൈനലിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം സാക്ഷ്യം വഹിച്ചത്. നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടായിരുന്നു ഐ പി എല്ലിന്റെ ഫൈനൽ കിരീടം? പഴയ ഒരു ഫീവർ, ഒരു ഐ പി എൽ ഫീവർ ഇപ്പൊ പലർക്കും ഇല്ലെന്ന് ഒരു സംശയമുണ്ട് അക്ഷയ് അല്ലേ. പണ്ടൊക്കെ ഐ പി എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഊണ് ഉറക്കമൊക്കെ ഒഴിവാക്കി ഭയങ്കര ആവേശമായിട്ട് പുറത്തൊക്കെ പോയി ഭയങ്കര ഒരു ഈ റോട്ടിലൊക്കെ ഭയങ്കര ഒച്ചയും ബഹളമൊക്കെ ആയിട്ടൊക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യായിരുന്നു. പക്ഷെ ഇപ്പൊ കഴിഞ്ഞ വർഷം ഈ വർഷമായിട്ട് പിന്നെ ബംഗളൂരിന് ആദ്യമായിട്ട് കിട്ടിയപ്പോൾ നമ്മളെല്ലാം ആഘോഷിച്ചു. കാരണം മെസ്സിക്ക് കിട്ടിയതുപോലെ തന്നെ ബംഗളൂരിന്റെ ഒരു കപ്പ് എന്നുള്ളത് നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പൊ അവർക്ക് കിട്ടിയപ്പോൾ ഇപ്പൊ തുടർച്ചയായിട്ട് ഐ പി എൽ കിരീടം നിലനിർത്തിയിരിക്കുകയാണ് ഗുജറാത്ത് ടൈറ്റൻസിന്. അവരൊരു 155 എടുത്തപ്പോൾ തന്നെ നമ്മൾ ഉറപ്പിച്ചിരുന്നു ആർ സി ബിക്ക് ഇത് ഈസി ആയിട്ട് ചേസ് ചെയ്യാൻ പറ്റുന്ന. എന്തായാലും അഹമ്മദാബാദിൽ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനെത്തിയ ഗുജറാത്ത് 8 നഷ്ടത്തിലാണ്. അപ്പൊ ടോസ് നിർണായകമായിട്ടുള്ള ഒരു മത്സരം തന്നെയായിരുന്നു അത്. 42 75 റൺസുമായിട്ട് പുറത്താകാതെ നിന്ന നമ്മുടെ സ്വന്തം വിരാട് കോഹ്ലിയാണ് ആർ സി ബി വിജയത്തിലേക്ക് നയിച്ചത്. കോഹ്ലിക്ക് പുറമെ വെങ്കടേഷ് അയ്യർ എടുത്തു പറയണം, 15 32. ടിം ഡേവിഡ് 17 24. ദേവ്ദത്ത് പടിക്കൽ 1 പുറത്തായി. റിജത് പട്ടീദാർ 15. ഇവരാണ് പുറത്തായ മറ്റു താരങ്ങൾ. എന്തായാലും 3 9 ഉൾപ്പെടെ 75 റൺസാണ് കോഹ്ലി നേടിയത്. നേരത്തെ മോശം തുടക്കമായിരുന്നു ഗുജറാത്തിന്. 37 പുറത്താവാതെ 50 റൺസ് എടുത്ത വാഷിംഗ്ടൺ സുന്ദറാണ് ഗുജറാത്തിന്റെ ടോപ് സ്കോറർ.
0: മോദി സ്റ്റേഡിയത്തിലെ കഴിഞ്ഞ ദിവസം ഈ ആർ സി ബിയുടെ ആവേശം അങ്ങ് പീക്കിലെത്തിയപ്പോൾ നമ്മുടെ വിരാട് കോഹ്ലി ഇങ്ങനെ ബാറ്റും ഹെൽമെറ്റും ഇങ്ങനെ ഊരി പിടിച്ച സമയത്ത് ഒന്നാമത് ആർ സി ബിയുടെ ഹെൽമെറ്റിന്റെ കളർ ഗോൾഡാണ്. അപ്പൊ ഒരു ഗോൾഡൻ ഹാറ്റ് കയ്യിൽ പിടിച്ചത് പോലെ നമുക്കൊരു ഫീല് കിട്ടുന്നുണ്ടായിരുന്നു. കാരണം രണ്ടാം തവണ തുടർച്ചയായിട്ട് മുന്നേ മുനിപ്പത്തുമ്പോ പറഞ്ഞ പോലെ തഴഞ്ഞിട്ടിരുന്ന ഒരു ടീമായിരുന്നു. കാരണം ആദ്യം ഓർമ്മയുണ്ട് ആർ സി ബി വന്ന സമയത്ത് ഭയങ്കര രസമായിരുന്നു. കാരണം ബാംഗ്ലൂരിൽ നിന്നൊരു ടീം ക്രിക്കറ്റിന്റെ ലോകം എന്ന് പറയുന്ന ബാംഗ്ലൂരിൽ നിന്ന് പക്ഷെ ജയമില്ല എന്ന് പറയുന്നിടത്താണ് അവർ കപ്പടിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അല്ലേ.
1: അവിടെ നമുക്ക് ഇന്ന് വൈഭവ് സൂര്യവംശിനെ കുറിച്ചും കൂടി പറയേണ്ടി വരും. ഐ പി എൽ 2026 സീസണിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന ബാറ്റർക്കുള്ള ഓറഞ്ച് ക്യാപ്പ്, അത് രാജസ്ഥാൻ റോയൽസിന്റെ കൗമാര താരം 15 നമ്മളൊക്കെ എന്ത് ചെയ്യായിരുന്നു. പക്ഷെ ഇവിടുത്തെ ഒരാൾ ഏറ്റവും കൂടുതൽ റൺസ് എടുത്തിട്ട് ഇന്ത്യയുടെ ലോകത്തിന്റെ തന്നെ അഭിമാനമായിട്ട് മാറിയിരിക്കുകയാണ്. ഗുജറാത്ത് ടൈറ്റൻസിന്റെ ശുഭ്മാൻ ഗില്ലും സായ് സുദർശനും പെട്ടെന്ന് പുറത്തോയതോടെയാണ് സൂര്യവംശി സ്ഥാനം ഉറപ്പിച്ചത്. ഈ സീസണിൽ കളിച്ച 16 ഇന്നിംഗ്സുകളിൽ നിന്നായിട്ട് 237.31 എന്ന തകർപ്പൻ സ്ട്രൈക്ക് റേറ്റിലാണ് 776 റൺസ് താരം അടിച്ചുകൂട്ടിയത്. ഒരു സെഞ്ചുറി 5 അർദ്ധ സെഞ്ചുറിയാണ് സൂര്യവംശി നേടിയത്. ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ താരവും സൂര്യവംശി തന്നെയാണ്. കൃഷി ഭൂമി വിറ്റിട്ട് മകനെ ഒരു ക്രിക്കറ്ററാക്കാൻ ആഗ്രഹിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു സൂര്യവംശിയുടെ പിതാവ് എന്നറിയുമ്പോൾ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ഈ വൈഭവ് സൂര്യവംശി കാണുന്നതിന്റെ വിഷ്വൽസ് ഒക്കെ പുറത്തു വന്നിരുന്നു. അദ്ദേഹത്തിന്റെ കാലിൽ തൊട്ട് വണങ്ങിയിട്ട് അനുഗ്രഹം തേടുന്നതും പ്രധാനമന്ത്രി അനുഗ്രഹിക്കുന്നതും ചേർത്ത് പിടിക്കുന്നതായിട്ടുള്ള വിഷ്വൽസ് ഒക്കെ കഴിഞ്ഞ ദിവസം വലിയ രീതിയിൽ പിന്നെ വൈറലായിട്ട് മാറിയിരുന്നു. എന്തായാലും നമ്മുടെ ഇന്ത്യയിൽ സച്ചിൻ യുഗം കഴിയുമ്പോൾ, വിരാട് കോഹ്ലി യുഗം കഴിയുമ്പോൾ അടുത്തൊരു യുഗം, അതായത് ഇങ്ങനെ ഒരു ബാറ്റൻ പോലെ അല്ലെ, ഒരു റിലേ മത്സരത്തിൽ
0: വന്നുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ നമ്മുടെ പ്രീമിയർ ലീഗിന്റെ ഇത് കഴിഞ്ഞ് ഗുജറാത്ത് ടൈറ്റൻസിന്റെ വണ്ടിക്ക് തീ പിടിച്ചിട്ടുള്ള ഒരു വാർത്ത ഉണ്ടായിരുന്നു. അതും അവന് പെട്ടെന്ന് അവർ ഇറങ്ങി, അവർക്ക് മറ്റൊരു ബസ് കുറച്ചു നേരം അവർ റോഡിൽ നിൽക്കേണ്ടതായിട്ട് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവരെ മറ്റൊരു ബസ്സിലാണ് ഹോട്ടലിലേക്ക് കൊണ്ടുപോയി എന്നുള്ള ഒരു വാർത്തയും കൊണ്ട് വരുന്നുണ്ട്.
1: നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ വാർത്തയിൽ കഴിഞ്ഞ ആഴ്ച ഏറ്റവും സംഭവ ബഹുലമായിട്ടും ശരിക്കും നമ്മൾ കഴിഞ്ഞ ആഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരാഴ്ചയായിരുന്നു. കേരളത്തിലെ ഒരു ഇഡി റെയ്ഡ്, രാവിലെ എണീക്കുമ്പോൾ തന്നെ ഇഡി വരുന്നു, റെയ്ഡ് വരുന്നു. അത് കണ്ണൂരിലെ പിണറായി വിജയന്റെ വീട്ടിൽ, പിണറായി വിജയന്റെ മകൾ താമസിക്കുന്ന സ്ഥലത്ത്, അവർ തിരുവനന്തപുരത്ത് താമസിക്കുന്ന സ്ഥലത്ത്, മന്ത്രിയായിരുന്ന മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട്ടെ വീട്ടിലടക്കം വലിയ രീതിയിൽ റെയ്ഡ് നടക്കുന്നു. പിന്നെ അണികൾ പുറത്തിറങ്ങുന്നു, അക്രമാസക്തമായിട്ട് വാഹനങ്ങൾ തല്ലിപ്പൊളിക്കുന്നു. ഈ കേസിലൊക്കെ ഇന്ന് കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇഡിയെ ആക്രമിച്ചു എന്നതടക്കമുള്ള ഒരു വലിയ റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അതുപോലെ നവീൻ ബാബുവിന്റെ പിന്നെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് കണ്ണൂരിലെ പി പി ദിവ്യ, അവർക്കെതിരായിട്ടുള്ള സി ബി ഐ അന്വേഷണത്തിന്റെ ഉത്തരവും ഇന്ന് സർക്കാർ പുറത്തിറക്കുന്നു. ആദ്യമായിട്ട് വി ഡി സതീശൻ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമുള്ള ആദ്യത്തെ ഒരു രാഷ്ട്രീയ പ്രേരിതമായിട്ട് എന്ന് സി പി എം ആരോപിക്കുന്ന ഒരു കേസായിട്ട് ഇത് മാറുകയാണ്. പി പി ദിവ്യ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു, അവർക്കെതിരായിട്ടാണ് ഇപ്പോൾ ഈ കേസ് പോകുന്നത്. കേസിലെ ഏക പ്രതിയായിട്ട് അവർ വരികയാണ്. ഈ കേസ് സി ബി ഐക്ക്, നേരത്തെ ഹൈക്കോടതി പറഞ്ഞു സി ബി ഐ അന്വേഷണം ആവശ്യമില്ലെന്ന്. സുപ്രീം കോടതിയിൽ പോയപ്പോൾ സുപ്രീം കോടതിയും തള്ളിക്കളഞ്ഞ ഒരു കേസാണ് സി ബി ഐ അന്വേഷണം വേണ്ടെന്ന്. ആ കേസിലാണ് ഇപ്പോൾ കേരള സർക്കാർ സി ബി ഐ അന്വേഷണത്തിന് ശുപാർശ ചെയ്തിട്ട് ഇന്ന് ഉത്തരവ് പുറത്തിറങ്ങുമെന്നാണ് പറയുന്നത്. അതിന് സി പി എം പറയുന്നു ഇത് രാഷ്ട്രീയ പ്രേരിതല്ലേ. രണ്ട് കോടതികളും, പരമോന്നത കോടതി വരെ സി ബി ഐ അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞ് തള്ളിയ ഒരു കേസിന് എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇങ്ങനെ ഒരു സി ബി ഐ അന്വേഷണത്തിലേക്ക് പോകുന്നത്? അത് തീർച്ചയായിട്ടും രാഷ്ട്രീയ പ്രേരിതമല്ലേ എന്നാണ്. അപ്പോൾ ഇതൊരു വലിയ ആദ്യത്തെ ഒരു രാഷ്ട്രീയ കേസായിട്ട് പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ ആദ്യത്തെ വലിയ കേസ്. ഏറ്റവും പ്രധാനപ്പെട്ട കേസ് ഇ ഡിയുടെ കേസ് തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ തൈക്കണ്ടി ഉൾപ്പെട്ട ആ ഒരു എക്സാലോജിക്ക് ശരിക്കും സി എം ആറിലെ കരിമണലിലും കർത്തയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വലിയൊരു നെക്സസ് ആണത്. അത് എന്തായിട്ട് തീരും, ആ കേസിന്റെ ഭാവി എന്താണെന്നൊന്നും നമുക്കറിയില്ല. അത് കോടതിയിൽ കൊടുക്കുന്ന റിപ്പോർട്ടിനനുസരിച്ച് മാത്രമേ പറയാൻ പറ്റൂ.
0: തീർച്ചയായിട്ടും നാട്ടിൽ നിന്ന് മറ്റൊരു വാർത്ത, ഇന്ന് വിലക്കേറുന്ന വില കൂടുന്ന ഒരു ദിവസം കൂടിയാണ് നാട്ടിൽ ഗ്യാസിന്. അതായത് ഇപ്പം വാണിജ്യ ഗ്യാസുകൾക്ക് 46 രൂപയാണ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്. വിച്ച് മീൻസ് നമ്മൾക്ക് ഒരു സാധാരണ ഒരു കുടുംബത്തിന് വെളിയിൽ പോയി ഇനി ഹോട്ടലിലെ ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് ചിന്തിക്കുന്നതിനും അപ്പുറത്തേക്ക് ഒരു എക്സ്പെൻസിലേക്കാണ് പോകുന്നത്. ഇനി അതൊക്കെ പോട്ടെ, നമ്മുടെ വീട്ടിൽ സാധാരണ രാവിലെ എണ്ണിട്ട് ഒരു ചായ എന്ന് പറയണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഇടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ മിൽമയ്ക്ക് 4 രൂപയാണ് കൂടിയിരിക്കുന്നത്. നമുക്ക് ചിന്തിക്കാൻ
1: പറ്റുന്നത്,
0: നമ്മൾ പറയും നമുക്ക് ദ്രംസിന് വില കൂടിയില്ല, എന്ത് പ്രയോജനം, എന്ത് പ്രയോജനം. നമ്മൾ അതിൽ കൂടി അതിലും കാട്ടി കൂടുവാണെന്ന് എക്സ്പെൻസ് നാട്ടിലെ ആ ഒരു സ്ഥിതി വിശേഷത്തിലാക്കാണ് പോകുന്നത്. ബാക്കി എന്തൊക്കെ ഉണ്ടെന്ന് അറിയത്തില്ല. ഇപ്പൊ ഈ രണ്ട് വാർത്തകളാണ് ഏറ്റവും മുൻപന്തിയിലായിട്ട് വാർത്തയായിട്ട് വന്നിരിക്കുന്നത്.
1: ആ വിലക്കയറ്റത്തിന്റെ വാർത്ത തന്നെയാണ് നമ്മുടെ ചാനലുകളിലും പത്രങ്ങളിലും ഒക്കെ. വില 42 രൂപ മുതലാണ് വർദ്ധനവ്. വാണിജ്യ സിലിണ്ടറിന് നമ്മുടെ ഇന്ത്യയിൽ പാചകവാതക വിലയാണ് വീണ്ടും വർദ്ധിപ്പിച്ചത്. ഡൽഹിയിൽ സിലിണ്ടറിന് 42, ഇതോടെ ഡൽഹിയിൽ വാണിജ്യ സിലിണ്ടറിന്റെ വില 3,113 രൂപയാണ്. കമേഴ്ഷ്യൽ പർപ്പസിനുള്ള ഒരു സിലിണ്ടറിന് കൊടുക്കേണ്ട 3,000-ൽ അധികം രൂപ. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ട് ചായക്ക് വില കൂടും, അതിനനുസരിച്ച് കടികൾക്ക് വില.
0: പ്രശ്നം വരാൻ പോകുന്നത് ഈ ഹോട്ടൽസിലെ റേറ്റ് ഒന്ന് കൂടിക്കഴിഞ്ഞ് അത് മെനു കാർഡിലായിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് റെഗുലർ ആണ്. അത് പിന്നെ ജനങ്ങൾ എപ്പോഴും നമ്മൾ കൊടുക്കേണ്ട ഒരു എമൗണ്ട് ആയിട്ട് മാർക്ക്. എല്ലായിടത്തും നമുക്കിപ്പോൾ അമ്മമെസോ അല്ലെങ്കിൽ അതുപോലത്തെ കാര്യങ്ങൾ കിട്ടണമെന്നില്ല. പലപ്പോഴും നമ്മൾ യാത്ര ചെയ്യുന്നവര്, ബസ്സിൽ യാത്ര ചെയ്യുന്നവര്, അവരൊരു ബഡ്ജറ്റ് കാണുമല്ലോ എല്ലാവർക്കും. അതൊക്കെ താളം തെറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് പോകുന്നത്. പക്ഷെ ചായ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു 10 രൂപ ഇപ്പോഴാണ് എനിക്കൊന്ന് 10 രൂപ. ഞാൻ നാട്ടിലുള്ള സമയത്ത്
1: എനിക്ക് അത്ഭുതം, നാട്ടിൽ പോയിട്ട് ചായ കഴിച്ചപ്പോ 2 ചായ കുടിച്ചത് 20 രൂപ എന്ന് പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോയി. ബാക്കിയുള്ളവരെയും കൂടി ചേർത്തിട്ടാണ് ഇവർ ഈ പൈസ ഇട്ടത്, നമുക്ക് സംശയം. 4-5 പേര് കുടിച്ചു എന്നൊരു സംശയം.
0: പക്ഷെ അതിലും കൂടുവാന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണക്കാരെ അപേക്ഷിച്ച് വലിയ ബുദ്ധിമുട്ടിലേക്കാണ് അത് പോകുന്നത്.
1: യെസ്, എന്തായാലും ഭക്ഷണത്തെ കുറിച്ച് പറഞ്ഞോണ്ട്, നമ്മുടെ UAE ഭക്ഷണം പാഴാകുന്നത് തടയാൻ വേണ്ടിയിട്ട് പുതിയൊരു ആപ്പുണ്ട്. 70% വരെ വിലക്കിഴിവിൽ സർപ്രൈസ് ബോക്സുകളാണ് ഒരുക്കിയിരിക്കുന്നത് എന്ന രീതിയിലാണ് ആ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മറ്റു വാർത്തകളിലേക്ക് കടക്കുന്ന സമയത്ത് നമ്മൾ പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സിനിമാ രംഗത്തുള്ള ഒരു വാർത്ത കഴിഞ്ഞ ദിവസം വന്നത്. മലയാള സിനിമയിലുള്ളവർ കുഴിച്ചു മൂടാൻ ശ്രമിച്ചപ്പോൾ ഉയർത്തെഴുന്നേറ്റവളാണ് ഭാവന എന്ന സംവിധായകൻ കമൽ പറഞ്ഞിട്ടുണ്ട്. 40 വർഷം പൂർത്തിയാക്കിയ സംവിധായകൻ കമലിനെ ആദരിച്ചു. ചങ്ങമ്പുഴ പാർക്കിൽ ഇടപ്പള്ളി ചലച്ചിത്രോത്സവത്തോടനുബന്ധിച്ചായിരുന്നു ആ ആദരം. മെട്രോ ഫിലിം സൊസൈറ്റി കൊച്ചിയും ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രവും സംയുക്തമായിട്ട് സംഘടിപ്പിച്ച ചലച്ചിത്രോത്സവത്തിന്റെ സമാപന സമ്മേളനം സിബി മലയിൽ ഉദ്ഘാടനം ചെയ്തു. അന്ന് ആ നമ്മൾ സിനിമയിലെ എല്ലാ താരങ്ങളും അവിടെ ഉണ്ടായിരുന്നു
0: എന്നുള്ളതാണ്.
1: അതുപോലെ സിദ്ധാർത്ഥ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ജിഷ്ണുവിനെ ഓർമ്മയിൽ വരുന്നു അല്ലേ. നമ്മൾ എന്ന് പറഞ്ഞ സിനിമ നമ്മളുടെയൊക്കെ ഒരു കാലത്ത് ആ കോളേജ് ജീവിതം അല്ലെങ്കിൽ ഒരു കൗമാര കാലത്തുള്ളവരുടെ കുസൃതികളും അമ്മയെ നഷ്ടപ്പെടുന്ന ആ ഒരു വിഷമവും അമ്മ ആരാണെന്ന് അറിയാതെയുള്ള ഒരു ആശങ്ക, അങ്ങനെ അതിനൊക്കെ വളരെ കൃത്യമായിട്ട് അഡ്രസ് ചെയ്ത ഒരു നല്ലൊരു സിനിമ.
0: എത്ര നല്ല പാട്ടുകൾ, സുഖമാണ് നിലാവ് എന്നുള്ള പാട്ട്, പ്രണയക്കേസിനെ മാപ്പ് പറഞ്ഞില്ല, രാക്ഷസി, എത്ര നല്ല പാട്ടുകൾ.
1: വിധു പ്രതാപ് എന്ന് പറഞ്ഞ ഒരു നല്ല ഗായകൻ, നമ്മുടെയൊക്കെ മനസ്സ് ഓർമ്മിപ്പിക്കുന്ന പാട്ടുകൾ നൽകിയ ഒരു ഗായകൻ കൂടിയായിരുന്നു. അപ്പൊ എന്തുകൊണ്ട് ഒരു രസമുള്ള ഒരു സിനിമയായിട്ട് മാറിയായിരുന്നു. അപ്പൊ അതിന്റെ ഒരു സന്തോഷം കൂടി ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ആസിഫ് അലി ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ, UAE ഉണ്ട്, ദുബായിൽ. അദ്ദേഹം പറഞ്ഞു വെച്ചാല് ഈ പ്രവാസികളുടെ ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നപ്പോ, ഇവിടുത്തെ ഈ മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങൾ വന്നപ്പോ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ളവർക്കൊക്കെ വലിയ ആശങ്കയായിരുന്നു. കാരണം നമ്മുടെ ഈ ഗൾഫണ ആണല്ലോ നാട്ടിലെ ഏറ്റവും വലിയ അസറ്റ്. മാത്രമല്ല നാട്ടിലുള്ള ഈ സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് ബിസിനസ്സും അവരുടെ ആസ്തികളും ഒക്കെ ഉള്ള സ്ഥലം കൂടിയാണ്. അപ്പൊ എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ ആദ്യം പറഞ്ഞത് കോവിഡിനെ നമ്മൾ തുരത്തിയിട്ടുണ്ട്, നിപ്പയെ നമ്മൾ തുരത്തിയിട്ടുണ്ട്, 2 പ്രളയങ്ങളെ നമ്മൾ മലയാളികൾ അതിജീവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതേ മലയാളികളുടെ ജീനാണ് നമ്മുടെ UAE ഇരിക്കുന്നത്. ഈ വിഷയത്തെയും നമ്മൾ വളരെ കൃത്യമായിട്ട് അഡ്രസ് ചെയ്തിട്ട് പുതിയ പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാനും പുതിയ പുതിയ ബിസിനസ്സുകൾ ഒന്ന് താഴത്തേക്ക് ഒരു ചെറിയ ഘട്ടങ്ങളിൽ താഴത്തേക്ക് പോയിട്ടുണ്ടെന്ന് നമുക്ക് തോന്നിയാലും അതൊക്കെ ഡബിൾ ഇതിൽ നമ്മൾ തിരിച്ചു വന്നിട്ട് നമ്മുടെ രാജ്യം UAE തിരിച്ചു വന്ന് പഴയ രീതിയിലേക്ക് ആവുന്നതിന് വലിയ താമസമൊന്നും ഇല്ലാന്ന് ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു യുവതാരം വന്ന് പറയുമ്പോൾ അത് കൊടുക്കുന്ന ഒരു മെസ്സേജ് ഒരു വലിയൊരു മെസ്സേജാണ്. ഒരുപാട് പേരിലേക്ക് ഒരു ഊർജ്ജം കൊടുക്കുന്നത്, നിങ്ങൾ തളരുമൊന്നും വേണ്ട, നമ്മൾ തിരിച്ചു വരും എന്ന് പറയുന്ന, എനിക്കൊന്ന് ഇത് ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും പ്രാവർത്തികമാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ലക്ഷ്യം തിരിച്ചു വരും, തിരിച്ചു വരും, തിരിച്ചു വരാൻ നിങ്ങൾ കൊണ്ട് കഴിയും. നമ്മളിപ്പോൾ മുങ്ങി വീഴാൻ പോകുന്ന ആളടുത്ത് നമ്മൾ കൊടുക്കുന്ന ഒരു ഒരു ആവേശ ഊർജ്ജം ഉണ്ടല്ലോ, തിരിച്ചുവാ എന്ന് പറഞ്ഞാൽ ആ ഒരു ഊർജ്ജത്തിൽ അവർക്കൊരു നീന്താൻ വേണ്ടി കഴിഞ്ഞേക്കും. നമ്മൾ അയ്യോ അയ്യോ എന്ന് പറഞ്ഞാൽ നമ്മളെ നിലവിളി അവർ ഒരു പക്ഷേ താഴത്തേക്ക് ഇങ്ങനെ താഴ്ത്തിക്കൊണ്ടിരിക്കും. ഇത് പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ദിവസം ആ ഒരു മോഡല് നമ്മുടെ കേരളത്തിൽ പിന്നെ ഈ പാറമടയിൽ വീണിട്ട് മരിച്ചായിരുന്നു. ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഇത്തരം കാര്യങ്ങൾ ഒരു സുരക്ഷയില്ലാതെ ഇങ്ങനെ ഈ പാറമടകളിലെ വെള്ളക്കെട്ടിലൊക്കെ എങ്ങനെയാണ് ഷൂട്ടിങ്ങിന് പോകുന്നത്, അനുമതി കൊടുക്കാതെ എടുത്തത് കാണാൻ പോയിട്ട് എങ്ങനെയാണ് ഒരു മോഡൽ. അദ്ദേഹം വിളിക്കുന്നൊരു വിളിയുണ്ട് കേട്ടോ, ആ മുങ്ങി താഴത്തേക്ക് പോകുമ്പോൾ ബ്രോ ബ്രോ ബ്രോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ നെഞ്ചിടിച്ചു പോകും. കാരണം വെള്ളത്തിലേക്ക് വീണ് ഇല്ലാണ്ടാവുന്ന ഒരു മനുഷ്യന്റെ അവസാനത്തെ വിളിയാണ് സഹായിക്കാൻ വേണ്ടിയിട്ട്. ബ്രോ ബ്രോ എന്ന് പറഞ്ഞിട്ട് സഹായിക്കാൻ ആർക്കും പറ്റുന്നില്ല. പിന്നെ ഫയർഫോഴ്സും മറ്റ് പിന്നെ അഗ്നിരക്ഷാ സമരം അവരൊക്കെ വന്നിട്ടാണ് ഇവരെ രക്ഷിക്കാൻ പറ്റിയില്ല, ബോഡി എടുത്തിട്ട് പോയത്.
0: അതിനകത്ത് വേറൊരു കാര്യം, വലിയ സിനിമകൾ പോലും സ്വിമ്മിംഗ് പൂളിലൊക്കെയാണ് ഇപ്പൊ ഷൂട്ട് ചെയ്യുന്നത് അല്ലെ, അതുപോലെ നമ്മുടെ ജീവിതം കളഞ്ഞിട്ടുള്ള ഈ പർവ്വടകളിലൊക്കെ പോയിട്ട് എന്തിനാണ് ഇങ്ങനത്തെ സേഫ്റ്റി ഇല്ലെങ്കിൽ പോകരുത്. ഇവിടുത്തെ ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ QCC പോയ സമയത്ത് അവിടെ നമ്മൾ ഇരിക്കുന്നു, മെട്രോ സ്റ്റേഷന്റെ പണിയാണെന്ന് അവിടെ നടക്കുന്നത്, അവിടെ ഒരു വലിയ ഒരു ക്രെയിൻ വെച്ചിട്ടുണ്ട്. ആ ക്രെയിനിൽ എഴുതി ഫസ്റ്റ് ഞാൻ ഇപ്പൊ പെട്ടെന്ന് മിനിപ്പത് പറഞ്ഞപ്പോ എന്റെ മനസ്സിൽ വന്ന ഫസ്റ്റ് അവരുടെ കമ്പനി പേരിന്റെ ഇപ്പുറത്ത് എഴുതിയിരിക്കുന്ന സേഫ്റ്റി ഫസ്റ്റ് വലിയ അക്ഷരത്തിൽ, അത് കളഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിനും, അത് നമ്മൾ ചെയ്യുന്ന ജോലിയാണെങ്കിൽ പോലും സേഫ്റ്റി ഫസ്റ്റ്. കാരണം നമ്മളെ കാത്ത് ഒരു കുടുംബം അവിടെ ഇരിക്കുകയാണെന്നേ, അത് പ്രവാസത്തിലാണെങ്കിൽ നിങ്ങൾ നാട്ടിൽ ജോലി ചെയ്യാൻ പോയി കഴിഞ്ഞാലും തിരിച്ചു വരുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് പലരും ഇരിക്കുന്നത്. അപ്പൊ സേഫ്റ്റി ഫസ്റ്റ് എന്നുള്ളൊരു കാര്യം വളരെയധികം
1: നമ്മളിപ്പോ കാണാറില്ലേ, വലിയ ഹൈറൈസ് ബിൽഡിംഗ് ഒക്കെ ക്ലീൻ ചെയ്യുന്ന ആളുകൾ കാണും, നമ്മൾ അത്ഭുതം കൊള്ളും. പക്ഷെ ഏറ്റവും നല്ല സേഫ്റ്റി ഫീച്ചേഴ്സ് എടുത്തുകൊണ്ട് മാത്രമാണ് ഇവിടുത്തെ കമ്പനികൾ അതൊക്കെ, അതുകൊണ്ട് നമുക്ക് ടെൻഷൻ ഇല്ല. കാരണം നമുക്ക് എത്ര ബുർജ് ഖലീഫ വരെ വൃത്തിയാക്കുന്ന ആൾക്കാർ കാണുമ്പോൾ നമുക്കറിയാം അതില് സേഫ്റ്റിയാണ് ഫസ്റ്റ്, അവരുടെ സുരക്ഷയ്ക്കാണ് പ്രാധാന്യം.
0: എന്താണെന്നറിയോ, പിന്നെ ഈ രാജ്യത്തിന്റെ സിസ്റ്റമാണ്, നമ്മുടെ നാട്ടിലെ സിസ്റ്റത്തിന്റെ പല പ്രശ്നങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണ്. ഇവിടെ ഒരാൾ ഒരു റോപ്പിന് മേലെ കയറണമെങ്കിൽ ആ റോപ്പിന്റെ തേർഡ് പാർട്ടി ഇൻസ്പെക്ഷൻ പോലും ചെയ്ത് സർട്ടിഫിക്കേഷൻ നേടിയെങ്കിൽ മാത്രമേ കയറാൻ പറ്റുള്ളൂ. നാട്ടിലെ സിസ്റ്റം നമ്മൾ പലപ്പോഴും എല്ലാ കാര്യങ്ങളും ഗ്ലോറിഫൈ ചെയ്ത് പറയുമെങ്കിലും ചില സിസ്റ്റങ്ങൾ നമ്മൾ ഇപ്പോഴും നമുക്ക് മനസ്സിലാവാത്ത
1: കാര്യം എങ്ങനെയാണ് ആളുകൾ പിന്നീട് ആളുകൾ കയറും. കാരണം നമുക്ക് നമ്മുടെ ആഘോഷ ഉത്സവ ദിവസമൊക്കെ നമുക്ക് നമ്മുടെ കുട്ടികൾ അതിൽ കയറണം എന്ന് പറഞ്ഞാൽ കയറും, പക്ഷേ ഇതെല്ലാം ഉണ്ടാക്കുന്ന ഇത്ര എത്ര അപകടങ്ങളാണ്. ആകാശ ഊഞ്ഞാലത്ത് പൊട്ടി താഴെ വീഴുന്നു, യന്ത്ര ഇങ്ങനെ കറങ്ങുന്ന സംഭവങ്ങൾ പൊട്ടി തകർന്നു, ആ ഇതൊക്കെ ഇപ്പൊ എല്ലാവരും ഷൂട്ട് ചെയ്യുന്നുണ്ട്, നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇനിയെങ്കിലും നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങനത്തെ കാര്യങ്ങൾ വരാതിരിക്കട്ടെ. ഈ പറഞ്ഞ പോലെ സേഫ്റ്റി ഫസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ചൂട് 48 ഡിഗ്രിക്ക് മുകളിലാണ് കഴിഞ്ഞ ദിവസമൊക്കെ വന്നത്, 50 മേലെ കടക്കും വരുന്ന ദിവസങ്ങളിൽ. അതായത് മെയ് മാസത്തിൽ തന്നെ 48 ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ജൂൺ ജൂലൈ പീക്ക് സമയത്ത് വരാനിരിക്കുന്നതേ ഉള്ളൂ. ആ സമയത്തെ ചൂട് ഭയങ്കരമായിരിക്കും, ചൂടേറി ഓണമായിരിക്കും, ചൂടേറി എല്ലാ ആഘോഷങ്ങളായിരിക്കും. എന്തായാലും നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുക, നമ്മൾ ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പുറത്തേക്ക് പോകുമ്പോൾ ചിലപ്പോൾ പൊടിക്കാറ്റുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മാസ്കോ സ്കാർഫോ ഒക്കെ ധരിക്കുക, കുട ചൂടുക, ഇതെല്ലാം ഈ ആരോഗ്യ കാര്യം. പിന്നെ വെള്ളം കുടിക്കുക എന്നത് മാത്രമാണ് ആരോഗ്യ വിദഗ്ധർ ഏറ്റവും കൂടുതലായിട്ട് പറയുന്നത്. വെള്ളം കുടിക്കേണ്ടെന്നൊക്കെ നമുക്ക് തോന്നും, പക്ഷെ അതല്ല. നമ്മൾ കൃത്യമായിട്ടുള്ള ഇടവേള ഇത്ര വെള്ളം കുടിച്ചിരിക്കണം, വേറെ ഒന്നും നമ്മുടെ ശരീരത്തിൽ ഇല്ലെങ്കിലും വെള്ളം ആവശ്യത്തിന് കുടിച്ച് നമ്മൾ ഹൈഡ്രേറ്റ് ചെയ്യുക എന്ന് ആരോഗ്യ വിദഗ്ധർ പറഞ്ഞു. അപ്പൊ അക്കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. നമ്മൾ ടിവിയിലേക്ക് ഒന്ന് നോക്കി,
0: ഈ പല കളറുകളുള്ള ചെയറുകൾ നിരത്തിയിട്ട് കുട്ടികളെ ഇങ്ങനെ വെൽക്കം ചെയ്യാനായിട്ട് കാത്തിരിക്കുന്ന നഴ്സറികള്, അംഗൻവാടികള് തുടങ്ങിയിട്ടുള്ള സ്കൂളുകള് ഒക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും.
1: മകളാണ് ഇരിക്കുന്നത് സംസാരിക്കുന്നത്, പട്ടം സ്കൂളില് പ്രവേശനോത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ആ കാഴ്ചകളൊക്കെയാണ് നമ്മൾ കാണുന്നത്, വിവിധങ്ങളായിട്ടുള്ള വർണ്ണങ്ങളായിട്ടുള്ള കസേരകളും കുട്ടികളൊക്കെ നിറഞ്ഞിട്ട് അല്പസമയത്തിനകം നമുക്ക് ആ ഒരു വർഷങ്ങളായിട്ട് നമ്മുടെ കേരളം കണ്ടുവരുന്ന ആ സംഭവം കരച്ചിലൊക്കെ കാണാൻ ഇനി നിമിഷങ്ങൾ മാത്രമേ.
0: അന്നും ഇന്നും എനിക്ക് തോന്നുന്നു ഈ സ്കൂളുകളിലെ ഡെക്കറേഷൻസിൽ ഒന്നും വലിയ മാറ്റങ്ങൾ വന്നിട്ടില്ല. അന്ന് നമ്മൾ വലുതാകുമ്പോൾ നമുക്ക് പല മാറ്റങ്ങളും വരുത്തിട്ടുണ്ടെങ്കിലും ഇപ്പോഴും കുട്ടികൾക്ക് ഇഷ്ടം ബലൂണുകളും പൂക്കളും ചിത്രശലഭങ്ങളും ടെഡി ബെയറുകളും ഒക്കെ തന്നെയാണ്. ക്ലാസ് മുറികളൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും എല്ലാ കുട്ടികളെയും വരവേൽക്കാൻ സ്കൂളും മാനേജ്മെന്റും എല്ലാം റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.
1: ഞാൻ ടീച്ചർമാരുടെ കാര്യം ആലോചിക്കുകയായിരുന്നു, കുട്ടികൾക്ക് ഇങ്ങനെ പോയി അവിടെ ഇരിക്കാം. പക്ഷെ എപ്പോഴും നമ്മൾ ഒരു അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള വിഭാഗമായിട്ട് കണക്കാക്കുന്നതാണ് ടീച്ചർമാരെ. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് അവർ നടത്തിയ ഒരുക്കങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. കഴിഞ്ഞ ഒരു 10-15 ദിവസമായിട്ട് സ്കൂളുകൾക്ക് പെയിന്റ് അടിക്കുന്ന ടീച്ചർമാരെയൊക്കെ നമ്മൾ കണ്ട്. കാരണം വേറെ ഫണ്ടില്ല, അപ്പൊ അവർ തന്നെ സ്കൂളുകൾക്ക് പെയിന്റ് അടിക്കുന്നു, അവർ തന്നെ കുഞ്ഞുങ്ങളെ സ്വീകരിക്കാൻ മുറ്റമൊക്കെ ഒരുക്കിയിട്ട് ഇതാക്കണം, അവർ തന്നെ ഈ പറഞ്ഞ പോലത്തെ ബലൂണും കാര്യങ്ങളും അലങ്കാരവും ഒക്കെ ഈ ടീച്ചർമാരുടെ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലിയായിട്ട് ഈ കുട്ടികളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അവരവരുടെ കുടുംബത്തിന് അവർക്കും കുട്ടികളൊക്കെ ഉണ്ട്, അവർക്കൊരു മീ ടൈമോ അവർക്കൊരു പേഴ്സണൽ ടൈമൊക്കെ ഉണ്ട്. ഇതൊക്കെ മാറ്റിവെച്ചുകൊണ്ടാണ് നമ്മുടെ ടീച്ചർമാരെന്ന് കുട്ടികളെ എന്ത് രസം, അവരുടെ മുഖമൊക്കെ കണ്ടില്ല ടീച്ചർമാരുടെ ഒരു സന്തോഷം നോക്കി, കുട്ടികളുടെ ഡബിൾ ഒരു സന്തോഷത്തിൽ അവരുടെ ആഘോഷങ്ങൾക്ക് ഇരട്ടിക്ക് മേലെയാണ് ടീച്ചർമാരുടെ സന്തോഷം എനിക്ക് തോന്നുന്നത്.
0: പണ്ടൊന്നും ഇത്രയും ഒരു ഉത്സവം അല്ലായിരുന്നു കേട്ടോ, പക്ഷെ ഇപ്പൊ പ്രവേശന ഉത്സവമായിട്ട് തന്നെയാണ്. അതുകൊണ്ട് അവരെ സ്വീകരിക്കാനായിട്ട് അവിടെ മാസ്കോട്ടൊക്കെ അരിഞ്ഞ് ആളുകളൊക്കെ തന്നെ അവിടെ നിൽക്കുന്നു. പാഠം ഒന്ന് നല്ല പാഠം എന്നാണ് ഇപ്പൊ ടിവിയിൽ ഇതിനൊരു അഡ്വർടൈസ്മെന്റ് തന്നെ കൊടുക്കുന്നത്.
1: ശരിക്കും അക്ഷയ ഓർമ്മയില്ല, നമ്മുടെ ക്ലാസ്സിലെത്തുമ്പോൾ അടുത്ത കൊല്ലം നമ്മുടെ ഡിവിഷൻ മാറിയിട്ട് നമ്മുടെ കൂടെ കൂടെ ഇരുന്നവരുണ്ടാവും. നമ്മുടെ ആദ്യത്തെ ടെൻഷൻ ഇതാണ്, ഇവള് ഇവള് എന്റെ ക്ലാസ്സിൽ ഉണ്ടാവില്ല എന്ന് ഇന്ന് പല കുട്ടികളും അങ്ങനെ ആലോചിക്കുന്നുണ്ടാവും. കാരണം അക്ഷരമാലാക്രമത്തിലാണ് പലപ്പോഴും ക്ലാസ് ഉണ്ടാവുക. അതിൽ മിക്സ്ഡ് ആക്കിയിട്ടൊക്കെ ഉണ്ട് പേരുകൾ, ഏ മാത്രം ഒരു ക്ലാസ്സിൽ അങ്ങനെ ഇല്ല. ഇപ്പൊ മിക്സ്ഡ് ആക്കിയിട്ടുണ്ട്. അപ്പൊ അടുത്ത ക്ലാസ്സിലേക്ക് ഇവൻ എന്റെ കൂടെ ഉണ്ടാവില്ല, ഇവൾ എന്റെ കൂടെ. നമുക്ക് ഒരു ചങ്ങാതിമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മുതൽ 10 വരെ ഒന്നിച്ച് പഠിച്ച ആൾക്കാരുണ്ടാവും, 1 മുതൽ 12 വരെ പഠിച്ചവർ. അതൊരു അത്ഭുതമല്ലേ? എൽ കെ ജി യു കെ ജി തൊട്ടിട്ട് 10th വരെ ഒരേ സ്കൂളിൽ ഒരേ ക്ലാസ്സിൽ പഠിക്കാനൊക്കെ ഭാഗ്യം കിട്ടാന്ന് പറഞ്ഞാൽ പഴയ തലമുറയ്ക്ക് അത് കൂടുതലായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴത്തെ തലമുറയ്ക്ക് അങ്ങനെ ഉണ്ട്. അങ്ങനെ ഒന്നിച്ച് പഠിച്ച ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അതറിയാനൊരു കൗതുകമുണ്ടല്ലോ. നാട്ടിൽ നിന്ന് അങ്ങനെയുള്ള വാർത്തകളും
0: തീർച്ചയായിട്ടും. എന്താണേലും നാട്ടിലെല്ലാം നല്ല ഒരു അടിപൊളി ജൂൺ മാസം ആകട്ടെ എല്ലാവർക്കും. അപ്പൊ എന്താണേലും ഒരു ഗ്രേറ്റ് മോർണിംഗ് തന്നെ ആശംസിക്കുന്ന പത്രത്തിൽ ഏകദേശം വാർത്തകളും കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു ലോങ് വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മുടെ ഓഫീസിലേക്ക് വന്ന് കുറെ വിശേഷങ്ങൾ നമുക്ക് ഫ്രണ്ടിലേക്ക് പോയി പറ്റൂ. കാരണം സാലറി കിട്ടുന്ന അതിന്റെ മോട്ടിവേഷൻ നിങ്ങൾ ഇന്ന് അടിപൊളിയാക്കണം. ഒരു കുറെ പേർക്ക് മുന്നേ തന്നെ സാലറി കിട്ടി, നിങ്ങൾ അയച്ച മെസ്സേജും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഞാനത് പറയാനാണ്. അപ്പൊ എന്തായാലും ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് പോകുന്നു. സോങ് കഴിഞ്ഞ് ഓടി തിരിച്ചു വരുന്നതാണ്. അപ്പൊ എന്താണെങ്കിലും ഹോം 92.2 FM പ്രസ് ക്ലബിൽ അക്ഷയ് മിനി പത്മയുമാണ് നിങ്ങൾ കേട്ടുകൊണ്ടേയിരുന്നത്.

0: 800-916 or visit abccargo.ae.
1: Alright, ട്രാഫിക്കിന്റെ സ്ഥിതി വിശേഷം എന്താണ്? റോഡിൽ നല്ല ഹെവി ട്രാഫിക് ആണ്. സ്റ്റാർട്ടിംഗ് ഫ്രം അജ്മൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻസാർ റോഡിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ട്രാഫിക് കൺജഷൻ നമുക്ക് തീരണമെങ്കിൽ അറേബ്യൻ ബ്രാഞ്ചസ് വരെ നിങ്ങൾ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ഷെയ്ഖ് സയദ് റോഡിൽ മാത്രമാണ് ഞാൻ ഇപ്പോൾ ഒരു ട്രാഫിക്കും കാണാത്ത. അലൈൻ അൽഖൈൽ റോഡിൽ നല്ല രീതിയിൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ട്. അത് നമ്മുടെ റാസൽകോർ റോഡ് കണക്ട് ചെയ്ത് വരുന്നവിടത്തൊക്കെ തന്നെ ഒരു സ്ലോ മൂവിങ് ട്രാഫിക്കാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അലി തേറ്റോൾ റോഡ് ലാസ് യൂഷ്വൽ പോലെ തന്നെ രാവിലത്തെ ട്രാഫിക് കാണാം. ദെയ്ദ് റോഡിലും മലിഹ സ്ട്രീറ്റിലും നല്ല രീതിയിലുള്ള ട്രാഫിക് സിറ്റുവേഷൻ രാവിലെ തൊട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് ദുബായിലും ഷാർജയിലും മാത്രം കേസല്ല, അജ്മാനിൽ നോക്കുകയാണെങ്കിൽ അൽസോറ ഭാഗത്താണെങ്കിലും എനിക്ക് തോന്നുന്നത് ടുവേർഡ്സ് ഉമൽ ഖോയിനിലേക്ക് പോകുന്ന ആളുകളൊക്കെ തന്നെ ട്രാഫിക്കിൽ കിടക്കുന്ന ഒരു സിറ്റുവേഷൻ കാണാനുണ്ട് അവിടെ. പക്ഷേ നിങ്ങൾക്ക് അത്ര വലിയ ട്രാഫിക് ഇല്ല കേട്ടോ, ദുബായിലൊന്നും പോലെ അത്രയില്ല. ചെറിയ ഏരിയകളിൽ മാത്രമാണ് ട്രാഫിക് സിറ്റുവേഷൻ ഉള്ളത്. എമിറേറ്റ്സ് റോഡിലും നമുക്ക് നമ്മുടെ ഗ്രാൻഡ് മോസ്കിൻ്റെ ആ ഏരിയയിൽ അത്യാവശ്യം ഒരു ചെറിയ ട്രാഫിക് കൺജഷൻ എല്ലാ സമയത്തെ പോലെ തന്നെ കാണാനുണ്ട്. ദുബായ് സൗത്തിലും അതുപോലെ തന്നെ നമ്മുടെ ചെറിയ കൺജഷൻ നമുക്ക് അവിടെ ഇവിടെയെങ്കിലൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ട്രാഫിക് സിറ്റുവേഷൻ. വേറെ എവിടെയെങ്കിലും അന്വേഷൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ജൂൺ 1 എല്ലാവരും ഒരു ആവേശത്തോടെ നമ്മുടെ ഓഫീസിലേക്ക് പോകുന്നതാണ്. ഡ്രൈവ് സേഫ്, ആക്സിഡൻസ് ഇന്ന് ഉണ്ടാവാതെ തട്ടോ മുട്ടോ ഒന്നും ചെയ്യാതെ ഡ്രൈവ് സേഫ് ഓഫീസിലെത്താ എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നു. എവിടെയെങ്കിലും അന്വേഷിച്ചോ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് ഒരു മെസ്സേജ് കേട്ടോ.
0: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, No. 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
1: ഓൾറൈറ്റ്, നമുക്ക് സാലറി കിട്ടിയ ആരൊക്കെ ഉണ്ടെന്നുള്ള ചോദ്യം നമ്മൾ മുന്നേ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് സ്റ്റിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് പറയാവുന്നതാണ്. ഞാൻ ആ നിങ്ങൾ അയച്ച കമ്പനി പേരുകൾ ഞാൻ പറയട്ടെ. വേണം നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്ത് വണ്ടി ഓടിക്കുമ്പോഴല്ല, അപ്പുറത്തിരുന്ന് പറയുന്ന ആൾക്കാർ ഒന്ന് പറയാം, ഒന്ന് റെക്കോർഡ് ചെയ്യാൻ പറയുക. കാരണം എനിക്ക് പലപ്പോഴും ഉണ്ടല്ലോ ഈ കമ്പനിയെ പറ്റി, നമ്മൾ രണ്ട് തരത്തിലുള്ള ആളുകളുണ്ട്. എന്തൊക്കെ കമ്പനി ചെയ്ത് കഴിഞ്ഞാലും കമ്പനിയെ പറ്റി കുറ്റം മാത്രം പറയുന്ന ഒരു വിഭാഗമുണ്ട്. നമ്മൾ സത്യം പറഞ്ഞാൽ ഞാൻ പലപ്പോഴും അവരോട് പറയുന്നത് നിങ്ങൾക്ക് ആ കമ്പനിയിൽ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് റിസൈൻ ചെയ്ത് നിങ്ങൾക്ക് വേറെ കമ്പനി പോയി. എന്തിനാണ് നമ്മൾ കുറ്റം പറയുന്നത്? അതുപോലെ തന്നെ നല്ലത് കിട്ടുമ്പോൾ ചില സമയത്ത് എത്ര വട്ടം നമ്മൾ ആ ഒരു കമ്പനിയെ പറ്റി നല്ലത് പറഞ്ഞിട്ടുണ്ട് പറയണം. നമുക്ക് അന്നം തരുന്ന ഒരു കമ്പനിയെ പറ്റി നമ്മൾ രണ്ട് പേരോടെങ്കിലും കമ്പനിയുടെ പോസിറ്റീവ്, നെഗറ്റീവ് പറയണം ഞാൻ പറയത്തില്ല, പക്ഷെ പോസിറ്റീവ് കാര്യങ്ങൾ പറഞ്ഞിരിക്കണം. അവരുടെ നല്ല ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള, ചിലപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ കമ്പനിയിലെ പാൻട്രിയിൽ അവർ വെച്ചേക്കുന്ന ഐറ്റംസ് ഏത് രീതിയിലും വേണേ പറയാം. അപ്പോൾ അതിനകത്ത് നിന്ന് വെച്ചേക്കുന്ന പല കോഫീസ്, കഴിക്കാനുള്ള ചില സ്നാക്സ്, ഇതൊക്കെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് വേറെ ഒന്നും പറയാനില്ലെങ്കിൽ നിങ്ങൾ ഈ വക കാര്യങ്ങളും പറയാം. പക്ഷേ പറയുമ്പോൾ ആ ഒരു കമ്പനിക്ക് ഒരു വെയിറ്റേജ് കിട്ടുന്ന എന്തെങ്കിലും ഒരു കാര്യമായിരിക്കണം നിങ്ങൾ പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഒരുപാട് മെസ്സേജുകളാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. കാരണം ഇന്ന് 1st തന്നെ സാലറി കൊടുക്കണമെന്നുള്ളത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ലോ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് പറയുന്നത് ആൾക്കാരുടെ മെസ്സേജുകൾ വായിച്ചു പോവാം. എലക്ട്ര അബുദാബി എന്ന് പറയുന്ന കമ്പനി 24th തന്നെ മാസത്തെ സാലറി കൊടുത്തിട്ടുണ്ട്. ഹാരിസിൻ്റെയാണ് ഈ മെസ്സേജ് വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് 22nd, 23rd സാലറി കിട്ടിയിട്ടുള്ളത്. മജാൻ പ്രിന്റിംഗ് ആൻഡ് പാക്കേജിംഗ് കോ LLC എന്ന് പറയുന്ന റാസൽ കെയ്മയിലെ കമ്പനി, ദുബായിൽ മാത്രമല്ല കേട്ടോ അവിടെയും കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് 22nd സാലറി കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഏജിസ് റൂഫിംഗ് കമ്പനി LLC. ഞങ്ങൾക്ക് 21st സാലറി കിട്ടിയിട്ടുണ്ട്. പാപ്കോ എന്ന് പറയുന്ന കമ്പനിയാണ് 21st സാലറി കൊടുത്തായിട്ട് പറയുന്നത്. ജെംസ് 22nd സാലറി കൊടുത്തെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. എൻ്റെ കമ്പനി 20th ആകുമ്പോഴും എല്ലാ മാസവും ഈ വട്ടം അങ്ങനെ തന്നെയായിരുന്നു. E11 എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന കമ്പനിയാണ് 20th ഇട്ടിരിക്കുന്നത്. അജ്മാൻ യൂണിവേഴ്സിറ്റി 25th തന്നെ എല്ലാ മാസത്തെയും പോലെ തന്നെ ഞങ്ങൾക്ക് സാലറി വന്നിട്ടുണ്ടെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ബവാബാത് അൽ ബഡിയ സാലറി 23rd നൽകിയിട്ടുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ടോപ്പ് വർക്ക് മിഡിൽ ഈസ്റ്റ് 22nd തന്നെ സാലറി തന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. എൻ്റെ വൈഫിൻ്റെ കമ്പനി 26th തന്നെ കൊടുത്തു. ഒലീവ് ടെക്നോളജി ഷാർജ എയർപോർട്ട് ഫ്രീ സോണിലാണ് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഓ, അബുദാബിയിൽ നിന്ന് റെജി പറഞ്ഞിട്ട് 22nd തന്നെ തൻ്റെ സാലറി കിട്ടി എന്നുള്ളൊരു കാര്യം ഇതാണ് ഇപ്പോൾ മെസ്സേജ് അയച്ച്. റെഡിമിക്സ് അബുദാബി എന്ന് പറയുന്ന കമ്പനിയാണ് 22nd അബുദാബിയിൽ സാലറി കൊടുത്തേക്കെന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഇപ്പോൾ ഞാൻ വായിച്ചിരുന്നു ഒലീവ് ടെക്നോളജീസ് ഷാർജ എയർപോർട്ട് ഫ്രീ സോണിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അതൊരു മലയാളി കമ്പനിയാണ്. അദ്ദേഹം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നേരത്തെ 5th ആയിരുന്നു സാലറി കൊടുത്തോണ്ടിരുന്നത്, പക്ഷേ 26th തന്നെ കൊടുത്തു എന്ന് പറയുന്ന അതൊരു വലിയൊരു അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ അൽഖലീജ് ആൻഡ് ഗൾഫ് ടുഡേ ന്യൂസ് പേപ്പർ സാലറി May 21st തന്നെ തന്നിട്ടുണ്ടെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അടുത്തൊരു വാർത്ത, എനിക്ക് എല്ലാ മാസവും 28th കിട്ടിയത്, പക്ഷേ ഇനി നിയമം വന്നത് വെച്ച് 1st വരെ ആക്കി സാലറി ഡിലേ ആകുമോ എന്നുള്ളൊരു പേടി മാത്രമേ ഉള്ളൂ എന്ന് അവിടെയും പറയുന്നുണ്ട്. സഹൂർ ഡിറ്റർജന്റ് ഫാക്ടറി 25 തന്നു എന്നുള്ള ഒരു വാർത്ത പറയുന്നുണ്ട്. ആൻഡ് ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഫാൽക്കൺ പാക്കും അതുപോലെ തന്നെ ആർക്കിഡോൺ കൺസ്ട്രക്ഷൻ ഒക്കെ 29 and 22 ഒക്കെ കൊടുത്ത വാർത്തകൾ നമുക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. വേറെ പുതിയ വാർത്തകൾ ഒരുപാട് വരുന്നുണ്ടല്ലോ. 22 കിട്ടിയേക്കുന്ന മജന്റെ ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ സാലറി ക്രെഡിറ്റ് ആൻഡ് ശോഭ ഫർണിച്ചർ LLC 25 തന്നു എന്നുള്ളൊരു കാര്യം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഓക്കെ ഇലക്ട്ര അബുദാബി ഞാൻ ഒന്നോട് പറയാം, നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാനാണ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇലക്ട്ര അബുദാബി നമുക്ക് 24 തന്നിട്ടുള്ളൊരു കാര്യം ഹാരിസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണേലും അപ്രീഷിയേറ്റിംഗ് എവരി ഈച്ച് ആൻഡ് എവരി കമ്പനി. നിങ്ങൾ ഈ ഒരു നിയമം അനുസരിച്ച് നിങ്ങളുടെ എംപ്ലോയീസിനെ നിങ്ങൾ വാല്യൂ ചെയ്ത് അവരെ ടേക്ക് കെയർ ചെയ്ത് പ്രത്യേകിച്ച് ഇതിനു മുന്നേ സാലറി കൊടുത്ത എല്ലാ കമ്പനികൾക്കും അതല്ലാതെ ഇന്ന് സാലറി കൊടുക്കുന്ന എല്ലാ കമ്പനീസിനും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു അപ്രീസിയേഷൻ ഫ്രം ഹോം 92.2 FM. ഒപ്പം തന്നെ എൻ്റെയും പേഴ്സണൽ ഒരു അപ്രീസിയേഷൻ തന്നെയാണ് തരുന്നത്. ഇംദാദ് LLC സാലറി 22 ക്രെഡിറ്റ് ചെയ്യുന്നു പറയുന്നു. KMA ഗ്രൂപ്പ് ഓഫ് കമ്പനി എല്ലാ മാസവും 6 പക്ഷേ ഈ മാസം 31 ഓൾറെഡി സാലറി കിട്ടിയെന്ന് പറയുന്നത് എത്ര മനോഹരമായിട്ടുള്ള വാർത്തകളാണ്. സത്യം പറയാലോ, എൻ്റെ ലൈഫിൽ ഇത്രയധികം ആളുകൾ ഒരുമിച്ച് കമ്പനിയെ പറ്റി നല്ലത് പറയുന്നത് ഞാൻ കേൾക്കുന്ന ഒരു ഡേ ആണ്. എന്തായാലും ബ്യൂട്ടിഫുൾ ജൂൺ ആവട്ടെ, എല്ലാവർക്കും ഒരു ഗ്രേറ്റ് മോർണിംഗ് ആവട്ടെ. അക്ഷയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. ഇനി സ്റ്റിൽ നിങ്ങളുടെ സാലറിയുടെ മെസ്സേജ് നിങ്ങൾക്ക് ഇവിടെ അയക്കാമെന്നാണ്. അപ്പോൾ എല്ലാ കമ്പനീസിനും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. എല്ലാവർക്കും ഏറ്റവും എല്ലാവർക്കും ഒരു വിൻ വിൻ സിറ്റുവേഷനിലൂടെ ഒരുമിച്ച് നിങ്ങൾക്ക് വളരാൻ, ആ കമ്പനി തന്നെ നിന്ന് വളരാൻ സാധിക്കട്ടെ എന്ന് കൂടെ ആശംസിക്കുന്നു. ഒരു അടിപൊളി സോങ്ങിലേക്ക് തന്നെ പോകുന്നു. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ് ഹോം 92.2 FM. അക്ഷയാണ് നിങ്ങളുടെ കൂടെയുള്ളത് until 11 o'clock.

എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: പുതിയ അധ്യയന വർഷത്തിന് തുടക്കമായി 40 ലക്ഷത്തിലധികം കുട്ടികൾ വിദ്യാലയങ്ങളിലേക്ക്. കേരളത്തിൽ വീണ്ടും അവയവദാനം. ഇന്നു മുതൽ പാക്കിങ്ങിനും സാലിക്കിനും വാറ്റ്. സമാധാന കരാർ തിടുക്കമില്ലെന്ന് ട്രംപ്. ക്രൂഡ് ഓയിൽ വില കുതിക്കുന്നു. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വേനൽ അവധി കഴിഞ്ഞ കേരളത്തിൽ വിദ്യാലയങ്ങൾ തുറന്നു. പുതിയ അധ്യയന വർഷത്തെയും 1-ാം ക്ലാസ്സിലേക്ക് എത്തുന്ന കുരുന്നുങ്ങളെയും ആഘോഷ പരിപാടികളോടെ വരവേൽക്കുകയാണ്. ഇപ്പോൾ 1 മുതൽ 12 വരെ ക്ലാസ്സുകളിലായി 42 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് സ്കൂളിലേക്ക് എത്തുന്നത്. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. 1-ാം ക്ലാസ്സിലേക്ക് 3 ലക്ഷത്തോളം കുഞ്ഞുങ്ങൾ എത്തുമെന്നാണ് പ്രതീക്ഷ. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങുകൾ പട്ടം GSS സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശനാണ് നിർവഹിക്കുക. ചടങ്ങുകൾ ആരംഭിച്ചു. പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് വർണ്ണാഭമായ പരിപാടികൾ ഒരുക്കിയിട്ടുണ്ട്. ചടങ്ങിൽ മുഖ്യമന്ത്രിയെ കൂടാതെ വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ, ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ, ഗതാഗത വകുപ്പ് മന്ത്രി സി പി ജോൺ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നു. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും ഇന്ന് സൈബർ സുരക്ഷാ പ്രതിജ്ഞയെടുക്കും. പഠന സമയം ഉറപ്പാക്കാൻ വിദ്യാഭ്യാസ കലണ്ടറും തയ്യാറാക്കിയിട്ടുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം കളർ ഡ്രസ് എന്ന ആശയം ആകർഷകമാണെന്നും നടപ്പാക്കാൻ ശ്രമിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. ബാക്ക് ബെഞ്ച് രീതി ഒഴിവാക്കുമെന്നും ആർത്തവ അവധി പോസിറ്റീവായി കാണണമെന്നും ഭ്രഷ്ട് കൽപ്പിച്ചിരുന്നത് പഴയ കാലമാണെന്നും വിദ്യാഭ്യാസ മന്ത്രി. സിനിമാ മേഖലയിലെ ഏതൊക്കെ കാര്യങ്ങൾ ബജറ്റിൽ ഉൾപ്പെടുത്തണം എന്നതിൽ സിനിമാ സംഘടനകളുടെ അഭിപ്രായം തേടി സർക്കാർ. ഇതിനായി നാളെ ചലച്ചിത്ര മേഖലയിലെ സംഘടനാ പ്രതിനിധികളുടെ യോഗം തിരുവനന്തപുരത്ത്. സിനിമയുടെ ചുമതലയുള്ള സാംസ്കാരിക വകുപ്പ് മന്ത്രി പി സി വിഷ്ണുനാഥാണ് യോഗം വിളിച്ചത്. UDF സർക്കാരിനോടുള്ളത് നശീകരണ ബുദ്ധിയോടെയുള്ള സമീപനം അല്ലെന്നും പുരോഗതിക്ക് ഉതകുന്ന ക്ഷേമം ഉറപ്പുവരുത്തുന്ന പദ്ധതികൾക്ക് ഇടതുമുന്നണിയുടെ പിന്തുണ ഉണ്ടാകുമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. എതിരായ നടപടികളെ ശക്തമായി എതിർക്കും. ക്രിയാത്മക പ്രതിപക്ഷമായിട്ടായിരിക്കും തുടരുക. പുതിയ സർക്കാരിനെ പൂർണ്ണമായി വിലയിരുത്താൻ സമയമായിട്ടില്ല. കേന്ദ്ര അവഗണന കേരളം നേരിടുന്ന പ്രധാന പ്രശ്നം. വിലക്കയറ്റത്തിൽ സംസ്ഥാന സർക്കാരിന് ഉണർന്ന് പ്രവർത്തിക്കാൻ കഴിയാത്തതിനാൽ അതിന്റെ ഫലം ജനങ്ങളാണ് അനുഭവിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ്. വെള്ളപ്പള്ളി നടേശനെ സന്ദർശിച്ചതിൽ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണയ്ക്കെതിരെ വിമർശനം. വർഗീയ പരാമർശങ്ങൾ നടത്തിയ നേതാവിനെ കാണാൻ പോയത് തെറ്റെന്നും മന്ത്രിയിൽ നിന്ന് രാഷ്ട്രീയ മാന്യതകൾ പ്രതീക്ഷിക്കുന്നുവെന്ന് യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി വി പി ദുൽകിഫിൽ. സമൂഹത്തിൽ വിഭജനം ഉണ്ടാക്കാൻ നോക്കുന്നവരെ അകറ്റി നിർത്താൻ കഴിയണമെന്നും യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പറഞ്ഞു. ED അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് CMRL നൽകിയ ഹർജി ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഇന്ന് പരിഗണിക്കും. റെയ്ഡിലൂടെ കിട്ടിയ തെളിവുകൾ കോടതിക്ക് മുന്നിലെത്തിച്ച് CMRLന്റെ വാദങ്ങളെ പ്രതിരോധിക്കാനാണ് ED നീക്കം. ജസ്റ്റിസ് രാജ വിജയരാഘവൻ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ നടക്കുന്ന വാദങ്ങളാകും കേസിന്റെ ഭാവി നിർണ്ണയിക്കുക. മുദ്രവെച്ച കവറിൽ റെയ്ഡ് വിവരങ്ങൾ ED കോടതിയെ അറിയിക്കും. പരിശോധനയ്ക്കിടെ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതും കോടതിയെ ബോധ്യപ്പെടുത്തും. ED അന്വേഷണം തുടരാമെന്ന ഹൈക്കോടതിയുടെ ഉത്തരവിനെ തുടർന്നാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട് ഉൾപ്പെടെ 12 ഇടങ്ങളിൽ ED റെയ്ഡ് നടത്തിയത്. റെയ്ഡ് കഴിഞ്ഞ് മടങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ തുടർ നടപടികൾ വേഗത്തിലാക്കാനാണ് പോലീസിന്റെ നീക്കം. കുറ്റപത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേഗത്തിൽ നൽകി പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്നത് തടയാനാണ് പോലീസ് ശ്രമിക്കുന്നത്. ഇന്നലെ അറസ്റ്റിലായ SFI ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ കേസിൽ ഇതുവരെ അറസ്റ്റിലായവർ 26 പേരാണ്. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ അന്വേഷണം CBI അന്വേഷണം ശുപാർശ ചെയ്തുള്ള സർക്കാർ ഉത്തരവ് ഇന്നിറങ്ങും. ശുപാർശയിൽ CBIയുടെ നിലപാട് നിർണായകമാകും. സത്യം തെളിയണമെന്നാണ് നവീൻ ബാബുവിന്റെ കുടുംബം ആവശ്യപ്പെടുന്നത്. പോലീസ് അന്വേഷണത്തിൽ വീഴ്ചയെന്നും കുടുംബം ആരോപിച്ചിട്ടുണ്ട്. UDF സർക്കാർ CBIക്ക് വിടുന്ന ആദ്യ കേസാണിത്. പോലീസ് കുറ്റപത്രം സമർപ്പിച്ച കേസിൽ PP ദിവ്യയാണ് പ്രതി. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ CBI അന്വേഷണം കൊണ്ടുവരാനുള്ള സതീശൻ സർക്കാരിന്റെ നീക്കം രാഷ്ട്രീയ പ്രേരിതമെന്ന് കണ്ണൂരിലെ CPI നേതാക്കൾ. നവീൻ ബാബു കേസിൽ CBI അന്വേഷണം വേണമെന്ന ആവശ്യം മുൻപ് ഹൈക്കോടതിയും സുപ്രീംകോടതിയും തള്ളിയതാണെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജനും കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷും ചൂണ്ടിക്കാട്ടി. സുപ്രീംകോടതിയേക്കാൾ വലിയ ആളാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെന്നും മുഖ്യമന്ത്രി VD സതീശന്റെ സ്വന്തം ഏജൻസിയായ സംസ്ഥാന വിജിലൻസിനേക്കാൾ വിശ്വാസം ഇപ്പോൾ കേന്ദ്ര ഏജൻസി CBIയിലാണോ എന്നും KK രാഗേഷ് ചോദിച്ചു. കേരളത്തിൽ വീണ്ടും മരണാനന്തര അവയവദാനം. വാഹനാപകടത്തിൽ മരിച്ച കണ്ണൂർ സ്വദേശിയായ യുവാവിന്റെ ഹൃദയം ഉൾപ്പെടെ 4 അവയവങ്ങൾ 4 പേർക്ക് പൊതുജീവൻ നൽകും. 23 വയസ്സുകാരനായ എം കെ അർജുന്റെ ഹൃദയമാണ് ദാനം ചെയ്യുന്നത്. കണ്ണൂർ ആസ്റ്റർ മിംസിൽ നിന്ന് ആസ്റ്റർ മെഡിസിറ്റി കൊച്ചിയിലേക്ക് ഹൃദയം ഇപ്പോൾ എത്തിക്കുകയാണ്. കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിൽ ചികിത്സയിലുള്ള മലപ്പുറം സ്വദേശിയായ 48-കാരന് ഹൃദയം മാറ്റിവെക്കും. കരൾ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോവുക. വൃക്കകൾ കണ്ണൂരിലെ ആസ്റ്റർ മിംസ് ആശുപത്രിയിലേക്കും മറ്റൊന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും കൊണ്ടുപോയി ചികിത്സയിലുള്ള രോഗികൾക്ക് ദാനം ചെയ്യും. തിരുവനന്തപുരം നെടുമങ്ങാട് പനവൂരിലെ 1.5 വയസ്സുകാരന്റെ കൊലപാതകത്തിൽ പ്രതികളായ അമ്മ അഖിലയും രണ്ടാനച്ചൻ അഷ്കറും റിമാൻഡിൽ. നെടുമങ്ങാട് സെക്കൻഡ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതിയാണ് റിമാൻഡ് ചെയ്തത്. അഷ്കറിനെതിരെ കൊലപാതക കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. കുഞ്ഞിനെ സ്ഥിരമായി മർദ്ദിച്ചിരുന്നുവെന്ന അഷ്കറിന്റെ കുറ്റസമ്മതം 1.5 വയസ്സുകാരൻ നേരിട്ടത് സമാനതകളില്ലാത്ത ക്രൂരതയായിരുന്നു. കുഞ്ഞിന്റെ ശരീരത്തിൽ 51 മുറിവുകൾ ഉണ്ടായിരുന്നുവെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. നെടുമങ്ങാട്ടെ കുഞ്ഞിന്റെ കൊലപാതകത്തിൽ കുറ്റമറ്റ രീതിയിൽ ജാഗ്രതയോടെ കേസ് നടക്കണമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. അഷ്കർ ഇനി പുറം ലോകം കാണില്ലെന്ന് ഉറപ്പാക്കും. അഷ്കറിന്റെ മുൻ ഭാര്യ ആമിനയ്ക്ക് നിയമസഹായം നൽകുമെന്നും മന്ത്രി ബിന്ദു കൃഷ്ണ. ഇന്ത്യയിൽ വാണിജ്യ സിലിണ്ടറുകളുടെ വില വീണ്ടും കൂട്ടി. സിലിണ്ടർ 1 46 രൂപ വർദ്ധിപ്പിച്ചു. ഗാർഹിക സിലിണ്ടർ വിലയിൽ മാറ്റമില്ല. നേരത്തെ 3085 രൂപയായിരുന്നു ഒരു സിലിണ്ടറിന് നൽകേണ്ടി വന്നതെങ്കിൽ ഇപ്പോൾ അത് 3131 രൂപയായി ഉയർന്നു. രാജ്യാന്തര തലത്തിൽ ക്രൂഡ് ഓയിൽ വില കുതിക്കുകയാണ്. ബ്രന്റ് ക്രൂഡ് ഓയിൽ വിലയിൽ 2% വർദ്ധനവ്. ക്രൂഡ് ഓയിൽ വില ബാരലിന് $93 മുകളിലെത്തി. ലബ്നോണിൽ ഇസ്രായേൽ അധിനിവേശം തുടരുന്നതും ഇറാൻ US സമാധാന കരാർ അന്തിമമാകാത്തതുമാണ് എണ്ണവില വർദ്ധിക്കാൻ കാരണം. ഇറാനുമായുള്ള സമാധാന കരാറിൽ തിടുക്കമില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ ഒരിക്കലും ആണവായുധം സ്വന്തമാക്കില്ലെന്ന ഉറപ്പിനാണ് കാത്തിരിക്കുന്നത്. നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ ഇറാൻ തയ്യാറായില്ലെങ്കിൽ യുദ്ധം പുനരാരംഭിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ്. ഇറാൻ ജനതയുടെ അവകാശങ്ങൾ സുരക്ഷിതമാക്കാതെ US ഒരു കരാറും ഒപ്പിടില്ലെന്ന് ഇറാൻ. ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫാണ് ഇക്കാര്യം അറിയിച്ചത്. ശത്രുവിന്റെ വാഗ്ദാനങ്ങളെ ഇറാൻ വിശ്വസിക്കുന്നില്ല. ഇറാൻ സ്റ്റേറ്റ് മീഡിയയ്ക്ക് നൽകിയ വീഡിയോയിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. കരാർ വ്യവസ്ഥകളിൽ ഇറാനും അമേരിക്കയും തമ്മിൽ നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് പരാമർശം. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 28 കപ്പലുകൾ ഹോർമൂസ് കടലെടുക്ക് കടന്നതായി IRGC റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹോർമൂസിൽ നിയന്ത്രണം തുടരുമെന്നും IRGC. IPL കിരീടം നിലനിർത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. ഫൈനലിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ 5 wicketsന് തോൽപ്പിച്ചാണ് RCB തുടർച്ചയായ 2 തവണയും കിരീടം നേടിയത്. അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനെത്തിയ ഗുജറാത്ത് 8 wicket നഷ്ടത്തിൽ 155 റൺസാണ് നേടിയത്. മറുപടി ബാറ്റിംഗിൽ RCB 18 ഓവറിൽ 5 wicket മാത്രം നഷ്ടപ്പെടുത്തി ലക്ഷ്യം മറികടന്നു. 42 പന്തിൽ 75 റൺസുമായി പുറത്താകാതെ നിന്ന വിരാട് കോഹ്ലിയാണ് RCBയെ വിജയത്തിലേക്ക് നയിച്ചത്. UAE ഈ മാസത്തെ ഇന്ധനവില പ്രഖ്യാപിച്ചു. പെട്രോൾ വില കൂടും, ഡീസലിന് കുറയും. സൂപ്പർ 98 പെട്രോളിന് 3.95 ദിർഹം. നേരത്തെ ഇത് 3.66 ദിർഹം. സ്പെഷ്യൽ 95 3.83 ദിർഹം. മെയ് മാസത്തിൽ 3.55 ദിർഹം. ഡീസലിന് വില കുറഞ്ഞിട്ടുണ്ട്. 4.69 ദിർഹം 4.33 ദിർഹം. ദുബായിൽ ഇന്നു മുതൽ പാർക്കിംഗിന് വാറ്റ്, 5% വാറ്റ് ഏർപ്പെടുത്തിയെന്ന് പാർക്കിംഗ് ഓപ്പറേറ്ററായ പാർക്കിന് അറിയിച്ചു. എല്ലാ പൊതു പാർക്കിംഗ് ഇടങ്ങൾക്കും ഇത് ബാധകം. റോഡരികിലെയും അല്ലാത്തതുമായ പൊതു പാർക്കിംഗ്, സീസണൽ കാർഡ്, വിവിധ പെർമിറ്റുകൾ, റിസർവേഷൻ എന്നിവയുൾപ്പെടെ പാർക്കിംഗ് നൽകുന്ന എല്ലാവിധ സേവനങ്ങൾക്കും ഈ നികുതി ബാധകമായിരിക്കും. ദുബായിൽ ഇന്നു മുതൽ സാലിക് ടോൾ നിരക്കുകൾക്കും ടാഗ് ആക്ടിവേഷൻ ഫീസിനും 5% വാറ്റ്. UAE നിലവിലെ നികുതി നിയമങ്ങൾക്കും സർക്കാർ നിർദ്ദേശങ്ങൾക്കും വിധേയമായാണ് വാറ്റ് ഈടാക്കുക. സ്വകാര്യ മേഖലാ ജീവനക്കാരുടെ ശമ്പള സുരക്ഷ ഉറപ്പാക്കുന്ന പരിഷ്കരിച്ച നിയമം UAE പ്രാബല്യത്തിൽ വന്നു. ഓരോ മാസത്തെ ശമ്പളം അടുത്ത 1 മാസം തീയതിക്കോ അതിനു മുൻപോ നൽകണം. ശമ്പളം വൈകിയാൽ 2 ദിവസം മുതൽ നടപടിയാണ്. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ഇരു രാജ്യങ്ങളും ഇന്ന് ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം നടത്തും. അമേരിക്കയ്ക്ക് ശേഷം ഒമാൻ ഒരു രാജ്യവുമായി ഒപ്പുവയ്ക്കുന്ന 2 കരാറാണിത്. 2006 US രാജ്യങ്ങൾ ഇന്ത്യയുടെ 3 വലിയ കയറ്റുമതി ലക്ഷ്യസ്ഥാനമാണ് ഒമാൻ. വിശുദ്ധ ഹജ്ജ് കർമ്മങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി മലയാളി തീർത്ഥാടകരുടെ മടക്കയാത്രയ്ക്ക് തുടക്കമായി. 6 ദിവസം നീണ്ട ആത്മനിർവൃതിയുടെ ദിനങ്ങൾക്കൊടുവിൽ ശനിയാഴ്ച മിനായിലെ 3 ജംറകളിലും കല്ലേറ് കർമ്മം പൂർത്തിയാക്കിയാണ് ഭൂരിഭാഗം മലയാളികളും മക്കയിലേക്ക് മടങ്ങിയത്. ഒട്ടുമിക്ക ഇന്ത്യൻ തീർത്ഥാടകരും വെള്ളിയാഴ്ചയോടെ തന്നെ മക്കയിലെ താമസ സ്ഥലങ്ങളിൽ തിരിച്ചെത്തിയിരുന്നു.
4: Home FM News was brought to you by Danya Group of Companies since 1982.
1: Time check.
3: Studio clock ഇപ്പോൾ സമയം 8:09.
1: Time check. Weather update.
4: Brought to you by Aldras Auto AC Parts, number 1 auto AC spare parts in the Middle East.
3: ചൂട് കൂടിയ ദിവസങ്ങളാണ് ദുബായിലെ ഇപ്പോഴത്തെ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം
5: 67%.

വെൽക്കം ബാക്ക് ഹോം 92.2 FM-ലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്. അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. സമയം 8 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ജൂൺ 1 തിങ്കളാഴ്ച. അങ്ങനെ വീണ്ടും ഒരു എന്താ പറയുന്നത്, ഈ ഒരു വർഷം കഴിഞ്ഞിട്ട് 5 മാസം കഴിഞ്ഞ് 6-ാമത്തെ മാസത്തിലേക്ക് നമ്മൾ കടക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്തൊക്കെയായിരുന്നു നമ്മുടെ ന്യൂ ഇയർ റെസൊല്യൂഷൻസ്, എന്തൊക്കെയായിരുന്നു നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റിയത്, എന്തൊക്കെയാണ് ചെയ്ത് തീർക്കാൻ പറ്റാഞ്ഞത്, എന്തൊക്കെയാണ് തുടങ്ങിയത്, എന്തൊക്കെയാണ് തുടങ്ങാൻ പറ്റാഞ്ഞത്. സത്യം പറഞ്ഞാൽ നമുക്കൊന്ന് തിങ്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു സമയം കൂടെയാണ്. നമ്മൾ പലപ്പോഴും പറയുമല്ലോ, നമ്മളൊരു ഒരു ഓട്ടപ്പാച്ചൽ മത്സരത്തിൽ അല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന ഒരു സമയത്ത് ആദ്യത്തെ ഒരു ചുവടുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സ്ലോ ആയിരിക്കും. എന്നാൽ ഒരു പകുതി കഴിയുമ്പോഴത്തേക്കാണ് അതൊരു ആക്സലറേറ്റ് ചെയ്ത് അത് മേലേക്ക് പൊങ്ങി കുതിച്ച് ഉയരാനായിട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു സമയം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ, ഒന്നും ആയില്ലല്ലോ, ഒന്നും ഓർത്തൊന്നും ആരും തന്നെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നെക്സ്റ്റ് 6 മന്ത്സ് നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു ടേക്ക് ഓഫിൻ്റെ ഒരു മാസമാണെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. നമ്മുടെ ബിസിനസ്സിലായിക്കോട്ടെ, നമ്മുടെ ജോലിയിലായിക്കോട്ടെ, നമ്മുടെ എഡ്യൂക്കേഷനിലായിക്കോട്ടെ, എന്നെ കേൾക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടെന്നറിയാം. എനിക്ക് ഇപ്പോൾ ഈദ് ഹോളിഡേയ്സിലൊക്കെ ഞാൻ പലരെയും മീറ്റ് ചെയ്ത സമയത്ത് കുട്ടികൾ ഉൾപ്പെടെ നമ്മളെ രാവിലെ കേട്ടുകൊണ്ട് പോകുന്ന ഒരുപാട് പേരുണ്ട്. ഏതാണെങ്കിലും നിങ്ങളുടെ ഏത് മേഖലയാണെങ്കിലും അത് അടുത്തൊരു 6 മന്ത്സിലേക്ക് നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യുക. ആദ്യത്തെ ഞാൻ പറഞ്ഞ പോലെ ആദ്യം നിങ്ങളൊരു സ്ലോ മൂവ്മെൻ്റ് ആണെന്ന് വിചാരിച്ചൊന്നും യാതൊരു ആകുലതയും വേണ്ട. കാരണം അടുത്ത 6 മാസം നമ്മളൊരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് അതിൻ്റെ ഡെസ്റ്റിനേഷനിൽ പോകുന്ന പോലെയാണെന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി. അപ്പോൾ വൺസ് അഗൈൻ ബിഗ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. നമ്മുടെ നാട്ടിൽ മാത്രമല്ല കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നത്, ഇവിടെയുണ്ട് ദുബായിലും അല്ലെങ്കിൽ UAE-യിലും. നമ്മുടെ ലോങ് 9 ഡേയ്സ് ഓഫ് ഈദ് ഹോളിഡേയ്സ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ കുട്ടികളൊക്കെ തന്നെ തിരിച്ച് സ്കൂളിലേക്ക് പോകുന്നു. സ്കൂളിൽ ചെന്നിട്ട് അവരുടെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ കുട്ടികളിലുണ്ട്. പക്ഷെ കുറച്ച് സ്കൂളുകളിൽ നേരെ തന്നെ അസസ്മെൻറ്റിലേക്ക് ആയിരിക്കും പോകുന്നതെന്നുള്ളൊരു കാര്യം കൂടെ നമുക്ക് നേരത്തെ തന്നെ സ്കൂൾ മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ 2 സെറ്റായിട്ടായിരിക്കാം ഇന്ന് സ്കൂളിലേക്ക് കുറേ കുട്ടികൾ പോകാൻ പോകുന്നത്. ഇനിയിപ്പം സ്കൂൾ സമ്മർ ബ്രേക്സും കാര്യങ്ങളും ഒക്കെ തന്നെ കുട്ടികൾക്ക് വരുന്നതാണ്. നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ NRI സീസണിലേക്ക് നമ്മൾ പോകുന്നതാണ്. അപ്പോൾ അതിലേക്കൊക്കെ പോകുമ്പോൾ കുട്ടികൾ ഇന്ന് ഒരുപാട് പേര് എനിക്കൊന്നും ഈ ഒരു വർഷം ഈ ഒരു അക്കാഡമിക് ഇയർ നമ്മുടെ UAE-യിലെ കുട്ടികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഭയങ്കര ഒരു എന്താ പറയുന്നത് ഇറഗുലർ ആയിരുന്നു. അത് നമുക്ക് കുറച്ച് നാൾ വീട്ടിലിരിക്കുന്നു, പിന്നെയും സ്കൂളിൽ പോയി, പിന്നെയും വീട്ടിലിരുന്നു, പിന്നെ അവധീസ് വരുന്നു, ഹോളിഡേയ്സ് വരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു പോയി വന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അത് എൻജോയ് ചെയ്യുന്ന കുറേ കുട്ടികളുണ്ടാവും. അപ്പോൾ എന്താണെങ്കിലും വീണ്ടും എല്ലാം ബാക്ക് ടു നോർമൽ, നമ്മുടെ എക്കോണമി തന്നെ ആക്ച്വലി ബാക്ക് ടു നോർമൽ ആയിരുന്ന ഒരു സിറ്റുവേഷനിൽ കൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് ഒരു ഏറ്റവും നല്ലൊരു സിമ്പിൾ തന്നെയാണ്. അപ്പോൾ എന്താണെങ്കിലും എല്ലാ പുതിയതായിട്ട് വരുന്ന കുട്ടികൾക്കാണെങ്കിലും നാട്ടിൽ വരുന്നവർക്കാണെങ്കിലും ഇവിടെ കുറേയധികം ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്. പാരൻസ് അയച്ചു തന്നെ കുറേയധികം ബ്യൂട്ടിഫുൾ ഇമേജസ് ഉണ്ട് കുട്ടികൾ നാട്ടിൽ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ടും. ചിലർ വീഡിയോസ് അയച്ചിട്ടുണ്ട്. ഈ സി കുട്ടികൾ വളരെ ഹാപ്പി, അവർക്കറിയില്ല അവരെന്താണ് പുതിയ ഉടുപ്പ് കിട്ടിയ എങ്ങോട്ടാണെന്നുള്ളത് അറിയുന്നില്ല. പിന്നെയുള്ളതാണ് അതിൻ്റെ ഒരു ഇമോഷണൽ ഫാക്ടേഴ്സ് കാര്യങ്ങളും ഒക്കെ തന്നെ വരുന്നത്. എന്താണെങ്കിലും എല്ലാവർക്കും വൺസ് അഗൈൻ ഒരു ബിഗ് സ്റ്റാർട്ട് ആവട്ടെ ഈ ഒരു June 1 എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഈ June 1 എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ പണ്ട് സ്കൂളിലേക്ക് പോകാൻ നേരം നമ്മൾ തലേന്നേ പോയി എന്താ പറയുന്നത് ബുക്കുകളും പെൻസിലുകളും കാര്യങ്ങളെല്ലാം നമ്മൾ മേടിച്ച് വെക്കുന്ന ഒരു സമയമാണ്. അത് ശേഷമാണ് എൻ്റെയൊക്കെ സ്കൂളിൽ എനിക്ക് June 4 എന്നുള്ളൊരു ഡേറ്റ് ആയിരുന്നു ഏറ്റവും കൂടുതൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. എന്താണേലും നിങ്ങളുടെ മനസ്സിലെ സ്കൂൾ മെമ്മറീസ്, നിങ്ങൾ പോയിട്ടുള്ള സ്കൂൾ മെമ്മറീസ്, നിങ്ങൾ ആ സമയത്ത് എന്തൊക്കെ പ്രിപ്പറേഷൻ ആയിരുന്നു. ഞാനിത് സത്യം പറഞ്ഞാൽ പറയാൻ വരികയായിരുന്നു, നിങ്ങളുടെ കൂടെ പറയാം, എന്നിട്ട് ഞാൻ പറയും. ഞാൻ എല്ലാം കൂടെ ഒന്ന് എന്താ പറയുന്നത് ഒന്ന് കളക്റ്റീവായിട്ട് ഞാനുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സ്കൂൾ മെമ്മറീസ് ഞാൻ പറയാം. അപ്പോൾ നിങ്ങളുടെ സ്കൂൾ മെമ്മറീസ് കാലത്ത്, നിങ്ങൾ സ്കൂളിൽ പോയിരുന്ന കാലത്ത് നിങ്ങൾ ഡ്രസ്സ് ആയിക്കോട്ടെ, വാട്ടർ ബോട്ടിൽ ആയിക്കോട്ടെ, പെൻസിൽ ബോക്സുകളായിക്കോട്ടെ, ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ആയിക്കോട്ടെ, സ്കൂൾ ബാഗുകളായിക്കോട്ടെ, നിങ്ങളുടെ ഫീലിങ്സ് എന്തൊക്കെയായിരുന്നു അത് പറയാം. അപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ സോങ് കേട്ടിട്ട് നമുക്ക് ഓടി തിരിച്ചു വരാം. വരുന്ന സമയത്ത് നിങ്ങളുടെ മെമ്മറീസും ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ് ഹോം 92.2 FM-ൽ. പള്ളിച്ചട്ടമ്പിൽ നല്ല അടിപൊളി സോങ് ആണ്, ട്രെൻഡിങ് സോങ് ഓഫ് ദ ഹവറിൽ നമ്മൾ കേൾക്കാനായി പോകുന്നത്. Trending song of the hour.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
2: That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
6: എന്റെ വണ്ടിയുടെ കാര്യം.
7: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വീർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACയേ JM-ന്റെ ACയാ. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്
8: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ് of Danya Group since 1982.

0: വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. ഒരുപാട് പേരുടെ മെസ്സേജും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സ്കൂൾ മെമ്മറീസിന്റെ കാര്യങ്ങൾ വോയിസ് മെസ്സേജായിട്ട് ഇവിടെ അയച്ചു തന്നവരുണ്ട്. എല്ലാവരുടെയും മെസ്സേജ് ഞാൻ വായിക്കുന്നതാണ്. അപ്പൊ എന്തായാലും നമ്മളിപ്പോ എന്താ സംഭവത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. മിനി പത്മ, എന്താണ് ഇന്നത്തെ സംഭവം?
1: ഇന്നത്തെ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ആഴ്ച നമ്മുടെ കേരള രാഷ്ട്രീയത്തെ ഇളക്കി മറിച്ച ഒരു കേസിലെ ഒരു അന്വേഷണത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇഡി ഒക്കെ വന്നിരുന്നു. അപ്പൊ കേരള രാഷ്ട്രീയത്തെ ഇളക്കി മറിച്ച കേസായിരുന്നു മാസപ്പടി കേസ്. നമ്മളെല്ലാരും കേട്ടിട്ടുണ്ട് മാസപ്പടി കേസ്. മാസപ്പടി കേസ് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ ആരോപണമായിരുന്നു. യഥാർത്ഥത്തിൽ എന്താണ് ഈ മാസപ്പടി കേസ്? എന്തുകൊണ്ടാണ് അതിനങ്ങനെ വിളിക്കുന്നത്? ചെയ്യാത്ത സേവനത്തിന് പണം കൈപ്പറ്റി എന്നാണ് ഈ ഒരു കേസിനെ നമുക്ക് ഒറ്റ വാക്കിൽ ചുരുക്കിയിട്ട് പറയാൻ പറ്റുകയാണെങ്കിൽ, ഞാൻ അക്ഷയ്ക്ക് ഒരു സേവനം നൽകി, സേവനം നൽകിയില്ല, പക്ഷെ എല്ലാ മാസവും കൃത്യമായിട്ട് അക്ഷയ് എനിക്ക് എന്റെ അക്കൗണ്ടിലേക്ക് പണം തരുന്നുണ്ട്, അതെന്തിനു തരണം? ആ ഒരു ചോദ്യമാണ് മാസപ്പടി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നത്. കേരള മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടിയുടെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന എക്സാലോജിക് എന്ന ഒരു ഐ ടി കമ്പനി, കൊച്ചി മിനറൽസ് ആൻഡ് റൂട്ടേൽസ് ലിമിറ്റഡ്, നമുക്കറിയാം സി എം ആർ എൽ കരിമണൽ കമ്പനിയാണ്, അവരും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളും അന്വേഷണങ്ങളുമാണ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വിവാദമായിട്ടുള്ള മാസപ്പടി കേസ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ആരോപണം എന്താണ് എന്ന് ചോദിച്ചാൽ, ചെയ്യാത്ത സേവനങ്ങൾക്ക് പകരമായിട്ട് എക്സാലോജിക് കമ്പനിക്ക് സി എം ആർ എൽ വഴി ലക്ഷക്കണക്കിന് രൂപ എല്ലാ മാസവും നൽകിയെന്നാണ് ആദായ നികുതി വകുപ്പ് ഐ ടി ഡിപ്പാർട്ട്മെന്റ് ഇന്ത്യയിൽ കണ്ടെത്തിയത്. അപ്പോൾ ഇതിൻ്റെ രാഷ്ട്രീയ ബന്ധം ആലോചിച്ച് പോകുമ്പോൾ, പ്രമുഖനായിട്ടുള്ള രാഷ്ട്രീയ നേതാവിൻ്റെ മകൾ ആണ് വീണ തൈക്കണ്ടി എന്ന് പറഞ്ഞ കേരളം ഭരിക്കുന്ന, കേരള മുഖ്യമന്ത്രിയായിരുന്ന ഒരാളുടെ മകൾ നടത്തുന്ന കമ്പനിക്ക്, കരിമണൽ കമ്പനി പോലുള്ള ഒരു കമ്പനി എല്ലാ മാസവും ചെയ്യാത്ത സേവനത്തിന് എന്തുകൊണ്ട് പണം നൽകിയെന്നത് ഒരു അഴിമതിയുടെ വകുപ്പിൽ പെടുന്നതല്ലേ എന്ന് ന്യായമായിട്ടുള്ളൊരു ചോദ്യം വരാം. ആ ചോദ്യമാണ് പിന്നെ ഈ കേസിലേക്ക് വന്നത്. അപ്പോൾ ഇതിൽ മറ്റു പ്രമുഖരും ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ, തീർച്ചയായിട്ടും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഈ ശശിധരൻ കർത്ത പണം നൽകിയതിൻ്റെ ഡയറി അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. പക്ഷെ ആ പണമൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകിയ പണമായിട്ട് സാധാരണഗതിയിൽ നമുക്ക് നാട്ടിലറിയാലോ, ഒരു രാഷ്ട്രീയ പാർട്ടികൾക്ക് സാമ്പത്തികമായിട്ട് ഉന്നതിയിൽ നിൽക്കുന്ന കമ്പനികളും ഉടമകളും വ്യവസായികളും ഒക്കെ പണം നൽകാറുണ്ട്. പക്ഷെ ഇവിടെ ഏറ്റവും ഉയർന്ന ഒരു ആരോപണം, എന്തുകൊണ്ടാണ് മറ്റു കമ്പനികൾക്കൊന്നും നൽകാതെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ മകൾക്ക് മാത്രം ഈ ഒരു പണം നൽകി? അപ്പം നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെ മകൾക്ക് അങ്ങനെ ഒരു സേവനം കൊടുക്കുമ്പോൾ, ഒരു പണം കൊടുക്കുമ്പോൾ വഴിവിട്ട സേവനങ്ങൾ സി എം ആർ എല്ലിന് ലഭിക്കാൻ വേണ്ടിയിട്ടല്ലേ എന്നൊരു ന്യായമായിട്ടുള്ള ചോദ്യത്തിന്റെ പുറത്താണ് ഈ കേസ്. എന്തായാലും അന്വേഷണം ആദ്യം വന്നത് ഈ ഇടപാടുകളെക്കുറിച്ച് കേന്ദ്ര ഏജൻസിയായിട്ടുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്, നമ്മളെപ്പോഴും എസ് എഫ് ഐ ഒ അന്വേഷണം എന്ന് പറയാറുണ്ട്. അതുകൂടാതെ പിന്നെ ഇ ഡി ഇവരൊക്കെയാണ് അന്വേഷണം നടത്തിയത് എന്നാണ് പറയുന്നത്. ഇപ്പോൾ വരുന്നത് ഇ ഡിയുടെ അന്വേഷണമാണ്. കരിമണൽ ഖനനം നടത്തുന്ന സി എം ആർ എൽ കമ്പനിയുടെ തടസ്സമില്ലാത്ത പ്രവർത്തനങ്ങൾക്ക് പണം നൽകിയെന്ന ആരോപണം വന്നു. പല രാഷ്ട്രീയ നേതാക്കൾക്കുൾപ്പെടെ പണം നൽകിയെങ്കിലും കൂടുതൽ പണം നൽകിയത് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ മകളുടെ കമ്പനിയായിട്ടുള്ള എക്സാലോജിക് എന്നാണ് കണ്ടെത്തൽ. ഇപ്പോൾ ഈ ടോട്ടൽ 2019 ജനുവരിയിൽ ആദായ നികുതി വകുപ്പ് ഒരു റെയ്ഡ് നടത്തി സി എം ആർ എൽ. അപ്പോൾ കണ്ടെത്തിയത് 132 കോടി രൂപയുടെ ക്രമക്കേട്, അതായത് ഇല്ലാത്ത കണക്കുകൾ പൊലിപ്പിച്ചിട്ടൊക്കെ കാണിച്ചിട്ടുണ്ട്. ഐ ടി ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന റെയ്ഡിൽ അവർക്ക് വളരെ കൃത്യമായിട്ട്. അപ്പോൾ ഈ 132 കോടി വലിയ കോടിയാണ്. ഇതിൽ ഏതാണ്ട് 1.5 കോടി രൂപയാണ് വീണയുടെയും എക്സാലോജി കമ്പനിയുടെയും അക്കൗണ്ടിലേക്ക് എത്തിയത് എന്നാണ് പറയുന്നത്. 132 കോടി വെച്ച് നോക്കുമ്പോൾ ഒരു 1.5 കോടി അത്ര വലിയ തുകയല്ല. പക്ഷെ 1 കോടിയാണെങ്കിലും 1 രൂപയാണെങ്കിലും ചെയ്യാത്ത സേവനത്തിന് എന്തുകൊണ്ട് കൊടുത്തു എന്നത് എല്ലാവരുടെയും സംശയം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അത് മാത്രമല്ല, ഈ കമ്പനിക്ക് കൊടുത്ത പണത്തിന്റെ രേഖകളൊക്കെ റെയ്ഡിൽ പിടിച്ചെടുത്തിട്ടുണ്ട്. എക്സാലോജിക്കിന് നൽകിയ ഈ 1.72 കോടി യാതൊരു സേവനവും നൽകാതെ വാങ്ങിയ നിയമവിരുദ്ധമായിട്ടുള്ള പണമെന്നാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെ 2024 എക്സാലോജി കമ്പനീസ് നിയമത്തിലെ സെക്ഷൻ 188, സെക്ഷൻ 448 എന്നിവ ലംഘിച്ചതായിട്ട് കണ്ടെത്തുകയും ഇ ഡി അന്വേഷണം നടത്താൻ തീരുമാനിക്കുകയും ചെയ്തു. ബി ജെ പി നേതാവായിട്ടുള്ള ഷോൺ ജോർജ് നൽകിയ പരാതികളെ തുടർന്നിട്ടായിരുന്നു അന്ന് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം എസ് എഫ് ഐ ഒ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ഈ കേസിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഇടപെടൽ നടത്തിയത് ഷോൺ ജോർജ് തന്നെയായിരുന്നു. ഒരു പക്ഷേ ഇങ്ങനെ തേഞ്ഞുമാഞ്ഞൊക്കെ പോകുമായിരുന്ന ഒരു കേസിനെ കേന്ദ്ര തലത്തിൽ പോയിട്ട് ബി ജെ പി ബന്ധം ഉപയോഗിച്ചിട്ട് വളരെ ശക്തമായിട്ട് ഏജൻസികൾ ഉപയോഗിച്ചിട്ട് ആ കേസ് പുനരന്വേഷണം അല്ലെങ്കിൽ ശക്തമായിട്ട് അന്വേഷണത്തിലേക്ക് കൊണ്ടുവന്നത് തീർച്ചയായിട്ടും ഷോൺ ജോർജാണ്. മാത്യു കുഴൽ നടൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇ ഡിയുടെ റെയ്ഡ് ഒരു രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറാൻ ഇടതുപക്ഷത്തിന് കഴിയില്ല. കേസിൽ വീണയെ 11-ാം പ്രതിയാക്കിയിരുന്നു. അഴിമതി നിരോധന നിയമപ്രകാരം അന്വേഷണം ആവശ്യപ്പെട്ടിട്ട് മാത്യു കുഴൽ നടൻ തിരുവനന്തപുരത്തെ വിജിലൻസ് കോടതിയെ സമീപിച്ചു. അന്ന് പക്ഷേ എന്താ ഉണ്ടായതെന്നറിയോ?
2: പ്രാഥമികമായിട്ടുള്ള തെളിവുകളുടെ അഭാവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കോടതി അത് തള്ളിക്കളയുകയായിരുന്നു. പക്ഷെ ഇഡി കേസെടുത്തതോടുകൂടി പ്രതികൾക്ക് സമൻസ് അയച്ചു. ഈ സമൻസ് ചോദ്യം ചെയ്ത് ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഉത്തരവിട്ടു. ഇഡി അന്വേഷണം തുടരുന്നതിൽ നിയമ തടസ്സമില്ല. അങ്ങനെയാണ് നമ്മുടെ കേരളത്തിലെ കഴിഞ്ഞ ദിവസം 12 ഇടങ്ങളിൽ രാവിലെ 6:30 ഇങ്ങനൊരു റെയ്ഡ് നടത്തിയത്. അപ്പൊ ഈ റെയ്ഡിനിടയാക്കിയ സംഭവമാണ് മാസപ്പടി കേസ്. അതായത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ, അദ്ദേഹത്തിന്റെ മകൾ പിണറായി വിജയൻ ഇതിൽ ഒരു പങ്കുമില്ല എന്നാണ് പറയുന്നത്. കാരണം അദ്ദേഹം എവിടെയും പ്രതിപട്ടികയിലോ ഏത് സ്ഥാനത്തോ അദ്ദേഹം വന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ മകൾ വീണ തൈക്കണ്ടിയുടെ എക്സാലോജിക്ക്, കരിമണൽ കർത്ത, CMRL കമ്പനി, ഇവർക്കിടയിൽ ചെയ്യാത്ത സേവനത്തിന് എന്തുകൊണ്ട് പണം കൊടുത്തു എന്ന് കൃത്യമായിട്ടും ആദായ നികുതി വകുപ്പ് ചോദിച്ചതിന് ഉത്തരം നൽകാൻ ഇവർക്ക് ആർക്കും കഴിഞ്ഞിട്ടില്ല. ഉത്തരം കൊടുക്കട്ടെ, അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾ കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയും. അതാണ് ED റെയ്ഡും CMRLലും മാസപ്പടി കേസ്.
0: തീർച്ചയായിട്ടും നമ്മളിപ്പം വളരെ വിശദമായിട്ട് പോകുമ്പോഴാണ് ഓരോന്നിന്റെ എന്താണ് കാരണം എന്നുള്ളത് അറിയുന്നത്. ഇതറിയാത്ത ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്.
2: ആളുകൾക്ക് പെട്ടെന്ന് പറയാം എന്താണ് ഇത്, മുഖ്യമന്ത്രിയെ എന്ന് പിണറായി വിജയനെ രാഷ്ട്രീയ പ്രേരിതമായിട്ട് വേട്ടയാടിക്കുന്നത്. ഇവിടെ മുഖ്യമന്ത്രിയേ ഇല്ല. പക്ഷേ മുഖ്യമന്ത്രി ആയിരുന്ന അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനികൾക്കാണ് നിങ്ങൾ ഇപ്പൊ, എന്റെ ഫാദർ ഒരു മുഖ്യമന്ത്രിയാണ്, നീ അക്ഷയ് എനിക്ക് പണം തരുന്നു, എനിക്ക് ഞാനുമായിട്ട് വലിയ ബന്ധമില്ല, എന്റെ കമ്പനിയിലേക്ക് കാരണമില്ലാതെ സേവനമൊന്നും ഞാൻ തിരിച്ച് അക്ഷയ്ക്ക് തരാതെ അക്ഷയ് എനിക്ക് ഫണ്ട് തരുന്നു എന്തെങ്കിലും ഒന്ന് കാണാതെ ആയിരിക്കും. കാരണം എന്റെ അച്ഛൻ മുഖ്യമന്ത്രിയാണ് അല്ലേ,
0: വെച്ചിട്ട്
2: ആ ബന്ധങ്ങൾ ഉപയോഗിക്കാനല്ലേ എന്നൊരു സംശയം ന്യായമായിട്ടും ആളുകൾക്ക് വരാം. അവരത് അന്വേഷണത്തിനൊക്കെ മാത്രമല്ല വഴിവിട്ടിട്ട് 1.25 കോടി ലഭിച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് സേവനമാണ് നിങ്ങൾ മറിച്ചു കൊടുത്ത സേവനം ഒന്നും കാണിക്കാനും പറ്റുന്നില്ല. ഇതാണ് ഇവിടുത്തെ കേസ്, ഇതാണ് മാസപ്പടി കേസ്.
0: ഓൾറൈറ്റ്, അപ്പൊ എന്താണേലും മാസപ്പടി കേസ് എന്താണെന്നുള്ളത് കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവാം. അപ്പൊ എന്താ സംഭവത്തിൽ ഇന്ന് നമ്മൾ അത് തന്നെയാണ് ചർച്ച ചെയ്തത്.
3: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling. Traffic update. Traffic update.
4: Brought to you by ABC Cargo and Courier. No. 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
0: ഓൾറൈറ്റ്, കഴിഞ്ഞ മണിക്കൂറത്തെ അപേക്ഷിച്ച് ഷെയ്ഖ് മുഹമ്മദ് ബിൻസാർ റോഡിലെ ട്രാഫിക് കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഏകദേശം മൃദുഫൊക്കെ കഴിയുമ്പോഴത്തേക്ക് കുറച്ച് സ്ലോ മൂവിങ് ട്രാഫിക് ഒക്കെ മാറി നല്ല ഫ്രീ ഫ്ലോയിങ്ങിലേക്ക് ആയിട്ടുണ്ട്. കഴിഞ്ഞ മണിക്കുള്ളിൽ നമ്മുടെ അറേബ്യൻ റാഞ്ചസ് വരെയായിരുന്നു ഷെയ്ഖ് മുഹമ്മദ് ബിൻസാർ റോഡിലെ ട്രാഫിക് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ. അജ്മാൻ ഏരിയയും ഉമ്മൽഖോൻ ഏരിയ ഒക്കെ തന്നെ ഫ്രീ ആയിട്ടുണ്ട്. ഇപ്പൊ കമ്പാരിറ്റീവ്ലി നോക്കുവാണെങ്കിൽ നമ്മുടെ അൽഖേൽ റോഡിൽ കുറച്ച് ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ട്. അലിത്തിയാർ റോഡിലും നല്ല കഞ്ചഷൻ ഉണ്ട്. എമിറേറ്റ്സ് റോഡിൽ കുറച്ച് ഒരു കഞ്ചഷൻ മാത്രമേ കാണുന്നുള്ളൂ. ദേദ് റോഡും മലിയ സ്ട്രീറ്റിലും സ്ലോ മൂവിങ് ട്രാഫിക്കിൽ അതേപോലെ തന്നെ തുടരുന്നുണ്ട്. ഷെയ്ഖ് സായ റോഡ് കംപ്ലീറ്റ്ലി ഫ്രീ ഫ്ലോയിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനുമാണ് കാണുന്നത്. ഇത് തന്നെ അല്ലാതെ വേറെ എങ്ങും തന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു നല്ലൊരു June 1 തന്നെ നല്ലൊരു മാസാരംഭം തന്നെയാണ് കാണുന്നത്. എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ, റോഡ് ക്ലോഷർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഒരു മെസ്സേജ് തരാമെന്നാണ്, വണ്ടി ഓടിക്കാത്ത സമയത്ത് മാത്രം.
4: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായ ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, No. 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
5: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

92.2 എഫ് എമ്മിലേക്ക് സ്വാഗതം. അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. ഈ നമ്മുടെ സ്കൂൾ തുറക്കുന്നതിനെ അനുബന്ധിച്ച് നമ്മൾ പറഞ്ഞിരുന്നല്ലോ, നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുള്ള മനോഹരമായിട്ടുള്ള സ്റ്റോറീസൊക്കെ തന്നെ നിങ്ങൾക്ക് പറയാനുള്ള ഒരു അവസരം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഒരുപാട് സ്റ്റോറീസ് എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. എന്നാൽ എൻ്റെ മനസ്സിൽ ഞാൻ മറന്നു പോകാത്ത, ഞാൻ സ്കൂളിൽ പോയിരുന്ന കാലഘട്ടത്തിലെ കുറച്ച് സ്റ്റോറീസ് ഞാൻ പറയാം കേട്ടോ. ഈ ഒരു ജൂൺ മാസം എന്ന് പറയുന്നതിനെ പ്രിപ്പറേഷൻ നമ്മൾ ഒരു മെയ് മാസത്തിൻ്റെ പകുതിയോടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അന്ന് മഴക്കാലം വരുന്നതെന്ന് അറിഞ്ഞ് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ഒരു സാധനം എന്ന് പറയുന്നത് നമുക്ക് വേണ്ട ഒരു പോപ്പിക്കുടയാണ്. അന്ന് പോപ്പിക്കുട ഭരിച്ചിരുന്ന ഒരു കാലത്താണ് 90s കുട്ടികൾ ഞങ്ങളെല്ലാം തന്നെ ജീവിച്ച് വളർന്നതെന്ന് വേണേ പറയാം. എന്നെ കേൾക്കുന്ന എത്രയോ പേർക്ക് ഒരുപക്ഷെ ഇതൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായപ്പോൾ 80s, 90s അതാത് കാലഘട്ടങ്ങളിൽ അതാത് സാധനങ്ങൾ ഭരിച്ചിട്ടുണ്ട്, കാലഘട്ടം ഭരിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം എന്താണെന്ന് എനിക്ക് യാതൊരു നിശ്ചയമില്ല. എൻ്റെ കാലഘട്ടത്തിൽ പോപ്പിക്കുട കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്കൂബിയുടെ ബാഗായിരുന്നു അന്നത്തെ മെയിൻ എന്ന് പറയുന്നത്. അന്ന് സ്റ്റാറ്റസ് സിമ്പിളായിട്ട് കുറേ കാലം കഴിഞ്ഞു കേട്ടോ, അത് ഏകദേശം ഒരു 10th class ആകുന്ന സമയത്തേക്ക് ഓരോരുത്തരും സ്റ്റാറ്റസ് സിമ്പിളായിട്ട് മാറിയിരുന്നു ക്ലാസ്മേറ്റ്സിൻ്റെ നോട്ട്ബുക്കുകൾ. കയ്യിലൊരു ലെക്സി പേനയുണ്ടെങ്കിൽ അന്ന് ഞങ്ങൾക്കൊരു ചരിത്രം തന്നെയായിരുന്നു എന്ന് വേണമെങ്കിലും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. പിന്നെ ഉച്ചയ്ക്ക് ചോറുണ്ണാൻ നേരത്ത് നമുക്ക് ചോറ്റുപാത്രം മാറിപ്പോകാതിരിക്കാൻ ചോറ്റുപാത്രത്തിൽ പേരെഴുതിക്കൊണ്ട് വരുന്ന ഒരു കാലഘട്ടവും നമുക്കുണ്ടായിരുന്നു. നോട്ട് ബുക്കിൽ പേരെഴുതി ഓരോ വിഷയത്തിനും ഇഷ്ടപ്പെട്ട നെയിം സ്ലിപ്പ് ഒട്ടിച്ച് വെച്ചത് നിങ്ങൾ മറന്നിട്ടുണ്ടോ? CADMUSE ഇറങ്ങിയ സമയത്ത് CADMUSE സ്റ്റിക്കർ ഓരോരുത്തർക്കും, എനിക്കൊന്ന് ഞാൻ 5th or 6th പഠിക്കുന്ന സമയത്താണ് പടം കാണാൻ പോകുമ്പോൾ സ്റ്റിക്കറും തരുമായിരുന്നു. ആ സ്റ്റിക്കർ ഒട്ടിച്ച് സ്കൂളിൽ പോകുന്നതും ഒരു ഗമ തന്നെയായിട്ടായിരുന്നു ഞങ്ങളുടെ അന്നത്തെ കാലത്ത് കണ്ടിരുന്നത്. പിന്നീട് ബ്രൗൺ പേപ്പർ മാറി, കലണ്ടർ പേപ്പറിൽ പൊതിഞ്ഞിട്ടുണ്ട്, പല കളറിലുള്ള ബ്രൗൺ പേപ്പർ വന്ന് സ്കൂളിലെ പുസ്തകം എത്ര മനോഹരമായിട്ട് നമുക്ക് പൊതിയാമെന്നുള്ളതും നമുക്ക് ആ കാലത്തിലെ ഒരു ലെഗസി തന്നെയായിരുന്നു. നട്രാജിൻ്റെ പെൻസിൽ ബോക്സിലെ പുതിയ സ്കെയിലും റബ്ബറും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയായിരുന്നു ജൂൺ മാസത്തിൻ്റെ മണമെന്ന് പറയുന്നത്. കൂടെ പുറത്ത് പെയ്യുന്ന നല്ല മഴയും, പുതിയ കുട വാങ്ങിയിട്ട് സ്കൂളിൽ പോകാൻ ഭയങ്കര ത്രില്ലാണ്. പക്ഷെ അന്ന് മഴ കാണില്ല. അങ്ങനെ മഴയെ കാത്തിരിക്കാൻ വേണ്ടിയിട്ടും കുട ചൂടാൻ വേണ്ടിയിട്ടും കാത്തിരിക്കുന്ന ഒരു കുട്ടിക്കാലം ഉണ്ടായിരുന്നു. നിങ്ങൾക്കൊക്കെ എത്ര പേർക്ക് ഓർമ്മയുണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന ആ ഒരു പാരഗണ്ണിൻ്റെ ആണോന്ന് അറിയില്ല, ആ ഒരു കറുത്ത ചെരുപ്പുണ്ടല്ലോ സ്കൂളിൽ പോകുന്നത്, ആദ്യം കിട്ടുന്നതായിരുന്നു, പിന്നെ സ്ട്രാപ്പ് വന്നു. ആദ്യം 1-2 ദിവസങ്ങളൊന്നും ഇടത്തില്ല, കുറച്ച് കഴിയട്ടെ, എന്നിട്ട് ആ ഷൂസ് ഇടാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. ചില ദിവസങ്ങൾ ആദ്യം നമുക്ക് നല്ല മഴ കാണും, ചില ദിവസം മഴ കാണില്ല. അപ്പം ഇതെല്ലാം ഇട്ട് കൂട്ടുകാരെ എൻ്റെ പുതിയ ഷൂസും പുതിയ ബാഗും പുതിയ കുടയും ബുക്കും ഒക്കെ കാണിക്കാനായിട്ട് നമുക്ക് ഭയങ്കര എന്തോ ത്രില്ലെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. പിന്നെ അക്കാലത്ത് നമുക്ക് വാട്ടർ ബോട്ടിലിനും വലിയൊരു സ്ഥാനം ഉണ്ടായിരുന്നു കേട്ടോ. നമുക്കിഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സിനെ വെച്ച് സൂപ്പർ മാരിയോയോ അല്ലെങ്കിൽ സ്കൂബി ഡൂവിയോ ഒക്കെ വെച്ചിട്ട് നമുക്കിങ്ങനെ പോകുന്ന വാട്ടർ ബോട്ടിൽസിനും വലിയ തരത്തിലുള്ളൊരു സ്വീകാര്യത ഉണ്ടായിരുന്നു. ഒരു 6th class, 7th class ഒക്കെ ആകുമ്പോൾ പുതിയ സൈക്കിളിൽ വരുന്ന ഒരു ട്രെൻഡും നമ്മുടെ അന്നത്തെ കാലത്ത് സ്കൂൾ ജീവിതകാലത്ത് നമുക്ക് ഒരുപാടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് മറക്കാനാവാത്ത ഒരുപാട് മെമ്മറീസ് ആയിരുന്നു ഞാനൊക്കെ പഠിച്ചിരുന്ന 90s കാലഘട്ടത്തിൽ. പിന്നെ കഴിഞ്ഞില്ല, തിരിച്ച് സ്കൂൾ വിട്ട് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ അടുത്തുള്ള ഈ സമ്മർ വെക്കേഷനിലെ കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള, അവരുമായിട്ട് വീണ്ടും ആ ഒരു ചെറിയ കളിക്കാനുള്ള ആവേശത്തിലായിരിക്കും വരുന്നത്. പക്ഷേ അപ്പോഴും നമ്മളെ വഴിമുടക്കിയായിട്ട് മഴ അവിടെ ഉണ്ടാകും. ജൂൺ കാലത്ത് വരികുന്ന ആ ഒരു മഴയ്ക്ക് എപ്പോഴും നമ്മുടെ കുട്ടിക്കാലത്തിൻ്റെ വലിയൊരു പങ്ക് ആ മഴയിലൂടെ നമുക്ക് സഞ്ചരിക്കും.

0: ലഭിച്ച ചില സമയങ്ങളാണ്. പിന്നെ ആകെപ്പാടെ ആശ്വാസം എന്ന് പറയുന്നത് ഈ ശനിയും ഞായറും കിട്ടുന്ന ഒരു അവധി മാത്രമാണ്. പലപ്പോഴും പലരും എന്നെ പോലെയുള്ള എത്രയോ കുട്ടികൾ അമ്മ വീട്ടിലായിരിക്കും കൂടുതലും ഈ അവധി കാലങ്ങൾ ചെലവിടുന്നത്. ആ അവധി കാലഘട്ടത്തിലൊക്കെ അപ്പം നമ്മുടെ അമ്മച്ചിമാരൊക്കെ പറയും, ഇനി ഓണവധിക്ക് നേരത്തെ ഇങ്ങ് വരണം കേട്ടോ, ആ അടുത്ത ഓണവധിയും കാത്ത് നമ്മൾ വീണ്ടും ഒരു കാത്തിരിപ്പാണ്. എത്ര മനോഹരമായിട്ടുള്ളൊരു കാലഘട്ടമാണല്ലേ. പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ആലോചിക്കായിരുന്നു, പലപ്പോഴും ഡ്രൈവ് ചെയ്യുന്ന സമയം, ഞാനും ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഇങ്ങനെ പഴയ മെമ്മറീസ് ഇങ്ങനെ എടുക്കാറുണ്ട്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുന്നത്, നമ്മൾ ഈ പഠിച്ച ഒക്കെ എന്ന് പറയുന്നത് പഠിച്ച് വലുതായി നമ്മൾ നമ്മുടെ നാടിനെ ഒരു അതിഥിയായി മാത്രം നമ്മൾ മാറി, നമ്മൾ എവിടെയോ ഒരു പ്രവാസിയായിട്ട് നമ്മളിങ്ങനെ ജീവിക്കുകയാണ്. എന്നാണേലും എല്ലാം നല്ലതിന് എന്ന് കരുതി നമുക്ക് ആശ്വസിക്കാം. പക്ഷെ ആ മനോഹരമായിട്ടുള്ള ആ ഒരു മെമ്മറീസ് ഇന്നും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ മായാതെ കിടക്കുകയാണ്. എനിക്കിവിടെ ഒരുപാട് മെസ്സേജുകളും കാര്യങ്ങളും ഒക്കെ തന്നെ വന്നിട്ടുണ്ട്. പലർക്കും ഒരു ഒരു നമ്മുടെ ലിസണർ പറഞ്ഞേക്കുന്ന ഒരു അദ്ദേഹത്തിൻ്റെ പേര് എബിയാണ്. എബി പറഞ്ഞേക്കുന്നത് അദ്ദേഹം സ്കൂളിൽ ഇരിക്കുന്ന സമയത്ത് എപ്പോഴും ഒരു കൂട്ടുകാരൻ്റെ കൂടെയാണ് ഇരിക്കുന്നത്. കാരണം എബിക്ക് ബോർഡിൽ എഴുതുന്നത് വായിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഈ കൂട്ടുകാരൻ ബുക്കിൽ എഴുതുന്നത് നോക്കി ആണ് എബി എപ്പോഴും ബുക്കിലേക്ക് പകർത്തിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള നല്ല കൂട്ടുകാരും നമുക്ക് പലപ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കലും ഈ കൂട്ടുകാരൻ പറഞ്ഞു, ടീച്ചറെ ഈ കൊച്ചൻ എന്നെ നോക്കിയാണ് ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് അങ്ങനെ എബിയുടെ വീട്ടിൽ മാതാപിതാക്കളെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് എബിയോട് പറഞ്ഞതും അങ്ങനെ തുടർന്നുള്ള മനോഹരമായിട്ടുള്ള കഥകളൊക്കെ തന്നെ എബി ഇവിടെ പങ്കുവച്ചിട്ടുണ്ട് കേട്ടോ. എന്താണേലും പറയാൻ എല്ലാവർക്കും ഓരോരോ മനോഹരമായിട്ടുള്ള കഥകളുണ്ടാവും. ഓർത്തെടുക്കുക, നമ്മുടെ ഈ ഓരോ എന്ത് ബിസി സ്കെഡ്യൂളിലും ചിലപ്പോൾ സമയത്തൊക്കെ നമുക്കൊരു ബ്രേക്ക് എടുത്ത് നമുക്കൊന്ന് നമ്മുടെ ചിന്തകളെ ഒന്ന് നമുക്ക് നാട്ടിലേക്ക് പോകാൻ പറ്റുന്നതാണ്. എന്താണ് ഇത്, നല്ലൊരു അടിപൊളി സോങ്ങിലേക്ക് തന്നെ പോകുന്നത്. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. June 1 പല കുട്ടികളും ഇന്ന് സ്കൂളിലേക്ക് പോകുമ്പോൾ നമുക്കും നമ്മുടെ കുട്ടിക്കാലത്തിലേക്ക് ഒന്ന് തിരിച്ചു പോകാം. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്, Hoom 92.2 FM. അക്ഷയാണ് നിങ്ങൾ കേട്ടുകൊണ്ടേയിരുന്നത്.
1: Tamil Song of the Year was brought to you by Aru Ayurveda RS Agathir Building Alvankul Parthubai.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യാർത്ഥി.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: കേരളത്തിൽ സ്കൂളുകൾ തുറന്നു, ആവേശമായി പ്രവേശനോത്സവം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. തൃണമൂൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജിക്ക് നേരെയുണ്ടായ ആക്രമണത്തിന് പിന്നാലെ പാർട്ടിയിൽ പ്രതിസന്ധി രൂക്ഷം. മമതാ ബാനർജിയുടെ കാളിക്കട്ടിലെ വീട്ടിൽ വിളിച്ചു ചേർത്ത 80 MLA മാരുടെ യോഗത്തിൽ പങ്കെടുത്തത് 20 MLA മാർ മാത്രം. 60 MLA മാർ എത്താത്തതിനാൽ യോഗം റദ്ദാക്കി. തൃണമൂൽ നേതാക്കൾക്ക് നേരെയുണ്ടായ അക്രമങ്ങൾക്കെതിരെയുള്ള പ്രാദേശിക പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നതിനാലാണ് MLA മാർക്ക് യോഗത്തിൽ എത്താൻ കഴിയാത്തതെന്നാണ് പാർട്ടിയുടെ ഔദ്യോഗിക വിശദീകരണം. അഭിഷേക് ബാനർജിക്കും പാർട്ടി MP കല്യാൺ ബാനർജിക്കും നേരെയുണ്ടായ ആക്രമണങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിക്കുന്നതിനാലാണ് MLA മാർ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നതെന്ന് തൃണമൂൽ വക്താവ് കുനാൽ ഘോഷ് അറിയിച്ചു. പലയിടങ്ങളിലും പാർട്ടി പ്രവർത്തകർക്ക് നേരെ പോലീസ് ആക്രമണങ്ങൾ ഉണ്ടാകുന്നതിനാൽ അറസ്റ്റിലായ പ്രവർത്തകരെ സഹായിക്കാനും ക്രമസമാധാന നില നിയന്ത്രിക്കാനും MLA മാർ അവരുടെ മണ്ഡലങ്ങളിൽ തുടരുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. വേനലവധി കഴിഞ്ഞ കേരളത്തിൽ വിദ്യാലയങ്ങൾ തുറന്നു. പുതിയ അധ്യയന വർഷത്തെയും 1-ാം ക്ലാസ്സിലേക്ക് എത്തുന്ന കുരുന്നുകളെയും ആഘോഷ പരിപാടികളോടെ വരവേൽക്കുകയാണ്. ഇപ്പോൾ ആവേശമായി പ്രവേശനോത്സവം. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം സ്കൂളിൽ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ 1 മുതൽ 12 വരെ ക്ലാസുകളിലായി 42 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് സ്കൂളിലെത്തിയത്. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി V.D. സതീശനാണ് നിർവഹിച്ചത്. 1-ാം ക്ലാസ്സിലേക്ക് 3 ലക്ഷത്തോളം കുട്ടികളാണ് എത്തിയത്. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങുകൾ പട്ടത്തായിരുന്നു. പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് വർണ്ണാഭമായ പരിപാടികൾ. മുഖ്യമന്ത്രിയെ കൂടാതെ വിദ്യാഭ്യാസ മന്ത്രി N. ശംസുദ്ദീൻ, ആരോഗ്യ വകുപ്പ് മന്ത്രി K. മുരളീധരൻ, ഗതാഗത വകുപ്പ് മന്ത്രി C.P. ജോൺ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നു. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും ഇപ്പോൾ സൈബർ സുരക്ഷാ പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ്. പഠനസമയം ഉറപ്പാക്കാൻ വിദ്യാഭ്യാസ കലണ്ടറും തയ്യാറായിട്ടുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം കളർ ഡ്രസ് എന്ന ആശയം ആകർഷകമാണെന്നും നടപ്പാക്കാൻ ശ്രമിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി N. ശംസുദ്ദീൻ. ബാക്ക് ബെഞ്ച് രീതി ഒഴിവാക്കുമെന്നും ആർത്തവ അവധി പോസിറ്റീവായി കാണണമെന്നും ഭ്രഷ്ട് കൽപ്പിച്ചിരുന്നത് പഴയ കാലമാണെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. വെള്ളാപ്പള്ളി നടേശനെ കണ്ടതിൽ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണയ്ക്കെതിരെ വിമർശനം. വർഗീയ പരാമർശങ്ങൾ നടത്തിയ നേതാവിനെ കാണാൻ പോയത് തെറ്റ്. മന്ത്രിയിൽ നിന്ന് രാഷ്ട്രീയ മാന്യതകൾ പ്രതീക്ഷിക്കുന്നുവെന്ന് യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി V.P. ദുൽഖിഫിൽ. സമൂഹത്തിൽ വിഭജനം ഉണ്ടാക്കാൻ നോക്കുന്നവരെ അകറ്റി നിർത്താൻ കഴിയണമെന്നും യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി. ED അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് CMRL നൽകിയ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇന്ന് പരിഗണിക്കും. റെയ്ഡിലൂടെ കിട്ടിയ തെളിവുകൾ കോടതിക്ക് മുന്നിലെത്തിച്ച് CMRLന്റെ വാദങ്ങളെ പ്രതിരോധിക്കാൻ ED നീക്കം. ജസ്റ്റിസ് രാജ വിജയരാഘവൻ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ നടക്കുന്ന വാദങ്ങളാണ് കേസിന്റെ ഭാവി നിർണ്ണയിക്കുക. മുദ്രവെച്ച കവറിൽ റെയ്ഡ് വിവരങ്ങൾ ED കോടതിയെ അറിയിക്കും. പരിശോധനയ്ക്കിടെ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതും കോടതിയെ ബോധ്യപ്പെടുത്തും. കേരളത്തിൽ വീണ്ടും മരണാനന്തര അവയവദാനം. വാഹനാപകടത്തിൽ മരിച്ച കണ്ണൂർ സ്വദേശിയായ യുവാവിന്റെ ഹൃദയം ഉൾപ്പെടെ 4 അവയവങ്ങൾ 4 പേർക്ക് പുതുജീവനേക്കും. 23-കാരനായ MK അർജുന്റെ ഹൃദയമാണ് ദാനം ചെയ്യുന്നത്. കണ്ണൂർ ആസ്റ്റർമിംസിൽ നിന്ന് ആസ്റ്റർമെഡ് സിറ്റി കൊച്ചിയിലേക്ക് ഹൃദയം എത്തിച്ചു. കൊച്ചി ആസ്റ്റർമെഡ് സിറ്റിയിൽ ചികിത്സയിലുള്ള മലപ്പുറം സ്വദേശി 48-കാരനാണ് ഹൃദയം മാറ്റിവെക്കുക. കരൾ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ. വൃക്കകൾ കണ്ണൂരിലെ ആസ്റ്റർമിംസ് ആശുപത്രിയിലേക്കും മറ്റൊന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും കൊണ്ടുപോയി ചികിത്സയിലുള്ള രോഗികൾക്കായി നൽകും. നെടുമങ്ങാട്ടെ കുഞ്ഞിന്റെ കൊലപാതകത്തിൽ കുറ്റമറ്റ രീതിയിൽ ജാഗ്രതയോടെ കേസ് നടക്കണമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. അഷ്കർ ഇനി പുറം ലോകം കാണില്ലെന്ന് ഉറപ്പാക്കണം. അഷ്കറിന്റെ മുൻ ഭാര്യ ആമിനയ്ക്ക് നിയമസഹായം നൽകുമെന്നും മന്ത്രി അറിയിച്ചു. ഇന്ത്യയിൽ വാണിജ്യ സിലിണ്ടറുകളുടെ വില വീണ്ടും കൂട്ടി. സിലിണ്ടറിനൊന്നിന് 46 രൂപയാണ് വർദ്ധിച്ചത്. ഇപ്പോൾ 3131 രൂപയാണ് വില. രാജ്യാന്തര തലത്തിൽ ക്രൂഡ് ഓയിൽ വില കുതിക്കുന്നു. ബ്രെൻഡ് ക്രൂഡ് ഓയിൽ വിലയിൽ 2% വർധനവ് രേഖപ്പെടുത്തി. ക്രൂഡ് ഓയിൽ വില ബാരലിന് $93 മുകളിലാണ് വില. ലെബനോണിൽ ഇസ്രായേലിന്റെ അധിനിവേശം തുടരുന്നതും ഇറാൻ US സമാധാന കരാർ അന്തിമമാകാത്തതുമാണ് എണ്ണവില കൂടാൻ കാരണം. ഇറാനുമായുള്ള സമാധാന കരാറിൽ തിടുക്കമില്ലെന്ന നിലപാടിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ ഒരിക്കലും ആണവായുധം സ്വന്തമാക്കില്ലെന്ന ഉറപ്പിനാണ് കാത്തിരിക്കുന്നത്. നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ ഇറാൻ തയ്യാറായില്ലെങ്കിൽ യുദ്ധം പുനരാരംഭിക്കുമെന്ന് ട്രംപ്. അതേസമയം ഇറാൻ ജനതയുടെ അവകാശങ്ങൾ സുരക്ഷിതമാക്കാതെ യുഎസുമായി ഒരു കരാറും ഒപ്പിടില്ലെന്ന് ഇറാൻ പറയുന്നു. ഐപിഎൽ കിരീടം നിലനിർത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. ഫൈനലിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ 5 wicketsന് തോൽപ്പിച്ചാണ് RCB തുടർച്ചയായ 2nd time കിരീടം നേടിയത്. അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ടോസ് നഷ്ടപ്പെട്ട ബാറ്റിംഗിനെത്തി ഗുജറാത്ത്. 8 wicket നഷ്ടത്തിൽ 155 runs നേടിയത്. മറുപടി ബാറ്റിംഗിൽ RCB 18 overs 5 wicket മാത്രം നഷ്ടപ്പെടുത്തി ലക്ഷ്യം കണ്ടു. 42 punts 75 runsുമായി പുറത്താകാതെ നിന്ന വിരാട് കോഹ്ലിയാണ് RCB വിജയത്തിലേക്ക് നയിച്ചത്. യുഎയിൽ ഈ മാസത്തെ ഇന്ധന വില പ്രഖ്യാപിച്ചു. പെട്രോളിന് വില കൂടും, ഡീസലിന് കുറയും. സൂപ്പർ 98 പെട്രോളിന് 3.95 fils. നേരത്തെ ഇത് 3.66 fils ആയിരുന്നു. സ്പെഷ്യൽ 95 3.83 fils. മെയ് മാസത്തിൽ 3.55 ഡീസലിന് വില കുറഞ്ഞിട്ടുണ്ട്. 4.69 fils ആയത് 4.33 fils. അടുത്ത വാർത്ത 10 മണിക്ക്.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.
1: Good morning once again. Welcome back home. 92.2 FM ലേക്ക് സ്വാഗതം. ഹേയ് നമസ്കാരം, അക്ഷയാണ്. ജൂൺ 1 തിങ്കളാഴ്ചയാണ്, നമ്മൾ നിൽക്കുന്നത്. 9 മണി കഴിഞ്ഞ് 13 മിനിറ്റ് ആയിട്ടുണ്ട് സമയം. നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരുന്നു, നമ്മൾ ഇത്രയും നാളും കൊണ്ടിരുന്ന ചൂടല്ല എന്നാണ് പറയുന്നത്. ഇന്നാണ് ഒഫീഷ്യലി യുവയിലെ സമ്മർ ആരംഭിക്കുന്നത്. ജൂൺ 1 എന്താ പറയുന്നത്, സമ്മറിൻ്റെ ഒരു ആരംഭം. അടുത്തൊരു 3 മാസം, അതായത് 90 days ഓഫ് ഹീറ്റിലേക്കായിരിക്കും രാജൻ പോകുന്നത്. മന്ത് ഓഫ് സമ്മർ ഹീറ്റ് എന്നാണ് പറയുന്നത്. ആക്ച്വലി 3 മാസം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, ഈ അത് കഴിഞ്ഞ് സെപ്റ്റംബർ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട്. ഒക്ടോബർ ഒരു അവസാനമാകുമ്പോഴത്തേക്കായിരിക്കും പിന്നെ നമ്മൾ അതിൻ്റെ ഒരു ഡിപ്പിലേക്കും, പിന്നെ ദീപാവലി അതുപോലെയുള്ള ബാക്കി ആഘോഷങ്ങളിലേക്കൊക്കെ പോകുന്ന സമയത്താണ് നമുക്ക് പൊതുവേ കമ്പാരിറ്റീവ്ലി ചൂട് കുറയുന്ന ഒരു കാലഘട്ടം കഴിയുന്നത്. പക്ഷേ എന്നിരുന്നാലും അടുത്തൊരു 3 മാസം നമ്മുടെ യുവയിൽ ഏറ്റവും കൂടുതൽ ചൂട് കൂടാൻ പോകുന്നൊരു സീസണാണ്. എന്നാൽ ഖരീഫ് സീസണിൻ്റെ ഒരു ആരംഭവും കൂടെയാണ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഇപ്പോൾ ഒമാനിൽ സലാലിലൊക്കെ പോകുന്നവർക്കൊക്കെ ജൂൺ അവസാനം തൊട്ട് ഓഗസ്റ്റ് അവസാനം വരെ അപ്രോക്സിമേറ്റ്ലി ആ ഒരു കാലയളവിലാണ് ഖരീഫ് സീസണിൻ്റെ ആരംഭം. അപ്പോൾ അവിടെ അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ കാണാം. അപ്പോൾ ഒഫീഷ്യലി സമ്മർ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ദിവസമാണ് ഇന്ന് എന്നുള്ളൊരു കാര്യം കൂടെ നമുക്കറിയാം. സ്റ്റേ ഹൈഡ്രേറ്റഡ് കേട്ടോ, കാരണം എപ്പോഴും നമ്മൾ പറയുന്ന കാര്യമാണ് ഹൈഡ്രേറ്റ് ചെയ്തിരിക്കുക. അതിന് വേണ്ടിയിട്ടുള്ള ഫുഡും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ കൂടുതൽ കഴിയുക, കാരണം നമ്മൾ അമ്മാതിരി ടയർഡാവും. ഒന്ന് ഉച്ചയ്ക്ക് നമ്മൾ ചുമ്മാതെ ഒന്ന് വെളിയിലേക്ക് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വെയിൽ തട്ടിക്കഴിഞ്ഞാൽ, നമ്മൾ റെഗുലറായിട്ട് പോകുന്നവർ ഞാൻ സമ്മതിച്ചു കൊടുക്കുന്ന കാര്യമാണ്. കാരണം ഈ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വണ്ടിയിൽ പോകുന്നവരെയും അല്ലെങ്കിൽ ഔട്ട്സൈഡ് വർക്ക് ചെയ്യുന്നവരും ഒക്കെ തന്നെ, കാരണം അത്രമാത്രം ഒരു ഹീറ്റിലാണ് നമ്മൾ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ജസ്റ്റ് വെളിയിലേക്ക് പോവുകയാണെങ്കിൽ കൂടെ നമ്മൾ പെട്ടെന്ന് നമ്മൾ വാർഡ് നമുക്ക് ശ്രദ്ധിച്ചാൽ, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി, ഇപ്പോൾ നിങ്ങൾ അവധി സമയത്താണെങ്കിൽ അല്ലെങ്കിൽ ഹോളിഡേ സമയത്താണെങ്കിൽ വീട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു കാര്യത്തിന് വേണ്ടി വെളിയിലേക്ക് ഇറങ്ങുക, അത്രയും നേരം നമ്മൾ അകത്തിരുന്ന് വെളിയിലേക്ക് പോകുന്ന സമയത്ത് പെട്ടെന്ന് ഈ ഹീറ്റ് തട്ടുന്ന സമയത്ത് നമ്മൾ ഡീഹൈഡ്രേറ്റ് ആകാനുള്ള ചാൻസ് ആണ് ഉയരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ വെളിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ കാര്യം പ്രത്യേകം പറയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഹൈഡ്രേറ്റ് ആയിരിക്കുക, എപ്പോഴും ഹൈഡ്രേറ്റ് ആയിരിക്കുക എന്നുള്ളൊരു കാര്യം. അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാനായിട്ട് ഉള്ളത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ഇന്ന് മുതൽ പെട്രോളിൻ്റെ ചാർജസും ഹൈ ആയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഗ്യാസ് സ്റ്റേഷൻസിൽ വന്നേക്കുന്ന ക്യൂ നിങ്ങൾ കണ്ടിട്ടോ, 30 മിനിറ്റോളം പെട്രോൾ അടിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ആളുകളെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. പക്ഷേ സ്റ്റിൽ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഈ 30 മിനിറ്റ് കാത്തിരുന്നിട്ട് നമുക്ക് ആ പോകുന്ന പെട്രോളിൻ്റെ കോസ്റ്റും ഇനി അടിക്കാൻ പോകുന്ന പെട്രോളിൻ്റെ കോസ്റ്റിലും എത്ര വ്യത്യാസമാണ് വരുത്തുന്നതെന്നുള്ളത് എനിക്ക് ഇതുവരെ പിടികിട്ടിട്ടില്ല. ആരെങ്കിലും എന്താണ് അതിൻ്റെ പുറകിൽ ഒരു വലിയ സ്ട്രാറ്റജി എന്ന് അറിയുന്നവരാണെങ്കിൽ ഒന്ന് പറഞ്ഞു തരിക കേട്ടോ. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു, ഇപ്പം സാലിക്കും നമുക്കിപ്പോൾ കൂടുന്നു, പെട്രോളിൻ്റെ വിലയും നമുക്ക് ഇൻക്രീസ്. അതിപ്പം നമ്മുടെ ഇവിടുത്തെ മാത്രമല്ല, ഗ്ലോബലി ഉള്ള വിലയുടെ ഒരു റിഫ്ലക്ഷനാണ് ഇവിടെയും വരുന്നത്. അത് അങ്ങനെ തന്നെയാണ്. അപ്പം ഈ സാലിക്കും ഇപ്പോൾ കൂടിയ സ്ഥിതിക്ക് ഞാൻ ആലോചിക്കുമായിരുന്നു, ഇപ്പം ഇനിയിപ്പം നമുക്ക് സാലിക്ക് തന്നെ കൊടുത്തു പോകുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം വലിയ ഡിഫറൻസ് വരുന്നില്ല, 4 ദിർഹംസ് സാലിക്കും പെട്രോളിൻ്റെ അത്രയും തന്നെ വരുന്ന. അപ്പോൾ മൈലേജ് കുറഞ്ഞ വാഹനമാണെങ്കിൽ ഏറ്റവും ബെറ്റർ എനിക്കൊന്ന് സാലിക്ക് തന്നെ കൊടുത്തു പോകുന്നതാണ് നല്ലത് എന്നുള്ളൊരു സ്ഥിതിവിശേഷത്തിലേക്കാണ് നമ്മളിപ്പോൾ എത്തുന്നത്. പിന്നെ നമുക്കെന്തെല്ലാം ഒന്ന് ഓടിത്തുടങ്ങി, ആദ്യത്തെ ഒരു ഒരാഴ്ച കഴിയുമ്പോഴാണ് ഓക്കെ ഇതാണ് നല്ലതെന്ന് നമുക്ക് ഒരു അസംഷനിലേക്ക് എത്താനും പറ്റുള്ളൂ. അപ്പോൾ എന്താണെങ്കിലും ജൂൺ 1 വളരെ നല്ലൊരു ദിവസമാണ്. പലർക്കും സാലറി ക്രെഡിറ്റ് ആയി ടിങ് ടിങ് ടിങ് ടിങ് ശബ്ദങ്ങളൊക്കെ നമ്മുടെ ഫോണിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയം കൂടെയാണ്. കുറേ പേർക്ക് സാലറി കിട്ടിയവരുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഗംഭീര, നമ്മൾ പല കാര്യത്തിനും എന്താ ഇവിടുത്തെ ഹൈക്ക് വന്നിട്ടുണ്ട്, പെട്രോളിന് വന്നിട്ടുണ്ട്, സാലിക്കിന് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ മുന്നേ പറഞ്ഞ പോലെ നമ്മൾ എല്ലാ രാജ്യത്തും ഹൈക്ക് വരുന്നുണ്ട്, എല്ലാ കാര്യത്തിനും ഹൈക്ക് വരുന്നത്. പക്ഷേ ഈ ആ സമയത്ത് പോലും നമ്മുടെ സാലറി പ്രോപ്പറാക്കി തന്നേക്കുന്ന ഒരു സംവിധാനം കൂടെയാണ്, അതിനൊരു ബിഗ് സല്യൂട്ട് കൂടെ നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ എന്താണെങ്കിലും കുട്ടികൾ സ്കൂളിൽ പോകുന്നു, എനിക്ക് ഒരുപാട് മെസ്സേജുകളും ഫോട്ടോകളും ഒക്കെ തന്നെ കിട്ടുന്നുണ്ട്. ഞാൻ പേഴ്സണലി തന്നെ ഞാൻ റിപ്ലൈയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും കാണുമ്പോൾ ഒരുപാട് സന്തോഷം. എന്തായാലും സ്റ്റിൽ നിങ്ങൾക്ക് അയക്കാനാണ് 0585829220. നാട്ടിൽ മക്കൾ സ്കൂളിൽ പോകുന്ന ഇമേജോ ഫോട്ടോസോ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് അയക്കാന്നാണ് നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി എന്താ പറയുന്നത്, കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നതിൻ്റെ ഒപ്പം തന്നെ അവരുടെ ചേർന്ന നിമിഷവും കാര്യങ്ങളും ഒക്കെ തന്നെ TVയിൽ വളരെ മനോഹരമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന കുറേ ദൃശ്യം കൂടെയാണ്. അപ്പോൾ എന്താണെങ്കിലും കുറേ കുട്ടികൾ കരഞ്ഞും കുറേ കുട്ടികൾ സന്തോഷിച്ചും കുറേ കുട്ടികൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന മറ്റേ കുട്ടികളെ നോക്കുന്ന കാഴ്ചകളും ഒക്കെ തന്നെ TVയിൽ കാണുന്നുണ്ട്. എന്താണേലും നിങ്ങളുടെ അപ്ഡേറ്റ്സ് കൂടെ അറിയിക്കുക. ഒരു അടിപൊളി പാട്ടിലേക്ക് പോകുന്നു. സിറ്റ് ബാക്ക് എനർജി ഹോം 92.2 FM. അക്ഷയ് ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.
4: ദേ കണ്ടില്ലേ, ഇന്നലെ മുതൽ മോൻ കരച്ചില് തന്നെ. നല്ല പനിയുണ്ട്. ഇവിടെ അടുത്ത് ഏതാ നല്ല ക്ലിനിക് ഉള്ളത്?
5: നീ അറിഞ്ഞില്ലേ, മുത്തിനയിൽ പുതുതായി തുറന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ക്ലിനിക് അല്ലൂർ പോളി ക്ലിനിക്. കുട്ടികൾക്കായി പീഡിയാട്രിക്സ് കൂടാതെ ജനറൽ മെഡിസിൻ, ENT, ഒഫ്താൽമോളജി, ഓർത്തോപീഡിക്സ്, ഗൈനക്കോളജി, ഡെർമറ്റോളജി, റേഡിയോളജി തുടങ്ങി എല്ലാം ഒരേ കൂടെ കീഴിൽ.
4: താങ്ക് ഗോഡ്. ഇപ്പൊ തന്നെ പോവാം, അപ്പോയിന്റ്മെന്റ് എടുത്തോളൂ. എന്റെ കുടുംബത്തിന്റെ ആരോഗ്യമാണ് എനിക്ക് വലുത്. അല്ലടെ മോനെ,
5: നിങ്ങളുടെയും കുടുംബത്തിന്റെയും ആരോഗ്യത്തിനായി ഇപ്പോൾ ദേറ മുത്തിനയിൽ അല്ലൂർ പോളി ക്ലിനിക്. വിസിറ്റ് ടുഡേ ഓർ കോൾ 0438578 4 1.
2: Allur Polyclinic, caring for you and your family.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: Traffic update. Traffic update. Brought to you by ABC Cargo and Courier, number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: All right, traffic updates. So, okay, I'll check more with the inside road. Little accident report. That is under. But traffic is very bad. Going to today. That traffic is available. That is subside item. That is because on very near office. Like going to office. Like. Since that under that one that toll road and avastha traffic situation. But actually, very rough. Shall ൾക്കേ റോഡൊക്കെ തന്നെ ഫ്രീ ആയിട്ടുണ്ട്. ഷേഖ് സാ റോഡും ഫ്രീ ആണ്. എംറേറ്റ്സ് റോഡും കുറച്ച് ട്രാഫിക് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു സിറ്റുവേഷൻ തന്നെ പോകുന്നു. അജ്മാൻ, ഉമൽ ക്വീൻ, റാസൽ ഖീമ തുടങ്ങിയ റോഡുകളൊക്കെ തന്നെ ഫ്രീ ഫ്ലോയിങ് ആയിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. വലിയ ട്രാഫിക് കൺജഷൻ എങ്ങും തന്നെ കാണാൻ സാധിക്കുന്നില്ല. എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് മെസ്സേജ് അയക്കാം എന്നാണ്. നമ്മുടെ വാട്സ്ആപ്പ് സ്ക്വയർ ഷാർജയിൽ അവിടെ ഒരു ആക്സിഡൻ്റ് ആ ഒരു എക്സിറ്റിൻ്റെ സ്ഥലത്ത് നിങ്ങൾ ഒരു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് കുറച്ചൊക്കെ നല്ല രീതിയിൽ കൺജഷൻ കുറഞ്ഞ ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് ഈ ഒരു സമയം കാണുന്നത്. ഗുഡ്. എന്തായാലും ഡ്രൈവ് സേഫ്. വേറെ എന്തെങ്കിലും ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0558292220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് നമുക്ക് ഒരു അപ്ഡേറ്റ് തരാനാണ്.
1: Traffic update.
3: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number one in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
4: You are listening to Sand Dunes with Akshay and Vidya.

0: listening to Home 92.2 FM. Home is a feeling.
1: ഏകദേശം ഒരു രണ്ടു മാസത്തോടെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചിങ്ങമാസത്തിലേക്ക് കടക്കും. ചിങ്ങത്തിൽ നമുക്കറിയാം മലയാളികൾ എപ്പോൾ ഓണക്കാലത്ത് പുതിയൊരു വണ്ടി എടുക്കാൻ വേണ്ടി എല്ലാവരും നോക്കിയിരിക്കുന്ന ഒരു നല്ലൊരു സമയം കൂടെ എന്നുള്ളൊരു സിറ്റുവേഷനും മലയാള മാസത്തിൽ ആരംഭവും ഓണക്കാലത്ത് വീട്ടിലേക്ക് ഒരു പുതിയ വണ്ടി വരുന്നു എന്നൊക്കെ പല ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ടാറ്റയുടെ ടിയാഗോ ഇ വി ഇപ്പം പുറത്തിറക്കിയേക്കാണ്. ഭയങ്കര ലക്ഷക്കണക്കിന് ബുക്കിംഗ് ആണ് ആ ഒരു വണ്ടിക്ക് വന്നിരിക്കുന്നത്. അതിനകത്ത് എനിക്ക് തോന്നുന്ന പ്രൈസിങ് തന്നെയാണ് ഏറ്റവും ഹൈലൈറ്റ്. അതായത് പെട്രോളിന് 4.69 ലക്ഷം രൂപയാണ് എക്സോറൂം വില പറയുന്നത്. അതുപോലെ തന്നെ ഇ വിക്കാണെങ്കിൽ 6.99 ആണ് അതിൻ്റെ വില എന്ന് പറയുക. ഏകദേശം 7 ലക്ഷം രൂപയാണ് ഇ വിക്ക് അതിൻ്റെ ഓൺ എക്സോറൂം പ്രൈസ് പറയുന്നത്. അപ്പം ഏകദേശം 7 ലക്ഷം രൂപയ്ക്ക് ഒരു ഇ വി വാഹനം നാട്ടിൽ കിട്ടുക എന്ന് പറയുന്നത് ഇറ്റ്സ് ക്വൈറ്റ് അഫോർഡബിൾ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാമെന്നാണ്. കാരണം ഇതിൻ്റെ പല ഫാക്ടേഴ്സ് ടാറ്റ പറയുന്നുണ്ട്. ഇതിൻ്റെ വാറണ്ടി തുടങ്ങിയ കാര്യങ്ങളെല്ലാം പ്രത്യേകിച്ച് ബാറ്ററിക്ക് ആദ്യത്തെ ഓണറിന് കിട്ടുന്നത് 15 വർഷം വരെയാണ് ഇതിൻ്റെ വാറണ്ടിയും അതുപോലെ തന്നെ ബാക്കി സർവീസ് ഫെസിലിറ്റീസും കാര്യങ്ങളും എല്ലാം തന്നെ കിട്ടുന്നത്. പിന്നെ എന്താ പറയുന്നത്, 18 മിനിറ്റിനുള്ളിൽ 100 കിലോമീറ്റർ യാത്ര ചെയ്യാൻ പറ്റുന്ന ഹൈ സ്പീഡ് ചാർജിങ് ഫെസിലിറ്റിയാണ് ഈ ടിയാഗോയ്ക്ക് ഇവർ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പം നാട്ടിലെ പ്രധാന ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാർജിങ് സ്റ്റേഷൻസ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഇവിടുത്തെ പോലെ അങ്ങനൊരു സുലഭമല്ല എല്ലാ മോളുകളിലോ അല്ലെങ്കിൽ അങ്ങനെ ഇ വി സ്റ്റേഷൻസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അത് ഒരു വലിയൊരു ചലഞ്ചാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇൻ കേസ് എവിടെയെങ്കിലും ഒരു ചാർജിങ് കിട്ടുകയാണെങ്കിൽ, ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പം പത്തനംതിട്ട അല്ലെങ്കിൽ ആലപ്പുഴ ആ ഒരു മേഖലയിൽ, ഇപ്പോൾ കോട്ടയംകാർക്കായിക്കോട്ടെ, ഞങ്ങൾ ഇപ്പം കൊച്ചിക്ക് പോകണമെങ്കിൽ നമുക്ക് ഏകദേശം പോയി കഴിഞ്ഞാലോ 100-110 കിലോമീറ്റേഴ്സ് വരും, അല്ലെങ്കിൽ 100 കിലോമീറ്റേഴ്സ് കൂട്ടിക്കും, സോറി 200 ആണ്, 110 അതിലേക്ക് മേളിൽ പോകുന്നത്. നമുക്ക് കൊച്ചി 100 കിലോമീറ്റർ പോകണമെങ്കിൽ ഫുൾ ചാർജ് ചെയ്ത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അല്ലാതെ അതിന് മുന്നേ നമുക്കൊരു റീചാർജ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പോയി വരവ് നടക്കത്തുള്ളൂ. അപ്പം അത്തരത്തിലുള്ള സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് ഈ ഹൈ സ്പീഡ് ചാർജിങ് ഫെസിലിറ്റി വളരെയധികം നമുക്ക് ഉപയോഗപ്പെടും. കാരണം നമുക്ക് മണിക്കൂറുകൾ അവിടെ നിന്ന് ചാർജ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സ്ഥിതിവിശേഷമല്ല. അപ്പം അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഇത് ഒരു വളരെ നല്ല ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു വാഹനമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ സുരക്ഷയുടെ കാര്യത്തിലും പിന്നെ ബാക്കി എല്ലാ ഫെസിലിറ്റീസും വളരെ നന്നായിട്ട് തന്നെ ടാറ്റ കൊടുക്കും. ടാറ്റ പിന്നെ അതിൽ ഒട്ടും തന്നെ പുറയിലല്ല അവർ. കാരണം മാർക്കറ്റ് അത്ര നല്ല കോമ്പറ്റീഷൻ കൊടുത്താണ് ടാറ്റ പൊക്കോണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് മഹേന്ദ്ര ടാറ്റ നല്ല കോമ്പറ്റീഷനിൽ വളർന്നു വരുന്ന ഒരു ബ്രാൻഡ് കൂടെയാണ്. പിന്നെ ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇ വി ആയതുകൊണ്ട് തന്നെ വലിയ ബ്രോഡ് എന്താ പറയണേ ഗ്രില്ലോ ബംബറോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ സ്ലീക്ക് ആയിട്ടുള്ള ഡിസൈൻ, ഹെഡ്ലൈറ്റൊക്കെ LED ഒക്കെ കൊടുത്ത് നല്ല കളേഴ്സ് വൈബ്രൻ കളേഴ്സിലാണ് ഇവരിപ്പോൾ വാഹനം പുറത്തിറക്കുന്നത്. അപ്പോൾ എന്താണേലും ഒരു ഓപ്ഷൻ നിങ്ങൾ വെക്കുക വാഹനം നാട്ടിൽ നോക്കുന്നുണ്ടെങ്കിൽ ടിയാഗോ ഇ വി ആണ് ടാറ്റയുടെ ഏറ്റവും പുതിയ ഒരുപാട് ബുക്കിംഗും പൊക്കോണ്ടിരിക്കുന്ന ഒരു വാഹനം കൂടെയാണ്. അപ്പോൾ എന്താണേലും എന്നെ അട്രാക്ട് ചെയ്തതിൻ്റെ പ്രൈസ്, പിന്നെ ആദ്യത്തെ ഓണറിന് 15 വർഷം വരെ വാറണ്ടി കിട്ടുന്നു ബാറ്ററിയിൽ എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും ഹൈലൈറ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്ടർ. ബാക്കിയൊക്കെ നമുക്ക് ഓടിച്ച് നോക്കിയിട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻ കേസ് ഞാൻ നാട്ടിൽ പോകുന്ന സമയത്ത് ഓടിച്ച് നോക്കുകയാണെങ്കിൽ എൻ്റെ വ്യക്തമായിട്ടുള്ള റിവ്യൂവും ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ കൊടുക്കുന്നതാണ്.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: തിരക്കിട്ട ലൈഫ്സ്റ്റൈലിൽ ആരോഗ്യ സംരക്ഷണത്തിന് സമയം കിട്ടാറില്ലെന്നോ? എങ്കിലിതാ നിങ്ങളുടെ ആരോഗ്യത്തിന് പ്രകൃതിയുടെ കരുതൽ നൽകാൻ എത്തിയിരിക്കുന്നു ആയുർവേദ RS റീഹാബിലിറ്റേഷൻ സെന്റർ.
1: ദുബായിയുടെ ഹൃദയഭാഗമായ ബർദുബായിയിലെ അൽ മൻകൂളിൽ ആയുർവേദത്തിന്റെ പാരമ്പര്യവും ആധുനിക ചികിത്സയുടെ വിശ്വാസവും ഒരുമിക്കുന്ന ഒരിടം.
2: പഞ്ചകർമ്മ ചികിത്സകൾ, ഡിറ്റോക്സ് പ്രോഗ്രാമുകൾ, റീഹാബിലിറ്റേഷൻ കെയർ.
1: ദുബായ് ഹെൽത്ത് അതോറിറ്റി അംഗീകാരത്തോടെ മേജർ ഇൻഷുറൻസ് സൗകര്യങ്ങളും ലഭ്യം. കോൾ 0528900150.
2: ആയുർവേദ RS, പ്രകൃതിയുടെ സ്പർശത്തിൽ ആരോഗ്യത്തിന്റെ പുതിയ തുടക്കം. 6 അഗാദിർ ബിൽഡിംഗ്, 103 മൻകൂൾ റോഡ്, ബർദുബായി.

എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

0: ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ വീക്കെൻഡിൽ ഇരുന്ന സമയത്ത് ഒരു ആർട്ടിക്കിൾ വായിക്കായിരുന്നു. ഡോക്ടേഴ്സിൻ്റെ ആർട്ടിക്കിളാണ്. നമ്മൾ പലപ്പോഴും പല രീതിയിലുള്ള കാര്യങ്ങൾ ഈ ഡോക്ടേഴ്സ് പറയുന്ന സമയത്ത് പല ചേഞ്ചസും കാര്യങ്ങളും, ഇപ്പോൾ ഏകദേശം ഒരു 10 വർഷം മുന്നേയുള്ള സിംറ്റംസും കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ കൂടെ ഭാഗമാണ്. അപ്പോൾ ഈ ഡോക്ടർമാർ ഇപ്പോൾ ഈ പറയുന്ന കാര്യം എന്താ വെച്ചാൽ നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കൈ ഷേക്ക് ചെയ്യുക, നമുക്ക് ലെയിനിൽ നിന്ന് നമ്മുടെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക, ഈ വക കാര്യങ്ങൾ, അല്ലെങ്കിൽ കണ്ണിന് ഒരു ബ്ലർനെസ് ഉണ്ടാവുക, തലവേദന ഉണ്ടാവുക, നമുക്ക് വിശപ്പ് കൂടുക, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ ചോദിക്കുന്നത്. ഇതൊക്കെ സിംറ്റംസിലേക്ക് പറയുന്നതാണ്. ഈ വക കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ഡയബറ്റിക്സിൻ്റെ ഒരു വലിയൊരു ഫാക്ടറാണ്. ഡയബറ്റിക്സ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം, അതായത് താന്നാലും കൂടിയാലും വിഷയങ്ങളാണ് നമുക്കെപ്പോഴും അറിയാവുന്നൊരു സംഭവമാണ്. അപ്പോൾ ഈ ബ്ലഡ് ഷുഗർ ലെവൽ അത് ഒരിക്കലും ലോ ആവാൻ പാടില്ല. അതായത് ഹൈ ആണെന്ന് മാത്രമല്ല, ലോവും ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അപ്പം ഇങ്ങനെ ലോ ആയി കഴിഞ്ഞാൽ വരുന്ന കുറേയധികം സംഭവങ്ങളുണ്ട്. നമ്മൾ പോലും അറിയാതെ നമ്മുടെ എന്താ പറയുന്നത് ലെയിനിൽ നിന്ന് വണ്ടി അപ്പുറത്തേക്ക് പോവുക, നമുക്ക് കോൺസെൻട്രേഷൻ ഇല്ലാതെ വരിക, അല്ലെങ്കിൽ നമ്മുടെ കൈക്കൊരു വിറയലുണ്ടാവുക, ഈ വക കാര്യങ്ങൾ എപ്പോഴും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പണ്ട് നമുക്ക് അമ്മച്ചിമാരൊക്കെ നമുക്ക് പറയല്ലോ, ബാഗിൽ രണ്ട് മുട്ടായി എടുത്തിട്ടേക്കണേ, എപ്പോഴാണ് ഷുഗർ താഴ്ന്നതെന്ന് അറിയാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നത്. നമുക്ക് ആ ടിപ്സൊക്കെ അറിയാം, പക്ഷേ നിങ്ങൾ എക്സാക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ടത് 100% ആവശ്യമാണ് എന്നുള്ളൊരു കാര്യം കൂടെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ സത്യം പറഞ്ഞാൽ ബോഡിയിൽ നടക്കുന്ന ചേഞ്ചസ് സത്യം പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വേറൊരു ആർട്ടിക്കിളിൽ താഴെ വന്നേക്കുന്ന കമൻറ്റ് ഞാൻ വായിക്കായിരുന്നു. ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോസ് പോലെയല്ല, ആർട്ടിക്കിൾസിൻ്റെ താഴെ വരുന്ന, കാരണം ഇപ്പോൾ ആർക്കും ആർട്ടിക്കിൾസ് വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് അവിടെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ആളുകളുടെ കമൻസും കാര്യങ്ങളും ഒക്കെ നമുക്ക് കുറച്ചുകൂടെ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ആളുകളുടെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ആളുകൾ പറയുന്നത് വെച്ചാൽ ഹെൽത്ത് എന്ന് പറയുന്നൊരു സംഭവം എക്സ്പെൻസീവാണ്. നമ്മൾ വിചാരിക്കുന്ന വേറെ ഏതൊരു സംഭവത്തിനെക്കാട്ടിലും നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്ന ഒരു സാധനമാണ് എക്സ്പെൻസീവ് ആയിട്ടുള്ളത്. അത് നമ്മുടെ ഫുഡ് ആയിക്കോട്ടെ, നമ്മുടെ ഡ്രിങ്കിങ് ഹാബിറ്റ്സ് ആയിക്കോട്ടെ, ഐ മീൻ വാട്ടർ ഡ്രിങ്കിങ് വേറെ ഡ്രിങ്കിങ് അല്ല, വാട്ടർ ഡ്രിങ്കിങ് ഹാബിറ്റ്സ് ആയിക്കോട്ടെ, ഫുഡ് ആയിക്കോട്ടെ, എന്തും അത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷേ അത് നമുക്ക് വേണം, കാരണം നമുക്ക് നമ്മുടെ ബോഡിക്ക് വേണ്ടിയിട്ടല്ലേ നമ്മൾ വർക്ക് ചെയ്യുന്നത്, നമ്മൾ ജീവിക്കുന്നത്. അപ്പം ഈ വക കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം. പ്രത്യേകിച്ച് സമ്മറോടെ ആകുമ്പോഴത്തേക്ക് പിന്നെ പറയണ്ട, നമുക്ക് വേറെ പലതരത്തിലുള്ള എന്താ ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ അങ്ങനെ നിങ്ങളൊരു ഡയബറ്റിക്സിൻ്റെ ഒരു ഇതാണെങ്കിൽ, ഒരു എന്താ പറയുന്നത് ഒരു ബോഡി ആണ് നിങ്ങൾക്ക് എങ്കിൽ നിങ്ങളത് ഡോക്ടറിനെ കാണിക്കണം. നിങ്ങൾക്ക് അങ്ങനെ ഈ പറഞ്ഞ സിംറ്റംസും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ, പ്രത്യേകിച്ച് ഡ്രൈവിംഗ് എന്ന് പറയുന്നത് നമ്മുടെ മാത്രം ജീവനല്ല, നമ്മുടെ കൂടെയുള്ളവരുടെ ജീവനും ഒപ്പം തന്നെ റോഡ് ഷെയർ ചെയ്യുന്ന മറ്റ് വെഹിക്കിൾസിലുള്ള ആളുകളുടെ ജീവനോടെയാണ് നമ്മൾ ഭീഷണിയാവുന്നത്. അപ്പോൾ അത് നമ്മൾ എത്രയും പെട്ടെന്ന് അത് നമ്മൾ കാണിച്ച്, ഇപ്പോൾ ഞാൻ പറയുമ്പോഴായി ചിലർക്ക് ദൈവം എനിക്ക് ഇങ്ങനെയുണ്ടോ അങ്ങനെ സംശയം ഉണ്ടെങ്കിലും കൺസൾട്ട് ചെയ്യണം. എന്താണേലും നിങ്ങൾക്ക് ഇൻഷുറൻസും കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കയ്യിലുണ്ട്, പോയി ഡോക്ടറിനെ കാണുക, ഇതിങ്ങനെയാണോ, ഇങ്ങനെ ഇങ്ങനൊരു സംശയം ഉണ്ട്, ഇങ്ങനെ റേഡിയോയിൽ കേട്ടിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ എവിടെയെങ്കിലും വായിച്ചിരുന്നു, നിങ്ങൾ കുറച്ചുകൂടെ റിസർച്ച് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ ബോഡിയെ സ്റ്റഡി ചെയ്യുക. അണ്ടർസ്റ്റാൻഡിങ് യുവർ ബോഡി എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ബോഡിയിൽ എന്തൊക്കെയാണ് നടക്കുന്ന ചേഞ്ചസ് അത് നമ്മൾ സെൽഫ് ടൈം നമ്മൾ ആദ്യം കണ്ടെത്തണം, എന്നിട്ട് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം, എന്നിട്ട് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസും കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പം ഇങ്ങനൊരു ആർട്ടിക്കിൾ വന്നതിൻ്റെ ഭാഗമായിട്ടാണ്, വണ്ടി ഓടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യുക.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: ED അന്വേഷണത്തിന് സ്റ്റേ ഇല്ല. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം തടയണമെന്ന് ആവശ്യപ്പെട്ട് CMRL നൽകിയ അപ്പീൽ ഹൈക്കോടതി തള്ളി. അടിയന്തര സ്റ്റേ ഇല്ലെന്ന് കോടതി വ്യക്തമാക്കി. ED അന്വേഷണം തുടരുന്നതിന് തടസ്സമില്ലെന്ന് കോടതി അറിയിച്ചിട്ടുണ്ട്. ED അന്വേഷണം തടയണമെന്ന ഹർജിയാണിപ്പോൾ ഹൈക്കോടതി തള്ളിയിരിക്കുന്നത്. ഇന്ന് തന്നെ വാദം കേൾക്കാമെന്ന് ED വ്യക്തമാക്കിയിട്ടുണ്ട്. CMRL എക്സാലോജി കേസുമായി ബന്ധപ്പെട്ട് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. ED അന്വേഷണം തടയണമെന്ന ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. ED അന്വേഷണം തുടരുകയാണ് CMRL കേസിൽ. എക്സാലോജി കേസിൽ ED അന്വേഷണം തുടരും. അടിയന്തര സ്റ്റേ ഇല്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. അന്വേഷണം തടയണമെന്ന CMRL ആവശ്യം ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചാണ് തള്ളിയിരിക്കുന്നത്. കേസ് ഹർജി അടിയന്തരമായി തള്ളണമെന്നായിരുന്നു ആവശ്യം. അന്വേഷണം തടയണമെന്ന ആവശ്യത്തിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചില്ല ഹൈക്കോടതി. കോടതി വാദം കേൾക്കുകയാണ്. ഇന്ന് വാദം പൂർത്തിയാക്കാമെന്ന് ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇന്ന് തന്നെ വാദം കേൾക്കാമെന്ന് ED അറിയിച്ചിട്ടുണ്ട്. ED അന്വേഷണം തുടരാമെന്ന ഹൈക്കോടതിയുടെ ഉത്തരവിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീടുൾപ്പെടെയുള്ള 12 ഇടങ്ങളിൽ ED റെയ്ഡ് നടത്തിയത്. റെയ്ഡ് കഴിഞ്ഞ് മടങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ തുടർ നടപടികൾ വേഗത്തിലാക്കാൻ പോലീസിന്റെ നീക്കം. കുറ്റപത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിവേഗത്തിൽ നൽകി പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്നത് തടയാൻ പോലീസിന്റെ നീക്കം. ഇന്നലെ അറസ്റ്റിലായ SFI ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ കേസിൽ ഇതുവരെ അറസ്റ്റിലായത് 26 പേരാണ്. വേനൽ അവധി കഴിഞ്ഞ് കേരളത്തിൽ വിദ്യാലയങ്ങൾ തുറന്നു. പുതിയ അധ്യയന വർഷത്തെയും 1-ാം ക്ലാസ്സിലേക്ക് എത്തുന്ന കുരുന്നുകളെയും ആഘോഷ പരിപാടികളോടെയാണ് വരവേറ്റത്. 1 മുതൽ 12 വരെ ക്ലാസ്സുകളിലായി 42 ലക്ഷത്തോളം കുട്ടികളാണ് ഇന്ന് സ്കൂളിലേക്ക് എത്തിയത്. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശനാണ് നിർവഹിച്ചത്. പുതിയ അധ്യയന വർഷത്തിന് തുടക്കം കുറിച്ച് സംസ്ഥാനതല പ്രവേശനോത്സവം മുഖ്യമന്ത്രി VD സതീശൻ അല്പം മുൻപ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാലയങ്ങളിലേക്ക് ആദ്യമായി എത്തുന്ന കുരുന്നുകളെ സ്വീകരിക്കുന്ന ചടങ്ങിൽ സ്വന്തം സ്കൂൾ കാലഘട്ടത്തിലെ രസകരമായ ഓർമ്മകൾ പങ്കുവച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. സ്കൂളിലും കോളേജിലുമായി പഠിച്ച 12 വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും വീട്ടിൽ നിന്ന് ആരും തന്നെ അന്വേഷിച്ച് വിദ്യാലയത്തിൽ വന്നിട്ടില്ലെന്ന് VD സതീശൻ. പഠനകാലത്തെ ചില കുസൃതികളൊക്കെ കാട്ടിയപ്പോൾ വീട്ടിൽ നിന്ന് ആളെ വിളിച്ചുകൊണ്ടുവരാൻ അധ്യാപകർ ആവശ്യപ്പെട്ടെങ്കിലും അതൊക്കെ താൻ തന്നെ കൈകാര്യം ചെയ്യുകയായിരുന്നുവെന്നും അദ്ദേഹം തമാശ രൂപേണ വിദ്യാർത്ഥികളോട് പറഞ്ഞു. ചലച്ചിത്ര മേഖലയിൽ ഏതൊക്കെ കാര്യങ്ങൾ ബജറ്റിൽ ഉൾപ്പെടുത്തണം എന്നതിൽ സിനിമാ സംഘടനകളുടെ അഭിപ്രായം തേടി സർക്കാർ. ഇതിനായി നാളെ ചലച്ചിത്ര മേഖലയിലെ സംഘടനാ പ്രതിനിധികളുടെ യോഗം തിരുവനന്തപുരത്ത്. സിനിമയുടെ ചുമതലയുള്ള സാംസ്കാരിക വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥാണ് യോഗം വിളിച്ചിരിക്കുന്നത്. പാലക്കാട്ട് CPMൽ നിന്ന് പുറത്താക്കിയ PK ശശിയുടെ പാർട്ടിയായ DMF CMP ലയിക്കുകയോ ഒരുമിച്ച് നിൽക്കുകയോ ചെയ്തേക്കും. ഇത് സംബന്ധിച്ച ചർച്ചകൾ അവസാനഘട്ടത്തിലെന്ന് PK ശശി. മന്ത്രി CP ജോൺ പങ്കെടുക്കുന്ന യോഗം ഉടൻ പാലക്കാട്ട് ചേരും. CMP ലയിക്കണോ ഒരുമിച്ച് നിൽക്കണോ എന്ന് ആലോചിക്കുന്നതായി ശശി. CPMൽ നിന്ന് പുറത്താക്കപ്പെട്ട ശശി ഇത്തവണ ഒറ്റപ്പാലത്ത് UDF പിന്തുണയോടെ മത്സരിച്ചെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. തിരുവനന്തപുരം നെടുമങ്ങാട് പനവൂരിലെ 1.5-വയസ്സുകാരന്റെ കൊലപാതകത്തിൽ പ്രതികളായ മാഖിലയും രണ്ടാനച്ഛൻ അഷ്കറും റിമാൻഡിൽ. നെടുമങ്ങാട് സെക്കൻഡ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതിയാണ് റിമാൻഡ് ചെയ്തത്. കുഞ്ഞിനെ സ്ഥിരമായി മർദ്ദിച്ചിരുന്നുവെന്ന അഷ്കറിന്റെ കുറ്റസമ്മതം 1.5-വയസ്സുകാരൻ നേരിട്ടത് സമാനതകളില്ലാത്ത ക്രൂരതയായിരുന്നു. കുഞ്ഞിന്റെ കൊലപാതകത്തിൽ കുറ്റമറ്റ രീതിയിൽ ജാഗ്രതയോടെ കേസ് നടക്കണമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. ഇന്ത്യയിൽ വാണിജ്യ സിലിണ്ടറുകളുടെ വില കൂട്ടി. സിലിണ്ടർ 1-ന് 46 രൂപയാണ് വർദ്ധിപ്പിച്ചത്. ഇപ്പോൾ 3,131 രൂപയാണ്. രാജ്യാന്തര തലത്തിൽ ക്രൂഡ് ഓയിൽ വില കുതിക്കുകയാണ്. ബ്രെൻറ്റ് ക്രൂഡ് ഓയിൽ വിലയിൽ 2% വർദ്ധനവ്. ക്രൂഡ് ഓയിൽ വില ബാരലിന് $93 മുകളിലാണ്. കുവൈറ്റിൽ ഡ്രോൺ ആക്രമണം. ഇറാനുമായുള്ള സമാധാന കരാറിൽ തിടുക്കമില്ലെന്ന നിലപാടുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ ഒരിക്കലും ആണവായുധം സ്വന്തമാക്കില്ലെന്ന ഉറപ്പിനാണ് കാത്തിരിക്കുന്നത്. നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ തയ്യാറായില്ലെങ്കിൽ യുദ്ധം പുനരാരംഭിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ ജനതയുടെ അവകാശങ്ങൾ സുരക്ഷിതമാക്കാതെ യുഎസുമായി ഒരു കരാറിലും ഒപ്പിടില്ലെന്ന് ഇറാൻ. ഐ പി എൽ കിരീടം നിലനിർത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനെത്തിയ ഗുജറാത്ത് 8 wicket നഷ്ടത്തിൽ 155 റൺസ് നേടി. മറുപടി ബാറ്റിംഗിൽ RCB 18 overs 5 wicket മാത്രം നഷ്ടപ്പെടുത്തി ലക്ഷ്യം മറികടന്നു. 5 wicketനാണ് തോൽപ്പിച്ചത്. യുഎയിൽ ഈ മാസത്തെ ഇന്ധനവില പ്രഖ്യാപിച്ചിട്ടുണ്ട്. പെട്രോളിന് വില കൂടും, ഡീസലിന് കുറഞ്ഞു. സൂപ്പർ 98 പെട്രോളിന് 3.95 fils, നേരത്തെ ഇത് 3.66. സ്പെഷ്യൽ 95 3.83 fils, മെയിൽ ഇത് 3.55 fils. ഡീസലിന് വില കുറഞ്ഞു, 4.59 fils ആയിരുന്നത് 4.33 fils ആയിട്ടുണ്ട്. ദുബായിൽ ഇന്നു മുതൽ പാർക്കിംഗിന് വാറ്റ് ആണ്. 5% വാറ്റ് ഏർപ്പെടുത്തുമെന്ന് പാർക്കിംഗ് ഓപ്പറേറ്ററായ പാർക്കിൻ അറിയിച്ചു. ഇന്നു മുതൽ സാലിക് ടോൾ നിരക്കുകൾക്കും ടാഗ് ആക്ടിവേഷൻ ഫീസിനും 5% വാറ്റ്. അടുത്ത വാർത്ത 11 മണിക്ക്.
4: ഹോം എഫ് എം ന്യൂസ് വാസ് ബ്രോട്ട് യു ബൈ ദന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സിൻസ് 1982.
3: ഗുഡ് മോർണിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് കൃത്യം 6 മിനിറ്റ്.
5: Time check.
6: Brought to you by Alras Auto AC Parts, #1 auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോഴത്തെ താപനില 33 degrees Celsius, അന്തരീക്ഷ ഈർപ്പം 63%.
5: Weather update.
6: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.ac.

0: You are listening to Sand Dunes with Akshay and Vidya.
1: Good morning once again. Welcome back. Home 92.2 of Milika. Swagatham. Weekend ningal evidakkeyanu poyathu. Endana visheshangal? Pudhi edengil sthalangal kandupidicho. Njan sathyam parnjeynjal aadithu divasam Rasal Khaimayil poyittundayirunnu. Rasal Khaimayil kore adhigam sthalangal nammal kaanunna ee Jabal Jaisum allengil adallatha kore adhigam explore cheyyanda kore adhigam sadhanangal undu Rasal Khaimayil. Rasal Khaimayil old market ningal ethra per kandittund. Beautiful aanu. Beautiful ennu parnjeynjal nammal avada poi explore cheyyanda sadhanangal വിലയാവട്ടെ അല്ലെങ്കിൽ അതിൻ്റെ വെറൈറ്റീസ് ആവട്ടെ അവിടെ കിട്ടുന്ന കൗതുകങ്ങളാവട്ടെ എല്ലാം ഡിഫറെൻ്റ് ആണ്. സ്പെഷ്യലി പോർട്ട് വ്യൂ ആണ് അവിടെ. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഇത്രയും വർഷം ഇവിടെ ജീവിച്ചിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സ്ഥലം അറിയുന്നത്, ഞാൻ കാണുന്നത്. ഞാൻ പക്ഷേ വീഡിയോ ഒന്നും ചെയ്തില്ല, കാരണം ഞങ്ങൾ എൻജോയ് ചെയ്യാൻ പോയതുകൊണ്ട് വീഡിയോ ചെയ്യാനായിട്ടുള്ളൊരു മൂഡിലല്ല പോയത്. അതുകൊണ്ടാണ് ചെയ്യാത്തത്, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ റേഡിയോയിൽ പറയുന്നത്. അപ്പോൾ റാസ ഗെയിമിൽ പോയിരുന്നു. അതിന് ശേഷമാണ് ഞങ്ങൾ മാപ്പിൽ നിന്ന് കണ്ടുപിടിച്ചേക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു ഫുജേറയിൽ. ഫുജേറയിലെ നമ്മുടെ വാദി സിക്കത്ത് എന്ന് പറയുന്ന ഡാം, ആ വാദി സിക്കത്ത് ഡാമും അതിന് അത് കഴിഞ്ഞിട്ട് കുറച്ച് കൂടെ ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടേക്ക് അവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോയ സമയത്ത് കൂടിപ്പോയൊരു 10-15 ആളുകളുണ്ടായിരുന്നു, 15 വണ്ടി ഉണ്ടായിരുന്നു. അവിടെ നിന്ന് കുറേ കൂടെ നമ്മൾ ഫ്രണ്ടിലേക്ക് കുറച്ചുകൂടെ റിസ്ക് എടുത്ത് നമുക്ക് കുറച്ച് ഓഫ് റോഡ് ടെറൈനാണ്, അവിടുത്തെ മല ഇച്ചിരി മല കയറ്റമാണ്. അപ്പോൾ ഈ ഓഫ് റോഡിൽ കൂടെ നമ്മൾ കയറി നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ബ്യൂട്ടിഫുൾ വ്യൂ ഉണ്ട് ആ ഒരു പ്രദേശത്തെ. അത് ഫുജേറയിലായിരുന്നു, ഫുജേറയിൽ കോർഫക്കാലിലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ സ്ഥലങ്ങൾ സത്യം പറഞ്ഞാൽ നമ്മൾ മാപ്പിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് പോവാത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന, നമ്മൾ സ്ഥിരം ഈ പറയുന്ന പോലെ നമുക്കറിയാവുന്ന അല്ലെങ്കിൽ ഈസി ആയിട്ടുള്ള റോഡുകളും അങ്ങനെയൊക്കെ നമ്മൾ പോയി പോയി കണ്ടു മടുത്ത സ്ഥലമാണ്. പക്ഷേ ഇവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഈ സത്യം പറഞ്ഞാൽ ഫുജേറയിൽ നിന്ന് നമ്മുടെ ഫുജേറ കോർണിഷ് ഉണ്ടല്ലോ, നമ്മൾ നോർമൽ യൂഷ്വലി പോകുന്ന ഫുജേറ കോർണിഷ് അതല്ലാതെ നേരെ പോകണം. അവിടുന്ന് ടേൺ എടുക്കാതെ നേരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ബീച്ചിലേക്ക് പോകുന്ന റോഡുകളല്ലാതെ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് നോർമൽ ഫുജേറ ടൗണിലെത്തും. അവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കുണ്ടല്ലോ റോഡ് എൻഡാണ്, അവിടെ നേരെ പോകുന്ന റോഡ് എൻഡിലേക്കാണ് പോകുന്നത്. അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്ക് അവിടുത്തെ പച്ചപ്പിന് തന്നെ ഭയങ്കര വ്യത്യാസമാണ്, നല്ല പച്ചപ്പ്. നാട്ടിലെ ഒരു പച്ചപ്പുണ്ടല്ലോ, ആ ഒരു പച്ചപ്പൊക്കെ നമുക്ക് ആ ഒരു സ്ഥലങ്ങളിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതാണ്. അവിടെ ഒരുപാട് നല്ല ഷോപ്സ്, നല്ല റെസ്റ്റോറൻറ്റ്സ്, കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറേയധികം സ്ഥലങ്ങളാണ് ആ ഒരു മേഖലയെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും പോവാം, ഇനിയും അവധി, ലോങ് വീക്കെൻഡ് കഴിഞ്ഞാൽ നമുക്ക് വീക്കെൻഡ് ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും പോകാൻ പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങൾ സ്പെഷ്യലി നമുക്ക് മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഷീഷ് റെസ്റ്റോറേറിയ ഉണ്ടല്ലോ, നമ്മുടെ ഫുജേറിലേക്ക് പോകുന്ന സമയത്ത് കോർഫക്കാലിലേക്കൊക്കെ പോകുന്ന സമയത്ത് അതിൻ്റെ എത്തുന്നതിന് മുന്നേ ആണോ അത് കഴിഞ്ഞാണോ എന്താണേലും കുറച്ച് അപ്പുറം ഇപ്പുറമായിട്ട് മാറിയിട്ട് ഒരു വാദിയുണ്ട്. അവിടെ ഒരു വാദിയിൽ നിന്ന് എഴുതി വെച്ചിട്ട് തന്നെ പേര് ഞാൻ മറന്നുപോയി, അതും സൂപ്പറാണ് കേട്ടോ. നാച്ചുറൽ വാട്ടർഫോളും ഒക്കെ ആയിട്ടുള്ള ഒരു വാദി ഏരിയ അവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ കുറേയധികം സ്ഥലങ്ങൾ ഞാൻ എക്സ്പ്ലോർ ചെയ്തിരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് അതിൻ്റെ ഞങ്ങൾ വാദി സിക്കത്തിലേക്ക് പോയ ഒരു വീഡിയോ എൻ്റെ ആർജി അക്ഷയോത്തമൻ എന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷേ ബാക്കിയൊന്നും എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല, അങ്ങനെ ഇത് ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പോയതല്ല. പക്ഷേ ഞങ്ങൾ എൻജോയ് ചെയ്ത കുറച്ച് മൊമെൻറ്റ്സ് മാത്രമൊക്കെയാണ് അതിനകത്തിട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അതിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ കാണാവുന്നതാണ്. ബ്യൂട്ടിഫുൾ സ്ഥലമാണ്. എന്താണെങ്കിലും നമ്മൾ കാണാത്ത സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാനായിട്ട് പലരും ശ്രമിക്കുക. ഇനിയിപ്പം ഖരീഫ് സീസൺ വരുമ്പോൾ നിങ്ങൾക്ക് സലഹയിലേക്ക് പോകാൻ പറ്റുന്നവരൊക്കെ ആണെങ്കിൽ അതിലേക്ക് വേണ്ടിയിട്ടുള്ള പ്ലാനും പ്രിപ്പറേഷനും ഒക്കെ തുടങ്ങാം. ഈ വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ ഖരീഫ് സീസൺ ആരംഭിക്കുന്നതാണ്. അത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ എന്താണെങ്കിലും ട്രൈ ചെയ്യുക.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
1: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
1: That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: തന്നെ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുള്ള ഒരു സ്ഥിതി വിശേഷം തന്നെയാണ് നമ്മൾ കാണുന്നത് കേട്ടോ. ഇനിയും അൽഖൈർ റോഡിലേക്ക് വരുവാണെങ്കിലും ട്രാഫിക് സിറ്റുവേഷൻ കുറഞ്ഞിട്ടുണ്ട്. ബിസിനസ് ബേയുടെ ആ ഒരു ഭാഗത്ത് നമ്മുടെ റാസൽകോറിയിൽ നിന്ന് അങ്ങോട്ട് ജസ്റ്റ് എൻ്റർ ചെയ്യുന്ന സ്ഥലങ്ങൾ മാത്രമാണ് ചെറിയൊരു ട്രാഫിക് സിറ്റുവേഷൻ കാണാൻ സാധിക്കുന്നത്. ഏത് റോഡൊക്കെ നല്ലപോലെ ഫ്രീ ഫ്ലോയിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലും ആയി മാറിയിട്ടുണ്ട്. എനിവേസ് ഷെയ്ഖ് സാ റോഡ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. എന്താണേലും വലിയ രീതിയിലുള്ള ട്രാഫിക് ഇല്ലാത്ത ഒരു നല്ലൊരു മോർണിംഗ് ആയിട്ടാണ് ഇന്ന് നമ്മുടെ റോഡുകളൊക്കെ കണ്ടത്. എന്താണേലും എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്.
1: Traffic update. Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
2: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alwankul, Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. സമയം 10 മണി കഴിഞ്ഞ് 33 മിനിറ്റ് ആയിരിക്കാണ്. നമ്മളറിയാം, നമ്മളിന്ന് കുട്ടികളൊക്കെ തന്നെ നമ്മൾ തിരിച്ച് സ്കൂളിൽ എത്തുന്ന ഒരു ദിവസം കൂടിയാണ്. നാളെ നാട്ടിൽ നോക്കുകയാണെങ്കിൽ പ്രവേശനോത്സവം വളരെ അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ, വളരെയധികം വിഷ്വൽ കാര്യങ്ങളൊക്കെ തന്നെ നമ്മളിലേക്ക് കിട്ടുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു ഫോറൻസിക് വിദഗ്ധരായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ പല കാര്യങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യുന്ന ഒരു ഡിസ്കഷൻ ആയിരുന്നു ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിനോട് പല കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഈ നാട്ടിലെ പല കേസുകൾ ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്യണം. അപ്പോൾ കുറേയധികം കേസുകൾ നമുക്കറിയാം, പല പല രീതിയിലുള്ള നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കേസുകളുണ്ടെങ്കിലും ഈ കുട്ടികളോടുള്ള ആക്രമണം അദ്ദേഹം പറയുമായിരുന്നു എനിക്ക് ഒരിക്കലും ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവമാണ്. അപ്പം ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ ഇത്തരത്തിലുള്ള കുട്ടികൾക്കുള്ള അബ്യൂസും കാര്യങ്ങളും ഒക്കെ തന്നെ വരുന്നത് എന്നുള്ള ഒരു കാര്യം ഞാൻ ചോദിച്ച സമയത്ത് അദ്ദേഹം പറയുന്ന ഒന്ന് രണ്ട് ഫാക്ടേഴ്സ് അപ്പോൾ അങ്ങനെ എനിക്ക് വാലിഡായിട്ടും തോന്നിയ ഒരു കാര്യമാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ നമ്മൾ ഇന്നത്തെ തലമുറയ്ക്ക് എന്തൊക്കെയാണോ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അതൊന്നും തന്നെയല്ല നമ്മൾ ഇന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. പണ്ടെപ്പോഴോ ആരൊക്കെയോ കസ്റ്റം ചെയ്ത് വെച്ചേക്കുന്ന ഒരു സിലബസിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇന്ന് ഓപ്പണായിട്ട് പറയാനുള്ള ഒരു സാഹചര്യം, അതിപ്പോൾ പാരൻസിനോടാവട്ടെ ടീച്ചറിനോടാവട്ടെ, അത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു സംഭവമാണ്. നമുക്കറിയാം, ചില പാരൻസെങ്കിലും ഈ പ്രോപ്പറായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ, അത് എല്ലാ രീതിയിലും സെക്സ് എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ പൊതുവെയുള്ള നമുക്ക് എന്താ പറയുക സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം എന്നുള്ള എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, അക്കാഡമിക്കിൻ്റെ എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, എല്ലാം നമ്മളിത് പ്രോപ്പറായിട്ടാണോ പറഞ്ഞു കൊടുക്കുന്നത്? നമ്മുടെ എല്ലാ ഇന്ന് പ്രവാസത്തിൽ ഇരിക്കുന്ന, ഇന്നും ഇപ്പോൾ രാവിലെ കുറേ പേര് മെസ്സേജ് അയച്ചിരുന്നല്ലോ നമ്മുടെ മക്കളെയൊക്കെ നമ്മുടെ സ്കൂളിൽ വിട്ടു എന്നുള്ളത്. നമ്മൾ പഠിപ്പിച്ച് ഓപ്പൺ ആയി

ആക്ച്വലി അവർക്കുണ്ടാവുന്ന പല ട്രോമാസ്, അതൊരു പക്ഷേ സ്കൂളിൽ നിന്നായിക്കോട്ടെ, അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ആളുകളിൽ നിന്നായിക്കോട്ടെ, അല്ലെങ്കിൽ ഈവൻ പാരൻസിൽ നിന്നായിക്കോട്ടെ, എല്ലാ വിഭാഗത്തിൽ നിന്നും എവിടെ നിന്നാണോ ഉണ്ടാകുന്നത്, അത് ഓപ്പോസിറ്റിലുള്ള ഒരാളോട് തുറന്നു പറയാനായിട്ടുള്ള ആ ഒരു വിൽ പവർ നമ്മൾ കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ഇത് അദ്ദേഹം പറയുന്നത് പല കേസുകളും ഇതിങ്ങനെ വന്നിട്ട് കുട്ടികളുടെ തന്നെ മെൻ്റലി ഉള്ള സ്ട്രെങ്തിനെ തന്നെ മാറ്റി അവരെ വേറെ രീതിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്, പല കുട്ടികളും ട്രോമയിലേക്ക് പോകുന്നുണ്ട്. അപ്പം ഇത് എന്താണെന്നുള്ളത്, ഈ കുട്ടികളുടെ മനസ്സിൽ എന്താണെന്നുള്ളത്, അവർക്ക് പ്രോപ്പറായിട്ടുണ്ട്, ഹെൽത്തി അറ്റ്മോസ്ഫിയറിലാണോ അവർ പോകുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ മേക്ക് ഷുവർ ചെയ്യേണ്ടത്. ഇപ്പം നമ്മളൊരു സ്കൂളിൽ പഠിക്കുന്ന പുസ്തകത്തിലെ മാത്രമല്ല എഡ്യൂക്കേഷൻ, അത് ഈ ആയിരത്തിലൊന്ന് വേണമെന്ന് നമുക്ക് പറയാം, അതല്ലാതെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. മാനേഴ്സിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, ബിഹേവിയറിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, നമ്മളോടുള്ള ബിഹേവിയറിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, ഇതെല്ലാം ഒരു നല്ല പാരൻറ്റിങ്ങിൻ്റെ ഉത്തരവാദിത്വം തന്നെയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ അത് കുറേ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ അതിലൊരു പ്രധാന പോയിന്റ് ഞാൻ ഇന്ന് രാവിലെ ഡ്രൈവ് ചെയ്തുകൊണ്ട് വന്നിരുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ വന്നു, ഇന്ന് ഈ ഒരു സംഭവത്തെപ്പറ്റി ഇന്ന് പറയണം. കാരണം പലരും വിചാരിക്കുന്നൊരു കാര്യമുണ്ട്, ഇതെല്ലാം സ്കൂളിൽ പഠിപ്പിക്കും, സ്കൂളിൽ പഠിപ്പിക്കേണ്ടത് സ്കൂളിൽ പഠിപ്പിക്കുകയുള്ളൂ, നമ്മൾ പാരൻസ് പഠിപ്പിച്ചു കൊടുക്കേണ്ട, സിബ്ലിങ്സ് പഠിപ്പിച്ചെടുക്കേണ്ടത് കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ പറഞ്ഞും പഠിപ്പിച്ചും കൊടുക്കേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്താണേലും എല്ലാവർക്കും വൺസ് അഗെയിൻ ആശംസകൾ നേരുന്നു. പക്ഷേ നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടീസും നമ്മൾ ചെയ്യുക എന്നുള്ളൊരു കാര്യം കൂടെയാണ് പറയുന്നത്. അപ്പോൾ എന്താണേലും ഒരിക്കൽ കൂടെ ഇന്ന് സ്കൂളിൽ പോയി, ഇപ്പം 10:30 നമ്മുടെ ഇവിടെ ആയപ്പോൾ നാട്ടിൽ 12 മണിയായി, തിരിച്ച് സ്കൂളിൽ നിന്ന് കുട്ടികളെയൊക്കെ വീട്ടിലേക്ക് വരുന്ന സമയമാണ്. ഇപ്പോൾ ഇവിടുന്ന് പാരൻസ് നാട്ടിലാദ്യമായിട്ട് പോയ മക്കളെയൊക്കെ വീണ്ടും വീഡിയോ കോൾ വിളിച്ച് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്ന ഒരു സമയമാണ്. എന്താണേലും ബാക്കിയുള്ള ഷീബയുടെയും നിത്യയുടെയും ഷോയിലൊക്കെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് കേൾക്കുക കേട്ടോ. അപ്പോൾ എന്താണേലും അടിപൊളി ഒരു വർഷമാട്ടെ നിങ്ങളുടെ എല്ലാവരുടെയും കുട്ടികൾക്ക്. എന്തായാലും ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് തന്നെ പോകുന്നു. സിറ്റ് ബാക്ക് എൻജോയ്. ഹോം 92.2 FM-ൽ അക്ഷയാണ് നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഒരു ബ്യൂട്ടിഫുൾ സോങ് ലൈനപ്പ് ചെയ്യുന്നു നിങ്ങൾക്കായി.

എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ.

0: You are listening to Sand Dunes with Akshay and Vidya.
1: വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ കർണാടക നമ്മുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഡി കെ ശിവകുമാർ, അദ്ദേഹത്തിൻ്റെ നമ്മൾ നേരത്തെയും അദ്ദേഹം എന്തായിരുന്നു ഏതിനായിരുന്നു കേരളത്തിലെ നമ്മുടെ വി ഡി സതീശൻ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് കേരള സർക്കാർ എൻ്റെ സമയത്ത് അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നല്ലോ ഗസ്റ്റായിട്ട്. ആ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്ന ഒരു ബർബറിയുടെ സ്റ്റോളാണ് അദ്ദേഹം ഇട്ടിരിക്കുന്നതെന്നുള്ളത്. ഇന്ന് ഞാൻ നോക്കിയിരുന്ന സമയത്ത് ഇന്ത്യ ടുഡേയിൽ ഇദ്ദേഹത്തിനെ പറ്റിയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് കൊടുത്തിരിക്കുന്നത്. ഡി കെ ശിവകുമാർ ലക്ഷറി ബ്രാൻഡ് ലൈനപ്പ് ടേൺസ് ഹെഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആർട്ടിക്കിൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ അങ്ങനെയൊന്നുമില്ല, ഇപ്പോൾ ഇന്നൊരാള് ഇന്ന വസ്ത്രം ധരിക്കാൻ പാടുള്ളൂ, ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ്സ് അവർ ധരിക്കട്ടെ, അവരുടെ സാമ്പത്തിക ശേഷി പോലെ അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ അവർ ധരിക്കട്ടെ. ചിലപ്പോൾ അദ്ദേഹം നല്ല സാമ്പത്തികമായിട്ട് വരുന്ന ഒരു കുടുംബത്തിൽ നിന്നായിരിക്കാം. അപ്പോൾ വോട്ടെവർ, ഞാൻ അതൊന്നും അല്ല പറയണേ, ഞാൻ അദ്ദേഹത്തിൻ്റെ കളക്ഷൻസ് ആണ് പറയുന്നത്. അദ്ദേഹം സ്റ്റോൾ എപ്പോഴും ഇടാറുള്ളൊരു വ്യക്തിയാണ്. അപ്പം പലപ്പോഴും ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ട് എല്ലാം ബ്രാൻഡഡ് സ്റ്റോൾസാണ്, ഭയങ്കര രസമുള്ള കളക്ഷൻസാണ് അദ്ദേഹത്തിൻ്റെ ഇരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ ഇന്ത്യ ടുഡേയിൽ കൊടുത്തേക്കുന്നതാണ് ഗുച്ചിയുടെ ഒരു പ്രിന്റ് സ്കാർഫ്. അതിന് വില നാട്ടിലെ വരുന്ന ഏകദേശം 54,000 രൂപയാണ് ഇതിനകത്ത് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരു അടിപൊളി ഗ്രേ സ്റ്റോണുള്ള ഒരു സ്കാർഫാണ്, അല്ലെങ്കിൽ സ്റ്റോൾ. അത് കഴിഞ്ഞിട്ടുള്ള ലൂയി വിറ്റൻ്റെ ഒരു സ്കാർഫാണ് കൊടുത്തത്. അതിൻ്റെ വില 100,000 രൂപയാണ് ഇന്ത്യൻ മണി കൊടുത്തിരിക്കുന്നത്. ഏകദേശം $1,000 എന്നുള്ളൊരു കണക്കിനാണ് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ വാച്ച് കളക്ഷൻ, ഹ്യൂജ് വാച്ച് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. കാർട്ടിയറിൻ്റെ ഒരു വാച്ച് കളക്ഷനാണ്, സാൻറ്റോസ് വാച്ച് എന്ന് പറയുന്ന ഒരു മോഡലിൽ വരുന്ന കാർട്ടിയറിൻ്റെ വാച്ച്, ഒരു ഗോൾഡൻ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു വാച്ചാണ്. അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ചേരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഗെറ്റപ്പും കാര്യങ്ങളും ഒക്കെ. ഈ വാച്ചിൻ്റെ വില 43-53 ലക്ഷം രൂപ വരെയാണ്. പിന്നെ ഞാൻ പറഞ്ഞ നമ്മുടെ ഫെമാങ്കോയുടെ ഒരു സ്കാർഫ്, അതിന് വരുന്നത് ഏകദേശം 52,000 രൂപയാണ് അദ്ദേഹത്തിൻ്റെ കളക്ഷനിലുള്ളത്. ഇത് കുറച്ച് കളക്ഷൻസ് മാത്രമായിരിക്കും കേട്ടോ. പിന്നെ റോളക്സിൻ്റെ ഒരു വാച്ച്, അതിനറിയാം നമുക്ക് റോളക്സിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് തന്നെ ഹ്യൂജാണ്, ഏകദേശം ലക്ഷത്തിൽ തുടങ്ങി കോടികളിലേക്ക് പോകുന്നുണ്ട്. ഇതിൻ്റെ എക്സാക്ട് എമൗണ്ട് ഇതിനകത്ത് കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉള്ള ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് ഡി കെ ശിവകുമാറിൻ്റെ പേഴ്സണൽ കളക്ഷൻസ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഹോബി ആയിരിക്കാം, നമുക്കൊന്നും പറയാനില്ല. പക്ഷേ ഇന്ത്യ ടുഡേ അങ്ങനെ റിപ്പോർട്ട് ചെയ്തപ്പം അത് നമ്മുടെ കേരളത്തിലെ സത്യപ്രതിജ്ഞ സമയത്ത് വന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് വിനിപത്മയോടാണ് പറഞ്ഞത്. വിനിപത്മ അത് കണ്ട്, അദ്ദേഹം ഇട്ടേക്കുന്ന ഇന്ന സ്റ്റോളാണെന്ന് പറഞ്ഞപ്പോഴും ഞാനത് കാഷ്വലി പറഞ്ഞു പോയതാണ്, കണ്ട സമയത്ത് പറഞ്ഞത്. പക്ഷേ അതൊരു സെൻസേഷനായി മാറുമെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾക്കൊക്കെ ഉണ്ടോ ഇങ്ങനത്തെ ഒരു ഫേവറേറ്റ് ബ്രാൻഡ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യണം? അതിപ്പം എന്തു ആയിക്കോട്ടെ, കാസിയോയുടെ ഒരു വാച്ച് ആയിക്കോട്ടെ, നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രാൻഡ് അതായിരിക്കും നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയുന്നത് അല്ലേ. അതിനുശേഷം നമ്മുടെ ആഗ്രഹങ്ങൾ ഓരോന്ന് ഓരോ തവണ ഓരോ സംഭവങ്ങൾ നമ്മൾ അച്ചീവ് ചെയ്തതിന് ശേഷം അടുത്തേക്ക്

ഭയങ്കര കൗതുകമായിട്ട്. ഇപ്പം പിന്നെ നമ്മൾ ഇപ്പോൾ വീടൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് കഴിഞ്ഞ പിന്നെ വീട്ടിനകത്ത് വെക്കുന്ന സംഭവങ്ങളോട് ഭയങ്കര ക്രേസ് ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. പ്ലാൻസ് ഭയങ്കര ഇഷ്ടമാണ്, പെറ്റ്സിനെ ഇഷ്ടമാണ്, എനിക്ക് എല്ലാത്തിനും ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? നിങ്ങൾക്ക് ബ്രാൻഡഡ് ആയിട്ടുള്ള സംഭവങ്ങളാണോ, അല്ലെങ്കിൽ ഇതുപോലത്തെയുള്ള സംഭവങ്ങളാണോ? ബ്രാൻഡിലാണെങ്കിൽ ഏതൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ളൊരു കാര്യം കൂടെ പറയാം.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: ഇഡി അന്വേഷണത്തിന് സ്റ്റേ ഇല്ല. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് CMRL നൽകിയ അപ്പീൽ ഹൈക്കോടതി തള്ളി. അടിയന്തര സ്റ്റേ ഇല്ലെന്ന് കോടതി വ്യക്തമാക്കി. ഇഡി അന്വേഷണം തുടരുന്നതിൽ തടസ്സമില്ല. അന്വേഷണം അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നും സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കണമെന്നുമുള്ള CMRLന്റെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. ചെയ്യാത്ത സേവനത്തിന് പ്രതിഫലമായി 2 കോടിയിലധികം രൂപ കൈപ്പറ്റിയതിന് തെളിവുകളുണ്ടെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയെ അറിയിച്ചു. എന്നാൽ മറ്റൊരു ഏജൻസിയുടെ FIRO ഇഡിക്ക് അന്വേഷിക്കാവുന്ന പ്രെഡിക്കേറ്റ് ഒഫൻസോ ഇല്ലാത്ത സാഹചര്യത്തിൽ PMLA പ്രകാരമുള്ള അന്വേഷണം നിയമവിരുദ്ധമാണെന്ന് CMRL വാദിച്ചു. SFIO അന്വേഷിച്ച റിപ്പോർട്ട് ഡൽഹി ഹൈക്കോടതിയുടെ പരിഗണനയിലായതിനാൽ അതിനെ അന്തിമ റിപ്പോർട്ടായി കാണാൻ കഴിയില്ലെന്നും കമ്പനി കോടതിയിൽ ചൂണ്ടിക്കാട്ടി. ഇഡിക്കായി കേന്ദ്ര സർക്കാരിന്റെ അഡീഷണൽ സോളിസിറ്റർ ജനറൽ AR സുന്ദരേശൻ ഹാജരായപ്പോൾ സുപ്രീംകോടതിയിലെ മുതിർന്ന അഭിഭാഷകരാണ് CMRന് വേണ്ടി വാദിച്ചത്. ഇഡി അന്വേഷണം തുടരാമെന്ന ഹൈക്കോടതിയുടെ ഉത്തരവിനെ തുടർന്നാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീടുൾപ്പെടെ 12 ഇടങ്ങളിൽ ഇഡി റെയ്ഡ് നടത്തിയത്. റെയ്ഡ് കഴിഞ്ഞു മടങ്ങിയ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ തുടർ നടപടികൾ വേഗത്തിലാക്കാൻ പോലീസിന് നീക്കം. കുറ്റപത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേഗത്തിൽ നൽകി പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്നത് തടയാനാണ് പോലീസ് ശ്രമം. ഇന്നലെ അറസ്റ്റിലായ SFI ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ കേസിൽ ഇതുവരെ അറസ്റ്റിലായത് 26 പേരാണ്. വേനൽ അവധി കഴിഞ്ഞ് കേരളത്തിൽ വിദ്യാലയങ്ങൾ തുറന്നു. 1-ാം ക്ലാസ്സിൽ 3 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളടക്കം 42 ലക്ഷം കുട്ടികളാണ് ഇന്ന് സ്കൂളുകളിൽ എത്തിയത്. സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ വിദ്യാഭ്യാസ പുരോഗതിയിൽ വലിയ പങ്കുവഹിച്ചിട്ടുള്ളത് അമ്മമാർ. കുട്ടികളുടെ കഴിവുകൾ അധ്യാപകരും രക്ഷിതാക്കളും പരസ്പരം പങ്കുവയ്ക്കണം. വിദ്യാഭ്യാസത്തിന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റായി കേരളത്തെ മാറ്റുകയാണ് ലക്ഷ്യം. അത് കേരളത്തിൽ ഉണ്ടാകുമെന്ന് വാക്കു നൽകുന്നു. പുറത്തേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടാകില്ല. വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും കുട്ടികൾ കേരളത്തിലേക്ക് എത്തും. ഏറ്റവും വലിയ നിക്ഷേപം പുതിയ തലമുറ. മയക്കുമരുന്നിന് എതിരായി ശക്തമായ നിലപാടെടുക്കണം. കൂട്ടുകാരെ മയക്കുമരുന്നിൽ നിന്ന് പിന്തിരിപ്പിക്കണമെന്നും മുഖ്യമന്ത്രി. ആഴ്ചയിൽ ഒരു ദിവസം കളർ ഡ്രസ് എന്ന ആശയം ആകർഷകമാണെന്നും നടപ്പാക്കാൻ ശ്രമിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി N. ശംസുദ്ദീൻ. ബാക്ക് ബെഞ്ച് രീതി ഒഴിവാക്കുമെന്നും ആർത്തവാവധി പോസിറ്റീവായി കാണണമെന്നും ഭ്രഷ്ട് കൽപ്പിച്ചിരുന്നത് പഴയ കാലമാണെന്നും വിദ്യാഭ്യാസ മന്ത്രി. വിദ്യാഭ്യാസ രംഗത്ത് ആധുനികമായ മാറ്റങ്ങൾ കൊണ്ടുവരികയാണ് സർക്കാരിന്റെ പ്രധാന ലക്ഷ്യം. പുതിയ സർക്കാർ അധികാരമേറ്റ 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ സ്കൂളുകളിൽ സമയബന്ധിതമായ പാഠപുസ്തകങ്ങളും യൂണിഫോമുകളും എത്തിക്കാൻ സാധിച്ചുവെന്നും മന്ത്രി. വെള്ളാപ്പള്ളി നടേശനെ കണ്ടതിൽ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ബിന്ദുകൃഷ്ണയ്ക്കെതിരെ വിമർശനം. വർഗീയ പരാമർശങ്ങൾ നടത്തിയ നേതാവിനെ കാണാൻ പോയത് തെറ്റെന്നും മന്ത്രിയിൽ നിന്ന് രാഷ്ട്രീയ മാന്യത പ്രതീക്ഷിക്കുന്നുവെന്നും യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി VP ദുൽഖിഫിൽ. സമൂഹത്തിൽ വിഭജനം ഉണ്ടാക്കാൻ നോക്കുന്നവരെ അകറ്റി നിർത്താൻ കഴിയണമെന്നും യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി. പാലക്കാട്ട് CPMൽ നിന്ന് പുറത്താക്കിയ PK ശശിയുടെ പാർട്ടിയായ DMF CMP ലയിക്കുകയോ ഒരുമിച്ച് നിൽക്കുകയോ ചെയ്യുമെന്ന് റിപ്പോർട്ട്. മന്ത്രി CP ജോൺ പങ്കെടുക്കുന്ന യോഗം ഉടൻ പാലക്കാട്ട് ചേരും. ലയിക്കണമോ എന്ന കാര്യത്തിൽ ആലോചന നടക്കുന്നുവെന്ന് ശശി. CPMൽ നിന്ന് പുറത്താക്കപ്പെട്ട ശശി ഇത്തവണ ഒറ്റപ്പാലത്ത് UDF പിന്തുണയോടെ മത്സരിച്ചുവെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. കേരളത്തിൽ വീണ്ടും മരണാനന്തര അവയവദാനം നടന്നു. വാഹനാപകടത്തിൽ മരിച്ച കണ്ണൂർ സ്വദേശിയായ യുവാവിന്റെ ഹൃദയം ഉൾപ്പെടെ 4 അവയവങ്ങൾ 4 പേർക്കാണ് പൊതുജീവൻ നൽകുന്നത്. 23-കാരനായ MK അർജുന്റെ ഹൃദയമാണ് ദാനം ചെയ്തത്. കണ്ണൂർ ആസ്റ്റർ മിംസിൽ നിന്ന് ആസ്റ്റർ മെഡിസിറ്റി കൊച്ചിയിലേക്കാണ് ഹൃദയം എത്തിച്ചത്. കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിൽ ചികിത്സയിലുള്ള മലപ്പുറം സ്വദേശിയായ 48-കാരനാണ് ഹൃദയം മാറ്റിവയ്ക്കുന്നത്. നെടുമങ്ങാട്ടെ കുഞ്ഞിന്റെ കൊലപാതകത്തിൽ കുറ്റമറ്റ രീതിയിൽ ജാഗ്രതയോടെ കേസ് നടക്കുമെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ. അഷ്കറിനെ പുറം ലോകം കാണില്ലെന്ന് ഉറപ്പാക്കണം. അഷ്കറിന്റെ മുൻ ഭാര്യ ആമിനയ്ക്ക് നിയമസഹായം നൽകുമെന്നും മന്ത്രി അറിയിച്ചു. ഇന്ത്യയിൽ വാണിജ്യ സിലിണ്ടറുകളുടെ വില വീണ്ടും കൂട്ടി. സിലിണ്ടർ 1-ന് 46 രൂപയാണ് വർദ്ധിച്ചത്. ഇപ്പോഴത്തെ വില 3,131. രാജ്യാന്തര തലത്തിൽ ക്രൂഡ് ഓയിൽ വില കുതിക്കുകയാണ്. ബ്രെൻഡ് ക്രൂഡ് ഓയിൽ വിലയിൽ 2% വർദ്ധനവ്. ഇറാനുമായുള്ള സമാധാന കരാറിൽ തിടുക്കമില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ ഒരിക്കലും ആണവായുധം സ്വന്തമാക്കില്ലെന്ന ഉറപ്പിനാണ് കാത്തിരിക്കുന്നതെന്നും ട്രംപ്. നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ ഇറാൻ തയ്യാറായില്ലെങ്കിൽ യുദ്ധം പുനരാരംഭിക്കും. ഇറാൻ ജനതയുടെ അവകാശങ്ങൾ സുരക്ഷിതമാക്കാതെ US ഒരു കരാറും ഒപ്പിടില്ലെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബഫാണ് ഇക്കാര്യം അറിയിച്ചത്. IPL കിരീട നിലനിർത്തി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു. ഫൈനലിൽ ഗുജറാത്ത് ടൈറ്റൻസിന് 5 വിക്കറ്റിന് തോൽപ്പിച്ചാണ് RCB തുടർച്ചയായ 2-ാം തവണയും

കരാറും ഒപ്പിടില്ലെന്ന് ഇറാൻ. ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബഫാണ് ഇക്കാര്യം അറിയിച്ചത്. ഐ പി എൽ കിരീടം നിലനിർത്തി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു. ഫൈനലിൽ ഗുജറാത്ത് ടൈറ്റൻസിന് 5 വിക്കറ്റിന് തോൽപ്പിച്ചാണ് ആർ സി ബി. തുടർച്ചയായ 2 തവണയും

കരാറും ഒപ്പിടില്ലെന്ന് ഇറാൻ. ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബഫാണ് ഇക്കാര്യം അറിയിച്ചത്. ഐ പി എൽ കിരീടം നിലനിർത്തി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു. ഫൈനലിൽ ഗുജറാത്ത് ടൈറ്റൻസിന് 5 വിക്കറ്റിന് തോൽപ്പിച്ചാണ് ആർ സി ബി. തുടർച്ചയായ രണ്ടാം തവണയും

0: Mid Morning with Nitya. Nitya.
1: ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. അങ്ങനെ ഒരു വലിയ വീക്കെൻഡിന് ശേഷം, വലിയ ഹോളിഡേയ്സിനൊക്കെ ശേഷം മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലേക്ക് ഞാൻ, നിങ്ങളുടെ സ്വന്തം നിത്യ. അപ്പോൾ വലിയൊരു വീക്കെൻഡൊക്കെ കഴിഞ്ഞല്ലേ നമ്മൾ വരുന്നേ. ഒത്തിരി ഒത്തിരി ദിവസങ്ങളൊക്കെ എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവർക്കും അവധി കിട്ടിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ തിരികെ നമ്മൾ മിഡ് മോർണിംഗിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ആഴ്ചയിൽ പങ്കുവച്ചിരുന്ന, അല്ലെങ്കിൽ നമ്മൾ പങ്കുവയ്ക്കാൻ ബാക്കി വെച്ചിരുന്ന ഒരുപാട് വിശേഷങ്ങളുണ്ട്. ഒത്തിരി ഒത്തിരി കാര്യങ്ങളും ഒത്തിരി നല്ല പാട്ടുകളും മീൻസ് എല്ലാം നിങ്ങളോട് പറയാനായിട്ട് ഞാൻ ഇങ്ങനെ റെഡി ആയിട്ടാണ് വരുന്നത്. ഞാൻ ഇന്ന് രാവിലെ തന്നെ ആലോചിച്ചു, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഹോളിഡേയ്സിലൊക്കെ അത്യാവശ്യം ഭയങ്കര ചൂടായിരുന്നു. ഒരു 40-46 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ ചൂടുണ്ടായിരുന്നു. ഒരു ഹ്യൂമിഡിറ്റിയൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്ന ഒരു ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കടന്നുപോയത്. അപ്പോൾ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്, നമുക്ക് ഇത്രയധികം ദിവസങ്ങൾ ഒരുമിച്ച് എല്ലാവരോട്ട് കൂടാൻ പറ്റുന്ന ദിവസങ്ങൾ വരുമ്പോൾ എന്തുകൊണ്ടായിരിക്കും പെട്ടെന്ന് ഇത്രയും ചൂട് കൂടിയെന്ന്. അതൊരു എന്താ പറയാ പറയാൻ പറ്റാത്ത, അല്ലെങ്കിൽ നമുക്ക്

0: മനസ്സിലാവാത്തൊരു കാര്യം തന്നെ അല്ലേ. ഇനി ഇന്ന് രാവിലെ പുറത്തേക്കൊക്കെ ഇറങ്ങിപ്പോ ചെറുതായിട്ട് കാറ്റ്, കുറച്ചൊരു വലിയ ചൂടല്ല എന്നാലും ചെറിയ കാറ്റൊക്കെ വീശുന്നുണ്ട്. അപ്പൊ മനസ്സിനൊരു കുളിര്, ആഹാ, അപ്പോ അത് ഓഫീസിലേക്ക് തിരിച്ചു വരാനുള്ളൊരു ഒരു ഒരു സന്തോഷമുള്ളൊരു കാര്യമായി. ആ കുറച്ച് കാറ്റൊക്കെ അടിച്ച് സന്തോഷമായിട്ട് അങ്ങോട്ട് വന്ന് കുറെ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയണം തോന്നി. എന്നാലും എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരുടെ ഹോളിഡേസൊക്കെ, ലോങ് ഹോളിഡേസൊക്കെ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു എന്നാണ് വിശ്വസിക്കുന്നത്. എവിടെയെങ്കിലുമൊക്കെ ദൂരദൂര സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ, എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഞങ്ങളോടും കൂടി ഷെയർ ചെയ്യണം. എന്നെ കേൾക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന് പറയാം, വീട്ടിൽ റേഡിയോ വെച്ച് കേൾക്കുന്ന ലേഡീസ് ഉണ്ടെന്നറിയാം. നിങ്ങളൊക്കെ ജോയിൻ ചെയ്യണം. നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് 0585829220 എന്ന നമ്പറിലേക്ക് ചുമ്മാ വിശേഷങ്ങളൊക്കെ പറയൂ, കേൾക്കട്ടെ, ഞാനത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും, ഞാൻ ഓണയർ പറയുന്നതായിരിക്കും. എന്നെ കേൾക്കുന്ന എല്ലാവരും കഴിഞ്ഞ ദിവസങ്ങൾ എന്തൊക്കെയായിരുന്നു, എവിടെ പോയ, ഒരുപാട് പേരെ ടൈപ്പ് ചെയ്യാനൊന്നും സമയം കാണില്ല, ടൈപ്പ് ചെയ്യാൻ സമയമുള്ളവരൊക്കെ അയക്കുക. എവിടെയാണ് പോയതെന്നൊക്കെ ആ സ്ഥലത്തിന്റെ പേരെങ്കിലും മെൻഷൻ, പാരീസ് ആണോ അല്ലെങ്കിൽ തായ്ലൻഡ് ആണോ ബാങ്കോക്ക് ആണോ, എവിടെയാ പോയെന്ന് വെച്ചാൽ അറിയാൻ എനിക്കും താല്പര്യമുണ്ട്. ഞാൻ വലുതായിട്ട് എന്തായാലും എങ്ങും പോയില്ല, അത്യാവശ്യം മംസാർ ബീച്ച് വരെ ഒന്ന് പോയി, അങ്ങനെ കുറച്ച് സ്ഥലം, മജാസ് വാട്ടർ ഫ്രണ്ട് അവിടെ പോയി, അങ്ങനെ അല്ലാണ്ട് അധികം സ്ഥലങ്ങളിലേക്കൊന്നും പോയിട്ടില്ല. പിന്നെ കുറച്ച് ഗസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ, അപ്പോൾ അങ്ങനെ അങ്ങോട്ട് എൻജോയ് ചെയ്ത് പോയി. കുറച്ച് ദിവസങ്ങളായിട്ട് കാണാതിരുന്നവരെയൊക്കെ ഒരുപാട് ആൾക്കാരെ കണ്ടു. പിന്നെ കുറച്ച് പ്രോജക്ട്സിൻ്റെയൊക്കെ ഭാഗമായിട്ട് കുറച്ച് ബിസി ആയിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം എൻജോയ് ചെയ്ത് പോയത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് ജൂൺ 1st തിങ്കളാഴ്ചയാണ്, പുതിയൊരു മാസത്തിൻ്റെ ഒരു പുതിയ തുടക്കത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ആ ഒരു ഫ്രഷ് സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ നാട്ടിൽ ഇന്ന് സ്കൂൾ തുറക്കുന്ന ദിവസമാണല്ലോ. അപ്പോൾ ആ ഒരു ബാക്ക് ടു സ്കൂൾ റഷും കുട്ടികളുടെ ആവേശമൊക്കെ കാണാൻ തന്നെ ഒരു ഭംഗിയാണ് അല്ലേ. സോ പുതിയ ക്ലാസ്സുകളിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ കുട്ടികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിക്കുന്നു. കുട്ടികൾ മാത്രമല്ല, പാരൻസും ഇന്ന് നല്ല ബിസി ആയിരിക്കും അല്ലേ. ഇപ്പോൾ എനിക്കാണെങ്കിലും എൻ്റെ രണ്ട് കസിൻസിൻ്റെ മക്കളുണ്ട്, അവരെ നാട്ടിൽ ഇന്നലെ തന്നെ വിളിച്ചിട്ട് ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കായിരുന്നു. സി ഇന്ന് തന്നെ എല്ലാം എടുത്തു വെക്കണം കേട്ടോ, ഇനി അങ്ങോട്ട് നല്ല ചിട്ടയായിട്ടുള്ള ലൈഫ് ആയിരിക്കണം എന്നൊക്കെ പറയുമ്പോൾ പറയാം, എല്ലാം ഞങ്ങൾക്ക് അറിയാം, നമ്മളെ കൂടുതൽ ഉപദേശിക്കാമെന്ന് പറഞ്ഞാന്ന് പറഞ്ഞ പിള്ളേരാണിപ്പോൾ. അതുകൊണ്ട് എല്ലാ മക്കൾക്കും നല്ല രീതിയിൽ പഠിച്ചു മുന്നേറാൻ സാധിക്കട്ടെ എന്ന് ആശംസകൾ അറിയിക്കുകയാണ് മിഡ് മോർണിംഗ് ഇന്നത്തെയിലൂടെ ഞാൻ. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ ആക്കിയിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ, പാരൻസ് ഇവിടെ ബുക്ക് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ അവൻ അങ്ങനെയുള്ളവരാണെങ്കിലും ശരി, മെസ്സേജ് അയക്കണം, ഞങ്ങളുടെ എന്താ പറയുക ഹാർട്ട്ലി വിഷസ് എല്ലാം കുട്ടികളെ അറിയിക്കണം. ഞങ്ങളുടെ വിഷസ് എല്ലാം എല്ലാ കുഞ്ഞുങ്ങളിലേക്ക് എത്തണം എന്നാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് തുടങ്ങിയാലോ, ഒരുപാട് വിശേഷങ്ങൾ ബാക്കിയല്ലേ, എല്ലാവരും കൂടെ കാണുന്ന പ്രതീക്ഷയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് ഇന്നത്തെ മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
1: Trending song of the hour.

0: You are listening to Mid Mornings with Nitya.
1: Nitya.
2: You are listening to Home 92.2 FM. Home is a feeling.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
5: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
6: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859.
9: That's 055-666-5859.
10: Home 92.2 FM. Home is a feeling.

0: Mid Morning with Nitya.
1: സ്നേഹവീട് എന്ന ചിത്രത്തിലെ മനോഹരമായിട്ടുള്ള ഒരു പാട്ട് കേട്ടുകൊണ്ട് നമ്മൾ തിരികെ എത്തുകയാണ്. മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലേക്ക് നിങ്ങളുടെ കൂടെ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM. അപ്പോൾ വെൽക്കം ബാക്ക് പറയുമ്പോൾ ഒരു നല്ല പാട്ടായിരുന്നു അല്ലേ? എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പാട്ടാണ്. നമ്മൾ വീണ്ടും ജോയിൻ ചെയ്തിരിക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞപോലെ ഇന്ന് June 1 പുതിയൊരു മാസത്തിൻ്റെ പുതിയൊരു തുടക്കം, ഒരാഴ്ചയുടെ പുതിയ തുടക്കം. എന്നാൽ ഈ ഒരു പുതിയ മാസം തുടങ്ങുമ്പോൾ നമ്മൾ UAE-യിൽ ജീവിക്കുന്ന എല്ലാവരെയും ബാധിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള 5 പുതിയ നിയമങ്ങളാണ് ഇന്ന് പ്രാബല്യത്തിൽ വന്നത്. ഇതിനോടകം തന്നെ ഇന്നലെ തന്നെ എല്ലാവരും അതിനെക്കുറിച്ച് അവെയറാണ്. എങ്കിലും അറിയാത്തവരിലേക്ക് വീണ്ടും എത്തിക്കുകയാണ്. നമ്മുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളെയും നമ്മുടെ ഡെയിലി റൂട്ടീനെയും ഒക്കെ ബാധിക്കുന്ന 5 പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഓരോന്നായിട്ട് നോക്കുകയാണെങ്കിൽ, ആദ്യത്തെ തന്നെ WPS അപ്ഡേറ്റ്, അതായത് നമ്മുടെ ശമ്പള നിയമത്തിലെ വൻ പരിഷ്കാരം. ഏറ്റവും ആദ്യത്തെ ഒരു UAE-യിലെ പ്രവാസികൾക്ക് ഏറ്റവും ആശ്വാസം നൽകുന്നതായിട്ടുള്ള മാറ്റമാണിത്. വേജസ് പ്രൊട്ടക്ഷൻ സിസ്റ്റം, അല്ലെങ്കിൽ നമ്മുടെ സാലറി നിയമം, അതിനകത്തുള്ളൊരു കാര്യമാണ്. സ്വകാര്യ മേഖലാ ജീവനക്കാരുടെ അവരുടെ സാലറിയുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഈ ഒരു പുതിയ നിയമം വരുമ്പോൾ, മുൻപ് കമ്പനികൾക്കൊരു ശമ്പളം കൊടുക്കാനായിട്ട് 15 ഇളവ് അല്ലെങ്കിൽ ഗ്രേസ് പീരീഡ് ഉണ്ടായിരുന്നു അല്ലേ? എന്നാൽ ഇന്ന് മുതൽ June 1 മുതൽ ആ ഒരു 15 ഇളവ് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിരിക്കുകയാണ്. അതായത് ഓരോ മാസത്തെയും ശമ്പളം അടുത്ത മാസം 1 അല്ലെങ്കിൽ അതിന് മുൻപോ തന്നെ അക്കൗണ്ടിൽ എത്തിയിരിക്കണമെന്നുള്ളതാണ്. അപ്പം ശമ്പളം വൈകിയാൽ രണ്ടാമത്തെ ദിവസം മുതൽ തന്നെ കമ്പനിക്കെതിരെ കർശന നടപടികൾ ഉണ്ടാകുമെന്നാണ്. ഡേറ്റ് കൃത്യമായിട്ട് പാലിക്കണം എന്നതിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. സോ അത് ജീവനക്കാർക്ക് വലിയൊരു സെക്യൂരിറ്റി തന്നെയായിരിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ യങ് ജനറേഷന് വലിയൊരു അവസരമാണ് നൽകുന്നത്. ബിസിനസ് തുടങ്ങാനുള്ള പ്രായപരിധി കുറച്ചിരിക്കുകയാണ്. അതായത് UAE-യിൽ സാമ്പത്തിക വാണിജ്യ കരാറുകളിൽ ഏർപ്പെടുന്നതിനും അല്ലെങ്കിൽ സ്വന്തമായിട്ട് ബിസിനസ് ആരംഭിക്കുന്നതിനുമുള്ള ലീഗൽ ഏജ് ലിമിറ്റ് 21 എന്നാൽ അതിൽ നിന്നും ഇപ്പോൾ 18 കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഇതോടെ ഈ 18 തികഞ്ഞ യുവാക്കൾക്ക് രക്ഷിതാക്കളുടെ അനുമതി ഇല്ലാതെ തന്നെ സ്വന്തമായിട്ട് ബാങ്ക് അക്കൗണ്ടുകൾ മാനേജ് ചെയ്യാനും അല്ലെങ്കിൽ ലീഗൽ ബിസിനസ് കോൺട്രാക്റ്റുകളിൽ ഒപ്പുവയ്ക്കാനും പൂർണ്ണമായിട്ടുള്ളൊരു അവകാശം ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ യുവ സംബന്ധിച്ച് അവർക്കൊരു വലിയ ബൂസ്റ്റ് തന്നെയാണ് അല്ലേ? എന്നാൽ ഇനി അടുത്ത 3 നിയമ പരിഷ്കാരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ, വാട്സപ്പ് OTP നിർത്തലാക്കുന്നു. ഇതിനെ എനിക്ക് സത്യത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതായിരുന്നു. വേറൊന്നുമല്ല, നമ്മൾ ഈ OTPയുടെ കാര്യം കൊണ്ട് കുറേ ബുദ്ധിമുട്ടിയിട്ടുള്ളതാണ്. കാരണം തട്ടിപ്പുകാർ ഓരോ ദിവസവും ബുദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്കാരാണ് ഈ ബൂസ്റ്റ് കൊടുക്കുന്നത്? പക്ഷേ അതൊക്കെ UAE ഗവൺമെൻറ് കൃത്യമായിട്ട് കണ്ടുപിടിച്ചു. അതായത് എന്താ പറയുക, നമ്മൾ പറയാറില്ലേ, ഞാൻ മനസ്സിൽ കണ്ടപ്പോൾ അവർ മാനത്ത് കണ്ടു. യെസ്, മാനത്തിന് മുകളിൽ അത് കൃത്യമായിട്ട് കണ്ടിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. ഇതൊരു 3 നിയമമായിട്ട് നമുക്ക് പരിഗണിക്കാം. കാരണം നമ്മുടെ പണം കൂടുതൽ സുരക്ഷിതമാക്കാൻ വേണ്ടിയുള്ളൊരു നിയമമായിട്ടാണ് ഇതിനെ കാണേണ്ടത്. ബാങ്കിങ് തട്ടിപ്പുകൾ തടയുന്നതിൻ്റെ സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായിട്ട് ഈ UAE-യിലുള്ള പ്രമുഖ ബാങ്കുകൾ 1-time പാസ്വേഡ് അല്ലെങ്കിൽ OTPകൾ വാട്സപ്പ് വഴി അയക്കുന്നത് നിർത്തലാക്കുകയാണ്. പിന്നെ എങ്ങനെയായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ? വാട്സപ്പ് വഴി നിർത്തലാക്കിയാൽ പിന്നെ എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, തട്ടിപ്പുകാരെ ആളുകളെ കബളിപ്പിക്കുന്നത് തടയാൻ OTPകൾ ഇനി മുതൽ അവരയക്കുന്നത് ജീവനക്കാരുടെയും അല്ലെങ്കിൽ ഉപഭോക്താക്കളുടെയും രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറുകളിലേക്ക് SMS വഴിയോ അല്ലെങ്കിൽ അവരുടെ ഒഫീഷ്യൽ ബാങ്കിങ് ആപ്പുകൾ വഴി മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ സൈബർ തട്ടിപ്പുകൾക്കെതിരെ ഒരു സ്ട്രോങ് മൂവ് തന്നെയായിരിക്കും ഇത്. ഇനി നാളെ അവരതിന് മുകളിലേക്ക് എന്താണ് കെട്ടിപ്പൊക്കുന്നതെന്ന് അറിയില്ല. പക്ഷെ അതിനെയൊക്കെ തകർക്കാനുള്ള ഒരു ബുദ്ധി നമ്മുടെ UAE ഗവൺമെൻറ്റിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി ഇതിനും എന്താ പറയുക, ഇതുക്കും മേലെ എന്തെങ്കിലും വന്നാൽ നമുക്ക് അപ്പം നോക്കാം. അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാലിക്കലും പാർക്കിങ്ങിനും 5% VAT നിർബന്ധമാക്കി. അതെല്ലാവർക്കും ഒരു ഹാർട്ട് അറ്റാക്ക് വരുത്തിയിട്ടുണ്ടാവും അല്ലേ? എന്നാ വെച്ചാൽ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന ഒരു നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇപ്പം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഇത്രയും ഒരു 3/4 ആൾക്കാരും ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ ദുബായിൽ പബ്ലിക് പാർക്കിംഗ് ഫീസിനും അതുപോലെ റോഡ് ടോൾ നിരക്കുകൾക്കും നമ്മുടെ സാലിക്കിനും 5% മൂല്യവർദ്ധിത നികുതി അല്ലെങ്കിൽ VAT നിർബന്ധമാക്കി. അപ്പോൾ ഇന്ന് മുതൽ, സോ ഇനി മുതൽ റീചാർജ് ചെയ്യുമ്പോഴും പാർക്കിംഗ് എടുക്കുമ്പോഴും ഒക്കെ ഈ 5% VAT കൂടി നിങ്ങൾ കണക്കാക്കി വേണം മുന്നോട്ട് പോകാൻ. അവസാനത്തേത്, 5th എന്ന് പറയുമ്പം, 5th മാറ്റം എന്ന് പറയുന്നത് ദുബായിലെ പാർക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണേ. ദുബായിലെ റോഡുകളിലും സ്ഥലങ്ങളിലും പേപ്പർ ടിക്കറ്റുകൾ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഡിജിറ്റൽ പാർക്കിംഗ് സംവിധാനം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കുകയാണ്. അപ്പോൾ ഇനി മുതൽ സ്മാർട്ട് ആപ്പുകൾ, SMS, QR കോഡുകൾ എന്നിവ വഴി മാത്രമേ പാർക്കിംഗ് ഫീസ് നമുക്ക് അടയ്ക്കാൻ പറ്റൂ. അപ്പോൾ വാഹനങ്ങളുടെ വിൻഷീൽഡിൽ പേപ്പർ ടിക്കറ്റുകൾ പതിക്കുന്ന പഴയ രീതി ഇനി കംപ്ലീറ്റ്ലി ഇല്ലാതാവുകയാണ്. പിന്നെ എല്ലാം സ്മാർട്ടായിട്ട് ഡിജിറ്റലായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഓരോ മാസത്തെ ഈ ശമ്പളം അടുത്ത മാസം 1st മുമ്പ് കിട്ടണം. 18 വയസ്സുള്ളവർക്ക് ബിസിനസ് ചെയ്യാം. ബാങ്ക് OTP ഇനി വാട്സപ്പിൽ വരില്ല. ദുബായ് പാലിക്കിനും പാർക്കിങ്ങിനും 5% വാറ്റ്. പിന്നെ നമ്മുടെ ദുബായിൽ കംപ്ലീറ്റ് ഡിജിറ്റൽ പാർക്കിംഗ് സംവിധാനവും വന്നു. അപ്പൊ ഈ 5 മാറ്റങ്ങളും നമ്മുടെ UAE ലൈഫിൽ വളരെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ എല്ലാവരും ഇതൊന്ന് മനസ്സിൽ വെക്കുക. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ കരുതുന്നു. ഇനി നമുക്ക് നല്ലൊരു പാട്ട് കേൾക്കാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഹോം 92.2 FM മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
2: ഹോം FM presents തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ RS, അഗതിർ ബിൽഡിംഗ്, അൽവൻകുൽ, പർദുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Traffic update.
2: Brought to you by ABC Cargo and Courier, number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
3: ഇപ്പോ സമയം 11 മണി കഴിഞ്ഞ് 32 ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മുടെ ദുബായ് ഷാർജ റോഡുകളിലെ ലൈവ് ട്രാഫിക് അപ്ഡേറ്റ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞാലോ. ഇന്ന് June 1st ആയതുകൊണ്ടും ആ ഒരു വലിയ ഹോളിഡേസ് ഒക്കെ കഴിഞ്ഞു വന്നതുകൊണ്ട് അത്യാവശ്യം റോഡിൽ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഡ്രൈവ് ചെയ്യുന്നവരൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് ഇത്തിഹാദ് റോഡിലേക്ക് നോക്കുമ്പോൾ ഷാർജയിൽ നിന്ന് ദുബായ് ഭാഗത്തേക്ക് പോകുന്നവർക്ക് ഇപ്പോഴും നല്ല ഹെവി ട്രാഫിക് തന്നെയാണ്. പ്രത്യേകിച്ച് അൻസാർ മോളിനും അൽനാദയ്ക്കും അടുത്തുള്ള മേഖലകളിൽ വാഹനങ്ങൾ വളരെ പതുക്കെയാണ് പോകുന്നത്. സോ കുറച്ചധികം സമയം കയ്യിൽ കരുതി വേണം ഈ വഴി യാത്ര ചെയ്യാൻ. പിന്നെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ് എടുക്കുമ്പോൾ ഷാർജയിൽ നിന്ന് ദുബായിലേക്ക് എൻട്രി ചെയ്യുന്ന മുബൈല ഫ്ലൈഓവർ ഭാഗത്തും അതുപോലെ ദുബായിലെ നാഷണൽ പെയിന്റ്സ് ഭാഗത്തും ട്രാഫിക് ബ്ലോക്ക് രൂപപ്പെട്ടിട്ടുണ്ട്. പിന്നെ ബെയ്റൂത്ത് സ്ട്രീറ്റ് എടുക്കുകയാണെങ്കിൽ അൽനാദ ടണൽ എയിം ചെയ്തു പോകുന്ന ഭാഗത്തും ചെറിയ രീതിയിലുള്ള ലാഗ് അനുഭവപ്പെടുന്നുണ്ട് കേട്ടോ. അൽഖൈൽ റോഡ് നോക്കുമ്പോൾ ബിസിനസ് ബേ ഭാഗത്തേക്ക് പോകുന്ന റൂട്ടിൽ അതുപോലെ തന്നെ വാഹനങ്ങളുടെ വലിയൊരു നിര കാണാനുണ്ട്. അപ്പോൾ ഇന്ന് June 1st, അപ്പോൾ ഇന്ന് മുതൽ നമ്മുടെ ഇത്തിഹാദ് റെയിൽ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എമിറേറ്റ്സ് റോഡിൽ നിന്നും മലിഹ റോഡിലേക്കുള്ള ദുബായ് എക്സിറ്റ് രാത്രി സമയങ്ങളിൽ, അതായത് midnight 12 AM ആ ഒരു ടൈമിൽ മുതൽ രാവിലെ 6 മണി വരെ പൂർണ്ണമായിട്ടും അടച്ചിടുന്നതായിരിക്കും. അതറിയാലോ. അപ്പം അടുത്ത 10 ദിവസത്തേക്ക്, അതായത് June 10 വരെ ഈ ഒരു നിയന്ത്രണം ഉണ്ടാവും. നൈറ്റ് ഡ്രൈവ് ചെയ്യുന്നവർ ഇതൊന്ന് പ്രത്യേകം ഓർത്തു വയ്ക്കണം കേട്ടോ. ആ സമയങ്ങളിൽ മറ്റ് റോഡുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ റോഡിൽ നല്ല ക്ഷമയോടെ ഡ്രൈവ് ചെയ്യുക. സീറ്റ് ബെൽറ്റൊക്കെ കൃത്യമായിട്ട് ധരിക്കുക. ഫോൺ ഉപയോഗം പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. സുരക്ഷിതമായിട്ട് നിങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരാൻ സാധിക്കട്ടെ എന്ന് ഓർമ്മിപ്പിക്കുന്നു. ആൻഡ് കീപ് ലിസണിംഗ് ടു ഹോം 92.2 FM.
2: ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായ ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ.
5: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
6: നമ്മുടെ പിള്ളേരൊക്കെ ചുമ്മാ വൈബ് ഒന്ന് മാറ്റി പിടിക്കാം.
7: മഴയിലും വെയിലും കൂടാ

0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ. എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹ ബ്ലോക്ക് 4 കരാമ.
1: You are listening to Mid Mornings with Nitya.

0: 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: സമാധാന കരാർ തിടുക്കമില്ലെന്ന് ട്രംപ്, ക്രൂഡ് ഓയിൽ വില കുതിക്കുന്നു. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് CMRൽ നൽകിയ അപ്പീൽ ഹൈക്കോടതി തള്ളി. അടിയന്തര സ്റ്റേ ഇല്ലെന്ന് കോടതി വ്യക്തമാക്കി. ഇഡി അന്വേഷണം തുടരുന്നതിൽ തടസ്സമില്ല. അന്വേഷണം അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നും സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കണമെന്നുമുള്ള CMRൽ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. ചെയ്യാത്ത സേവനത്തിന് പ്രതിഫലമായി 2 കോടിയിലധികം രൂപ കൈപ്പറ്റിയതിന് തെളിവുകളുണ്ടെന്ന് ഇഡി കോടതി അറിയിച്ചു. എന്നാൽ മറ്റൊരു ഏജൻസിയുടെ FIRO ഇഡിക്ക് അന്വേഷിക്കാവുന്ന പ്രെഡിക്കേറ്റ് ഒഫൻസോ നിലവിലില്ലാത്ത സാഹചര്യത്തിൽ PML പ്രകാരമുള്ള അന്വേഷണം നിയമവിരുദ്ധമാണെന്ന് CMRൽ വാദിച്ചു. SFIO സമർപ്പിച്ച റിപ്പോർട്ട് ഡൽഹി ഹൈക്കോടതിയുടെ പരിഗണനയിലായതിനാൽ അതിനെ അന്തിമ റിപ്പോർട്ടായി കാണാൻ കഴിയില്ലെന്ന് കമ്പനി കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇഡിക്കായി കേന്ദ്ര സർക്കാരിന്റെ അഡീഷണൽ സോളിസിറ്റർ ജനറലാണ് ഹാജരായത്. സുപ്രീംകോടതിയിലെ മുതിർന്ന അഭിഭാഷകരാണ് CMRൽ വേണ്ടി വാദിച്ചത്. ഇഡി അന്വേഷണം തുടരാമെന്ന ഹൈക്കോടതിയുടെ ഉത്തരവിനെ തുടർന്നാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീടുൾപ്പെടെയുള്ള 12 ഇടങ്ങളിൽ ഇഡി റെയ്ഡ് നടത്തിയത്. റെയ്ഡ് കഴിഞ്ഞ് മടങ്ങിയ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ തുടർ നടപടികൾ വേഗത്തിലാക്കാനാണ് പോലീസിന്റെ നീക്കം. കുറ്റപത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേഗത്തിൽ നൽകി പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്നത് തടയാനാണ് പോലീസിന്റെ നീക്കം. വേനൽ അവധി കഴിഞ്ഞ് കേരളത്തിൽ വിദ്യാലയങ്ങൾ തുറന്നു. 1ാം ക്ലാസ്സിലെ 3 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളടക്കം 42 ലക്ഷം കുട്ടികളാണ് എന്ന സ്കൂളുകളിൽ എത്തിയത്. സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിച്ചു. കേരളത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിയിൽ വലിയ പങ്കുവഹിച്ചിട്ടുള്ളത് അമ്മമാർ. കുട്ടികളുടെ കഴിവുകൾ അധ്യാപകരും രക്ഷിതാക്കളും പരസ്പരം പങ്കുവയ്ക്കണം. വിദ്യാഭ്യാസത്തിന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റായി കേരളത്തെ മാറ്റുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. അത് കേരളത്തിൽ ഉണ്ടാകുമെന്ന് വാക്ക് നൽകുന്നു. പുറത്തേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടാകില്ല കുട്ടികൾക്ക്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും വിദ്യാർത്ഥികൾ കേരളത്തിലെ ഏറ്റവും വലിയ നിക്ഷേപം പുതിയ തലമുറയാണ്. മയക്കുമരുന്നിന് എതിരായ ശക്തമായ നിലപാടെടുക്കണം. കൂട്ടുകാരെ മയക്കുമരുന്നിൽ നിന്ന് പിന്തിരിപ്പിക്കണമെന്നും മുഖ്യമന്ത്രി. ആഴ്ചയിലൊരു ദിവസം കളർ ഡ്രസ് എന്ന ആശയം ആകർഷകമാണെന്നും നടപ്പാക്കാൻ ശ്രമിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ. ബാക്ക് ബെഞ്ച് രീതി ഒഴിവാക്കുമെന്നും ആർത്തവ അവധി പോസിറ്റീവായി കാണണമെന്നും ഭ്രഷ്ട് കൽപ്പിച്ചിരുന്നത് പഴയ കാലമെന്നും വിദ്യാഭ്യാസ മന്ത്രി. വിദ്യാഭ്യാസ രംഗത്ത് ആധുനികമായ മാറ്റങ്ങൾ കൊണ്ടുവരികയാണ് സർക്കാരിന്റെ പ്രധാന ലക്ഷ്യം. പുതിയ സർക്കാർ അധികാരമേറ്റ 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ സ്കൂളുകളിൽ സമയബന്ധിതമായി പാഠപുസ്തകങ്ങളും യൂണിഫോമുകളും എത്തിക്കാൻ സാധിച്ചുവെന്നും മന്ത്രി. പാലക്കാട്ട് CPMൽ നിന്ന് പുറത്താക്കിയ PK ശശിയുടെ പാർട്ടിയായ DMF CMP ലയിക്കുകയോ ഒരുമിച്ച് നിൽക്കുകയോ ചെയ്തേക്കുമെന്ന റിപ്പോർട്ട്. ഇത് സംബന്ധിച്ച ചർച്ചകൾ അവസാന ഘട്ടത്തിലെന്ന് PK ശശി. മന്ത്രി CP ജോൺ പങ്കെടുക്കുന്ന യോഗം ഉടൻ പാലക്കാട്ട് ചേരും. CPMൽ നിന്ന് പുറത്താക്കപ്പെട്ട ശശി ഇത്തവണ ഒറ്റപ്പാലത്തെ UDF പിന്തുണയോടെ മത്സരിച്ചുവെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ അന്വേഷണം CBI അന്വേഷണം ശുപാർശ ചെയ്തുള്ള സർക്കാരിന്റെ ഉത്തരവ് ഇന്നിറങ്ങിയേക്കുമെന്ന റിപ്പോർട്ട്. ശുപാർശയിൽ CBI നിലപാട് നിർണായകമാകും. സത്യം തെളിയണമെന്നാണ് നവീൻ ബാബുവിന്റെ കുടുംബം ആവശ്യപ്പെടുന്നത്. കേരളത്തിൽ വീണ്ടും മരണാനന്തര അവയവദാനം നടന്നു. വാഹനാപകടത്തിൽ മരിച്ച കണ്ണൂർ സ്വദേശിയായ യുവാവിന്റെ ഹൃദയം ഉൾപ്പെടെ 4 അവയവങ്ങൾ 4 പേർക്കാണ് പുതുജീവൻ നൽകിയത്. ഇന്ത്യയിൽ വാണിജ്യ സിലിണ്ടറുകളുടെ വില വീണ്ടും കൂട്ടി. സിലിണ്ടർ 1 46 രൂപ വർദ്ധിപ്പിച്ചു. ഗാർഹിക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ല. നേരത്തെ 3085 രൂപയായിരുന്നത് ഇപ്പോൾ 3131 രൂപയാക്കിയിട്ടുണ്ട്. രാജ്യാന്തര തലത്തിൽ ക്രൂഡ് ഓയിൽ വില കുതിക്കുകയാണ്. ബ്രെൻഡ് ക്രൂഡ് ഓയിൽ വിലയിൽ 2% വർധന. ക്രൂഡ് ഓയിൽ വില ബാരലിന് $93 മുകളിലാണ് ഇപ്പോഴുള്ളത്. ഇറാനുമായുള്ള സമാധാന കരാറിൽ തിടുക്കമില്ലെന്ന നിലപാടിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ ജനതയുടെ അവകാശങ്ങൾ സുരക്ഷിതമാക്കാതെ US ഒരു കരാറും ഒപ്പിടില്ലെന്ന് ഇറാൻ. ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫാണ് ഇക്കാര്യം അറിയിച്ചത്. IPLൽ കിരീടം നിലനിർത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. ഫൈനലിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ 5 വിക്കറ്റിന് തോൽപ്പിച്ചാണ് RCB തുടർച്ചയായ 2ാം തവണയും കിരീടം നേടിയത്. യുഎൽ ഈ മാസത്തെ ഇന്ധനവില പ്രഖ്യാപിച്ചു. പെട്രോളിന് വില കൂട്ടി, ഡീസലിന് കുറയും. സൂപ്പർ 98 പെട്രോളിന് 3 ദിർഹം 95 ഫിൽസാണ്. കഴിഞ്ഞ ദിവസം ഇത് 3 ദിർഹം 66 ആയിരുന്നു. സ്പെഷ്യൽ 95 3 ദിർഹം 83 ഫിൽസ്. മെയ് മാസത്തിൽ 3 ദിർഹം 55 ആയിരുന്നു. ഡീസലിന് വില കുറഞ്ഞിട്ടുണ്ട്. 4 ദിർഹം 69 ഫിൽസ് ആയിരുന്നത് 4 ദിർഹം 33 ഫിൽസ് ആയിട്ടുണ്ട്. ദുബായിൽ ഇന്നു മുതൽ പാർക്കിംഗിന് വാറ്റ് 5% വാറ്റ് ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് പാർക്കിംഗ് ഓപ്പറേറ്ററായ പാർക്കിൻ അറിയിച്ചു. എല്ലാ പൊതു പാർക്കിംഗ് ഇടങ്ങൾക്കും ഇത് ബാധകം. റോഡ് അരികിലെയും അല്ലാത്തതുമായ പൊതു പാർക്കിംഗ്, സീസണൽ കാർഡ്, വിവിധ പെർമിറ്റുകൾ, റിസർവേഷൻ എന്നിവയുൾപ്പെടെ പാർക്കിൻ നൽകുന്ന എല്ലാവിധ സേവനങ്ങൾക്കും ഈ നികുതി ബാധകമായിരിക്കും. യുഎയിൽ സ്വകാര്യ മേഖലാ ജീവനക്കാരുടെ ശമ്പള സുരക്ഷ ഉറപ്പാക്കുന്ന പരിഷ്കരിച്ച നിയമം യുഎയിൽ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. ഓരോ മാസത്തെ ശമ്പളം അടുത്ത മാസം 1st അതിനു മുൻപോ നൽകണം. ശമ്പളം വൈകിയാൽ 2nd മുതൽ നടപടി. വിശദവാർത്ത 1 മണിക്ക്.
4: ഹോം എഫ് എം ന്യൂസ് was brought to you by Danya Group of Companies since 1982.
5: Time check. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 6 മിനിറ്റ്.
6: Time check. Weather update.
7: Brought to you by Alras Auto AC Parts, #1 auto AC spare parts in the Middle East.
5: Current temperature in Dubai 34°C, humidity 61%.
6: Weather update.
7: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: Mid Morning with Nitya.
1: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. അങ്ങനെ കുറേ നല്ല പാട്ടുകളൊക്കെ കേട്ട് വിശേഷങ്ങളിലേക്ക് നമ്മൾ വീണ്ടും തിരിയുമ്പോൾ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിരുന്നു കേട്ടോ, ഒരുപാട് പേര് വിളിച്ചിരുന്നു. കഴിഞ്ഞ മണിക്കൂറിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ, കഴിഞ്ഞ മണിക്കൂറിൽ ആദ്യം പറഞ്ഞ കാര്യമാണ് ഇപ്പോഴെങ്കിലും മെസ്സേജ് വന്ന്. ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ, നിങ്ങൾ ആ ടൈം അനുസരിച്ച് മെസ്സേജ് അയച്ചല്ലോ. ആദ്യം തന്നെ എനിക്ക് ഷാജി കടക്കിൽ എന്ന് പറയുന്ന സുഹൃത്ത് മെസ്സേജ് അയക്കുന്നുണ്ട്. അദ്ദേഹം ഒരുപാട് ഓഡിയോ മെസ്സേജസ് ഒക്കെ അയക്കുന്നുണ്ട്, അത് നമുക്ക് കേൾക്കാൻ സാധിക്കില്ല. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കും, ടൈപ്പ് ചെയ്യും കേട്ടോ, കാരണം ഓഡിയോ മെസ്സേജസ് ഒന്നും അയച്ചാൽ നമുക്ക് കേൾക്കാനുള്ള സൗകര്യങ്ങളില്ല. പിന്നെ അതുപോലെ മഹീന്ദ്ര, അദ്ദേഹവും ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. പിന്നെ വേറെ പേരൊന്നും വെക്കാണ്ട് അയച്ചാൽ ഞാൻ എങ്ങനെയാ അറിയുക, ഞാൻ ഫുൾ അരിച്ചു പെറുക്കി. സന്ധ്യാരാജൻ അങ്ങനെയാണോ, എനിവേ അവർ ഉമ്മൽഖോയിൽ നിന്ന് ഉമ്മൽഖോയിലാണ് താമസിക്കുന്നത്. റിലേറ്റീവ്സ് അബുദാബിയിലുണ്ടായിരുന്നു, അതുകൊണ്ട് കഴിഞ്ഞ 4 ദിവസങ്ങൾ അവിടെയായിരുന്നു, ഫാമിലി ഷോപ്പിംഗ് ഒക്കെ ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്, എന്തായാലും എൻജോയ് ചെയ്തല്ലോ, അത് മാത്രം മതി. പിന്നെ സിഞ്ചു അജ്മാനിൽ നിന്ന് മെസ്സേജ് അയച്ചിരുന്നു, അല്ല വിളിച്ചു പറഞ്ഞിരുന്നു, അദ്ദേഹം ഫാമിലി ഒക്കെ ആയിട്ട് ബാങ്കോക്കിൽ ട്രിപ്പ് പോയിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ ലക്ഷ്മിയും ഫാമിലിയും അവരൊക്കെ എവിടെയാണ്, നമ്മുടെ നാട്ടിലാണ്, ബാംഗ്ലൂർ പോയി എന്നാണ് പറഞ്ഞത്. നാട്ടിൽ പോയ സമയത്ത് ബാംഗ്ലൂർ വിസിറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. പിന്നെ സന്തോഷ് സുബ്രഹ്മണ്യം ഷാർജയിൽ നിന്ന് വിളിച്ചപ്പോൾ പറഞ്ഞു വെച്ചാൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ കുട്ടി നാട്ടിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് ജോയിൻ ചെയ്യുകയാണ്, അത് നമ്മുടെ പാലക്കാടിലെ അഹല്യ പബ്ലിക് സ്കൂളിലാണ്. അപ്പോൾ കുട്ടിക്ക് ആശംസകൾ അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് സ്പെഷ്യലി വിഷസ് എല്ലാം മോനും കൂടെ വേണ്ടിയിട്ട് പറയണം കേട്ടോ. കുട്ടിയുടെ പേരെന്തായിരുന്നു പറഞ്ഞത്, എനിക്ക് തോന്നുന്നു അശ്വിൻ എന്നാന്ന് തോന്നുന്നു, അശ്വിൻ സന്തോഷ് എന്നായിരുന്നു പറഞ്ഞു തോന്നുന്നു. പിന്നെ ലോറൻസിൻ്റെ ഗുഡ് മോർണിംഗ്, സന്തോഷിൻ്റെ ഗുഡ് മോർണിംഗ്, അതുപോലെ സരൺ അബ്ദുൽ സലാം ഫ്രം അബുദാബി, അവർ കുട്ടികളോട്ട് പാരീസിൽ പോയിട്ട് ഇന്നലെ രാത്രി വന്ന് ടയേർഡായിട്ടിരിക്കുകയാണ്, ഇന്ന് ലീവ് എടുത്ത് റെസ്റ്റ് എടുക്കുകയാണ്, എന്താ ഭാഗ്യമല്ലേ. അപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ചയോ മറ്റോ പോയതാണ്, ഒരുപാട് സ്ഥലങ്ങൾ കറങ്ങി അവരിപ്പോൾ വന്നുള്ളൂ എന്ന് പറഞ്ഞു. എല്ലാവരും മെസ്സേജ്, എല്ലാവർക്കും താങ്ക് യു. എന്നാലും നിങ്ങൾ എൻജോയ് ചെയ്തല്ലോ, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ വിശേഷങ്ങളൊക്കെ ബാക്കിയാണ്, നമുക്ക് പുതിയ പുതിയ പാട്ടുകളൊക്കെ ഇനിയും കേൾക്കാൻ കിടക്കുന്നു, അതൊക്കെ കേട്ടിട്ട് വേഗം തിരികെ എത്താം. അപ്പോൾ വിശേഷം പറയാനുണ്ട്, ഞാനിന്നലെ ഏകലവ്യൻ, നമ്മുടെ സുരേഷ് ഗോപി അഭിനയിച്ച ഏകലവ്യൻ എന്നൊരു സിനിമയുടെ വിശേഷം ഇങ്ങനെ വായിക്കുകയായിരുന്നു. പഴയകാല സിനിമകളെക്കുറിച്ച് നമുക്കറിയാം, നമ്മൾ കണ്ടു, നമുക്ക് ത്രില്ലടിപ്പിച്ച കുറേയധികം സിനിമകളുണ്ട്. പക്ഷേ അതിൻ്റെ പിന്നണിയിൽ അല്ലെങ്കിൽ അതിൻ്റെ ബിഹൈൻഡ് ദ സ്റ്റോറി കുറേ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. ഞാൻ ആ ഒരു വാർത്ത പറഞ്ഞു, ആ ഒരു വിശേഷം പങ്കുവെച്ചുകൊണ്ട് നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാമായിരുന്നല്ല. ഏകലവ്യൻ്റെ സിനിമയുടെ ഷൂട്ട് നടക്കുന്ന സമയത്ത് നമ്മുടെ സുരേഷ് ഗോപി ഭയങ്കര സുന്ദരനായിട്ട് ഒരുങ്ങി റെഡിയായിട്ട് ഷൂട്ടിന് റെഡിയായിട്ട് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ലുക്ക് കണ്ടപ്പോൾ തന്നെ ഷാജി കൈലാസ് എന്താ സുന്ദരൻ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ മുംബൈയിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു അതിൻ്റെ ലെൻസും ക്യാമറയും ഒക്കെ. ആ സമയത്ത് എന്തോ സമരം നടക്കുന്നതുകൊണ്ട് ഒന്നും അവർക്ക് എടുക്കാൻ കിട്ടിയില്ല. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവരെല്ലാം ക്ലിയർ ചെയ്തിട്ടാണ് അവിടെയുള്ള എല്ലാ ആൾക്കാരും ക്യാമറമാനും എല്ലാവരും പുറത്തേക്ക് പോയത് ചായയൊക്കെ കുടിക്കാനായിട്ട്. പക്ഷേ കുറച്ച് സമയം കഴിയും, ഈ വില കൂടി അല്ലെങ്കിൽ മുംബൈയിൽ നിന്ന് റെന്റിന് കൊണ്ടുവന്ന സാധനമൊക്കെ തറയി വീണ് പൊട്ടി ചെതറിപ്പോയി എന്നുള്ളതാണ്. ഷാജി കൈലാസ് ആ സാഹചര്യത്തിൽ എന്ത് ചെയ്യും, കാരണം ഉടനെയുള്ള ദിവസങ്ങളിലൊന്നും ഇത് സംഘടിപ്പിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. എങ്ങനെ റെന്റിന് കിട്ടൂല, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം ബുദ്ധിമുട്ടുള്ള സാഹചര്യമായിരുന്നു. അപ്പോൾ അദ്ദേഹം ആലോചിക്കായിരുന്നു, ഇത്ര സന്തോഷവാനായിട്ടാണ് കുറച്ച് മുമ്പ് അങ്ങോട്ട് പോയത്, തിരിച്ചു വന്നപ്പോൾ ഇതാണ് അവസ്ഥ, ഇനി ക്യാമറ ഇല്ലെങ്കിൽ ലെൻസില്ല, പിന്നെ എന്ത് ഷൂട്ടല്ലേ. അപ്പോൾ ആ ഷൂട്ട് മാറ്റി വെക്കേണ്ടി വന്ന് ദിവസങ്ങളോളം. പിന്നീട് അദ്ദേഹം വീണ്ടും റെന്റിന് കൊണ്ടുവന്നിട്ടാണ് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ അന്ന് തുടങ്ങി, ആ ഷൂട്ടിന്റെ ഫസ്റ്റ് ഡേ ആയിരുന്നു കേട്ടോ. പിന്നെ അങ്ങോട്ട് ആ സിനിമ തീരുന്നവരെ, ഏകലവ്യൻ എന്ന് പറഞ്ഞ സൂപ്പർ ഹിറ്റ് മൂവി തീരുന്നതുവരെ ഷൂട്ടിങ്ങിനിടയിലുണ്ടായ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ദുശഗുണങ്ങൾ, സിനിമ ഷൂട്ടിങ്ങിനിടയ്ക്ക് നടക്കുന്ന ഇതുപോലത്തെ ദുശഗുണങ്ങളെ കുറിച്ച് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ അവർക്ക് നല്ലതായേ വന്നുള്ളൂ, നമ്മൾ അങ്ങനെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അതിനെപ്പോലും നന്നാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മനസ്സ് അല്ലേ, നമ്മുടെ മനസ്സുകൊണ്ട് അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. ബാക്കി എന്ത് വാട്ട് എവർ ഇറ്റ് ഈസ് എന്ത് വേണമെങ്കിലും വന്നോട്ടെ, നമുക്ക് നല്ല ശുഭപ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകും. അതുകൊണ്ട് ആ സിനിമ സൂപ്പർ ഹിറ്റ് ആയില്ലേ, ആ ഒരു കാര്യം ഞാൻ ഇന്നലെ വായിച്ചു, അപ്പോൾ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നി. എന്തായാലും നമുക്ക് ഒരു ട്രെൻഡിങ് സോങ് കേട്ടതിന് ശേഷം തിരികെ എത്താം ഹോം 92.2 FM-ലേക്ക്, മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലേക്ക്.
0: Trending song of the hour.
2: Hey, this is Hasbi rapping Kara Lundi. You guys ready? Shout out, yeah.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ.
1: യു ആർ ട്യൂൺഡ് ഇൻടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
2: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
0: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.

0: Mid Morning with Nitya.
1: ഞാൻ നേരത്തെ പേര് തെറ്റി വായിച്ചതുകൊണ്ട് കൃത്യമായിട്ട് പേര് അയച്ചിട്ടുണ്ട് കേട്ടോ. സന്ധ്യ രാജൻ തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. കേട്ടോണ്ടിരിക്കുന്നതിൽ സന്തോഷം കേട്ടോ. ഇതുപോലെ എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ഉള്ളപ്പോൾ നിങ്ങളും പങ്കുവയ്ക്കും. ഞാൻ പറയുന്ന വിശേഷങ്ങൾ മാത്രം കേട്ടോണ്ടിരിക്കേണ്ട, നിങ്ങൾക്കും അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയാൻ കാണുമെന്ന് എനിക്കറിയാം. മെസ്സേജ് ചെയ്യൂ കേട്ടോ, 0558 582 9220. ഇനി സോങ്സ് പ്ലേ ചെയ്യുന്ന ആ ടൈമിലാണ് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം ഓർമ്മ വരുന്നതെന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റില്ല എന്നെ വിളിക്കാം 800-9220 എന്ന നമ്പറിലേക്ക്. ഓഫ് എയറിലാണ് വിളിക്കേണ്ടത്. ഓൺ എയറിൽ വിളിച്ചാൽ എനിക്ക് എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വിളിച്ചാൽ എനിക്ക് എടുക്കാൻ പറ്റില്ല. കാരണം നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, അതിനിയും വരും. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്താ നിത്യ പഴയ കുസൃതി ചോദ്യങ്ങളൊക്കെ എവിടെയെന്നുള്ളത്. അത് വെയിറ്റിംഗ് ആണ്, കട്ട വെയിറ്റിംഗ് ആണ്. നമുക്ക് ഉടനെ അത് കൊണ്ടുവരാം. ഓക്കെ, എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയത് ഒരു സിനിമാ വിശേഷത്തിലാണ്, ഏകലവൻ എന്ന മൂവിയുടെ കാര്യമാണ്. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്ന വേറൊരു എന്താ പറയുക, കംപ്ലീറ്റ് മീഡിയ സോഷ്യൽ മീഡിയയിലെല്ലാം കംപ്ലീറ്റ്ലി വൈറലായിക്കൊണ്ടിരിക്കുന്ന സിനിമാ പ്രേമികളെ ഒരുപോലെ ഞെട്ടിച്ചൊരു മേക്കപ്പ് ട്രാൻസ്ഫോർമേഷനെ കുറിച്ചാണ് കേട്ടോ. അത് വേറെ ആരെക്കുറിച്ചും അല്ല, തമിഴ് നടൻ സൂര്യയെക്കുറിച്ചാണ്. സൂര്യയെക്കുറിച്ച് ഇപ്പോൾ ഈ അടുത്തതായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ അത് കറുപ്പ് എന്ന മൂവിയിലായിരിക്കും. എന്നെ ഇതിൽ മണിക്കൂറുകൾ നീണ്ട ആ ഒരു ഹാർഡ് വർക്കും ശരീരം മുഴുവനും കറുത്ത ചായവും, കറുപ്പ് സ്വാമി എന്ന ആ ഒരു ക്യാരക്ടറായിട്ട് സൂര്യ മാറിയ ആ ഒരു മാസ്മരിക ലുക്കിന് പിന്നിലെ വിശേഷങ്ങളാണ് ഇനി പങ്കുവയ്ക്കാനുള്ളത്. അതായത് ആരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു മേക്കപ്പ് ഡീറ്റെയിലിംഗ് ആയിട്ട് വേണം അതിനെ കരുതാൻ. അതായത് ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് ആൾക്കാർ മേക്ക് ഓവർ നടത്താറുണ്ട്. എൻ്റെ മനസ്സിൽ എപ്പോഴും തെളിഞ്ഞു നിൽക്കുന്ന ഒരു മേക്ക് ഓവർ എന്ന് പറയുന്നത് എനിക്ക് അപൂർവ സഹോദരങ്ങൾ എന്ന സിനിമയിലാണ് തോന്നുന്നു. നമ്മുടെ കമൽഹാസൻ, ഓ അതൊരു കുള്ളനായിട്ട് അദ്ദേഹം അഭിനയിക്കുമ്പോൾ ആ ഒരു അതെനിക്ക് ഇപ്പോഴും ഭയങ്കര അത്ഭുതമാണ്. എന്ത് തന്നെ ആയിക്കോട്ടെ, മേക്കപ്പ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ക്യാമറയുടെ ട്രിക്ക് ആയിക്കോട്ടെ, എന്ത് തന്നെയാണെങ്കിലും ത്രൂ ഔട്ട് ഒരു മൂവിയിൽ അങ്ങനെ ഒരു കഥാപാത്രമായി മാറുക എന്നൊക്കെ പറയുമ്പോൾ അത് നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. പിന്നെ മറ്റൊരു സംഭവം വിക്രമിൻ്റെ ഐ, ഓ മൈ ഗോഡ്, ഒന്നും പറയാനില്ല. അങ്ങനെ അങ്ങനെ ഒരുപാട്. പിന്നെ മമ്മൂക്ക അഭിനയിച്ചിട്ടുള്ള പല വേഷങ്ങൾ അങ്ങനെ നോക്കുമ്പോൾ കുറേ ഉണ്ട്. ഇതെല്ലാം ഈ പറഞ്ഞ പോലെ നമ്മളെ അതിശയിപ്പിക്കുന്ന വിസ്മയിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. എന്തായാലും ഇപ്പോൾ ഇത് ശരിക്കും നെക്സ്റ്റ് ലെവലാണെന്ന് വേണം പറയാൻ. ഈ ഒരു കറുപ്പ് സ്വാമി ലുക്കിലേക്ക് എത്താൻ വേണ്ടി മാത്രം ദിവസവും മണിക്കൂറുകളോളമാണ് സൂര്യ മേക്കപ്പ് ചെയറിന് മുന്നിൽ ചിലവഴിച്ചിരുന്നതെന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്തകൾ. വെറുതെ മുഖത്ത് മാത്രം മേക്കപ്പ് ചെയ്യല്ല കേട്ടോ, തല മുതൽ കാല് വരെ ശരീരം മുഴുവനും കറുത്ത ചായം പൂശിയാണ് ഈ ഒരു കഥാപാത്രത്തെ അദ്ദേഹം സ്ക്രീനിലെത്തിച്ചത്. അപ്പോൾ ആ മേക്കപ്പിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കാണുമ്പോൾ തന്നെ അണിയറ പ്രവർത്തകരുടെ ആ ഒരു ഹാർഡ് വർക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കറിയാം ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ശരീരം മുഴുവനും ഇങ്ങനെയുള്ള ഹെവി മേക്കപ്പൊക്കെ ചെയ്ത് മണിക്കൂറുകളോളം ഈ ലൈറ്റിൻ്റെ ചൂടിൽ ആ ഒരു ക്യാരക്ടറിൻ്റെ ആവേശം ഒട്ടും ചോർന്നു പോവാതെ പെർഫോം ചെയ്യുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും കഴിയില്ല. അവരെന്തുമാത്രം കഷ്ടപ്പെടണം. ഓരോ ജോലിക്കും അതിൻ്റെതായ കഷ്ടപ്പാടുകളുണ്ട് എന്നിരിക്കെ തന്നെ ഇപ്പം നമ്മൾ ചെയ്യുന്ന ജോലി ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നവർക്കോ അവർക്ക് ഇപ്പം മൈക്കിന് മുമ്പ് ഈസിയായിട്ട് പറഞ്ഞ പോലെ ഓരോ ജോലിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് അല്ലേ. അതുപോലെ തന്നെ ഒരു മേക്കപ്പ് ഇട്ട് ത്രൂ ഔട്ട് ഒരു ഡേ 24 hours ലൈറ്റിൻ്റെ മുമ്പിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരു 8 മണിക്കൂർ സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യുമ്പോൾ ഈ ലൈറ്റ് അടിക്കുമ്പോൾ തന്നെ നമ്മൾ എന്തുമാത്രം ബുദ്ധിമുട്ടെന്ന് അറിയാം. അപ്പോൾ ഒന്ന് ത്രൂ ഔട്ട് 24 hours നിൽക്കുക എന്ന് പറഞ്ഞാൽ എനിക്കതൊന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല. എന്തായാലും ശരിക്കും ശ്വാസം മുട്ടിക്കുന്നൊരു അവസ്ഥയായിരിക്കും. പക്ഷേ സൂര്യ എന്നൊരു നടൻ്റെ ആ ഡെഡിക്കേഷൻ, അദ്ദേഹത്തിന് സിനിമയോടുള്ള ഒരു പാഷൻ, ഇതൊക്കെ തന്നെയാണ് ഈ ഒരു വേഷത്തെ ഇത്രയധികം പെർഫെക്റ്റ് ആക്കി മാറ്റിയത്. അപ്പോൾ ഓരോ ഷോട്ടിലും ആ ഒരു കഥാപാത്രത്തിൻ്റെ ആ ഒരു എന്താ പറയുക, ഒരു ഡിവൈൻ ആൻഡ് പവർഫുൾ വൈബ് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ ബിഹൈൻഡ് ദ സീൻസ് വീഡിയോസ് ഒക്കെ പുറത്തു വന്നതോടെ ആരാധകർ, ഫാൻസൊക്കെ കംപ്ലീറ്റ്ലി ഇങ്ങനെ എന്താ പറയുക, താടിക്ക് കൈയും കൊടുത്ത് അതിശയിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. എങ്ങനെയാണ് ഈ ലുക്കിലേക്ക് എത്തിയത് എന്ന് കാണിക്കുന്ന വീഡിയോയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൺ റെസ്പോൺസ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. തൻ്റെ കഥാപാത്രങ്ങൾക്ക് വേണ്ടി എത്രത്തോളം കഷ്ടപ്പെടാനും സൂര്യ റെഡിയാണെന്ന് ഈ ലുക്കിലൂടെ അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ്. കറുപ്പ് മൂവി എല്ലാവരും വളരെയധികം ഇഷ്ടത്തോടുകൂടി പോയി കണ്ട സിനിമയാണ്. ഇത് പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ എന്ത് ചെയ്തു എന്നുള്ളത് ഞാനിങ്ങനെ ഓഫെയറിൽ പാട്ട് കേട്ടോണ്ടെന്ന് ആലോചിക്കായിരുന്നു. ശരിയാണ്, ആദ്യം പറഞ്ഞ പോലെ രണ്ട് സ്ഥലങ്ങളിലൊക്കെ പോയി, ബാക്കി ഫുൾ ടൈം വീട്ടിൽ തന്നെയായിരുന്നു. കുറച്ച് ഗസ്റ്റൊക്കെ വന്നു, അവർക്ക് ഇങ്ങനെ ഫുഡൊക്കെ കൊടുത്ത് സന്തോഷമായിട്ട് മൂവി കണ്ടിരുന്ന കുറച്ച് ദിവസങ്ങൾ എൻ്റെ മീൻസ് നമ്മുടെ വർക്കിനിടയിൽ തന്നെ 1-2 മണിക്കൂർ സിനിമയ്ക്കും വേണ്ടി മാറ്റി വെച്ചിരുന്നു. അതിനിടയ്ക്ക് സംഭവം എന്ന മൂവി കാണാൻ പറ്റിയ ഒരു ടൈം ലൂപ്പാണ്. നിങ്ങൾ കണ്ടോന്നല്ല, എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല, ഒ ടി ടിയിലേക്ക് വന്നിട്ടുണ്ടത്. അപ്പോൾ അത് കണ്ടവരുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യൂ. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്, അവൾ എന്ന സിനിമ സുരഭിയുടെ സിനിമയാണ്. അതായത് എനിക്കൊന്നു കെ പി സുലളിത അവസാനമായിട്ട് അഭിനയിച്ച സിനിമയാണ്. ഒന്നും പറയാനില്ല, എനിക്ക് ഈ ഒരു അവധി ദിനങ്ങളിൽ കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ, സൂപ്പർ മൂവി. ഒരാളെ കരയിപ്പിക്കുക എന്ന് പറയുന്നതേ ഭയങ്കര കഷ്ടപ്പാടുള്ള കാര്യമാണ്. ചിരിപ്പിക്കാനും അതുപോലെ തന്നെയാണ്. എനിക്ക് ഒരു സിനിമ കണ്ടിറങ്ങുമ്പോൾ പൊട്ടി പൊട്ടി ചിരിച്ചാൽ ഞാൻ 100% 100 mark കൊടുക്കും. അതുപോലെ എന്നെ കരയിപ്പിക്കാൻ പറ്റിയാലും ഞാൻ 101%, അത്രയും ഞാൻ ആ സിനിമയ്ക്ക് ഒരു എന്താ പറയുക, അത്രയും മാർക്ക് കൊടുക്കും. എന്നെ ഫുൾ എന്നെ അങ്ങ് ഫീൽ ചെയ്യിപ്പിച്ചൊരു സിനിമയാണ്. കണ്ടവരുണ്ടെങ്കിൽ പ്ലീസ് മെസ്സേജ് മീ. എന്തായാലും നമുക്ക് അടുത്ത തമിഴ് സോങ് കേട്ടതിന് ശേഷം തിരികെ എത്താം. കണ്ടവരുണ്ടെങ്കിൽ മെസ്സേജ് അയക്കണം, ഞാൻ വെയിറ്റ് ചെയ്യുന്നു കേട്ടോ നിങ്ങളുടെ മെസ്സേജിന് വേണ്ടി.
2: ഹോം FM presents തമിഴ് സോങ് ഓഫ് ദി ആർ തമിഴ് പാട്ട് കേക്കലാമാ. ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ ആർ എസ് ആഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: Traffic Update.
1: Traffic Update.
2: Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
3: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 36 മിനിറ്റ് ആകുമ്പോൾ നമ്മുടെ ദുബായ് ഷാർജ മെയിൻ കണക്റ്റിംഗ് റോഡുകളിൽ പല സ്ഥലങ്ങളിലും അത്യാവശ്യം ട്രാഫിക് കൂടിയിട്ടുണ്ട്. ഷെയ്ഖ് സയദ് റോഡിലേക്ക് പോവുകയാണെങ്കിൽ ദുബായ് ഭാഗത്തുനിന്ന് ജബലലി ലക്ഷ്യമാക്കി പോകുന്ന റൂട്ടിൽ, പ്രത്യേകിച്ച് അൽമനാറ ഫ്ലൈ ഓവർ മുതൽ ഉംസുഖീം വരെയുള്ള ഭാഗത്ത് വാഹനങ്ങൾ വളരെ പതുക്കെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഉച്ചസമയത്ത് ഈ ഒരു ബിസിനസ് റഷിൽ ഈ വഴി പോകുന്നവർ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അൽറബാ സ്ട്രീറ്റ് എടുക്കുകയാണെങ്കിൽ ഗർഹൂദ് ഭാഗത്തുനിന്നും വിർദിഫ് ദുബായ് ഫെസ്റ്റിവൽ സിറ്റി ഭാഗത്തേക്ക് പോകുന്നവർക്ക് ഈ സമയത്ത് നല്ല ട്രാഫിക് ബ്ലോക്ക് അനുഭവപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. സോ അല്പം കൂടി സമയം കൂടുതൽ കരുതുന്ന നന്നായിരിക്കും. പിന്നെ ഹസ അൽബത്തീൻ സ്ട്രീറ്റ് എടുത്താലും അതുപോലെ തന്നെ ഷെയ്ഖ് സയദ് റോഡിൽ നിന്നും ജെ വി സി അൽബർഷ ഭാഗങ്ങളിലേക്ക് തിരിയുന്ന ജംഗ്ഷൻസിൽ വാഹനങ്ങളുടെ വലിയൊരു നിര തന്നെ കാണാം. ലഞ്ച് ടൈമൊക്കെ ആയി വരികയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ബ്ലോക്ക് കുറച്ചുകൂടി നീളാനുള്ള സാധ്യത കൂടുതലാണ്. ഷാർജ റിംഗ് റോഡ് നോക്കുകയാണെങ്കിൽ ഷാർജയിലെ ഇൻഡസ്ട്രിയൽ ഏരിയകളിൽ നിന്ന് മെയിൻ റോഡുകളിലേക്ക് എൻ്റർ ചെയ്യുന്ന കണക്റ്റിംഗ് പോയിന്റ്സിൽ ഈ ഒരു സമയത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ലാഗ് കാണിക്കുന്നുണ്ട്. അപ്പോൾ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ എല്ലാവരും നല്ല പേഷ്യൻസ് ഒക്കെ കീപ്പ് ചെയ്യട്ടോ. ഉച്ച സമയത്തെ കടുത്ത ചൂടൊക്കെ ആയി വരികയാണ്. അപ്പോൾ നല്ല ചൂടാണ്, ആയി വരല്ല, നല്ല ചൂടാണ്. അപ്പോൾ നമ്മുടെ വെഹിക്കിൾസിൻ്റെ ടയർ കണ്ടീഷനും കാര്യങ്ങളൊക്കെ എപ്പോഴും പെർഫെക്റ്റ് ആണെന്ന് ഉറപ്പുവരുത്താൻ മറക്കരുത്. സുരക്ഷിതമായിട്ട് ഡ്രൈവ് ചെയ്യൂ. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ് ആയിട്ട് ഞാൻ കൂടെ ഉണ്ടാവും. അതുവരെ കേൾക്കാം ഒരു അടിപൊളി പാട്ട്. സ്റ്റേ ട്യൂൺഡ് മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM.
1: Traffic update.
2: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായ ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
4: അതെ, എന്താ ന്യൂറൽ സമ ക്ലിനിക്കിന് ഇത്ര പ്രത്യേകത?
5: അത് സിമ്പിൾ അല്ലേ, എല്ലാ ബ്രാഞ്ചിലുമുള്ള റിലേഷൻഷിപ്പ് മാനേജർ നമ്മളെ പേഴ്സണലായിട്ട് പരിഗണിക്കും. ഇപ്പൊ ആണെങ്കിൽ GP കൺസൾട്ടേഷന് വെറും 30 ദിർഹംസേ ഉള്ളൂ. ഇൻവിസിബിൾ ബ്രേസസ്, കോൺഷ്യസ് സെഡേഷൻ, ഇംപ്ലാന്റ്സ്, പിന്നെ ആയുർവേദ, ഹോമിയോ ചികിത്സ എന്നിവയുണ്ട്.
4: ആഹാ, കൊള്ളാലോ. ആ നമ്പർ ഒന്ന് തരുമോ?
5: പിന്നെന്താ, 052-535-2084. പിന്നെ ന്യൂറൽ സമയ്ക്ക് ദുബായിലും കൂടാതെ റാസൽ ഖൈമയിലും ബ്രാഞ്ചസ് ഉണ്ട്.

0: Mid Morning with Nitya.
1: ഓക്കെ അല്ലോ എന്നുള്ള പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആ ഒരു മൂവിയുടെ ആ ക്ലിപ്സ് ഒക്കെ ഇങ്ങനെ മനസ്സിലേക്ക് വരുന്നുണ്ടാവും. വർണ്ണപ്പകിട്ട് എന്ന സിനിമയിൽ എം ജി ശ്രീകുമാറും സുജാത.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
1: ഓക്കെ അല്ലോ എന്നുള്ള പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആ ഒരു മൂവിയുടെ

0: പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ കരയിലേക്കാളും കൂടുതൽ ആഴക്കടലുകളില് അല്ലേ. അപ്പൊ ഇപ്പോ സോഷ്യൽ മീഡിയയിൽ കംപ്ലീറ്റ്ലി ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന തലയുടെ മുൻഭാഗം പൂർണ്ണമായിട്ടും ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള, കംപ്ലീറ്റ്ലി ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ഒരു വിചിത്ര മത്സരത്തെ കുറിച്ചാണ് നമ്മളിപ്പോ പറയാൻ പോകുന്നത് കേട്ടോ. ഇതിന്റെ ബരലിയെ ഫിഷ് എന്നാണ് ഇതിന്റെ പേര്. എന്തൊരു പേരല്ലേ, ഇനി അങ്ങനെ തന്നെയാണോ, എനിക്ക് അങ്ങനെ വായിക്കുമ്പോൾ തോന്നിയത്. എന്നാലും കേൾക്കുമ്പോൾ തന്നെ ഈ പേര് കേട്ടപ്പോൾ തന്നെ ഒരു വെറൈറ്റി തോന്നുന്നുണ്ട്. ഇതിന്റെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ കൂടുതൽ വെറൈറ്റി ആയിട്ട് തോന്നാം. അപ്പൊ ഈ മീനിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ അതിന്റെ ഹെഡ് തന്നെയാണ്, തല തന്നെയാണ്. അതായത് ഈ പറഞ്ഞ പോലെ എന്താ ആ തലയെ എങ്ങനെ ഉപമിക്കാന്ന് വെച്ചാൽ ഒരുതരം ഈ ഗ്ലാസ് ഡോം ഒക്കെ ഇല്ലേ, അത് വെച്ചതുപോലെ ഇതിന്റെ തലയുടെ മുൻഭാഗം കംപ്ലീറ്റ്ലി ട്രാൻസ്പെറന്റ് ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ തലയ്ക്കുള്ളിലുള്ള ഓർഗൻസിനെ നമുക്ക് പുറത്തു നോക്കിയാൽ കാണാൻ പറ്റുന്നു, അത്രയ്ക്കും ട്രാൻസ്പെറന്റ് ആണെന്നാണ് അതിന്റെ അർത്ഥം. നമ്മൾ ഈ മീനിന്റെ ഫോട്ടോ നോക്കുമ്പോൾ അതിന്റെ വായുടെ ഭാഗം ഇല്ലേ, അതിന്റെ തൊട്ട് മുകളിലായിട്ട് രണ്ട് കുത്തുകൾ കാണും, രണ്ട് കുഞ്ഞു കുഴികൾ, രണ്ട് പൊട്ടൊട്ടിച്ചു വെച്ചേക്കുന്ന പോലെ, കുഞ്ഞി പൊട്ടുകൾ ഒട്ടിച്ചു വെച്ചേക്കുന്ന പോലെ. ശരിക്കും അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നത് അതിന്റെ കണ്ണുകളാണെന്നാണ്. പക്ഷെ അത് കണ്ണല്ല, അത് ശരിക്കും നമ്മൾ ഈ മനുഷ്യരുടെ മൂക്ക് പോലെ ശ്വസിക്കാൻ, ബ്രീത്ത് ചെയ്യാൻ സഹായിക്കുന്ന ഓൾഫാക്ടറി ഓർഗൻസ് ആണെന്നാണ്. ഈ ഫോട്ടോ ഞാൻ നോക്കിക്കൊണ്ടാട്ടെ ഈ പറയുന്നത്. അപ്പൊ ഇതിന്റെ കണ്ണുകൾ എവിടെയായിരിക്കും? ഇപ്പൊ നമ്മൾ വിചാരിക്കും കണ്ണിന്റെ സ്ഥാനത്ത് രണ്ട് കുത്തുണ്ട്, അത് മൂക്കത്രേ. അപ്പൊ കണ്ണെവിടെയാ? അതാണ് അതിന്റെ അടുത്ത ട്വിസ്റ്റ് എന്ന് പറയുന്നത്. ഈ മീനിന്റെ യഥാർത്ഥ കണ്ണുകൾ ഇരിക്കുന്നത് എവിടെയാണെന്നറിയാമോ? ആ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള തലയില്ലേ, അതിനകത്താണ്. തിളങ്ങുന്ന പച്ച നിറത്തിലെ ഗ്ലോയിങ് ഗ്രീൻ ഓബ്സ് ആണ്, രണ്ട് വലിയ ഗോളങ്ങൾ പോലെയാണ് ഇതിന്റെ കണ്ണുകൾ ഇരിക്കുന്നത്. ഈ എന്താ പറയാ, അതിനെ സൂചിപ്പിക്കുന്ന വെച്ചാൽ നമ്മൾ ഈ കപ്പലിലൊക്കെ ഉപയോഗിക്കുന്ന ബൈനോക്കുലേഴ്സ് ഇല്ലേ, ദൂരദർശിനി, അതേ ഷേപ്പിലാണ് ഇതിന്റെ കണ്ണുകൾ. മറ്റൊരു രസകരമായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ഈ കണ്ണുകൾക്ക് തലയുടെ ഉള്ളിൽ തന്നെ കിടന്ന് ഒരു 300 ഡിഗ്രി വരെ കറങ്ങാൻ പറ്റുമെന്നുള്ളതാണ്. എന്തൊരു ജീവിതല്ലേ. പിന്നെ ഇതിന് വായുടെ നേരെ മുന്നിലേക്ക് നോക്കാനും അതുപോലെ തന്നെ തലയ്ക്ക് മുകളിലൂടെ നീന്തി പോകുന്ന ഇരകളെ കൃത്യമായിട്ട് സ്കാൻ ചെയ്യാനും ഇതിനെ സാധിക്കും എന്നുള്ളതാണ്. ആഴക്കടലിലെ എന്താ പറയാ, ഭയങ്കര ഡാർക്ക് എന്താ പറയാ ഈ ഇരുട്ടിലില്ലേ, അതിനെ ഇരപിടിക്കാൻ ഈ പച്ചക്കണ്ണുകൾ അതിനെ ഒരുപാട് സഹായിക്കാറുണ്ട്. ഇനി എവിടെയാ ഇതിനെ കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ മീനുകളെ പോലെ കടലിന്റെ മുകളിലൊന്നും ഇതിനെ കാണാൻ കിട്ടത്തേയില്ല. സമുദ്രത്തിന്റെ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 2000 മുതൽ 2600 അടി വരെ താഴെ സൂര്യപ്രകാശം ഒട്ടും എത്താത്ത ഡീപ്പ് ഓഷനിൽ മാത്രമാണ് ഈ ബാർലി ഫിഷുകൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ കണ്ടെത്തുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ്, ശാസ്ത്രജ്ഞർക്ക് പോലും ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പൊ കാലിഫോർണിയയിലെ ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ ഒരു അത്ഭുത ജീവിയുടെ വളരെ അപൂർവമായിട്ടുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ ക്യാമറയിൽ പകർത്തി സോഷ്യൽ മീഡിയയിലേക്ക് അങ്ങോട്ട് വിട്ടേക്കുന്നത്. സയൻസ് എത്രയൊക്കെ മുന്നോട്ട് പോയാലും പ്രകൃതി തരുന്ന, അല്ലെ പ്രകൃതി കാണിച്ചു തരുന്ന ഇത്തരം അത്ഭുതങ്ങൾ കാണുമ്പോൾ നമ്മൾ ശരിക്കും പ്രകൃതിക്ക് മുന്നിൽ ഇങ്ങനെ കൈ കൂപ്പി പോകും അല്ലേ. നമ്മൾ സ്വപ്നത്തിൽ പോലും കാണാത്ത കാര്യങ്ങൾ ഇനി എന്തെല്ലാം കണ്ടുപിടിക്കാൻ കിടക്കുന്നു. ശരിക്കും ഒരു ഏലിയൻ ക്രിയേച്ചറിനെ പോലെയാണ് ശരിക്കും ഈ മീനെ കാണാൻ. ഈ ഫോട്ടോ ആണ് നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഡോണ്ട് ഗോ എനി വേ, സ്റ്റേ ട്യൂൺഡ് ടു മിഡ് മോർണിംഗ്. നിത്യ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഞാൻ നേരെ പോകുന്ന ഒരു കിഡിലൻ എവർഗ്രീൻ സോങ്ങിലേക്കാണ്. എൻജോയ് ദ സോങ്. അതുപോലെ വിശേഷങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഓഫ് എയറിൽ വിളിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. വാട്സപ്പ് നമ്പർ 0585829220. ഇനി ഓഫ് എയറിൽ വിളിക്കുകയാണെങ്കിൽ 800920.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ്

0: ഹോം എഫ് എം ന്യൂസ് ഇൻ ഡീറ്റെയിൽ വാർത്തകൾ വിശദമായി
1: brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
2: സിഎംആറിൽ എക്സാലോജി കേസ്, ഇഡി അന്വേഷണത്തിനെതിരെ ഇടക്കാല ഉത്തരവില്ലെന്ന് ഹൈക്കോടതി. പുതിയ അധ്യയന വർഷത്തിന് തുടക്കം. 40 ലക്ഷത്തിലധികം കുട്ടികൾ വിദ്യാലയങ്ങളിലെത്തി. സമാധാന കരാർ തിടുക്കമില്ലെന്ന് ട്രംപ്. കുവൈറ്റിന് നേരെ ഇറാന്റെ ആക്രമണം. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് സിഎംആറിൽ നൽകിയ അപ്പീൽ ഹൈക്കോടതി തള്ളി. അടിയന്തര സ്റ്റേ ഇല്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ഇഡി അന്വേഷണം തുടരുന്നതിൽ തടസ്സമില്ലെന്ന് കോടതി. അന്വേഷണം അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നും സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കണമെന്നുമുള്ള സിഎംആറിന്റെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. സിഎംആറിൽ ഹർജിയിൽ വെള്ളിയാഴ്ച വിധി. അതുവരെ തൽസ്ഥിതി തുടരണമെന്ന് ഇഡിക്ക് കോടതി നിർദ്ദേശം നൽകി. വിധി പറയും വരെ തുടർ നടപടി പാടില്ല. ഹൈക്കോടതിയിൽ കേസിന്റെ വാദം പൂർത്തിയായി. ചെയ്യാത്ത സേവനത്തിന് പ്രതിഫലമായി 2 കോടിയിലധികം രൂപ കൈപ്പറ്റിയതിന് തെളിവുകളുണ്ടെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയെ അറിയിച്ചു. ഇഡി അധികാരപരിധിക്കപ്പുറമാണ് അന്വേഷണം തുടങ്ങിയതെന്ന് സിഎംആറിൽ വാദിച്ചു. സിഎംആറിനെതിരെ FIR ഇല്ലാത്ത ഘട്ടത്തിലാണ് ഇഡി സമൻസ് അയക്കുന്നതും അന്വേഷണം തുടങ്ങുന്നതും. രാഷ്ട്രീയ നേതാവിന്റെ പരാതിയിലാണ് SFIO അന്വേഷണം തുടങ്ങിയതെന്നും കമ്പനി വാദിച്ചു. എന്നാൽ അന്വേഷണം പൂർത്തിയാക്കാൻ അനുവദിക്കുകയല്ലേ വേണ്ടതെന്ന് കോടതി ചോദിച്ചു. നിരപരാധിത്വം വ്യക്തമാക്കാൻ സിഎംആറിന് രേഖകൾ നൽകാം. കുറ്റകൃത്യമില്ലെങ്കിൽ ക്ലീൻചിറ്റ് ലഭിക്കുമല്ലോ എന്നും ഹൈക്കോടതി ചോദിച്ചു. ഇഡി അന്വേഷണം തുടരാമെന്ന ഹൈക്കോടതിയുടെ ഉത്തരവിനെ തുടർന്നാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീടുൾപ്പെടെയുള്ള 12 ഇടങ്ങളിൽ കഴിഞ്ഞയാഴ്ച ഇഡി റെയ്ഡ് നടത്തിയത്. റെയ്ഡ് കഴിഞ്ഞ് മടങ്ങിയ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ തുടർ നടപടികൾ വേഗത്തിലാക്കാൻ പോലീസ് നീക്കം. കുറ്റപത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേഗത്തിൽ നൽകി പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്നത് തടയാനാണ് പോലീസ് ശ്രമം. SFI ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ കേസിൽ ഇതുവരെ അറസ്റ്റിലായത് 26 പേരാണ്. വേനൽ അവധി കഴിഞ്ഞ് കേരളത്തിൽ വിദ്യാലയങ്ങൾ തുറന്നു. 1-ാം ക്ലാസിൽ 3 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളടക്കം 42 ലക്ഷം കുട്ടികളാണ് ഇന്ന് സ്കൂളുകളിൽ എത്തിയത്. സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ വിദ്യാഭ്യാസ പുരോഗതിയിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത് അമ്മമാർ. കുട്ടികളുടെ കഴിവുകൾ അധ്യാപകരും രക്ഷിതാക്കളും പരസ്പരം പങ്കുവയ്ക്കണം. വിദ്യാഭ്യാസത്തിന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റായി കേരളത്തെ മാറ്റുകയാണ് ലക്ഷ്യം. അത് കേരളത്തിൽ ഉണ്ടാകുമെന്ന് വാക്കു നൽകുന്നു. പുറത്തേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടാകില്ല. വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും കുട്ടികൾ കേരളത്തിലേക്കെത്തും. ഏറ്റവും വലിയ നിക്ഷേപം പുതിയ തലമുറയാണ്. മയക്കുമരുന്നിന് എതിരായി ശക്തമായ നിലപാടെടുക്കണം. കൂട്ടുകാരെ മയക്കുമരുന്നിൽ നിന്ന് പിന്തിരിപ്പിക്കണമെന്നും മുഖ്യമന്ത്രി പ്രവേശനോത്സവത്തിൽ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ആഴ്ചയിൽ ഒരു ദിവസം കളർ ഡ്രസ് എന്ന ആശയം ആകർഷകമാണെന്നും നടപ്പാക്കാൻ ശ്രമിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. ബാക്ക് ബെഞ്ച് രീതി ഒഴിവാക്കുമെന്നും ആർത്തവ അവധി പോസിറ്റീവായി കാണണമെന്നും ഭ്രഷ്ട് കൽപ്പിച്ചിരുന്നത് പഴയ കാലമാണെന്നും വിദ്യാഭ്യാസ മന്ത്രി. വിദ്യാഭ്യാസ രംഗത്ത് ആധുനികമായ മാറ്റങ്ങൾ കൊണ്ടുവരികയാണ് സർക്കാരിന്റെ പ്രധാന ലക്ഷ്യം. പുതിയ സർക്കാർ അധികാരമേറ്റ് 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ സ്കൂളുകളിൽ സമയബന്ധിതമായി പാഠപുസ്തകങ്ങളും യൂണിഫോമുകളും എത്തിക്കാൻ കഴിഞ്ഞുവെന്നും മന്ത്രി. വെള്ളപ്പള്ളി നരേശനെ സന്ദർശിച്ചതിൽ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണയ്ക്കെതിരെ വിമർശനം. വർഗീയ പരാമർശങ്ങൾ നടത്തിയ നേതാവിനെ കാണാൻ പോയത് തെറ്റെന്നും മന്ത്രിയിൽ നിന്ന് രാഷ്ട്രീയ മാന്യതകൾ പ്രതീക്ഷിക്കുന്നുവെന്നും യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി VP ദുൽഖിഫിൽ. സമൂഹത്തിൽ വിഭജനമുണ്ടാക്കാൻ നോക്കുന്നവരെ അകറ്റി നിർത്താൻ കഴിയണമെന്നും യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിലെ സ്പെഷ്യൽ ഡ്യൂട്ടി ഓഫീസറായിരുന്ന ശ്രീറാം സാംബശിവ റാവു IAS എക്സൈസ് കമ്മീഷണറായി നിയമിച്ചു. IPS ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിരുന്ന തസ്തികയിലാണ് മാറ്റം വരുത്തിയത്. IAS കേഡറായ എക്സൈസ് കമ്മീഷണർ പദവിയിൽ IAS ഉദ്യോഗസ്ഥരെ തന്നെ നിയമിക്കണമെന്ന് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവിട്ടിരുന്നു. പാലക്കാട്ട് CPMൽ നിന്ന് പുറത്താക്കിയ PK ശശിയുടെ പാർട്ടിയായ DMF CMPയിൽ ലയിക്കുകയോ ഒരുമിച്ച് നിൽക്കുകയോ ചെയ്തേക്കും. ഇത് സംബന്ധിച്ച ചർച്ചകൾ അവസാനഘട്ടത്തിലെന്ന് PK ശശി. മന്ത്രി CP ജോൺ പങ്കെടുക്കുന്ന യോഗം ഉടൻ പാലക്കാട്ട് ചേരും. CPMൽ നിന്ന് പുറത്താക്കപ്പെട്ട ശശി ഇത്തവണ ഒറ്റപ്പാലത്ത് UDF പിന്തുണയോടെ മത്സരിച്ചിരുന്നുവെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. അൻസിബിയെ പോലുള്ള നടിമാർ നിവൃത്തികേടുകൊണ്ടാകാം അഭിപ്രായം തുറന്ന് നടത്തിയതെന്ന് നടൻ ആസിഫ് അലി. അഭിനേതാക്കളുടെ സംഘടനയിലെ പ്രശ്നങ്ങൾ അവിടെ തന്നെ തീരണമായിരുന്നുവെന്നും ആസിഫ് അലി ദുബായിൽ പറഞ്ഞു. കാര്യത്തെക്കുറിച്ച് കൃത്യമായ ധാരണ തനിക്ക് കിട്ടിയിട്ടില്ലെന്നും അതിനാൽ അതേക്കുറിച്ച് കൂടുതൽ പറയുന്നത് ശരിയല്ലെന്നും അദ്ദേഹം ദുബായിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കേരളത്തിൽ വീണ്ടും മരണാനന്തര അവയവദാനം നടന്നു. വാഹനാപകടത്തിൽ മരിച്ച കണ്ണൂർ സ്വദേശിയായ യുവാവിന്റെ ഹൃദയം ഉൾപ്പെടെ 4 അവയവങ്ങൾ 4 പേർക്ക് പുതുജീവനേകും. 23-കാരനായ MK അർജുന്റെ ഹൃദയമാണ് ദാനം ചെയ്തത്. കണ്ണൂർ ആസ്റ്റർ മിംസിൽ നിന്ന് ആസ്റ്റർ മെഡിസിറ്റി കൊച്ചിയിലേക്കാണ് ഹൃദയം എത്തിച്ചത്. കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിൽ ചികിത്സയിലുള്ള മലപ്പുറം സ്വദേശിയായ 48-കാരനാണ് ഹൃദയം മാറ്റിവെച്ചത്. കരൾ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ എത്തിച്ചു. വൃക്കകൾ കണ്ണൂരിലെ ആസ്റ്റർ മിംസ് ആശുപത്രിയിലേക്കും മറ്റൊന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കുമാണ് കൊണ്ടുപോയത്. തമിഴ്നാട് ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ ബി ജെ പി വിട്ട് പുതിയ പാർട്ടി തുടങ്ങുമെന്ന അഭ്യൂഹം ശക്തം. ഈയാഴ്ച പുതിയ പാർട്ടി പ്രഖ്യാപനമെന്ന് അണ്ണാമലൈ അനുകൂലികൾ സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചു. എന്നാൽ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കേണ്ടത് അണ്ണാമലൈയാണെന്ന് ബി ജെ പി സംസ്ഥാന സെക്രട്ടറി പറയുന്നു. ഇന്ത്യയിൽ വാണിജ്യ സിലിണ്ടറുകളുടെ വില വീണ്ടും കൂട്ടി. സിലിണ്ടർ ഒന്നിന് 46 രൂപയാണ് ഗാർഹിക സിലിണ്ടർ വിലയിൽ മാറ്റമില്ല. നേരത്തെ 3085 രൂപയായിരുന്നു ഒരു സിലിണ്ടറിന് നൽകേണ്ടതെങ്കിൽ ഇപ്പോഴത് 3131 രൂപയായി ഉയർന്നിട്ടുണ്ട്. രാജ്യാന്തര തലത്തിൽ ക്രൂഡ് ഓയിൽ വില കുതിക്കുന്നു. ബ്രൻ ക്രൂഡ് ഓയിൽ വിലയിൽ 2% വർദ്ധനവ്. ക്രൂഡ് ഓയിൽ വില ബാരലിന് $93 മുകളിലാണ്. ലബ്നോണിലെ ഇസ്രായേൽ അധിനിവേശം തുടരുന്നതും ഇറാൻ യുഎസ് സമാധാന കരാർ അന്തിമമാകാത്തതുമാണ് എണ്ണവില വർദ്ധിക്കാൻ കാരണം. കുവൈറ്റിന് നേരെ ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണം. മിസൈലുകളെ ശക്തമായി പ്രതിരോധിച്ചുവെന്ന് കുവൈറ്റ് അറിയിച്ചു. രാജ്യത്തിന്റെ അതിർത്തി ലംഘിച്ചുള്ള ആക്രമണത്തെ കുവൈറ്റ് ശക്തമായ ഭാഷയിൽ അപലപിച്ചു. ഇറാനുമായുള്ള സമാധാന കരാറിൽ തിടുക്കമില്ലെന്ന നിലപാടിൽ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ ഒരിക്കലും ആണവായുധം സ്വന്തമാക്കില്ലെന്ന ഉറപ്പിനാണ് കാത്തിരിക്കുന്നത്. നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ ഇറാൻ തയ്യാറായില്ലെങ്കിൽ യുദ്ധം പുനരാരംഭിക്കുമെന്ന് ട്രംപ്. അമേരിക്കയുമായി ആണവ വിഷയത്തിൽ ചർച്ച നടക്കുന്നില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി. ഇറാൻ ജനതയുടെ അവകാശങ്ങൾ സുരക്ഷിതമാക്കാതെ യുഎസുമായി ഒരു കരാറും ഒപ്പിടില്ലെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ്. അതിനിടെ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 28 കപ്പലുകൾ ഹോർമോസ് കടലിടുക്ക് കടന്നതായി IRGC റിപ്പോർട്ട് ചെയ്തു. IPL കിരീടം നിലനിർത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. ഫൈനലിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ 5 wicketsന് തോൽപ്പിച്ചാണ് RCB തുടർച്ചയായ 2nd കിരീടം നേടിയത്. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനെത്തിയ ഗുജറാത്ത് 8 wicket നഷ്ടത്തിൽ 155 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിൽ RCB 18 ഓവറിൽ 5 wicket മാത്രം നഷ്ടപ്പെടുത്തി ലക്ഷ്യം കണ്ടു. 42 പന്തിൽ 75 റൺസുമായി പുറത്താകാതെ നിന്ന വിരാട് കോഹ്ലിയാണ് RCBയെ വിജയത്തിലേക്ക് നയിച്ചത്. യുഎയിൽ ഈ മാസത്തെ ഇന്ധനവില നിലവിൽ വന്നു. പെട്രോളിന് വില കൂടി, ഡീസലിന് കുറഞ്ഞു. സൂപ്പർ 98 പെട്രോളിന് 3.95 ദിർഹം. നേരത്തെ ഇത് 3.66 ദിർഹം. സ്പെഷ്യൽ 95 3.83 ദിർഹം. മെയ് മാസത്തിൽ 3.55 ദിർഹം. ഡീസലിന് വില കുറഞ്ഞിട്ടുണ്ട്. 4.69 ദിർഹം 4.33 ദിർഹം. ദുബായിൽ ഇന്നു മുതൽ പാർക്കിംഗിന് വാറ്റ്. 5% വാറ്റ് ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് പാർക്കിംഗ് ഓപ്പറേറ്ററായ പാർക്കിൻ അറിയിച്ചു. എല്ലാ പൊതു പാർക്കിംഗ് ഇടങ്ങൾക്കും ഇത് ബാധകം. റോഡരികിലെയും അല്ലാത്തതുമായ പൊതു പാർക്കിംഗ്, സീസണൽ കാർഡ്, വിവിധ പെർമിറ്റ്, റിസർവേഷൻ എന്നിവയുൾപ്പെടെ പാർക്കിംഗ് നൽകുന്ന എല്ലാവിധ സേവനങ്ങൾക്കും നികുതി ബാധകമായിരിക്കും. ഇന്നു മുതൽ ദുബായിൽ സാലിക് ടോൾ നിരക്കുകൾക്കും ടാഗ് ആക്ടിവേഷൻ ഫീസിനും 5% വാറ്റ് ഏർപ്പെടുത്തി. യുഎയിലെ നിലവിലെ നികുതി നിയമങ്ങൾക്കും സർക്കാർ നിർദ്ദേശങ്ങൾക്കും വിധേയമായാണ് വാറ്റ് ഈടാക്കുന്നത്. യുഎയിൽ സ്വകാര്യ മേഖലാ ജീവനക്കാരുടെ ശമ്പള സുരക്ഷ ഉറപ്പാക്കുന്ന പരിഷ്കരിച്ച നിയമം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. ഓരോ മാസത്തെ ശമ്പളം അടുത്ത മാസം 1st അതിനു മുൻപോ നൽകണം. ശമ്പളം വൈകിയാൽ 2nd മുതൽ നടപടിയാണ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ഡ്രൈവർക്ക് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് മർദ്ദനമേറ്റതായി പരാതി. AKG സെന്ററിൽ ജീവനക്കാരായ അനൂപ് PK തനിക്ക് മർദ്ദനമേറ്റെന്ന് കാട്ടി സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയത്. വിദ്യാർത്ഥികളെ വീണ്ടും വലച്ച് CBSE. പുനർമൂല്യനിർണയത്തിന് അപേക്ഷ നൽകാനുള്ള സൈറ്റിൽ തകരാർ. ഇതോടെ CBSEയുടെ വാക്ക് വെബ്സൈറ്റ് ഇതുവരെ പ്രവർത്തനക്ഷമമായില്ല. നീറ്റ്, CBSE പരീക്ഷകളിലെ പിഴവുകളിൽ പാർലമെന്ററി സമിതി ഇന്നും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത വാർത്ത 2 മണിക്ക്.
3: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
4: Time check. Good afternoon, ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 9 മിനിറ്റ്.
5: Time check. Weather update.
3: Brought to you by Alras Auto AC Parts, No. 1 Auto AC Spare Parts in the Middle East.
4: യുഎയിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 34 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി
3: 62%.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: You are listening to Home 92.2 FM. Home is a feeling.
1: പ്രേക്ഷകരെ ത്രില്ലടിപ്പിക്കാൻ തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഏറ്റവും പുതിയ മെഡിക്കൽ ത്രില്ലർ. ഹിറ്റ് ജോഡികളായ സിജു വിൽസൺ, ദൃശ്യ രഘുനാഥ് കോംബോ വീണ്ടും ഒന്നിക്കുന്നു.
2: ഹലോ മെഡിക്കൽ സിറ്റി ഹോസ്പിറ്റൽ.
1: ഒപ്പം ജഗദീഷ്, അശ്വിൻ കുമാർ, റോണി ഡേവിഡ് തുടങ്ങി വലിയ താരനിര ഒന്നിക്കുന്ന ചിത്രം ഡോസ്. ഉദ്വേഗജനകമായ കഥാപശ്ചാത്തലത്തിൽ അഭിലാഷാർ നായർ സംവിധാനം ചെയ്യുന്ന ചിത്രം ഡോസ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടിവി.
3: ഡോസ് മെയ് 27 ജി സി സിയിൽ റിലീസിനെത്തുന്നു. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.

മിഡ് മോർണിംഗ് വിത്ത് നിത്യ. എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

ചെന്നിക്കടി തടപടിതല് ഘടകം മറുഘടകം നീരോതിരവും ചെന്നിക്കടി നാഭിക്കുത്ത്. അടപതി എന്നാനയിടൻ മുതലിയിടൻ മുക്കൂട്ട് കൊടുവേലി കുറുന്തൊട്ടി നവരക്കിഴിയും.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: CMRL Exalogy case, ED അന്വേഷണത്തിനെതിരെ ഇടക്കാല ഉത്തരവില്ലെന്ന് ഹൈക്കോടതി. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് CMRL നൽകിയ അപ്പീൽ ഹൈക്കോടതി തള്ളി. അടിയന്തര സ്റ്റേ ഇല്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ഇഡി അന്വേഷണം തുടരുന്നതിൽ തടസ്സമില്ലെന്ന് കോടതി. അന്വേഷണം അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നും സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കണമെന്നുമുള്ള CMRLന്റെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. CMRL ഹർജിയിൽ വെള്ളിയാഴ്ച വിധി. അതുവരെ തൽസ്ഥിതി തുടരണമെന്ന് ഇഡിക്ക് കോടതി നിർദ്ദേശം നൽകി. വിധി പറയും വരെ തുടർ നടപടി പാടില്ല. ഹൈക്കോടതിയിൽ കേസിന്റെ വാദം പൂർത്തിയായി. ചെയ്യാത്ത സേവനത്തിന് പ്രതിഫലമായി 2 കോടിയിലധികം രൂപ കൈപ്പറ്റിയതിന് തെളിവുകളുണ്ടെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയെ അറിയിച്ചു. ഇഡി അധികാരപരിധിക്കപ്പുറമാണ് അന്വേഷണം തുടങ്ങിയതെന്ന് CMRL വാദിച്ചു. CMRLനെതിരെ FIR ഇല്ലാത്ത ഘട്ടത്തിലാണ് ഇഡി സമൻസ് അയക്കുന്നതും അന്വേഷണം തുടങ്ങുന്നതും. രാഷ്ട്രീയ നേതാവിന്റെ പരാതിയിലാണ് SFIO അന്വേഷണം തുടങ്ങിയതെന്നും കമ്പനി വാദിച്ചു. എന്നാൽ അന്വേഷണം പൂർത്തിയാക്കാൻ അനുവദിക്കുകയല്ലേ വേണ്ടതെന്ന് കോടതി ചോദിച്ചു. നിരപരാധിത്വം വ്യക്തമാക്കാൻ CMRLന് രേഖകൾ നൽകാം. കുറ്റകൃത്യമില്ലെങ്കിൽ ക്ലീൻചിറ്റ് ലഭിക്കുമല്ലോ എന്നും ഹൈക്കോടതി ചോദിച്ചു. ഇഡി അന്വേഷണം തുടരാമെന്ന ഹൈക്കോടതിയുടെ ഉത്തരവിനെ തുടർന്നാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീടുൾപ്പെടെയുള്ള 12 ഇടങ്ങളിൽ കഴിഞ്ഞയാഴ്ച ഇഡി റെയ്ഡ് നടത്തിയത്. റെയ്ഡ് കഴിഞ്ഞു മടങ്ങിയ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ തുടർ നടപടികൾ വേഗത്തിലാക്കാൻ പോലീസ് നീക്കം. കുറ്റപത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേഗത്തിൽ നൽകി പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്നത് തടയാനാണ് പോലീസ് ശ്രമം. SFI ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ കേസിൽ ഇതുവരെ അറസ്റ്റിലായത് 26 പേരാണ്. വേനൽ അവധി കഴിഞ്ഞ് കേരളത്തിൽ വിദ്യാലയങ്ങൾ തുറന്നു. 1-ാം ക്ലാസ്സിൽ 3 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളടക്കം 42 ലക്ഷം കുട്ടികളാണ് ഇന്ന് സ്കൂളുകളിൽ എത്തിയത്. സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ വിദ്യാഭ്യാസ പുരോഗതിയിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത് അമ്മമാർ. കുട്ടികളുടെ കഴിവുകൾ അധ്യാപകരും രക്ഷിതാക്കളും പരസ്പരം പങ്കുവയ്ക്കണം. വിദ്യാഭ്യാസത്തിന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റായി കേരളത്തെ മാറ്റുകയാണ് ലക്ഷ്യം. അത് കേരളത്തിൽ ഉണ്ടാകുമെന്ന് വാക്കു നൽകുന്നു. പുറത്തേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടാകില്ല. വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും കുട്ടികൾ കേരളത്തിലേക്കെത്തും. ഏറ്റവും വലിയ നിക്ഷേപം പുതിയ തലമുറയാണ്. മയക്കുമരുന്നിന് എതിരായി ശക്തമായ നിലപാടെടുക്കണം. കൂട്ടുകാരെ മയക്കുമരുന്നിൽ നിന്ന് പിന്തിരിപ്പിക്കണമെന്നും മുഖ്യമന്ത്രി പ്രവേശനോത്സവത്തിൽ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ആഴ്ചയിൽ ഒരു ദിവസം കളർ ഡ്രസ് എന്ന ആശയം ആകർഷകമാണെന്നും നടപ്പാക്കാൻ ശ്രമിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. ബാക്ക് ബെഞ്ച് രീതി ഒഴിവാക്കുമെന്നും ആർത്തവ അവധി പോസിറ്റീവായി കാണണമെന്നും ഭ്രഷ്ട് കൽപ്പിച്ചിരുന്നത് പഴയ കാലമാണെന്നും വിദ്യാഭ്യാസ മന്ത്രി. വിദ്യാഭ്യാസ രംഗത്ത് ആധുനികമായ മാറ്റങ്ങൾ കൊണ്ടുവരികയാണ് സർക്കാരിന്റെ പ്രധാന ലക്ഷ്യം. പുതിയ സർക്കാർ അധികാരമേറ്റ് 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ സ്കൂളുകളിൽ സമയബന്ധിതമായി പാഠപുസ്തകങ്ങളും യൂണിഫോമുകളും എത്തിക്കാൻ കഴിഞ്ഞുവെന്നും മന്ത്രി. വെള്ളപ്പള്ളി നരേശനെ സന്ദർശിച്ചതിൽ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണയ്ക്കെതിരെ വിമർശനം. വർഗീയ പരാമർശങ്ങൾ നടത്തിയ നേതാവിനെ കാണാൻ പോയത് തെറ്റെന്നും മന്ത്രിയിൽ നിന്ന് രാഷ്ട്രീയ മാന്യതകൾ പ്രതീക്ഷിക്കുന്നുവെന്നും യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി VP ദുൽഖിഫിൽ. സമൂഹത്തിൽ വിഭജനം ഉണ്ടാക്കാൻ നോക്കുന്നവരെ അകറ്റി നിർത്താൻ കഴിയണമെന്നും യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിലെ സ്പെഷ്യൽ ഡ്യൂട്ടി ഓഫീസറായിരുന്ന ശ്രീറാം സാംബശിവ റാവു IAS നെ എക്സൈസ് കമ്മീഷണറായി നിയമിച്ചു. IPS ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിരുന്ന തസ്തികയിലാണ് മാറ്റം വരുത്തിയത്. IAS കേഡറായ എക്സൈസ് കമ്മീഷണർ പദവിയിൽ IASകാരനായ ഉദ്യോഗസ്ഥരെ തന്നെ നിയമിക്കണമെന്ന് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവിട്ടിരുന്നു. പാലക്കാട്ട് CPMൽ നിന്ന് പുറത്താക്കിയ PK ശശിയുടെ പാർട്ടിയായ DMF CMPയിൽ ലയിക്കുകയോ ഒരുമിച്ച് നിൽക്കുകയോ ചെയ്തേക്കും. ഇത് സംബന്ധിച്ച ചർച്ചകൾ അവസാനഘട്ടത്തിലെന്ന് PK ശശി. മന്ത്രി CP ജോൺ പങ്കെടുക്കുന്ന യോഗം ഉടൻ പാലക്കാട്ട് ചേരും. CPMൽ നിന്ന് പുറത്താക്കപ്പെട്ട ശശി ഇത്തവണ ഒറ്റപ്പാലത്ത് UDF പിന്തുണയോടെ മത്സരിച്ചിരുന്നുവെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. അൻസിബയെ പോലുള്ള നടിമാർ നിവൃത്തികേടുകൊണ്ടാകാം അഭിപ്രായം തുറന്നു നടത്തിയതെന്ന് നടൻ ആസിഫ് അലി. അഭിനേതാക്കളുടെ സംഘടനയിലെ പ്രശ്നങ്ങൾ അവിടെ തന്നെ തീരണമായിരുന്നുവെന്നും ആസിഫ് അലി ദുബായിൽ പറഞ്ഞു. കാര്യത്തെക്കുറിച്ച് കൃത്യമായ ധാരണ തനിക്ക് കിട്ടിയിട്ടില്ലെന്നും അതിനാൽ അതേക്കുറിച്ച് കൂടുതൽ പറയുന്നത് ശരിയല്ലെന്നും അദ്ദേഹം ദുബായിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കേരളത്തിൽ വീണ്ടും മരണാനന്തര അവയവദാനം നടന്നു. വാഹനാപകടത്തിൽ മരിച്ച കണ്ണൂർ സ്വദേശിയായ യുവാവിന്റെ ഹൃദയം ഉൾപ്പെടെ 4 അവയവങ്ങൾ 4 പേർക്ക് പുതുജീവനേകും. 23-കാരനായ MK അർജുന്റെ ഹൃദയമാണ് ദാനം ചെയ്തത്. കണ്ണൂർ ആസ്റ്റർ മിംസിൽ നിന്ന് ആസ്റ്റർ മെഡിസിറ്റി കൊച്ചിയിലേക്കാണ് ഹൃദയം എത്തിച്ചത്. കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിൽ ചികിത്സയിലുള്ള മലപ്പുറം സ്വദേശിയായ 48-കാരനാണ് ഹൃദയം മാറ്റിവെച്ചത്. കരൾ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ എത്തിച്ചു. വൃക്കകൾ കണ്ണൂരിലെ ആസ്റ്റർ മിംസ് ആശുപത്രിയിലേക്കും മറ്റൊന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കുമാണ് കൊണ്ടുപോയത്. തമിഴ്നാട് ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ ബിജെപി വിട്ട് പുതിയ പാർട്ടി തുടങ്ങുമെന്ന അഭ്യൂഹം ശക്തം. ഈയാഴ്ച പുതിയ പാർട്ടി പ്രഖ്യാപനമെന്ന് അണ്ണാമലൈ അനുകൂലികൾ സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചു. എന്നാൽ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കേണ്ടത് അണ്ണാമലൈയാണെന്ന് ബിജെപി സംസ്ഥാന സെക്രട്ടറി പറയുന്നു. ഇന്ത്യയിൽ വാണിജ്യ സിലിണ്ടറുകളുടെ വില വീണ്ടും കൂട്ടി. സിലിണ്ടർ ഒന്നിന് 46 രൂപയാണ്. ഗാർഹിക സിലിണ്ടർ വിലയിൽ മാറ്റമില്ല. നേരത്തെ 3085 രൂപയായിരുന്നു ഒരു സിലിണ്ടർ നൽകേണ്ടതെങ്കിൽ ഇപ്പോഴത് 3131 രൂപയായി ഉയർന്നിട്ടുണ്ട്. രാജ്യാന്തര തലത്തിൽ ക്രൂഡ് ഓയിൽ വില കുതിക്കുന്നു. ബ്രൻ ക്രൂഡ് ഓയിൽ വിലയിൽ 2% വർദ്ധനവ്. ക്രൂഡ് ഓയിൽ വില ബാരലിന് $93 മുകളിലാണ്. ലബ്നോണിലെ ഇസ്രായേൽ അധിനിവേശം തുടരുന്നതും ഇറാൻ യുഎസ് സമാധാന കരാർ അന്തിമമാകാത്തതുമാണ് എണ്ണവില വർദ്ധിക്കാൻ കാരണം. കുവൈറ്റിന് നേരെ ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണം. മിസൈലുകളെ ശക്തമായി പ്രതിരോധിച്ചുവെന്ന് കുവൈറ്റ് അറിയിച്ചു. രാജ്യത്തിന്റെ അതിർത്തി ലംഘിച്ചുള്ള ആക്രമണത്തെ കുവൈറ്റ് ശക്തമായ ഭാഷയിൽ അപലപിച്ചു. ഇറാനുമായുള്ള സമാധാന കരാറിൽ തിടുക്കമില്ലെന്ന നിലപാടിൽ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ ഒരിക്കലും ആണവായുധം സ്വന്തമാക്കില്ലെന്ന ഉറപ്പിനാണ് കാത്തിരിക്കുന്നത്. നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ ഇറാൻ തയ്യാറായില്ലെങ്കിൽ യുദ്ധം പുനരാരംഭിക്കുമെന്ന് ട്രംപ്. അമേരിക്കയുമായി ആണവ വിഷയത്തിൽ ചർച്ച നടക്കുന്നില്ലെന്ന ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് റഖ്ചി. ഇറാൻ ജനതയുടെ അവകാശങ്ങൾ സുരക്ഷിതമാക്കാതെ യുഎസുമായി ഒരു കരാറും ഒപ്പിടില്ലെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ്. അതിനിടെ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 28 കപ്പലുകൾ ഹോർമോസ് കടലിടുക്ക് കടന്നതായി IRGC റിപ്പോർട്ട് ചെയ്തു. യുഎഇയിൽ ഈ മാസത്തെ ഇന്ധനവില നിലവിൽ വന്നു. പെട്രോളിന് വില കൂടി, ഡീസലിന് കുറഞ്ഞു. സൂപ്പർ 98 പെട്രോളിന് 3.95 ഫിൽസായി. നേരത്തെ ഇത് 3.66 ആയിരുന്നു. സ്പെഷ്യൽ 95 3.83 ഫിൽസ്. മെയ് മാസത്തിൽ 3.55 ആയിരുന്നു. ഡീസലിന് വില കുറഞ്ഞിട്ടുണ്ട്. 4.69 ഫിൽസായിരുന്നത് 4.33 ഫിൽസായിട്ടുണ്ട്. അടുത്ത വാർത്ത 3 മണിക്ക്.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Time check. ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 7 മിനിറ്റ്.
6: Time check. Weather update.
7: Brought to you by Alras Auto AC Parts, #1 Auto AC spare parts in the Middle East.
5: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 34°C, ഹ്യൂമിഡിറ്റി 63%.
6: Weather update.
7: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

അമ്മപ്പുതപ്പേ എന്നുള്ള പാട്ട്. അതിരടി എന്ന സിനിമ കണ്ടവരുടെ മനസ്സിൽ മുഴുവൻ തത്തിക്കളിക്കുന്ന, അല്ലെങ്കിൽ എല്ലാവരും ഒന്ന് മൂളി നടക്കുന്ന ഒരു പാട്ടാണ് ഈ അമ്മപ്പുതപ്പേ എന്നുള്ള പാട്ട്. അപ്പോൾ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് ഈ പാട്ട് ഞാൻ സമർപ്പിച്ചിരിക്കുകയാണ്. വിഷ്ണു വിജയിയുടെ സംഗീതത്തിലുള്ള പാട്ടാണ്. അപ്പോൾ ഈ പാട്ടിൽ ഒരുപാട് ഗായകർ പാടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു സത്യം എന്ന് നമ്മൾ പറയില്ലേ. അതിൽ പ്രധാനമായിട്ട് പാടിയിരിക്കുന്നത് എല്ലാവർക്കും അറിയാം വിനീത് ശ്രീനിവാസനാണ്. പക്ഷെ ഒരു കൂട്ടം ഗായകർ, ഏകദേശം 40-ൽ അധികം ഗായകരും കൂടെ, യുവ ഗായകരും കൂടെ, അത് നമ്മുടെ ട്രിവാൻഡ്രം സ്വാതി തിരുനാൾ കോളേജിലുള്ള ഒരുപാട് സംഗീതം പഠിക്കുന്ന കുട്ടികളും കൂടെ പാടിയിരിക്കുകയാണ് ഈ പാട്ടിൽ. ശരിക്കും ഈ പാട്ട് അവിടെ തന്നെ പോയിട്ട് നമ്മുടെ സംഗീത സംവിധായകൻ വിഷ്ണു വിജയ് റെക്കോർഡ് ചെയ്തതാണ്, ഒരു 2-3 ദിവസം എടുത്തിട്ട്. അപ്പം അങ്ങനെ ഈ ഒരു പാട്ട് വന്നപ്പോൾ അതെല്ലാവരുടെ മനസ്സിലും അത് ഇങ്ങനെ കയറിയിരിപ്പാണ്. ഞാൻ അതിരടി കണ്ടില്ല, പക്ഷെ എല്ലാവരും പറഞ്ഞു നല്ല മൂവിയാണെന്ന്. 6 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും എനിക്ക് നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാനായിട്ട് ഒരു അവസരം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ കയറി വാടാ മക്കളെ, കയറി വാ. ഇത് ഹോം എടാ, നമ്മുടെ വീടെടാ, ഹോം 92.2 FM മലയാളിടാ. നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാൻ ഷീബ. എല്ലാവരുടെയും ഈദൊക്കെ നല്ല സന്തോഷമായിട്ട് പോയി എന്നുള്ള കാര്യം മനസ്സിലായി. ഒരുപാട് കൂട്ടുകാരുടെ മെസ്സേജൊക്കെ നേരത്തെ തന്നെ ദേ വന്നിട്ടുണ്ട് മലയാളിടായിലേക്കും, അതുപോലെ തന്നെ രാവിലെ തന്നെ നമ്മുടെ ഓരോരോ പ്രോഗ്രാമിലേക്കും നിങ്ങളുടെ സന്ദേശങ്ങളൊക്കെ കണ്ടു. സന്തോഷമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഇപ്പം നിങ്ങൾ ചോദിക്കുന്നുണ്ടായിരിക്കും, ഷീബ എന്താണ് ഈദിന് എന്തായിരുന്നു പരിപാടി, എനിക്കറിയാം സ്പെഷ്യൽ എന്തൊക്കെയായിരുന്നു, എവിടെയൊക്കെ പോയി എന്നൊക്കെ ചോദിക്കും. ഞാൻ എങ്ങും പോയില്ല, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. കുറേ മൂവി കാണാനായിട്ട് ബാക്കിയുണ്ടായിരുന്നു, പിന്നെ കുറച്ച് നേരം വായിച്ചു, പാട്ടൊക്കെ കേട്ടു. പിന്നെ ഇപ്പം മോന്, ഇവിടെ ഇപ്പം മോന് മാത്രമേ ഉള്ളൂ വീട്ടിൽ, മോനുണ്ട്, അമ്മയുണ്ട്, ഹസ്ബൻഡുണ്ട്, പിന്നെ വേറെ 2 മക്കൾ പുറത്താണ് പഠിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ വീട്ടിൽ തന്നെയായിരുന്നു കേട്ടോ, ഞാൻ എങ്ങും പോയിട്ടൊന്നുമില്ല. അങ്ങനെ നല്ല സന്തോഷമായിട്ടുള്ള അവധി ദിവസങ്ങളായിരുന്നു. നിങ്ങൾക്കും അതുപോലെ നല്ല സന്തോഷമായിട്ടുള്ള അവധി ദിവസങ്ങളായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയണം. ഇതിന് ചില കൂട്ടുകാരൊക്കെ നാട്ടിലൊക്കെ പോയിട്ടുണ്ട്, വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയക്കാം. സ്പെഷ്യലായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഭക്ഷണത്തിൽ പരീക്ഷണങ്ങളൊക്കെ നടത്തിയോ എന്നുള്ള കാര്യമൊക്കെ അറിയട്ടെ. 0585829200 ആണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ. അങ്ങനെ നമ്മുടെ വീട്ടുകാര്യങ്ങളും നാട്ടുകാര്യങ്ങളും ഒക്കെ പറഞ്ഞു നമുക്ക് 4 മണിവരെ ഒരുമിച്ച് ഇങ്ങനെ കൂടെ സഞ്ചരിക്കാം. മെസ്സേജൊക്കെ അയക്കണേ, ഞാനിവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇനി ഞാൻ പ്ലേ ചെയ്യാൻ പോകുന്നത് ചിന്ന ചിന്ന ആസൈ എന്ന ഇനി റിലീസ് ചെയ്യാൻ പോകുന്ന മൂവിയിലെ പാട്ടാണ്. ചിന്ന ചിന്ന ആസൈ, സത്യം പറഞ്ഞാൽ ഈ ഒരു സിനിമ ഞാൻ കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. കാരണം ഈ ചിന്ന ചിന്ന ആസൈയിൽ നായകൻ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ദ്രൻ സേട്ടനാണ്. ഇന്ദ്രൻ നമുക്ക് പ്രിയപ്പെട്ട നടനാണ്. അപ്പോൾ ഇന്ദ്രൻസ് അദ്ദേഹം നല്ലൊരു ക്യാരക്ടറാണ് അതിനകത്ത് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചിന്ന ചിന്ന ആസൈ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് റോജയിലെ പാട്ടാണ്. ചിന്ന ചിന്ന ആസൈ അല്ലേ. അപ്പോൾ ആ റോജയിൽ മധുബാല തന്നെയാണ് ഈ മൂവിയിലും പ്രധാന കഥാപാത്രമായിട്ട് വരുന്നത്. അപ്പോൾ ഈ സിനിമ ഇനി June 10 റിലീസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ദിവസം കൂടെ നമുക്കത് കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ പാട്ട് എന്തായാലും വന്നിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സംഗീത സംവിധായകരിൽ ഒരാളായ ഗോവിന്ദ് വസന്തിയാണ് ചിത്രത്തിലെ പാട്ടുകളൊക്കെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. അപ്പം ഞാനിനി ട്രെൻഡിങ് സോങ്ങിൽ ഇനി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചിന്ന ചിന്ന ആസയിലെ പാട്ടാണ് പ്ലേ ചെയ്യാൻ പോകുന്നത്. നമുക്ക് കേട്ടിട്ട് വന്നാലോ.

0: You're listening to Home 92.2 FM. Home is a feeling.
1: സിഎംആറിൽ ഇ ഡി അന്വേഷണത്തിന് സ്റ്റേ ഇല്ല. കേസിൽ വെള്ളിയാഴ്ച വിധി. ഇ ഡി റെയ്ഡിലെ ആക്രമണം, നടപടികൾ വേഗത്തിലാക്കാൻ പോലീസ്. ഇ ഡി കുരുക്കുമുറുക്കുമോ?
2: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4 to 5 PM ഓൺലി ഓൺ ഹോം 92.2 FM.
3: എന്ത് കാര്യം?
4: സിനിമയ്ക്കുള്ളിലെ സിനിമയുമായി എത്തുന്നു നസ്ലിന്റെ മോളിവുഡ് ടൈംസ്.
3: എക്സാമാ വരുന്നത്.
4: മുഖത്തിനുണ്ണി അസോസിയേറ്റ്സ് എന്ന ആദ്യ ചിത്രത്തിലൂടെ പ്രേക്ഷകരെ ഞെട്ടിച്ച അഭിനന്ദ് സുന്ദർ നായക് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം പ്രേമലുവിന് ശേഷം ഹിറ്റ് കോംബോ ആയ നസ്ലിനും സംഗീത് പ്രതാപും ഒന്നിക്കുന്നു. ഒപ്പം ഷറഫുദ്ദീൻ, അൽതാഫ് സലീം തുടങ്ങി വൻ താരനിരയും അണിനിരക്കുന്നു. ഓൾറെഡി ഹിറ്റ് ചാർട്ടിൽ ഇടം നേടിയ ഗാനങ്ങളുമായി ജേക്സ് ബിജോയുടെ സംഗീതവും. മോളിവുഡ് ടൈംസ് ജൂൺ 5 GCC റിലീസിനെത്തുന്നു. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് ഓൺലൈൻ സ്ട്രീമിംഗ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടിവി.
5: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
6: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.
9: Malayalita!
10: Kerala! Kerala!

0: കൂടെ എന്ന ചിത്രത്തിലെ പാട്ടാണ് കേട്ടത്. കൂടെയിലെ പാട്ട് പ്ലേ ചെയ്യോ, വാനവില്ലെ പ്ലേ ചെയ്യോ എന്ന് ചോദിച്ചുകൊണ്ട് മായയാണെന്ന് മെസ്സേജ് അയച്ചിരുന്നത്. അപ്പം മായയുടെ ഇഷ്ടപ്പെട്ട പാട്ട് ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ട്. മായ ഞാൻ കൂടെ തന്നെയുണ്ട്, മായയും കൂടെ തന്നെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എല്ലാവരും കൂടെ തന്നെ വേണം. മലയാളിയുടെയാണ് നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളും നിങ്ങളുടെ വിശേഷങ്ങളും ഒക്കെയാണ് നമ്മുടെ മലയാളിയുടെയിലുള്ളത്. അപ്പോൾ ഇതുവരേക്കും ആരൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടെന്ന് നോക്കാം. അജിത് ദുബായിൽ നിന്നും ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സുഖല്ലേ ശിവ, ഞങ്ങൾ മിസ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനും മിസ് ചെയ്തു കേട്ടോ. ഞാൻ വിചാരിച്ചു അവധിയൊന്നും വേണ്ട, എങ്ങ് പോന്നാലോ നിങ്ങളോട് വർത്തമാനം പറയാനെന്ന്. പിന്നെ എല്ലാവർക്കും അവധിയല്ല, പിന്നെ ഞാൻ മാത്രം ഓടി വരുന്നത് ശരിയല്ലല്ലോ. പിന്നെ നമ്മുടെ ഗണേഷിൻ്റെ മെസ്സേജ് ഉണ്ട്, റോഷിനിയുടെ മെസ്സേജ് ഉണ്ട്, റിൻസൻ സൈമൺ, സന്തോഷ് കുമാർ പച്ചാട്ട്, മെഹബൂബ ഈദ് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. മെഹബൂബ പറഞ്ഞിരിക്കുകയാണ് നമുക്ക് പെരുന്നാളിന് ഞാൻ നല്ല ബ്രെഡ് പുഡിംഗ് ഉണ്ടാക്കി നോക്കി, പെരുന്നാൾക്ക് നന്നായിരുന്നു, പിന്നെ മട്ടൻ ബിരിയാണിയാണ് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സന്തോഷം വിശേഷമൊക്കെ പറഞ്ഞതിൽ. റഹീം ഈ സൈഡ് നീണ്ട ഒരു മെസ്സേജ് കിട്ടിയിട്ടുണ്ട്, താങ്ക് യു റഹീം. പിന്നെ വിനോദ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. നവീൻ നമസ്കാരം പറഞ്ഞിട്ടുണ്ട്. അബ്ദുൾ അസീസിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അബ്ദുളിന് പറഞ്ഞുകൊണ്ടും ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ അബ്ദുളിനും അബ്ദുൾ അസീസിനും ഒക്കെ നമസ്കാരം, സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമ്മുടെ റോഷിനിക്കുട്ടി മെസ്സേജ് അയച്ചിട്ടുണ്ട്. നിസാർ ഹലോ പറഞ്ഞിരിക്കുന്നു, ഒരു പാട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിസാറിൻ്റെ പാട്ട് ഞാൻ പ്ലേ ചെയ്യാം, കുറച്ചൊന്ന് കാത്തിരിക്കണം കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത് കേൾക്കാൻ പോകുന്നത് നമ്മുടെ തമിഴ് പാട്ടാണ്, ആടുകളത്തിലെ പാട്ടാണെന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്ലേ ചെയ്യുന്നത്. കേട്ടിട്ട് വരാം.
1: Home FM presents Tamil Song of the Hour. Tamil Paattu Kekkalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பருத்துபாய்.
1: Traffic update. Traffic update. Brought to you by ABC Cargo and Courier, number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ഇപ്പോൾ ട്രാഫിക് അപ്ഡേറ്റ് നോക്കുമ്പോൾ ഓൺ ശ്രീ സെക്കൻഡ് ബേ ഇൻ അൽഖോസ് ഇൻഡസ്ട്രിയൽ ഏരിയ 4 ആ ഭാഗത്ത് ഹെവി ട്രാഫിക്കാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. D65 അൽമനാര സ്ട്രീറ്റ് ഇൻ അൽഖോസ് ഇൻഡസ്ട്രിയൽ ഏരിയ 1 അവിടെയൊക്കെ നല്ല ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ 20B സ്ട്രീറ്റ് ഇൻ അൽ കരാമ ആ ഭാഗത്തും ഹെവി ട്രാഫിക്കാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്.
1: Traffic update.
3: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
1: You are listening to Malay.

0: Home 92.2 FM. Home is a feeling.
1: സിഎംആറിൽ ഇ ഡി അന്വേഷണത്തിന് സ്റ്റേ ഇല്ല. കേസിൽ വെള്ളിയാഴ്ച വിധി. ഇ ഡി റെയ്ഡിലെ ആക്രമണം നടപടികൾ.
2: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് എ സി JM-ന്റെ എ സിയാ. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇതുകൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
3: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, എ ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.
1: സിഎംആറിൽ ഇ ഡി അന്വേഷണത്തിന് സ്റ്റേ ഇല്ല. കേസിൽ വെള്ളിയാഴ്ച വിധി. ഇ ഡി റെയ്ഡിലെ ആക്രമണം നടപടികൾ വേഗത്തിലാക്കാൻ പോലീസ്. ഇ ഡി കുരുക്കുമുറുക്കുമോ?
4: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4-5 PM ഓൺലി ഓൺ ഹോം 92.2 FM.

0: ജോസഫിൻ്റെ ചിത്രത്തിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. ഇന്ന് ഈ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് മെസ്സേജ് അയച്ചത് ജിഷിഷ് ആണ്. ഹലോ ജിഷിഷ്, സുഖമായിട്ടിരിക്കുന്നു എന്ന് വെച്ചിരിക്കും. നല്ല പേര് കേട്ടോ, ഇത് ചെല്ലപ്പേരാണോ ജിഷിഷ് എന്നുള്ള പേര്? അതോ ഇനി എന്തെങ്കിലും എഴുതിയപ്പോൾ തെറ്റിയതാണോ എനിക്ക് അറിഞ്ഞൂടാ. ചിലപ്പോൾ നമ്മളിങ്ങനെ സ്നേഹത്തോടെ വിളിക്കുന്നത് പോലെ ജിഷിഷ് അയച്ചതായിരിക്കണം. എന്തായാലും ഇഷ്ടപ്പെട്ടു പേര്, ഒരുപാട് സന്തോഷം. ഈദൊക്കെ അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതുവരെയ്ക്കും ജിഷിഷിൻ്റെ മെസ്സേജ് മലയാളി ഡയലിൽ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും സ്വാഗതം. അതോ ഇനി ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. കയറി പോരെ ജിഷിഷ, കയറി പോരെ. അപ്പൊ ഇതുവരെ വേറെ പേരിലായിരുന്നു അയച്ചുകൊണ്ടിരുന്നത്. പിന്നെ നമ്മുടെ വിഷ്ണുവിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു എനർജറ്റിക് പാട്ടൊക്കെ ഇങ്ങോട്ട് പോരട്ടെ. മടിയായിരിക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ അത് കൊള്ളാലോ വിഷ്ണു. ഇന്ന് രാവിലെ ആരോ പറയുന്നതായിട്ട് അവധി കഴിഞ്ഞു വന്നപ്പോൾ ഭയങ്കര മടിയെന്ന് ജോലി ചെയ്യാനായിട്ട് ആണോ? സാധാരണ നമുക്ക് കുറച്ച് മടിയല്ലാതെ ഒരു കൂടുതൽ സന്തോഷമല്ലേ? എനിക്കങ്ങനെ തോന്നി. ഹായ്, ഇന്ന് പോയിട്ട് നല്ലപോലെ നിങ്ങളോടൊക്കെ സംസാരിക്കാമല്ലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചാണ് ഞാൻ വന്നത്, ഓടി വന്നത്. അപ്പോൾ ദേ പറയുന്നു അവിടെ മടി പിടിച്ചിരിക്കുകയാണ്. മടിയൊന്നും വേണ്ട, എഴുന്നേറ്റോ എഴുന്നേറ്റോ. മാസം കൃത്യമായിട്ട് സാലറി ഒക്കെ വാങ്ങിക്കണമെങ്കിൽ നല്ല കുട്ടിയായിട്ട് പണിയെടുക്കണം കേട്ടോ. പിന്നെ ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ ഇത്തിരി മടി ആവാം അല്ലേ? പക്ഷെ അത് നമ്മുടെ ജോലിയെ ബാധിക്കാൻ പാടില്ല കേട്ടോ. പിന്നെ ഗണേഷ്, ഇടിയുടെ ഇടയ്ക്ക് ബെൻസ് കയറി വന്നു. അത് എൻ്റെ ആക്ച്വലി എൻ്റെ കൈ തട്ടിയിട്ട് ഒരു പരസ്യം ഇങ്ങനെ കേട്ടോണ്ടിരുന്നപ്പോൾ, നമ്മുടെ ലെറ്റ്സ് ടോക്കിൻ്റെ പ്രൊമോ കേട്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കൈ ഇങ്ങനെ തട്ടി, അത് കട്ടായി പോയതാണ്. അതാണ് അത് രണ്ടാമത് പ്ലേ ചെയ്തത് കേട്ടോ. പിന്നെ അബ്ദുളിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. സുഖമാണെന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. നവീൻ ഒരു പാട്ട് കേൾക്കണം, ഷീബ സുഖല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. നവീൻ്റെ പാട്ട് ഞാൻ പ്ലേ ചെയ്ത് തരാം, കേൾക്കാനായിട്ട് ഒന്ന് കാത്തിരിക്കുക. പിന്നെ ഷിനോദ് എന്നോട് നമ്മുടെ നിന്നിഷ്ടം എന്നിഷ്ടം എന്ന ചിത്രത്തിലെ ഇളം മഞ്ഞ എന്നുള്ള പാട്ട് ഉണ്ടോ കയ്യിൽ, പ്ലേ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉണ്ട് കേട്ടോ, ഞാൻ പ്ലേ ചെയ്ത് തരാം. ഇന്ന് എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം, എവർ ഗ്രീൻ സോങ്ങിൽ നമുക്ക് ഇളം മഞ്ഞൻ തന്നെ കേൾക്കാം കേട്ടോ. കേട്ടിട്ട് വന്നാലോ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾക്കായിട്ടും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ പറയാനുണ്ടെങ്കിൽ, ആശംസകളൊക്കെ അറിയിക്കാനുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. 0585829220 ഇതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ.
1: Evergreen പാട്ടുകൾ brought to you by ഭാഷാ ബൈ ബിരിയാണി. ഓതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിടാ വിത്ത് ഷീബ.
1: സിഎംആറിൽ ഇ ഡി അന്വേഷണത്തിന് സ്റ്റേ ഇല്ല. കേസിൽ വെള്ളിയാഴ്ച വിധി. ഇ ഡി റെയ്ഡിലെ ആക്രമണം, നടപടികൾ വേഗത്തിലാക്കാൻ പോലീസ്. ഇ ഡി കുരുക്കുമുറുക്കുമോ?
2: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4 to 5 PM ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
7: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
10: For our special packages, call now or WhatsApp to 055-666-5859.
11: That's 055-666-5859.
12: Home 92.2 FM. Home is a feeling.
13: കണ്ടില്ലേ, ഇന്നലെ മുതൽ മോൻ കരച്ചില് തന്നെ. നല്ല പനിയുണ്ട്. ഇവിടെ അടുത്ത് ഏതാ നല്ല ക്ലിനിക് ഉള്ളത്?
14: നീ അറിഞ്ഞില്ലേ, മുത്തിനേൽ പുതുതായി തുറന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ക്ലിനിക് അല്ലൂർ പോളി ക്ലിനിക്. കുട്ടികൾക്കായി പീഡിയാട്രിക്സ് കൂടാതെ ജനറൽ മെഡിസിൻ, ENT, ഒഫ്താൽമോളജി, ഓർത്തോപീഡിക്സ്, ഗൈനക്കോളജി, ഡെർമറ്റോളജി, റേഡിയോളജി തുടങ്ങി എല്ലാം ഒരേ കൂടെ കീഴിൽ.
13: താങ്ക് ഗോഡ്. ഇപ്പൊ തന്നെ പോവാം, അപ്പോയിന്റ്മെന്റ് എടുത്തോളൂ. എന്റെ കുടുംബത്തിന്റെ ആരോഗ്യമാണ് എനിക്ക് വലുത്. അല്ലേ മോനെ,
14: നിങ്ങളുടെയും കുടുംബത്തിന്റെയും ആരോഗ്യത്തിനായി ഇപ്പോൾ ദേറ മുത്തിനേൽ അല്ലൂർ പോളി ക്ലിനിക്. വിസിറ്റ് ടുഡേ ഓർ കോൾ 0 4 3 8 5 7 8 4 1 അല്ലൂർ.

ഈ കഥ എഴുതുകയാണ് എന്ന ചിത്രത്തിലെ ഈ പാട്ടെന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് മെസ്സേജ് അയച്ചത് മനു ആണ്. അപ്പോൾ മനു നമ്മളെ കുറേ മിസ് ചെയ്തു, നിങ്ങളുടെ വർത്തമാനം കേൾക്കാത്തതുകൊണ്ട് ഒരു സുഖമില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. താങ്ക് യു മനു, എന്തായാലും ഒത്തിരി സന്തോഷം. ഞങ്ങൾക്കും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർക്കും, ഒരു 2 മണി ആ ഒരു സമയമൊക്കെ കഴിയുമ്പോഴേക്കും ഞാനിങ്ങനെ വിചാരിക്കും ഐ നമ്മുടെ മലയാളി ഡായുടെ സമയമാണല്ലോ എന്ന്. എന്തായാലും അവധി ഒരുപാട് പേര് അടിച്ചു പൊളിച്ചു, നല്ല രസമായിരുന്നു. ഷീബ ഈദിന് ഞങ്ങൾ ഫ്യൂജേറെ പോയി എന്ന് പറഞ്ഞുകൊണ്ട് വിനായക് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹത്തയിൽ പോയ ഒത്തിരി പേര്, നമ്മുടെ റീൽസൊക്കെ നോക്കുമ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ ഇങ്ങനെ ഹത്തയിലൊക്കെ പോയതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വിനോദ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് ഗണേശ കരയുന്നത്, എന്താ പ്രശ്നം, എന്താ. പിന്നെ ഓ പുതിയ റിലീസ് പാട്ട് ഞാൻ 2 പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ചിന്ന ചിന്ന ആസയിലെ പാട്ട് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ അതിരടിയിലെ പാട്ടും 1 പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഷിനോജ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, നാസർ ദുബായിൽ നിന്നും ഹലോ പറഞ്ഞിട്ടുണ്ട്. സുജിത് ഫോർ ദ പീപ്പിളിലെ പാട്ട് ചോദിച്ചിട്ടുണ്ട്, എന്തായാലും സുജിത്തിൻ്റെ പാട്ടാണ് അടുത്ത് പ്ലേ ചെയ്യുന്നത്, നമുക്ക് കേട്ടിട്ട് വരാം.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: CMRL Exology case, ED അന്വേഷണത്തിനെതിരെ ഇടക്കാല ഉത്തരവില്ലെന്ന് ഹൈക്കോടതി. കുവൈറ്റിനു നേരെ ഇറാന്റെ ആക്രമണം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് CMRL നൽകിയ അപ്പീൽ ഹൈക്കോടതി തള്ളി. അടിയന്തര സ്റ്റേ ഇല്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ഇഡി അന്വേഷണം തുടരുന്നതിൽ തടസ്സമില്ലെന്ന് കോടതി. അന്വേഷണം അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നും സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കണമെന്നുമുള്ള CMRLന്റെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. CMRL ഹർജിയിൽ വെള്ളിയാഴ്ച വിധി. അതുവരെ തൽസ്ഥിതി തുടരണമെന്ന് ഇഡിക്ക് കോടതി നിർദ്ദേശം നൽകി. വിധി പറയും വരെ തുടർ നടപടി പാടില്ല. ഹൈക്കോടതിയിൽ കേസിന്റെ വാദം പൂർത്തിയായി. ചെയ്യാത്ത സേവനത്തിന് പ്രതിഫലമായി 2 കോടിയിലധികം രൂപ കൈപ്പറ്റിയതിന് തെളിവുകളുണ്ടെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയെ അറിയിച്ചു. ഇഡി അധികാരപരിധിക്കപ്പുറമാണ് അന്വേഷണം തുടങ്ങിയതെന്ന് CMRL വാദിച്ചു. CMRLനെതിരെ FIR ഇല്ലാത്ത ഘട്ടത്തിലാണ് ഇഡി സമൻസ് അയക്കുന്നതും അന്വേഷണം തുടങ്ങുന്നതും. രാഷ്ട്രീയ നേതാവിന്റെ പരാതിയിലാണ് SFIO അന്വേഷണം തുടങ്ങിയതെന്നും കമ്പനി വാദിച്ചു. എന്നാൽ അന്വേഷണം പൂർത്തിയാക്കാൻ അനുവദിക്കുകയല്ലേ വേണ്ടതെന്ന് കോടതി ചോദിച്ചു. നിരപരാധിത്വം വ്യക്തമാക്കാൻ CMRLന് രേഖകൾ നൽകാം. കുറ്റകൃത്യമില്ലെങ്കിൽ ക്ലീൻചിറ്റ് ലഭിക്കുമല്ലോ എന്നും ഹൈക്കോടതി ചോദിച്ചു. ഇഡി അന്വേഷണം തുടരാമെന്ന ഹൈക്കോടതിയുടെ ഉത്തരവിനെ തുടർന്നാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീടുൾപ്പെടെയുള്ള 12 ഇടങ്ങളിൽ കഴിഞ്ഞയാഴ്ച ഇഡി റെയ്ഡ് നടത്തിയത്. റെയ്ഡ് കഴിഞ്ഞു മടങ്ങിയ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ തുടർ നടപടികൾ വേഗത്തിലാക്കാൻ പോലീസ് നീക്കം. കുറ്റപത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേഗത്തിൽ നൽകി പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്നത് തടയാനാണ് പോലീസ് ശ്രമം. SFI ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ കേസിൽ ഇതുവരെ അറസ്റ്റിലായത് 26 പേരാണ്. വേനൽ അവധി കഴിഞ്ഞ കേരളത്തിൽ വിദ്യാലയങ്ങൾ തുറന്നു. 1-ാം ക്ലാസിൽ 3 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളടക്കം 42 ലക്ഷം കുട്ടികളാണ് ഇന്ന് സ്കൂളുകളിൽ എത്തിയത്. സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ വിദ്യാഭ്യാസ പുരോഗതിയിൽ വലിയ പങ്കുവഹിച്ചിട്ടുള്ളത് അമ്മമാർ. കുട്ടികളുടെ കഴിവുകൾ അധ്യാപകരും രക്ഷിതാക്കളും പരസ്പരം പങ്കുവയ്ക്കണം. വിദ്യാഭ്യാസത്തിന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റായി കേരളത്തെ മാറ്റുകയാണ് ലക്ഷ്യം. അത് കേരളത്തിൽ ഉണ്ടാകുമെന്ന് വാക്കു നൽകുന്നു. പുറത്തേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടാകില്ല. വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും കുട്ടികൾ കേരളത്തിലേക്കെത്തും. ഏറ്റവും വലിയ നിക്ഷേപം പുതിയ തലമുറയാണ്. മയക്കുമരുന്നിന് എതിരായി ശക്തമായ നിലപാടെടുക്കണം. കൂട്ടുകാരെ മയക്കുമരുന്നിൽ നിന്ന് പിന്തിരിപ്പിക്കണമെന്നും മുഖ്യമന്ത്രി പ്രവേശനോത്സവത്തിൽ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ആഴ്ചയിൽ ഒരു ദിവസം കളർ ഡ്രസ് എന്ന ആശയം ആകർഷകമാണെന്നും നടപ്പാക്കാൻ ശ്രമിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. ബാക്ക് ബെഞ്ച് രീതി ഒഴിവാക്കുമെന്നും ആർത്തവ അവധി പോസിറ്റീവായി കാണണമെന്നും ഭ്രഷ്ട് കൽപ്പിച്ചിരുന്നത് പഴയ കാലമാണെന്നും വിദ്യാഭ്യാസ മന്ത്രി. വിദ്യാഭ്യാസ രംഗത്ത് ആധുനികമായ മാറ്റങ്ങൾ കൊണ്ടുവരികയാണ് സർക്കാരിന്റെ പ്രധാന ലക്ഷ്യം. പുതിയ സർക്കാർ അധികാരമേറ്റ് 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ സ്കൂളുകളിൽ സമയബന്ധിതമായി പാഠപുസ്തകങ്ങളും യൂണിഫോമുകളും എത്തിക്കാൻ കഴിഞ്ഞുവെന്നും മന്ത്രി. വെള്ളപ്പള്ളി നരേശനെ സന്ദർശിച്ചതിൽ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണയ്ക്കെതിരെ വിമർശനം. വർഗീയ പരാമർശങ്ങൾ നടത്തിയ നേതാവിനെ കാണാൻ പോയത് തെറ്റെന്നും മന്ത്രിയിൽ നിന്ന് രാഷ്ട്രീയ മാന്യതകൾ പ്രതീക്ഷിക്കുന്നുവെന്നും യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി VP ദുൽഖിഫിൽ. സമൂഹത്തിൽ വിഭജനമുണ്ടാക്കാൻ നോക്കുന്നവരെ അകറ്റി നിർത്താൻ കഴിയണമെന്നും യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിലെ സ്പെഷ്യൽ ഡ്യൂട്ടി ഓഫീസറായിരുന്ന ശ്രീറാം സാംബശിവറാവു IAS എക്സൈസ് കമ്മീഷണറായി നിയമിച്ചു. IPS ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിരുന്ന തസ്തികയിലാണ് മാറ്റം വരുത്തിയത്. IAS കേഡറായ എക്സൈസ് കമ്മീഷണർ പദവിയിൽ IASകാരനായ ഉദ്യോഗസ്ഥരെ തന്നെ നിയമിക്കണമെന്ന് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവിട്ടിരുന്നു. പാലക്കാട്ട് CPMൽ നിന്ന് പുറത്താക്കിയ PK ശശിയുടെ പാർട്ടിയായ DMF CMPയിൽ ലയിക്കുകയോ ഒരുമിച്ച് നിൽക്കുകയോ ചെയ്തേക്കും. ഇത് സംബന്ധിച്ച ചർച്ചകൾ അവസാനഘട്ടത്തിലെന്ന് PK ശശി. മന്ത്രി CP ജോൺ പങ്കെടുക്കുന്ന യോഗം ഉടൻ പാലക്കാട്ട് ചേരും. CPMൽ നിന്ന് പുറത്താക്കപ്പെട്ട ശശി ഇത്തവണ ഒറ്റപ്പാലത്ത് UDF പിന്തുണയോടെ മത്സരിച്ചിരുന്നുവെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. അൻസിബിയെ പോലുള്ള നടിമാർ നിവൃത്തികേടുകൊണ്ടാകാം അഭിപ്രായം തുറന്നു നടത്തിയതെന്ന് നടൻ ആസിഫ് അലി. അഭിനേതാക്കളുടെ സംഘടനയിലെ പ്രശ്നങ്ങൾ അവിടെ തന്നെ തീരണമായിരുന്നുവെന്നും ആസിഫ് അലി ദുബായിൽ പറഞ്ഞു. കാര്യത്തെക്കുറിച്ച് കൃത്യമായ ധാരണ തനിക്ക് കിട്ടിയിട്ടില്ലെന്നും അതിനാൽ അതേക്കുറിച്ച് കൂടുതൽ പറയുന്നത് ശരിയല്ലെന്നും അദ്ദേഹം ദുബായിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കേരളത്തിൽ വീണ്ടും മരണാനന്തര അവയവദാനം നടന്നു. വാഹനാപകടത്തിൽ മരിച്ച കണ്ണൂർ സ്വദേശിയായ യുവാവിന്റെ ഹൃദയം ഉൾപ്പെടെ 4 അവയവങ്ങൾ 4 പേർക്ക് പുതുജീവനേകും. 23-കാരനായ MK അർജുന്റെ ഹൃദയമാണ് ദാനം ചെയ്തത്. കണ്ണൂർ ആസ്റ്റർ മിംസിൽ നിന്ന് ആസ്റ്റർ മെഡിസിറ്റി കൊച്ചിയിലേക്കാണ് ഹൃദയം എത്തിച്ചത്. കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിൽ ചികിത്സയിലുള്ള മലപ്പുറം സ്വദേശിയായ 48-കാരനാണ് ഹൃദയം മാറ്റിവെച്ചത്. കരൾ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ എത്തിച്ചു. വൃക്കകൾ കണ്ണൂരിലെ ആസ്റ്റർ മിംസ് ആശുപത്രിയിലേക്കും മറ്റൊന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കുമാണ് കൊണ്ടുപോയത്. തമിഴ്നാട് ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ ബിജെപി വിട്ട് പുതിയ പാർട്ടി തുടങ്ങുമെന്ന അഭ്യൂഹം ശക്തം. ഈയാഴ്ച പുതിയ പാർട്ടി പ്രഖ്യാപനമെന്ന് അണ്ണാമലൈ അനുകൂലികൾ സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചു. എന്നാൽ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കേണ്ടത് അണ്ണാമലൈയാണെന്ന് ബിജെപി സംസ്ഥാന സെക്രട്ടറി പറയുന്നു. ഇന്ത്യയിൽ വാണിജ്യ സിലിണ്ടറുകളുടെ വില വീണ്ടും കൂട്ടി. സിലിണ്ടർ ഒന്നിന് 46 രൂപയാണ്. ഗാർഹിക സിലിണ്ടർ വിലയിൽ മാറ്റമില്ല. നേരത്തെ 3085 രൂപയായിരുന്നു ഒരു സിലിണ്ടറിന് നൽകേണ്ടതെങ്കിൽ ഇപ്പോഴത് 3131 രൂപയായി ഉയർന്നിട്ടുണ്ട്. രാജ്യാന്തര തലത്തിൽ ക്രൂഡോയിൽ വില കുതിക്കുന്നു. ബ്രൻ ക്രൂഡോയിൽ വിലയിൽ 2% വർദ്ധനവ്. ക്രൂഡോയിൽ വില ബാരലിന് $93 മുകളിലാണ്. ലബ്നോണിലെ ഇസ്രായേൽ അധിനിവേശം തുടരുന്നതും ഇറാൻ യുഎസ് സമാധാന കരാർ അന്തിമമാകാത്തതുമാണ് എണ്ണവില വർദ്ധിക്കാൻ കാരണം. കുവൈറ്റിന് നേരെ ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണം. മിസൈലുകളെ ശക്തമായി പ്രതിരോധിച്ചുവെന്ന് കുവൈറ്റ് അറിയിച്ചു. രാജ്യത്തിന്റെ അതിർത്തി ലംഘിച്ചുള്ള ആക്രമണത്തെ കുവൈറ്റ് ശക്തമായ ഭാഷയിൽ അപലപിച്ചു. ഇറാനുമായുള്ള സമാധാന കരാറിൽ തിടുക്കമില്ലെന്ന നിലപാടിൽ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ ഒരിക്കലും ആണവായുധം സ്വന്തമാക്കില്ലെന്ന ഉറപ്പിനാണ് കാത്തിരിക്കുന്നത്. നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ ഇറാൻ തയ്യാറായില്ലെങ്കിൽ യുദ്ധം പുനരാരംഭിക്കുമെന്ന് ട്രംപ്. അമേരിക്കയുമായി ആണവ വിഷയത്തിൽ ചർച്ച നടക്കുന്നില്ലെന്ന ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി. ഇറാൻ ജനതയുടെ അവകാശങ്ങൾ സുരക്ഷിതമാക്കാതെ യുഎസുമായി ഒരു കരാറും ഒപ്പിടില്ലെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ്. അതിനിടെ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 28 കപ്പലുകൾ ഹോർമോസ് കടലിടുക്ക് കടന്നതായി IRGC റിപ്പോർട്ട് ചെയ്തു. ദുബായിൽ ഇന്നു മുതൽ പാർക്കിംഗിന് വാറ്റ്. 5% വാറ്റ് ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് പാർക്കിംഗ് ഓപ്പറേറ്ററായ പാർക്കിൻ അറിയിച്ചു. എല്ലാ പൊതു പാർക്കിംഗ് ഇടങ്ങൾക്കും ഇത് ബാധകം. റോഡരികിലെയും അല്ലാത്തതുമായ പൊതു പാർക്കിംഗ്, സീസണൽ കാർഡ്, വിവിധ പെർമിറ്റ്, റിസർവേഷൻ എന്നിവയുൾപ്പെടെ പാർക്കിംഗ് നൽകുന്ന എല്ലാവിധ സേവനങ്ങൾക്കും നികുതി ബാധകമായിരിക്കും. ഇന്നു മുതൽ ദുബായിൽ സാലിക് ടോൾ നിരക്കുകൾക്കും ടാഗ് ആക്ടിവേഷൻ ഫീസിനും 5% വാറ്റ് ഏർപ്പെടുത്തി. യുഎയിലെ നിലവിലെ നികുതി നിയമങ്ങൾക്കും സർക്കാർ നിർദ്ദേശങ്ങൾക്കും വിധേയമായാണ് വാറ്റ് ഈടാക്കുന്നത്.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Al Ain since 1982.
5: Time check.
6: Good afternoon. Dubai ഇപ്പോൾ സമയം 3:07.
5: Time check.
7: Weather update.
8: Brought to you by Alras Auto AC Parts, #1 Auto AC Spare Parts in the Middle East.
6: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 37°C, ഹ്യൂമിഡിറ്റി 53%.
5: Weather update.
8: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

കാസർഗോൾഡ് എന്ന ചിത്രത്തിലെ പാട്ടാണ്. ഈ പാട്ട് കേൾക്കാനായിട്ട് ഇന്ന് മെസ്സേജ് അയച്ചത് സജിനാണ്. സജിനാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് സജിൻ മെസ്സേജ് അയച്ചിരുന്നത്. അപ്പൊ പിന്നെ അങ്ങനെ സജിൻ മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ അത് കാണാതിരിക്കുന്നത് ശരിയാണോ സജിനെ? അവിടെ ഒന്ന് സജ്ജൻ പറയാണ് ശരിയല്ല. പിന്നെ ഷീബ വരുമ്പോൾ ഇങ്ങനെ നിറയെ എനർജറ്റിക് ആയിട്ടുള്ള പാട്ടുകളൊക്കെ കേൾക്കാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് ഗണേഷിന്റെ മെസ്സേജ് ഉണ്ട്. ആ ഗണേഷെ, ഞാൻ മിക്കവാറും നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം തരുന്ന പാട്ടുകളാണ് തിരഞ്ഞെടുക്കുന്നത്. നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോഴും ഞാൻ അതിൽ നിന്ന് സങ്കടമുള്ള പാട്ടുണ്ടെങ്കിൽ ഞാൻ പറയും സോറി, ഇത് നമ്മളെ കരയിപ്പിക്കുന്ന പാട്ടാണ്, ഒന്ന് മാറ്റി വെച്ചേക്കാൻ പറയാറുണ്ട്. അപ്പോൾ എന്തായാലും സങ്കടമുള്ള പാട്ടൊക്കെ നമുക്ക് ഇങ്ങനെ വഴിയെ വഴിയെ മാറ്റി വെച്ചിട്ട് ഇപ്പം നമുക്ക് സന്തോഷമായിട്ടുള്ള പാട്ടുകളൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കാം കേട്ടോ. അടുത്ത് നമ്മൾ കേൾക്കാൻ പോകുന്നത് നമ്മുടെ മോഹിനിയാട്ടം എന്ന സിനിമയിലെ ഡാം ഡീം എന്നുള്ള പാട്ടാണ്. ആ പാട്ട് കേൾക്കാനായിട്ട് അയ്യോ, ഒരു മിനിറ്റ്, രേഖയാണ് മെസ്സേജ് അയച്ചിരുന്നത്. രേഖ ഇതുപോലെ തന്നെ റോഷ്നിയും ഇന്നാൾ ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. ശരിക്കും നമ്മൾ ഈ ഡാം ഡീം ഡിസ്കണക്കിന് ഈ ഒരു പാട്ടുണ്ടല്ലോ, പണ്ട് നമ്മൾ കുട്ടിക്കാലത്ത് ഇങ്ങനെ കുട്ടിക്കളികളുണ്ടായിരുന്നല്ലോ നമ്മുടെ, അപ്പം ആ കളികളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പാട്ടാണ് കേട്ടോ. നല്ല രസമുള്ള ഇതുപോലത്തെ കുറേ പാട്ടുകൾ ഞങ്ങളൊരു ദിവസം ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനും നമ്മുടെ നിത്യം, മിനി, പത്മ എല്ലാവരും കൂടെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം കൊച്ചു കളികളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൻപുറത്തെ, കൊല കൊല ആ മുന്തിരിങ്ങ അങ്ങനത്തെ, പിന്നെ ഒരു അമ്മക്കടയിൽ പോയി ഒരു ഡസൻ വള വാങ്ങി, വളയുടെ നിറം എന്ത്, നമ്മുടെ നല്ല രസമാണ് ആ ഒരു ഓരോരോ നിറത്തിൻ്റെ പേരും പറഞ്ഞ് നമ്മളിങ്ങനെ അവസാനം ഇങ്ങനെ ഔട്ടായി പോകുന്ന ഒരു നല്ല ഗെയിം. അപ്പം ആ ഒരു രീതിയിലുള്ളൊരു പാട്ടാണ് ഈ ഡാം ഡീം എന്നുള്ള പാട്ട്. മോഹിനിയാട്ടം സിനിമ ഇപ്പോൾ എല്ലാവർക്കും സാധാരണ കുറേ കാലത്തിന് ശേഷമാണ് ഓരോ സീനിലെ ഡയലോഗുകളും പറഞ്ഞ് ഒരുപാട് പേര് ചിരിക്കുന്നത് ഞാനിപ്പോൾ കേൾക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ മോഹിനിയാട്ടം മൂവിയിലെ ഓരോ ഡയലോഗുകളും ഇങ്ങനെ സുഹൃത്തുക്കളൊക്കെ കാണുമ്പോഴത്തേക്ക് ഓരോ സീനിനെ പറ്റിയൊക്കെ വിവരിച്ച് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്ന് ചിരിക്കാറുണ്ട്. പണ്ടത്തെ നമ്മുടെ സിനിമകളെല്ലാം ഏകദേശം ഒരു 90s സിനിമകളെല്ലാം തന്നെ നമ്മൾ, പ്രത്യേകിച്ചും നമ്മുടെ ലാലേട്ടൻ്റെ മമ്മൂക്കയുടെയും സിനിമകളും അതുപോലെ തന്നെ ദിലീപിൻ്റെ ജയറാമിൻ്റെ ഒക്കെ സിനിമകളിലൊക്കെ സീനുകൾ നമ്മളിങ്ങനെ കാണുമ്പോൾ ഓരോരുത്തരും നമ്മളിങ്ങനെ നമ്മുടെ സുഹൃത്തുക്കളോടൊക്കെ അതിലെ ഡയലോഗൊക്കെ ഒരുപാട് ഇങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ പിന്നെ കുറേ കാലം അങ്ങനെ ഒരു ട്രെൻഡ് അധികമായിട്ടുണ്ടായിരുന്നില്ല, വല്ലപ്പോഴായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നു കൂടുതൽ പേരും കാണുമ്പോഴത്തേക്ക് മോഹിനിയാട്ടം സിനിമയെക്കുറിച്ചൊക്കെ പറയാറുണ്ട്. നല്ല രസമാണ് അതിലെ ഓരോ സീനുകൾ ഇങ്ങനെ വിവരിച്ച് പറയുന്നതൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളാണ് ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ വിശേഷങ്ങളും ആശംസകളും ഒക്കെയാണ്. ഇനിയും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം 0585829220 എന്ന നമ്പറിലേക്ക്. അപ്പം നമുക്കിനി ഡാം ഡീം കേട്ടിട്ട് വേഗം തന്നെ തിരികെ എത്താം. കേട്ടുകൊണ്ടേയിരിക്കുക ഹോം 92.2 FM മലയാളിടാ. നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാൻ ഷീബടാ.

0: are listening to Malayalita with Sheba.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
6: സിഎംആറിൽ ഇഡി അന്വേഷണത്തിന് സ്റ്റേ ഇല്ല. കേസിൽ വെള്ളിയാഴ്ച വിധി. ഇഡി റെയ്ഡിലെ ആക്രമണം, നടപടികൾ വേഗത്തിലാക്കാൻ പോലീസ്. ഇഡി കുരുക്കുമുറുക്കുമോ?
7: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4 to 5 PM ഓൺലി ഓൺ ഹോം 92.2 FM.
8: അതെ, എന്താ നൂറൽസമ ക്ലിനിക്കിന് ഇത്ര പ്രത്യേകത?
9: അത് സിമ്പിൾ അല്ലേ? എല്ലാ ബ്രാഞ്ചിലുമുള്ള റിലേഷൻഷിപ്പ് മാനേജർ നമ്മളെ പേഴ്സണലായിട്ട് പരിഗണിക്കും. ഇപ്പോ ആണെങ്കിൽ GP കൺസൾട്ടേഷന് വെറും 30 dirhams ഉള്ളൂ. ഇൻവിസിബിൾ ബ്രേസസ്, കോൺഷ്യസ് സെഡേഷൻ, ഇംപ്ലാന്റ്സ്, പിന്നെ ആയുർവേദ, ഹോമിയോ ചികിത്സ എന്നിവയുണ്ട്.
8: ആഹാ, കൊള്ളാലോ. ആ നമ്പർ ഒന്ന് തരുമോ?
9: പിന്നെന്താ, 052-535-2084. പിന്നെ നൂറൽസമയ്ക്ക് ദുബായിലും കൂടാതെ റാസൽ ഖൈമയിലും ബ്രാഞ്ചസ് ഉണ്ട്.
10: കേറി വരാം മക്കളെ, കേറി വരാം.

0: കാമുകൻ എന്ന ചിത്രത്തിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. ഇന്ന് ഈ പാട്ട് കേൾക്കാനായിട്ട് രോഹിതാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ശരിക്കും നമ്മുടെ ഈദിന്റെ അവധി കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് കുറെ പുതിയ കൂട്ടുകാർ കൂട്ടിന് കിട്ടിയിട്ടുണ്ട്, മെസ്സേജ് അയച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ പഴയ ഒരുപാട് പേര് കാണാനില്ല. ഇപ്പോഴും നിങ്ങൾക്ക് അവധിയാ? ഹലോ, അതോ നേരത്തെ നമ്മുടെ വിഷ്ണു പറഞ്ഞതുപോലെ ഇങ്ങനെ മടി പിടിച്ചിരിക്കുകയാണോ? മെസ്സേജ് അയക്കാനും മടിയാണോ? ശരി, എന്നാൽ പിന്നെ ഇന്നത്തേക്ക് അവധി എടുത്തോ, കുഴപ്പമില്ല. പക്ഷെ നാളെ മെസ്സേജ് അയച്ചേക്കണം കേട്ടോ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളും നിങ്ങളുടെ വിശേഷങ്ങളും ഒക്കെയല്ലേ നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ പിന്നെ എന്താണ് മടി പിടിച്ചിരിക്കുന്നത്? അപ്പം ഞാനിവിടെ വരുന്ന മെസ്സേജ് ഒന്നും വായിക്കണ്ടേ? ഞാനും മടി പിടിച്ചിരിക്കാം. വേണ്ട, നിങ്ങൾ ചോദിച്ച പാട്ടൊന്നും ഞാൻ പ്ലേ ചെയ്യില്ല. മെസ്സേജൊക്കെ വായിക്കാതെ ഇവിടെ ഇരുന്നാലോ? ശരിയാവോ? അതെങ്ങനെ ശരിയാവും? ശരിയാവൂലല്ലേ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മെസ്സേജൊക്കെ ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ പറയുന്നതായിരിക്കും. നമ്മുടെ സജീവിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഹായ് ഷീബ, എന്താണ് വിശേഷം എന്ന് ചോദിച്ചിട്ടുണ്ട്. ഹായ് സജീവ്, എന്ത് പറയാനാണ്? നല്ല വിശേഷമായിട്ട്, നല്ല സന്തോഷമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ മനുവിൻ്റെ മെസ്സേജ്, നേരത്തെ ഞാൻ മനുവിൻ്റെ പാട്ട് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. മനു കേട്ടോ? എന്തോ എന്ത് മനു, കേട്ടില്ലേ? മനുവിൻ്റെ രണ്ടാമതൊരു ഹായ് കണ്ടപ്പോൾ എനിക്കൊരു ഡൗട്ട്, പാട്ട് പ്ലേ ചെയ്തത് കേൾക്കാത്തത് പോലെ. ഓക്കെ, എന്തായാലും കേട്ടില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ചില കൂട്ടുകാരിങ്ങനെ പെട്ടെന്ന് മെസ്സേജ് അയച്ചിട്ട് അവരുടെ അടുത്ത ജോലിയിലേക്ക് വേണ്ടിയിട്ട് പോവും അല്ലേ. ഞാൻ എൻ്റെ ജോലി ഇതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മെസ്സേജ് ചിലപ്പോൾ കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ വൈകി പോകും, എങ്കിലും ഞാൻ എല്ലാവരുടെ സന്ദേശങ്ങളും വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കുകയും ചെയ്യാം. കിഷോറിൻ്റെ നമസ്കാരം കിട്ടിയിട്ടുണ്ട്. ഇവിടെയുണ്ട്, ഇവിടെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മനോജ്, ഞാൻ ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. അങ്ങനെ മിണ്ടാതിരുന്നാൽ പോരെ, ഇവിടെ ഉണ്ടെന്നെങ്കിലുമൊക്കെ പറഞ്ഞാലേ എനിക്ക് നിങ്ങളുടെ മെസ്സേജ് ഇവിടെ കിട്ടി, ഇവിടെ തന്നെ ഉണ്ട്, സന്തോഷമായിട്ടിരിക്കുന്നു എന്നുള്ള കാര്യമൊക്കെ എല്ലാവരോടും ഷെയർ ചെയ്യാൻ പറ്റൂ. പിന്നെ സലാം മെസ്സേജ് അയച്ചിട്ടുണ്ട് രൂപേഷ്, ഒരു ഹായ് തന്നിട്ടുണ്ട്, തിരിച്ചങ്ങോട്ടും ഹായ്. അപ്പോൾ കേൾക്കാതെ മടി പിടിച്ച് മെസ്സേജ് അയക്കാതിരിക്കുന്ന എല്ലാവരോടും പറയട്ടെ, പെട്ടെന്ന് മെസ്സേജ് അയച്ചോണം. മോടയാണോന്നാണോ നമ്മൾ എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് തിരുവനന്തപുരത്ത് പെട്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ തിരുവനന്തപുരത്ത് നമ്മൾ മോടയാണോടെ എന്ന് ചോദിക്കും. അതുപോലെ ആരും മോടയൊന്നും കാണിച്ചിരിക്കരുത്, പെട്ടെന്ന് മെസ്സേജ് ഒക്കെ അയച്ചോളൂ കേട്ടോ. 0585829220 ഇതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളും നിങ്ങളുടെ വിശേഷങ്ങളും ഒക്കെ തന്നെ ഉള്ളൂ നമ്മുടെ മലയാളി ഡയൽ.
1: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ഹവർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ ആർ എസ് ആകത്തിർ ബിൽഡിംഗ് അൽവൻകോൾ പർത്തുബായ്.

0: FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankol, Parthubai.
1: Traffic update.
2: Brought to you by ABC Cargo and Courier. Number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
3: ഇപ്പോൾ ട്രാഫിക് അപ്ഡേറ്റ് നോക്കുമ്പോൾ നമ്മുടെ അൽബർട്ട് ഷാ സൗത്ത് 3 ആ ഭാഗത്ത് ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അതുപോലെ ഫ്രം അൽതവാർ 3 ടു അൽതവാർ 4 ആ ഭാഗത്തും ഹെവി ട്രാഫിക് കാണാം. പിന്നെ ഫ്രം യൂണിവേഴ്സിറ്റി സിറ്റി ടു ഷാർജ ഓൺ S112 മലീഹ റോഡ് ആ ഭാഗത്ത് ഹെവി ട്രാഫിക്കാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്തെങ്കിലും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഷുവറായിട്ടും നിങ്ങൾ അയക്കാനായിട്ട് മറന്നു പോകരുത്. നമ്മുടെ വാട്സാപ്പിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി. 0585829220 ഇതാണ് വാട്സാപ്പ് നമ്പർ.
1: Traffic update.
2: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായ ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchi ude ee rahasyam. Ini ningalkkum swandam.
2: സിഎംആറിൽ ഇ ഡി അന്വേഷണത്തിന് സ്റ്റേ ഇല്ല. കേസിൽ വെള്ളിയാഴ്ച വിധി. ഇ ഡി റെയ്ഡിലെ ആക്രമണം നടപടികൾ വേഗത്തിലാക്കാൻ പോലീസ്. ഇ ഡി കുരുക്കുമുറുക്കുമോ?
3: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4 to 5 PM. ഓൺലി ഓൺ ഹോം 92.2 FM.
4: പ്രേക്ഷകരെ ത്രില്ലടിപ്പിക്കാൻ തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഏറ്റവും പുതിയ മെഡിക്കൽ ത്രില്ലർ. ഹിറ്റ് ജോഡികളായ സിജു വിൽസൺ, ദൃശ്യ രഘുനാഥ് കോംബോ വീണ്ടും ഒന്നിക്കുന്നു.
5: ഹലോ മെഡിക്കൽ സിറ്റി ഹോസ്പിറ്റൽ.
4: ഒപ്പം ജഗദീഷ്, അശ്വിൻ കുമാർ, റോണി ഡേവിഡ് തുടങ്ങി വലിയ താരനിര ഒന്നിക്കുന്ന ചിത്രം ഡോസ്. ഉദ്വേഗജനകമായ കഥാപശ്ചാത്തലത്തിൽ അഭിലാഷാർ നായർ സംവിധാനം ചെയ്യുന്ന ചിത്രം ഡോസ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടിവി.
6: ഡോസ് മെയ് 27 GCC റിലീസിനെത്തുന്നു. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
7: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിടാ വിത്ത്

0: നെഞ്ചിൽ തുള്ളാട്ടം. ഏ ഗോവിന്ദ
1: ഗോവിന്ദ ഗോവിന്ദ ആനന്ദ ഗോവിന്ദ.
2: കാക്കക്കുയിലെ പാട്ട് ഗോവിന്ദ പാട്ട് എന്ന് കേൾക്കാനായിട്ട് മെസ്സേജ് അയച്ചത് ആരാണെന്നറിയാമോ? പറ പറ പറ പറ, ഞാനാണെന്ന് പറ, എന്റെ പേര് പറ. ഇല്ല, ഞാൻ പറയൂല. സുതീഷാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ശിവ പെട്ടെന്ന് പ്ലേ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ, കേട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ്. പിന്നെ നമ്മുടെ വിഷ്ണു, ഇന്ന് രണ്ട് വിഷ്ണുമാരും മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതിൽ ഒരു വിഷ്ണു ഞാൻ ഗന്ധർവനിലെ പാട്ട് കേൾക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത് ഞാൻ ഗന്ധർവനിലെ പാട്ട് ഞാൻ കേൾപ്പിക്കാം. പിന്നെ നമ്മുടെ ജിതേഷിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. മുഹമ്മദ് അഷ്റഫ് കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ കാണുന്നുണ്ട് കാണുന്നുണ്ട് കേട്ടോ. പിന്നെ വി ജി എസ് നായർ, ഈദ് മുബാറക് ശിവ, അല്പം വൈകിപ്പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. സാരമില്ല, വൈകി വന്ന വസന്തം എന്ന് ഞാൻ കണക്ക് കൂട്ടാം. താങ്ക് യു വി ജി എസ് നായർ. എന്തായാലും തിരിച്ച് താങ്കൾക്കും ആശംസകളൊക്കെ അറിയിക്കുകയാണ്. ഇവിടെ ഉണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് സഫാനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അങ്ങനെ കയറി വാ സഫാനെ, അവിടെ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്നാൽ മതിയോ? മെസ്സേജ് അയച്ചാലല്ലേ എനിക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ ഹായ് പറഞ്ഞുകൊണ്ട് പുഷ്പൻ ചാലിങ്കലിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഹായ് പുഷ്പൻ, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഒരു വലിയ നീണ്ട കഥ, ഒരു നീണ്ട കഥ എന്ന് പറയുന്നത് പോലെ ഒരു സുഹൃത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എനിക്ക് അദ്ദേഹത്തിൻ്റെ പേരും കിട്ടിയിട്ടില്ല. എന്താണ് പേര് വയ്ക്കാത്തത്? വേറെ കുറേ എന്താ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം, അതായത് കുറേ നല്ല തോട്ട്സ്. രാവിലെ നമ്മൾ മോർണിംഗ് ഷോയിലൊക്കെ ഇങ്ങനെ വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള തോട്ട്സൊക്കെ പറയില്ലേ, അതുപോലെ ചെറുതെന്തെങ്കിലും ആണെങ്കിൽ ഞാൻ പെട്ടെന്ന് വായിക്കാമായിരുന്നു. പക്ഷേ ഇതൊരു നീണ്ട കഥ പോലെ ഒരു വലിയ മെസ്സേജാണ് അദ്ദേഹം അയച്ചിരിക്കുന്നത്. ഷഹീർ കോട്ടയിലിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. പിന്നെ ഹാദിക്ക് ഒരു ടിക്കറ്റ് സെറ്റാക്കി തായോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് മൂവി കോൺടെസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ നാട്ടിലേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് എങ്ങാനും ആണോ എന്നോട് ചോദിച്ചത്? ഞാനേ ഇങ്ങനെ പോകുന്നു ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, മൂവിയുടെ ടിക്കറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. ഹാദിക്ക് നാളെ ഉണ്ട് കേട്ടോ, നമുക്ക് രണ്ട് മൂവിയുടെ ടിക്കറ്റ് ഉണ്ട്. അപ്പം അതങ്ങ് നാളെ പറഞ്ഞാൽ പോരെ, നാളെ പറയാം. ടിക്കറ്റ് സെറ്റാക്കി തായോ എന്നടുത്ത് പറയുക. പിന്നെ അൽത്താഫിൻ്റെ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ഹായ് അൽത്താഫ്, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. മുക്താറിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. മുക്താർ മുഹമ്മദ് പേര്, സോറി, ഞാൻ ഇപ്പോഴാണ് ഡി പിയിൽ നോക്കിയപ്പോഴാണ് പേര് കണ്ടത് കേട്ടോ. പേര് വയ്ക്കാതെയാണ് മെസ്സേജ് അയച്ചത്. അപ്പം ഞാൻ ഒരു നാണവും ഇല്ലാതെ ചോദിച്ചു എന്താ പേരെന്ന്. അപ്പം എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. ഇപ്പോൾ പ്രൊഫൈലില്ലെങ്കിൽ ഞാൻ കണ്ടു. മുഹമ്മദ് അഷ്റഫിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഹായ് ഷീബ, സജീവ് ദേവാനന്ദം ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹായ് സജീവ്, എന്തൊക്കെയാണ് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും മെസ്സേജ് അയച്ചതിന് സന്തോഷം ഞാൻ രേഖപ്പെടുത്തുകയാണ്. പിന്നെ ഷീബ ചേച്ചി, എൻ്റെ മെസ്സേജ് നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ രഘു മെസ്സേജ് അയച്ചിട്ടുണ്ട്. നോക്കി നോക്കി രാഹുലെ, കണ്ട് കണ്ട് മെസ്സേജ് കണ്ട് കേട്ടോ, ഞാനിവിടെ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അടുത്ത് വരുന്നത് വിഷ്ണുവിൻ്റെ, ഒരു വിഷ്ണുവിൻ്റെ പാട്ടാണ്. നമുക്ക് രണ്ട് വിഷ്ണുമാരുണ്ട്, അതിൽ ഒരു വിഷ്ണുവിൻ്റെ പാട്ടാണ്. ദൈവാംഗണങ്ങളാണ് പ്ലേ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് കേട്ടിട്ട് വരാം.
3: Brought to you by Basha Bhai Biryani. Authentic Dindigal Biryaniyum, Chennai Bhai Veet Kalyana Biryaniyum. Ini aaswadikkam. Vasalha

0: സി എം ആറിൽ ഇ ഡി അന്വേഷണത്തിന് സ്റ്റേ ഇല്ല. കേസിൽ വെള്ളിയാഴ്ച വിധി. ഇ ഡി റെയ്ഡിലെ ആക്രമണം, നടപടികൾ വേഗത്തിലാക്കാൻ പോലീസ്. ഇ ഡി കുരുക്കുമുറുക്കുമോ?
1: Let's talk with Mini Padma. Vilikkam toll free number 800-9220. Monday to Friday 4 to 5 PM. Only on Home 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം.

0: വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
1: അഫോർഡബിൾ ആൻഡ് ഇമ്മീഡിയറ്റ്, ദാറ്റ്സ് ദ പവർ ഓഫ് റേഡിയോ അഡ്വർടൈസിംഗ്.
0: ഫോർ ആർ സ്പെഷ്യൽ പാക്കേജസ് കോൾ നൗ ഓർ വാട്സ്ആപ്പ് ടു 055-666-5859. ദാറ്റ്സ് 055-666-5859.
2: Home 92.2 FM. Home is a feeling.

അങ്ങനെ ചിലമ്പലിക്കാറ്റേം കൂടെ നമ്മൾ കേട്ടു. ഇനിയും ഒന്ന് രണ്ട് പേരുടെ പാട്ടുകൂടെ പ്ലേ ചെയ്യാനുണ്ട്, പക്ഷേ ഇന്ന് എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അതുപോലെ ഒരുപാട് വർത്തമാനം പറയാനുള്ള സമയമില്ല. ഇനി വരുന്ന പാട്ടുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ്. അപ്പോൾ സമയമുള്ളപ്പോഴൊക്കെ കേട്ടുകൊണ്ടേയിരിക്കുക ഹോം 92.2 FM.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: CMRL Exology case, ED അന്വേഷണത്തിനെതിരെ ഇടക്കാല ഉത്തരവില്ലെന്ന് ഹൈക്കോടതി. കുവൈറ്റിനു നേരെ ഇറാന്റെ ആക്രമണം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് CMRL നൽകിയ അപ്പീൽ ഹൈക്കോടതി തള്ളി. അടിയന്തര സ്റ്റേ ഇല്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ഇഡി അന്വേഷണം തുടരുന്നതിൽ തടസ്സമില്ലെന്ന് കോടതി. അന്വേഷണം അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നും സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കണമെന്നുമുള്ള CMRLന്റെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. CMRL ഹർജിയിൽ വെള്ളിയാഴ്ച വിധി. അതുവരെ തൽസ്ഥിതി തുടരണമെന്ന് ഇഡിക്ക് കോടതി നിർദ്ദേശം നൽകി. വിധി പറയും വരെ തുടർ നടപടി പാടില്ല. ഹൈക്കോടതിയിൽ കേസിന്റെ വാദം പൂർത്തിയായി. ചെയ്യാത്ത സേവനത്തിന് പ്രതിഫലമായി 2 കോടിയിലധികം രൂപ കൈപ്പറ്റിയതിന് തെളിവുകളുണ്ടെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയെ അറിയിച്ചു. ഇഡി അധികാരപരിധിക്കപ്പുറമാണ് അന്വേഷണം തുടങ്ങിയതെന്ന് CMRL വാദിച്ചു. CMRLനെതിരെ FIR ഇല്ലാത്ത ഘട്ടത്തിലാണ് ഇഡി സമൻസ് അയക്കുന്നതും അന്വേഷണം തുടങ്ങുന്നതും. രാഷ്ട്രീയ നേതാവിന്റെ പരാതിയിലാണ് SFIO അന്വേഷണം തുടങ്ങിയതെന്നും കമ്പനി വാദിച്ചു. എന്നാൽ അന്വേഷണം പൂർത്തിയാക്കാൻ അനുവദിക്കുകയല്ലേ വേണ്ടതെന്ന് കോടതി ചോദിച്ചു. നിരപരാധിത്വം വ്യക്തമാക്കാൻ CMRLന് രേഖകൾ നൽകാം. കുറ്റകൃത്യമില്ലെങ്കിൽ ക്ലീൻചിറ്റ് ലഭിക്കുമല്ലോ എന്നും ഹൈക്കോടതി ചോദിച്ചു. ഇഡി അന്വേഷണം തുടരാമെന്ന ഹൈക്കോടതിയുടെ ഉത്തരവിനെ തുടർന്നാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീടുൾപ്പെടെയുള്ള 12 ഇടങ്ങളിൽ കഴിഞ്ഞയാഴ്ച ഇഡി റെയ്ഡ് നടത്തിയത്. റെയ്ഡ് കഴിഞ്ഞ് മടങ്ങിയ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ തുടർ നടപടികൾ വേഗത്തിലാക്കാൻ പോലീസ് നീക്കം. കുറ്റപത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേഗത്തിൽ നൽകി പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്നത് തടയാനാണ് പോലീസ് ശ്രമം. SFI ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ കേസിൽ ഇതുവരെ അറസ്റ്റിലായത് 26 പേരാണ്. വേനൽ അവധി കഴിഞ്ഞ കേരളത്തിൽ വിദ്യാലയങ്ങൾ തുറന്നു. 1ാം ക്ലാസിൽ 3 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളടക്കം 42 ലക്ഷം കുട്ടികളാണ് ഇന്ന് സ്കൂളുകളിൽ എത്തിയത്. സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ വിദ്യാഭ്യാസ പുരോഗതിയിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത് അമ്മമാർ. കുട്ടികളുടെ കഴിവുകൾ അധ്യാപകരും രക്ഷിതാക്കളും പരസ്പരം പങ്കുവയ്ക്കണം. വിദ്യാഭ്യാസത്തിന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റായി കേരളത്തെ മാറ്റുകയാണ് ലക്ഷ്യം. അത് കേരളത്തിൽ ഉണ്ടാകുമെന്ന് വാക്കു നൽകുന്നു. പുറത്തേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടാകില്ല. വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും കുട്ടികൾ കേരളത്തിലേക്ക് എത്തും. ഏറ്റവും വലിയ നിക്ഷേപം പുതിയ തലമുറയാണ്. മയക്കുമരുന്നിന് എതിരായി ശക്തമായ നിലപാടെടുക്കണം. കൂട്ടുകാരെ മയക്കുമരുന്നിൽ നിന്ന് പിന്തിരിപ്പിക്കണമെന്നും മുഖ്യമന്ത്രി പ്രവേശനോത്സവത്തിൽ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ആഴ്ചയിൽ ഒരു ദിവസം കളർ ഡ്രസ് എന്ന ആശയം ആകർഷകമാണെന്നും നടപ്പാക്കാൻ ശ്രമിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. ബാക്ക് ബെഞ്ച് രീതി ഒഴിവാക്കുമെന്നും ആർത്തവ അവധി പോസിറ്റീവായി കാണണമെന്നും ഭ്രഷ്ട് കൽപ്പിച്ചിരുന്നത് പഴയ കാലമാണെന്നും വിദ്യാഭ്യാസ മന്ത്രി. വിദ്യാഭ്യാസ രംഗത്ത് ആധുനികമായ മാറ്റങ്ങൾ കൊണ്ടുവരികയാണ് സർക്കാരിന്റെ പ്രധാന ലക്ഷ്യം. പുതിയ സർക്കാർ അധികാരമേറ്റ് 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ സ്കൂളുകളിൽ സമയബന്ധിതമായി പാഠപുസ്തകങ്ങളും യൂണിഫോമുകളും എത്തിക്കാൻ കഴിഞ്ഞുവെന്നും മന്ത്രി. വെള്ളപ്പള്ളി നരേശനെ സന്ദർശിച്ചതിൽ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണയ്ക്കെതിരെ വിമർശനം. വർഗീയ പരാമർശങ്ങൾ നടത്തിയ നേതാവിനെ കാണാൻ പോയത് തെറ്റെന്നും മന്ത്രിയിൽ നിന്ന് രാഷ്ട്രീയ മാന്യതകൾ പ്രതീക്ഷിക്കുന്നുവെന്നും യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി VP ദുൽഖിഫിൽ. സമൂഹത്തിൽ വിഭജനമുണ്ടാക്കാൻ നോക്കുന്നവരെ അകറ്റി നിർത്താൻ കഴിയണമെന്നും യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിലെ സ്പെഷ്യൽ ഡ്യൂട്ടി ഓഫീസറായിരുന്ന ശ്രീറാം സാംബശിവറാവു IAS എക്സൈസ് കമ്മീഷണറായി നിയമിച്ചു. IPS ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിരുന്ന തസ്തികയിലാണ് മാറ്റം വരുത്തിയത്. IAS കേഡറായ എക്സൈസ് കമ്മീഷണർ പദവിയിൽ IASകാരനായ ഉദ്യോഗസ്ഥരെ തന്നെ നിയമിക്കണമെന്ന് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവിട്ടിരുന്നു. പാലക്കാട്ട് CPMൽ നിന്ന് പുറത്താക്കിയ PK ശശിയുടെ പാർട്ടിയായ DMF CMPയിൽ ലയിക്കുകയോ ഒരുമിച്ച് നിൽക്കുകയോ ചെയ്തേക്കും. ഇത് സംബന്ധിച്ച ചർച്ചകൾ അവസാനഘട്ടത്തിലെന്ന് PK ശശി. മന്ത്രി CP ജോൺ പങ്കെടുക്കുന്ന യോഗം ഉടൻ പാലക്കാട്ട് ചേരും. CPMൽ നിന്ന് പുറത്താക്കപ്പെട്ട ശശി ഇത്തവണ ഒറ്റപ്പാലത്ത് UDF പിന്തുണയോടെ മത്സരിച്ചിരുന്നുവെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. അൻസിബിയെ പോലുള്ള നടിമാർ നിവൃത്തികേടുകൊണ്ടാകാം അഭിപ്രായം തുറന്നു നടത്തിയതെന്ന് നടൻ ആസിഫ് അലി. അഭിനേതാക്കളുടെ സംഘടനയിലെ പ്രശ്നങ്ങൾ അവിടെ തന്നെ തീരണമായിരുന്നുവെന്നും ആസിഫ് അലി ദുബായിൽ പറഞ്ഞു. കാര്യത്തെക്കുറിച്ച് കൃത്യമായ ധാരണ തനിക്ക് കിട്ടിയിട്ടില്ലെന്നും അതിനാൽ അതേക്കുറിച്ച് കൂടുതൽ പറയുന്നത് ശരിയല്ലെന്നും അദ്ദേഹം ദുബായിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കേരളത്തിൽ വീണ്ടും മരണാനന്തര അവയവദാനം നടന്നു. വാഹനാപകടത്തിൽ മരിച്ച കണ്ണൂർ സ്വദേശിയായ യുവാവിന്റെ ഹൃദയം ഉൾപ്പെടെ 4 അവയവങ്ങൾ 4 പേർക്ക് പുതുജീവനേകും. 23-കാരനായ MK അർജുന്റെ ഹൃദയമാണ് ദാനം ചെയ്തത്. കണ്ണൂർ ആസ്റ്റർ മിംസിൽ നിന്ന് ആസ്റ്റർ മെഡിസിറ്റി കൊച്ചിയിലേക്കാണ് ഹൃദയം എത്തിച്ചത്. കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിൽ ചികിത്സയിലുള്ള മലപ്പുറം സ്വദേശിയായ 48-കാരനാണ് ഹൃദയം മാറ്റിവെച്ചത്. കരൾ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ എത്തിച്ചു. വൃക്കകൾ കണ്ണൂരിലെ ആസ്റ്റർ മിംസ് ആശുപത്രിയിലേക്കും മറ്റൊന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കുമാണ് കൊണ്ടുപോയത്. തമിഴ്നാട് ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ ബിജെപി വിട്ട് പുതിയ പാർട്ടി തുടങ്ങുമെന്ന അഭ്യൂഹം ശക്തം. ഈയാഴ്ച പുതിയ പാർട്ടി പ്രഖ്യാപനമെന്ന് അണ്ണാമലൈ അനുകൂലികൾ സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചു. എന്നാൽ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കേണ്ടത് അണ്ണാമലൈയാണെന്ന് ബിജെപി സംസ്ഥാന സെക്രട്ടറി പറയുന്നു. ഇന്ത്യയിൽ വാണിജ്യ സിലിണ്ടറുകളുടെ വില വീണ്ടും കൂട്ടി. സിലിണ്ടർ ഒന്നിന് 46 രൂപയാണ്. ഗാർഹിക സിലിണ്ടർ വിലയിൽ മാറ്റമില്ല. നേരത്തെ 3085 രൂപയായിരുന്നു ഒരു സിലിണ്ടറിന് നൽകേണ്ടതെങ്കിൽ ഇപ്പോഴത് 3131 രൂപയായി ഉയർന്നിട്ടുണ്ട്. രാജ്യാന്തര തലത്തിൽ ക്രൂഡ് ഓയിൽ വില കുതിക്കുന്നു. ബ്രന്റ് ക്രൂഡ് ഓയിൽ വിലയിൽ 2% വർദ്ധനവ്. ക്രൂഡ് ഓയിൽ വില ബാരലിന് $93 മുകളിലാണ്. ലബ്നോണിലെ ഇസ്രായേൽ അധിനിവേശം തുടരുന്നതും ഇറാൻ യുഎസ് സമാധാന കരാർ അന്തിമമാകാത്തതുമാണ് എണ്ണവില വർദ്ധിക്കാൻ കാരണം. കുവൈറ്റിന് നേരെ ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണം. മിസൈലുകളെ ശക്തമായി പ്രതിരോധിച്ചുവെന്ന് കുവൈറ്റ് അറിയിച്ചു. രാജ്യത്തിന്റെ അതിർത്തി ലംഘിച്ചുള്ള ആക്രമണത്തെ കുവൈറ്റ് ശക്തമായ ഭാഷയിൽ അപലപിച്ചു. ഇറാനുമായുള്ള സമാധാന കരാറിൽ തിടുക്കമില്ലെന്ന നിലപാടിൽ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ ഒരിക്കലും ആണവായുധം സ്വന്തമാക്കില്ലെന്ന ഉറപ്പിനാണ് കാത്തിരിക്കുന്നത്. നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ ഇറാൻ തയ്യാറായില്ലെങ്കിൽ യുദ്ധം പുനരാരംഭിക്കുമെന്ന് ട്രംപ്. അമേരിക്കയുമായി ആണവ വിഷയത്തിൽ ചർച്ച നടക്കുന്നില്ലെന്ന ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി. ഇറാൻ ജനതയുടെ അവകാശങ്ങൾ സുരക്ഷിതമാക്കാതെ യുഎസുമായി ഒരു കരാറും ഒപ്പിടില്ലെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ്. അതിനിടെ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 28 കപ്പലുകൾ ഹോർമോസ് കടലിടുക്ക് കടന്നതായി IRGC റിപ്പോർട്ട് ചെയ്തു.

0: Let's talk with Mini Padma. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുകയാണ്. കുറേ ദിവസത്തിന് ശേഷം നമ്മൾ വീണ്ടും കേൾക്കുകയാണ് അല്ലേ. വലിയൊരു ഈദിൻ്റെ അവധിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഓഫീസിലേക്ക് എത്തിയ ദിവസം, നമ്മുടെ നാട്ടിലെ കുട്ടികൾ ബാക്ക് ടു സ്കൂൾ, സ്കൂളിലേക്ക് തിരികെ എത്തിയ ദിവസം, പുതുതായിട്ട് 300,000+ കുഞ്ഞുങ്ങളൊക്കെയാണ് സ്കൂളിലെത്തിയത്. നമ്മുടെ ഇന്നത്തെ വിഷയം കഴിഞ്ഞ ആഴ്ചയിൽ ഉണ്ടായ നമ്മുടെ കേരളത്തിലെ സംഭവ വികാസങ്ങളെക്കുറിച്ചാണ്. CMRL ED അന്വേഷണത്തിന് സ്റ്റേ ഇല്ല എന്നാണ് ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. അന്വേഷണവുമായി മുന്നോട്ട് പോകാം എന്ന് വളരെ വ്യക്തമായിട്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വെള്ളിയാഴ്ച ഈ ഒരു കേസിൽ വിധി പറയാനും പോവുകയാണ്. ED റെയ്ഡിലെ ആക്രമണം നടപടികൾ വേഗത്തിലാക്കാൻ പോലീസും തീരുമാനമെടുത്തിരിക്കുമ്പോൾ ED കുരുക്കു മുറുക്കുമോ എന്നതാണ് നമ്മുടെ വിഷയം. വിളിക്കാൻ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 800-922-0 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. 800-922-0 എന്നതാണ് നമ്മുടെ ടോൾ ഫ്രീ നമ്പർ. കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ചർച്ചയിലൊന്നും പങ്കെടുത്തിരുന്നില്ലല്ലോ, വിളിച്ചിരുന്നില്ലല്ലോ അല്ലേ. വിളിക്കാം. എല്ലാവരും സുഖമായിരിക്കുന്നു. അവധിയൊക്കെ കഴിഞ്ഞ് ഓഫീസുകളിലേക്ക് തിരികെ എത്തി പുറത്ത് രാജ്യങ്ങളിലേക്കൊക്കെ പോയവരെ തിരിച്ചെത്തി എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വിളിക്കാം. ED കുരുക്ക് മുറുക്കുകയാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കഴിഞ്ഞ ആഴ്ച ഉണ്ടായ ED റെയ്ഡിലെ ആക്രമണവുമായി ബന്ധപ്പെട്ട കാര്യം, മുഖ്യമന്ത്രിയായിരുന്ന ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിലടക്കം 12 നടന്ന ED റെയ്ഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലാണ് നമ്മുടെ ചർച്ച. ED കുരുക്ക് മുറുകുമോ മുറുക്കുമോ? ആരായിരിക്കും ഈ മുറുക്കത്തിൽ പെട്ടുപോവുക? നമസ്കാരം. ഗുഡ് ഈവനിങ്. നമസ്കാരം, ഗുഡ് ഈവനിങ്. ആരാണ്?
1: നമസ്കാരം, ഗുഡ് ഈവനിങ്. രജി വൈക്കം.
0: രജി വൈക്കം, കുറെ ദിവസമായില്ലേ കേട്ടിട്ട്.
1: വിളിച്ചിട്ട് കിട്ടിയല്ലോ. പിന്നെ
0: എങ്ങനെയുണ്ടായിരുന്നു അവധിയൊക്കെ? എങ്ങനെയായിരുന്നു
1: അവധി? ഒരു ദിവസം സ്റ്റേ ചെയ്തു.
0: അത് ശരി. എനിക്കൊന്നും ഒരുവിധ ആൾക്കാരൊക്കെ ഇത്തവണ സ്റ്റെക്കേഷൻ ആയിരുന്നു എടുത്തെന്ന് തോന്നുന്നു. പോകാൻ പറ്റാതുണ്ട്. അത് ശരി. ഇപ്പൊ അന്നിട്ട് ഓഫീസിൽ പോയോ അതോ വീട്ടിൽ തന്നെയാണോ? കുറച്ച് സമയം എടുക്കും, നമുക്ക് എല്ലാവർക്കും വന്നതാണ്. കുറച്ച് അധികം സമയം ഒരാഴ്ച എടുക്കും. അനുഭവസ്ഥ ഒപ്പ്. ശരി, നമുക്ക് വിഷയത്തിലേക്ക് വന്നു. ശരിക്കും അതെ അല്ലേ. താങ്ക് യു സോ മച്ച്. നമ്മള് നമ്മുടെ ED റെയ്ഡുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയാണ് നടത്തുന്നത്. ED ശരിക്കും കുരുക്ക് മുറുക്കുമോ, അതിൽ ആരായിരിക്കും കുടുങ്ങുക?
1: പിണറായി
0: വിജയൻ നമ്മൾ പറഞ്ഞിട്ടില്ല. അതെ അതെ, മകളെ തന്നെയാണ്.
1: അല്ല, ഈ പാർട്ടി അതിനെ പ്രൊട്ടക്ട് ചെയ്യണോണ്ടാണ് നമുക്ക് ഇതിനോട് വിദ്വേഷം വരുന്നത്. ഇടതുപക്ഷ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി നന്മകൾ ചെയ്യുകയും ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇടപെടുകയും ചെയ്യുന്ന ഒരു പാർട്ടി, ഒരു വ്യക്തികേന്ദ്രമായ ഒരു കാര്യത്തിന് ഈ വരുന്ന ഉദ്യോഗസ്ഥന്മാരെ തടയുകയും വാഹനങ്ങൾ തകർക്കുകയും ഒക്കെ ചെയ്താൽ അത് ജനാധിപത്യ രാജ്യത്തെ വെച്ചുപറപ്പിക്കാൻ പറ്റിയല്ലോ.
0: ശരിക്കും. അപ്പൊ അവർ മറുചോദ്യം ചോദിക്കുന്നത്, ഇതേ നാഷണൽ ഹെറാൾഡ് കേസിലും മറ്റും ഒക്കെ ED അന്വേഷണം വരുമ്പോ, രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കെതിരെ അന്വേഷണം വരുമ്പോഴും ഇതുപോലെ ED പ്രതിഷേധം ഉണ്ടായിട്ടില്ലേ? അപ്പൊ അത് പ്രതിഷേധമല്ലേ എന്നാണ് ചോദ്യം വരുന്നത്.
1: അത് ജനാധിപത്യമായി പ്രതിഷേധിച്ചും ചില അത്യാവശ്യമായി നോക്കിയിട്ടുണ്ടെങ്കിൽ അത് നേതാക്കന്മാർ നിന്നത് പിന്തിരിപ്പിക്കുക ചെയ്തിട്ടുള്ളൂ.
0: പാർട്ടി തന്നെ മുന്നിൽ നിന്നിട്ട് അതിനെ നയിച്ചിട്ടില്ല അല്ലെ? അല്ലെങ്കിൽ
1: ഇല്ല തെറ്റായിട്ടും അത് പിന്നെ അന്വേഷണത്തിന് വിധേയനായി ഒരു പാർട്ടിയുടെ വാർത്താവ് പ്രസിഡന്റ് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമാണ്. അല്ലാതെ ഒരു പാർട്ടിയുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളുകൾ പോലും ഇല്ല. അതാണോ പാർട്ടി അംഗത്വം പോലും ഇല്ലാത്ത ഒരു വ്യക്തിക്ക് വേണ്ടിയുള്ള പാർട്ടി സംഘടന സംവിധാനം ഉപയോഗപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതിപ്പോ ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല.
0: ബിനീഷ് കോടിയേരിയുടെ വിഷയത്തിൽ എടുത്ത നിലപാട് തന്നെ ഇവിടെ എടുക്കായിരുന്നു അല്ലേ?
1: തീർച്ചയായിട്ടും. അപ്പൊ ബിനീഷ് കോടിയേരി പാർട്ടിയിൽ നിന്ന് വേണത്താൻ പുതുക്കാതെ ഇരുന്നിട്ട് പുള്ളി പുതുക്കാൻ വേണ്ടി അതിനുവേണ്ടി പണിയെടുത്ത് പുതുക്കി കഴിഞ്ഞപ്പോൾ ഞാനൊരു ഇതിനുവേണ്ടി സംഘടനയ്ക്ക് വേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കുക എന്നുള്ള വർത്തി തീർക്കാൻ വേണ്ടി ആ
0: അങ്ങനെ ആ വിഷ്വൽസ് കാണുമ്പോ താങ്കൾക്ക് രജി വൈക്ക ഇതുവരെ പറഞ്ഞതിനോടൊക്കെ യോജിക്കാം. പക്ഷെ ബിനീഷ് കോടിയേരിയോട് അദ്ദേഹത്തിന്റെ കാര്യങ്ങളോടൊന്നും എനിക്ക് യോജിപ്പില്ലെങ്കിലും അദ്ദേഹം ആ ചെയ്തത് വളരെ വ്യക്തമായിട്ട് ആ മറ്റുള്ളവരെ അക്രമത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ഒരു കാഴ്ചയല്ലേ നമ്മൾ കണ്ടത്? അത് അദ്ദേഹം അംഗത്വം തിരികെ കിട്ടാൻ
1: വേണ്ടിട്ടാണ്. അല്ലല്ല, പുള്ളി ഒരു ചോദ്യത്തിന് ചോദിച്ചു, ചോദ്യത്തിന് മറുപടി പറഞ്ഞു. എനിക്ക് എന്ത് കിട്ടി എന്നുള്ളതല്ല, ഇപ്പോഴത്തെ നിലപാടിനെതിരെയാണ് ഞാൻ സമരത്തിന് മുൻപന്തിൽ വന്നത്. ആ നിലപാട് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അതാണല്ല, പുള്ളി സമരം അത്യാവശ്യമാക്കാനോ അല്ല, പുള്ളി കക്ഷാവർത്തിന് കൂട്ടുകയെന്നല്ല, പുള്ളി അതിനെ പ്രതികരിച്ച ഒരു പ്രസ്താവന ഉണ്ടല്ലോ, അത് നമുക്ക് വിവരിക്കാൻ പറ്റില്ല.
0: പറ്റില്ല,
1: സ്വന്തം പുള്ളി അച്ഛൻ ചോദിച്ചപ്പോ അത് രീതിയിൽ തന്നെ പ്രധാനം ചോദിച്ചാൽ നമ്മളൊരു ഇത്രയും വിഷയം.
0: ശരി റജി, ഇതൊക്കെ താങ്കളുടെ കോളും കട്ടായിട്ടാണല്ലോ കേട്ടോ, കുറെ സമയത്ത് മുറിഞ്ഞു പോവായിരിക്കുന്നു. അടുത്ത കോൾ എടുത്താലോ. പിണറായി വിജയനെതിരായിട്ടുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോഴും വരുന്നത് കേട്ടോ. പോലീസ് റിപ്പോർട്ട് കോടതി അംഗീകരിച്ചു, വ്യോമയാന വകുപ്പ് ഒഴിവാക്കിയെന്ന വാർത്തയൊക്കെ വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇഡി റെയ്ഡുമായിട്ട് ബന്ധപ്പെട്ട വാർത്തയിലേക്ക് പോവാം. ആരാണിത്?
2: ഹലോ, നമസ്കാരം മിനി പത്മ.
0: നമസ്കാരം, ഗുഡ് ഈവനിങ്. കുറെ ദിവസമായില്ലേ നമ്മൾ കേട്ടിട്ട് ശ്രീ ഷാജി?
2: ഈ വിഷയത്തില് മിനി പത്മ, ഇവിടെ ഇപ്പൊ പിണറായി വിജയന്റെ മകൾക്കെതിരെയാണ് അന്വേഷണമായിട്ട് വന്നിട്ടുള്ളത് അല്ലേ?
0: തീർച്ചയായിട്ടും.
2: അത് കോടതിയല്ലേ പറഞ്ഞത് അന്വേഷിക്കാന്നുള്ളത്? അല്ലാതെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ലേ പറഞ്ഞത് അത് അന്വേഷിക്കണം? ഇപ്പൊ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് പറഞ്ഞെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ രാഷ്ട്രീയം ഉണ്ടെന്ന് പറയാം. പക്ഷെ ഈ അന്വേഷണ ഏജൻസി വരുമ്പോഴത്തേക്കും അവിടെ എന്തിനാണ് തടസ്സം സൃഷ്ടിക്കുന്നത്? ഞാനൊരു തെറ്റുകാരനല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്തിനു പോയേക്കണം? എന്തിനു പോയേക്കണം? കോടതി ഈ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ശരിക്കുമുള്ള കടമയെന്ന് പറയുന്നത് ഇത് അന്വേഷിച്ചിട്ട് കോടതിയിലാണ് ഉത്തരവ് സമർപ്പിക്കേണ്ടത് തന്നെയല്ല. അപ്പൊ കോടതിയും തീരുമാനിക്കും ഇതിലെന്തൊക്കെ തെളിവുണ്ട്, ഇതിലെന്തെങ്കിലും കള്ളമുണ്ടോ, സത്യമുണ്ടോ അല്ലേ? അതാണല്ലോ നമ്മുടെ നിയമവ്യവസ്ഥ എന്ന് പറഞ്ഞത്. പക്ഷേ ഇവിടെ ഈ പാർട്ടി എന്തിനാണ് ഇതിൽ വലിച്ചഴച്ചെന്ന് എനിക്ക് ഇപ്പോഴും പിടികിട്ടുന്നില്ല. കാരണം സഖാവ് പിണറായി വിജയന്റെ മകളും പാർട്ടിയുമായിട്ട് എന്ത് ബന്ധം? ഒരു ബന്ധവുമില്ല. ഇവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഒരു അന്വേഷണം നടത്താവുന്ന ഇന്ത്യയുടെ നിയമം ഉള്ളപ്പോഴത്തേക്കും ഇവിടെ എന്താണ് ഇവിടെ പ്രശ്നം എന്നുള്ളത് സഖാക്കൾക്കോട്ട് മനസ്സിലായി. ഇനി ഇവിടെ മറ്റൊരു കൗതുകം എന്ന് പറയുന്നത് ഒരു നേതാക്കൾക്കെതിരെയും കേസെടുത്തിട്ടില്ലെന്നുള്ളതാണ്. എല്ലാ അകത്തായത് സാധാരണക്കാരാണ്, എല്ലാ സാധാരണക്കാരാണ്.
0: മാത്രമല്ല ഇ ഡി ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അതിക്രമം നടത്തിയ കേസിലൊന്നും പുറത്ത് വരാൻ പറ്റാത്ത രീതിയിലുള്ള പൂട്ട് പൂട്ടിയിട്ടാണ് അകത്തിടുക. താങ്കൾ പറഞ്ഞ പോലെ നേതാക്കന്മാരൊക്കെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചുമലിൽ കൈയിട്ടിട്ട് സൗഹൃദം പങ്കുവച്ചിട്ട് പോകും. പാവ അണികള് സാധാരണക്കാരാണ് അഴിക്കുള്ളിലാവുക.
2: അല്ല, ഇനി വേറൊരു കാര്യം കൂടെ പറയാം. നമുക്കിപ്പോ ഈ അവിടെ വന്ന് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ ഇറങ്ങി പോകുമ്പോഴത്തേക്കും ആ കാർ അടിച്ചു പൊളിക്കുന്നു അല്ലേ?
0: അതെ, തീർച്ചയായും.
2: അപ്പൊ ഈ ചീ മുട്ട ഇറക്കി, ഈ മുട്ടയൊക്കെ എന്തിനാ കൊണ്ടുവന്നത്? നമ്മൾ പാക്കറ്റിൽ മുട്ട ആരെങ്കിലും ഇട്ടുണ്ട് നടക്കൂ? എത്ര ഇത് അവിടെ ഒരാള് വന്ന് ഇറങ്ങി നിന്ന് പറഞ്ഞാൽ മതിയായിരുന്നു അവിടുത്തെ ഒരു നേതാവ് നിങ്ങളെല്ലാം പിരിഞ്ഞു പോകണം, ഇത് ഇന്ത്യയുടെ നിയമവ്യവസ്ഥ അനുസരിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനി വേറൊരു കാര്യം എന്ന് പറയുന്നത് കേരളത്തിലെ പോലീസിന്റെ വിവാദത്തിൽ അറിയിക്കില്ല, ഇത് സ്വാഭാവികമായിട്ടും അറിയിക്കില്ല, മുമ്പും അറിയിച്ചിട്ടില്ല, ഒരിക്കലും അറിയിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഈ പാർട്ടിയിലുള്ളവർ തന്നെ, കോൺഗ്രസ് പാർട്ടിയിലുള്ളവർ തന്നെ വേണമെങ്കിൽ ലീക്ക് ചെയ്യും ഇത്. കാരണം എല്ലാ പാർട്ടിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഫ്രണ്ട്ഷിപ്പ് ഉള്ളവരുണ്ട്,
0: വരുന്നവരുണ്ട്. പറഞ്ഞല്ലോ, ഞാൻ ടി വിയിൽ ഫ്ലാഷ് ന്യൂസ് പോകുന്നത് കണ്ടിട്ടാണ് അറിഞ്ഞത് ഇഡിയുടെ അന്വേഷണം ആരംഭിച്ചത്.
2: അല്ലല്ല, സെൻട്രൽ ഏജൻസി വരുമ്പോഴത്തേക്ക് അങ്ങനെ അറിയിക്കാറില്ല. അവർ വന്ന അന്വേഷണം നടത്തുമ്പോൾ മാത്രമാണ്
0: ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സാമ്പത്തിക കുറ്റാന്വേഷണ ഏജൻസിയാണ്. അവർ സ്വതന്ത്രമായിട്ട് അന്വേഷിക്കുന്ന ഒരു ഏജൻസിയാണ്, അവർക്ക് ആരോടും ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല.
2: അതെ, അത് മാത്രമല്ല മിനി പത്മ, നമ്മൾ അവിടെ കണ്ടില്ല വളരെ മോശം ഒരു, നിങ്ങൾക്ക് എന്താ പ്രശ്നം? നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെ പേടിക്കുന്നു? നിങ്ങൾ ആരെയാ ഭയക്കുന്നത്? ആ അന്വേഷണ ഏജൻസിക്ക് അന്വേഷിക്കാം. ഈ ഇഡിയുടെ എല്ലാ കാര്യത്തിലും ഞാൻ കാണുന്നു, തമിഴ്നാട്ടിൽ ഒരു ഇ ഡി ഉദ്യോഗസ്ഥൻ കൈക്കൂലി മേടിച്ചിട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, പറഞ്ഞു മനസ്സിലായില്ലേ?
0: പക്ഷെ
2: അത് നമ്മുടെ മുന്നിലുണ്ട്.
0: ഇഡിയെ കുറിച്ചുള്ള ആരോപണം എപ്പോഴും ഒരു രാഷ്ട്രീയ പ്രേരിതമായിട്ട് കേന്ദ്രം ആരാണോ ഭരിക്കുന്നത് അവര് അവരുടെ രാഷ്ട്രീയ എതിരാളികളെ കേന്ദ്ര ഏജൻസികൾ വെച്ച് അന്വേഷിപ്പിക്കുന്നു അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുന്നു എന്ന് പൊതുവെ അവർക്കെതിരെ ഒരു ആരോപണം ഉണ്ടല്ലോ അല്ലേ?
2: അല്ല, പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇതിൽ നമുക്ക് ആ ആരോപണം പറയാൻ പറ്റില്ല. കാരണം കോടതിയാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണമെന്ന്.
0: മാത്രമല്ല, ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ അല്ലല്ലോ ആരോപണം, രാഷ്ട്രീയ നേതാവ്.
2: അവിടെ അതെ, കറക്റ്റ്, അവിടെയാണ് നമ്മൾ അറിയേണ്ടത് വീണ വിജയനും ഈ സി പി എമ്മുമായിട്ട് എന്ത് ബന്ധം? ഒരു ബന്ധവുമില്ല. അവര് കുറ്റവിമുക്തയാണെങ്കിൽ അവരുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെന്നുണ്ടെങ്കിൽ അവര് നാളെ അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വരട്ടെ. അന്ന് നിങ്ങൾ ചിന്താബാധ വിളിക്കണം ഇടിക്കെതിരെ, അതാണ്
0: ചെയ്യേണ്ടത്. താങ്ക് യു സോ മച്ച്, വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞു. അടുത്ത കോൾ എടുത്താലോ. നമസ്കാരം, ഗുഡ് ഈവനിങ്, വിളിക്കാം 800-922-0. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. ആരാണിത്?
3: ജോസഫാണ് മിനി പത്മ.
0: ജോസഫ്, സുഖായിരിക്കുന്നു? കുറച്ച് നാളായില്ലേ നമ്മളെ കേട്ടിട്ട്?
3: അതെ, തീർച്ചയായിട്ടും. ഞാൻ രാവിലെ മിനി പത്മയുമായി ബന്ധപ്പെട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞപ്പോ ഞാൻ വിളിക്കണം എന്ന് വെച്ചാൽ അതിലൊരു ഫാക്ടൽ എറർ ഉണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞത് 1,77,00,000 എന്നാണ് രാവിലെ പറഞ്ഞത്. ഇതില് എനിക്കൊരു 2 മിനിറ്റ് ഞാൻ സമയം എടുക്കും, ഞാൻ ഇനി പ്രോസസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിട്ടാ. കാരണം പലർക്കും ഇതിന് എന്താണ് ഇതിന്റെ പിന്നിലുള്ള സംഭവം എന്ന് അറിയില്ല. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ CMRL ഒരു ഇൻകം ടാക്സ് അപ്പലേക്ക് കമ്മീഷണർ എടുത്ത ഈ കേസ് വന്നത് എന്താണെന്ന് വെച്ചാല് പ്രൊഫഷൻ ആയിട്ട് അല്ലാത്ത ഒരു എക്സ്പെൻഡിച്ചർ അവർ എക്സ്പെൻസ് ആയി ക്ലെയിം ചെയ്തതിന് ഒബ്ജക്ട് ചെയ്തോട്ട് വന്നതാണ് അസസ്മെന്റ് ഓഫീസർ. അത് കഴിഞ്ഞിട്ട് അത് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിലേക്ക് പോയി. ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡില് അവരത് റിജക്ട് ചെയ്തോ എക്സ്പെൻസ്. അത് മാത്രമല്ല, ആ സമയത്ത് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധി വന്നപ്പോഴാണ് ഷോൺ ജോർജ് ഇതുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐക്ക് പരാതി
0: കൊടുത്തു.
3: അപ്പൊ അതിൽ അന്വേഷിച്ചപ്പോ അവര് മനസ്സിലാക്കി എന്താണ് ഇത് ഡിസ്പ്രൊപ്പോർഷണേറ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഒരു 70,000 രൂപ മാത്രം ചെലവ് വരുന്ന ഒരു സോഫ്റ്റ്വെയർ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് 2,76,00,000 രൂപ ചെലവാക്കി. അവിടെ ഒരു ഡിസ്പ്രൊപ്പോർഷണേറ്റ് ഉണ്ട്. അതായത് നമ്മളൊരു അസറ്റ് വാങ്ങിയിട്ട് മാനേജ് ചെയ്യാനുള്ള ഒരു എക്സ്പെൻഡിച്ചർ ഉണ്ടല്ലോ, അത് അതിൽ നമ്മൾ എന്ത് തന്നെ ഡോക്യുമെന്റ് നിയമപ്രകാരം കരാറുണ്ടാക്കിയാൽ പോലും അത് ഡിസലോവ് ചെയ്യാൻ പറ്റും ഇൻകം ടാക്സ് കമ്മീഷണർക്കും അതുപോലെ തന്നെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിനും. പക്ഷെ എസ് എഫ് ഐ ഒ പിക്ചറിൽ വന്നപ്പോ എസ് എഫ് ഐ ഒ കണ്ടുപിടിച്ചെന്ന് പറയുന്നത് ഇതിലൊരു മണി ലോണ്ടറിംഗ് കൂടി ഉണ്ട്.
0: അവിടെയാണല്ലോ ഇഡിയുടെ ഒരു പ്രസക്തി വരുന്നത്.
3: അതുകൂടെ പറഞ്ഞുതരാം, അത് എങ്ങനെയാന്ന് കൂടെ അറിയണല്ലോ ആൾക്കാർക്ക്. അതായത് 50,00,000 രൂപ ലോൺ ആയിട്ട് കൊടുത്ത പൈസ തിരിച്ചടവ് വന്നിട്ടുണ്ട് വീണ തൈക്കണ്ണിന്റെ കയ്യിൽ നിന്ന്. പക്ഷെ ആ തിരിച്ചടവ് എവിടെയാണ് വരുന്നത്? നമ്മളുടെ CMRL എന്ന് പറഞ്ഞിട്ട് പൊതുമേഖലാ സ്ഥാപനമായ, അതായത് സർക്കാരിന് ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഒരു കമ്പനിയിൽ നിന്നാണ് ഈ ഫണ്ട് റൂട്ട് വന്നിട്ടുള്ളത്. തിരിച്ച് കർത്തയുടെ കമ്പനിയിലേക്ക് അത് പോയി. അത് മണി ലോണ്ടറിംഗിന്റെ പിക്ചറിൽ വരുന്നത് കൊണ്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിക്ചറിലേക്ക് വന്നത്.
0: അനധികൃതമായിട്ടുള്ള പണം എങ്ങനെ ഇങ്ങനെ വെളുപ്പിച്ചെടുത്തു അല്ലേ?
3: അതെ അതെ. അപ്പൊ ഇതെന്താ, രണ്ട് കേസാണ് ഇത്. ഒന്നെന്ന് പറയുന്നത് നിങ്ങൾ കരാറ് തമ്മിലുള്ള സംഭവം വേറെ തന്നെയാണ് ടോപ്പിക്. അത് കരാറ് പ്രകാരം കമ്പനി ഒരു കരാറിൽ ഏർപ്പെട്ടു, സർവീസ് കിട്ടിയോ ഇല്ല എന്നുള്ളതൊക്കെ ഇൻകം ടാക്സ് ആര് ചിന്തിക്കേണ്ട കാര്യമാണ്. അതിനെതിരെ ടാക്സ് കൊടുത്താൽ കേസ് അങ്ങ് മാറിപ്പോ. പക്ഷെ നിങ്ങളൊരു പാർട്ടിയാണ് മണി ലോണ്ടറിങ്ങിന്, അതിലുകൊണ്ടാണ് ED അന്വേഷണം വന്നിട്ടുള്ളത്. ഇതല്ലാണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെയോ അല്ലെങ്കിൽ ഒരു നേതാവിന്റെ മകളായതുകൊണ്ട് ഏതെങ്കിലും ക്രിമിനൽ ഒഫൻസ് ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കാൻ പാടില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ, കോടതിയിൽ വാദിക്കുക, തെളിവ് ഹാജരാക്കുക, അവിടുന്ന് ക്ലീൻ ചിറ്റ് വാങ്ങി പുറത്തേക്ക് വരിക, അതാണ് മാന്യമായിട്ട് ചെയ്യേണ്ടത്.
0: അതിന് പകരം പ്രതിരോധം തീർക്കുക എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ മര്യാദ ഇല്ലായ്മ കൂടിയാണ് അല്ലേ?
3: അല്ല, അതിലൊരു കാര്യം, ഇപ്പൊ ഇത് മാത്രമല്ല, പിണറായി വിജയന്റെ പേര് മാത്രമല്ല, രമേശ് ചെന്നിത്തലയുടെ എല്ലാവരും ഇനീഷ്യലി വെച്ചിട്ട് അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, കറക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഇത് ആർക്കാണ് കൊടുത്തേന്നുള്ളത്.
0: ഇവരൊക്കെ
3: രാഷ്ട്രീയ പാർട്ടി, അതെ, ഇവരൊക്കെ രാഷ്ട്രീയ പാർട്ടി എന്ന ലേബിളിലാണ് പൈസ കൈപ്പറ്റിയിട്ടുള്ളത്. നമുക്കറിയാം എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും പൈസ വാങ്ങും, എല്ലാ സ്ഥലത്തുനിന്നും വാങ്ങുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം വന്നത് വീണ തൈക്കണ്ടിക്ക് ഈ കരാറ് കിട്ടിയത് പേഴ്സണൽ കപ്പാസിറ്റിയിലാണോ, ചീഫ് മിനിസ്റ്ററുടെ മകൾ എന്ന നിലയിലാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നത്.
0: പകൽ പോലെ വ്യക്തമല്ലേ, ചീഫ് മിനിസ്റ്ററുടെ മകൾ എന്ന രീതിയിൽ തന്നെ ആയിരിക്കില്ലേ കിട്ടുക?
3: അതുകൊണ്ടാണ് പാർട്ടിക്ക് അവിടെ പ്രതിരോധം ചേർക്കേണ്ടി വന്നത്. നമുക്കറിയാം ഈ കമ്പനി രജിസ്റ്റർ ചെയ്ത സമയത്ത് AKG സെന്ററിന്റെ അഡ്രസ് വെച്ചിട്ടാണ് കമ്പനി രജിസ്റ്റർ ചെയ്തത്.
0: അതെ അതെ, കഴിഞ്ഞ ദിവസം വരെ സോഷ്യൽ മീഡിയയിൽ അതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു.
3: അപ്പൊ അത് ഞാൻ പറയുന്നത് വെച്ചാല് നമ്മളീ പറയുന്ന പോലെ ഇത് ചെറിയൊരു പ്രശ്നമല്ല. നേതാവിന്റെ മകളായതുകൊണ്ട് എല്ലാ പ്രിവിലേജും ഉണ്ടാവണം നിർബന്ധമില്ല. അപ്പൊ ആൾക്കാരത് മനസ്സിലാക്കിയിട്ട് പ്രതികരിക്കണത്
0: മാത്രമല്ല, 132 കോടിയുടെ ഒരു വലിയ ഒരു ഫ്രോഡ് കേസ് വരുമ്പോ അതിൽ 1.72 കോടി അല്ലേ വീണ വാങ്ങിയിട്ടുള്ളൂ എന്നാണ് പറയുന്നത്.
3: 10,000 രൂപയാണെങ്കിലും മണി ലോണ്ടറിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണോ നിങ്ങൾ ക്രിമിനൽ ആയിട്ട് ഒരു പാർട്ടി ആയി, പാർട്ടി ടു ക്രൈം ആണ്. അപ്പൊ എന്തായാലും അന്വേഷണം ഉണ്ടാവും, അതിൽ നിന്ന് ക്ലീൻ ചിറ്റ് വാങ്ങി നിങ്ങൾ പുറത്തേക്ക് വരൂ, എന്നിട്ട് ബാക്കി നമുക്ക്
0: സംസാരിക്കാം. ഇന്ന് ഹൈക്കോടതി ഇത് തന്നെയാണ് ജോസഫ് പറഞ്ഞത്, നിങ്ങൾ ഒരു ക്ലീൻ ചിറ്റ് വാങ്ങിട്ട് വരൂ, കോടതി അന്വേഷിക്കുക, കേസ് അന്വേഷിക്കട്ടെ എന്നാണ് കോടതിയും പറഞ്ഞത്. വളരെ സന്തോഷം, വളരെ വ്യക്തമായിട്ട് കുറെ ആളുകൾക്ക് ഉള്ള സംശയം കൂടി താങ്കൾക്ക് തീർത്തു കൊടുക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. ശ്രീ ജോസഫ് അടുത്ത കോൾ എടുക്കാം. നമസ്കാരം, ഗുഡ് ഈവനിങ്.
4: നമസ്കാരം
0: നമസ്കാരം, ഷമീറാണോ?
4: ഷമീർ,
0: എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എങ്ങനെയുണ്ടായിരുന്നു ഈദ് മുബാറക്? നമ്മൾ കുറെ ലേറ്റ് ആയി പോയി
4: എന്നാലും. ഞാനിത് നാലേകാലോടെ ഇങ്ങനെ നോക്കൂ, ഒരു നാലരക്കൊക്കെ വരെ ഉണ്ടാവാറില്ല.
0: കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ എല്ലാവരും അവധി തന്നെയായിരുന്നു. നമുക്ക് ഇങ്ങനെ ഒരു ഈദ് സമയത്തല്ലേ ഞങ്ങൾക്ക് അവധി കിട്ടാറുള്ളൂ. അങ്ങനെ ഒന്ന് മുങ്ങിയതാണ്. ഇനി അങ്ങനെ അതെ അതെ അതെ, മണ്ടേ മാത്രം വന്നു, പിന്നെ അങ്ങോട്ട് വെള്ളിയാഴ്ച വരെ അവധിയായിരുന്നു. പറയൂ, നമ്മുടെ നാട്ടില് ഇതൊക്കെയായിരുന്നു വിഷയങ്ങള് കഴിഞ്ഞ ആഴ്ച.
4: നാട്ടില് നല്ല വിഷയങ്ങള്, നല്ല ജനങ്ങളുടെ ആവശ്യങ്ങൾ അനുസരിച്ച് ഒരു സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്രതിവർഷം ദിശയറിയാതെ കിടന്ന ആടിയൊലിയുന്ന കപ്പൽ പോലെ.
0: ഈ കപ്പലിനല്ല, ഈ കപ്പലിന് ഒരു കപ്പിത്താൻ ഉണ്ട് സാർ എന്ന് പറഞ്ഞ ഒരാളുണ്ട് കേട്ടോ. ഈ കപ്പൽ
4: ആടി ഒലയാണ്. ഇത് ഞാന് ഈ പ്രശ്നത്തില് പറയുന്നേക്കാള് CPM സമരങ്ങളെല്ലാം നോക്കിയോ. 82 തുടങ്ങി, എന്റെ ഓർമ്മയിൽ 82-87 കർണാടക സർക്കാർ തുടങ്ങി CPM സമരം ചെയ്തേക്കുന്ന, അല്ലെങ്കിൽ അക്രമ സമരങ്ങളുമായിട്ടും ഒരുപാട് ആളുകളുടെ ജീവിതം വഴിമുട്ടി, അതായത് കേസുകൾ നമുക്ക് അനുഭവങ്ങളുണ്ട്.
0: ഷമീർ, ഈ 82 സമരങ്ങളൊക്കെ കണ്ടു എന്നാണോ പറയുന്നത്?
1: എന്റെ
0: മനസ്സിൽ ഷമീറിന്റെ പ്രായം വളരെ ചെറുതാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു
1: 82 കണ്ടു. ആ
0: 50+ ആയോ? ആഹാ, അത് ശരി. പക്ഷെ എനിക്ക് ഷമീറിന്റെ സൗണ്ട് ഒന്നും അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല കേട്ടോ. അതെ അതെ, 50 പുതിയ ഒരു ഒരു യുവത്വമാണ് കേട്ടോ. അപ്പൊ പ്രായമൊന്നും ആയിട്ടില്ല പുതിയ കാലത്ത്, ജനസുകളുടെ കാലത്ത്.
1: ഞാൻ
0: തെന്നിമാറി പോയി, പറയൂ.
1: 10 ക്ലാസ് പരീക്ഷ എഴുതുമ്പോ ഞങ്ങൾ അവിടെ HMITC വേണ്ടി എല്ലാ സജ്ജീകരണങ്ങളും നടത്തിയിട്ട് അനുമതിക്കായി കാത്തു നിന്ന സമയത്താണ് ഇടത് വർഷത്തിന്റെ സമരം മൂലം സർക്കാർ സ്വകാര്യ ITIയും പോളി തൊഴിലാളി സ്ഥാപനങ്ങളിൽ നിന്ന് പിന്മാറി. അപ്പൊ നമ്മളെ പോലുള്ള ആ തലമുറയിലെ ഒരുപാട് ആളുകൾ, രാഷ്ട്രീയമായിട്ട് പറയണല്ല, ആ തലമുറയിലെ ഒരുപാട് ആളുകൾക്ക് പഠിക്കാനുണ്ടാക്കിട്ടിരുന്ന സാഹചര്യം ഇല്ലാതായി സമരം മൂലം. അത് കഴിഞ്ഞ് 10-15 കഴിഞ്ഞപ്പോ അന്ന് സമരത്തിന് നേതൃത്വം കൊടുത്ത SH ശർമ്മയാണ് സ്വകാര്യ മേഖലയിൽ ഇത്തരം സ്ഥാപനങ്ങൾ തുടങ്ങാൻ ആദ്യം മുൻകൈ എടുത്തത്, ജാഗരണ മന്ത്രി എന്ന നിലയ്ക്ക്. അപ്പൊ CPMന്റെ ഇരട്ടത്താപ്പാണ് അവിടെ കാണുക. അതേമാതിരി ആ സമരത്തിലൂടെ കേസുകളിൽ കുടുങ്ങി ഭാവി നഷ്ടപ്പെട്ട ഒരുപാട് ആളുകളെ നമുക്കറിയാം. ഇത് ഇതേമാതിരിയാണ് ഇപ്പോ പിണറായി വിജയൻ ബന്ധപ്പെടാതെ മകളുടെ ഒരു കേസുമായി ബന്ധപ്പെട്ട് പാർട്ടി പാവപ്പെട്ട ആളുകളെ തെരവിലിറക്കിയിട്ട് നമ്മുടെ ഒരു പുതിയൊരു സമരമുഖം തുറക്കുകയാണ്. അത് ഈ അണികളാണ് തിരിച്ചറിയേണ്ടത്.
0: യെസ്, എന്തായാലും അക്രമാസക്തമായിട്ടുള്ള ഒരു സമരത്തെ നമ്മൾ ഒരു കാരണം വശാലും പ്രോത്സാഹിപ്പിക്കുന്നില്ല.
1: ഈ പല സമരങ്ങളും, വിളനില സമരം അടക്കമുള്ള സമരങ്ങളിലെല്ലാം തന്നെ ഒരുപാട് അക്രമങ്ങളാണ് ഇവർ നടത്തിയേക്കുന്നത് സമരങ്ങളിൽ. എല്ലാ പാർട്ടിയും, മിക്കവാറും പാർട്ടിക്കാരൊക്കെ, പക്ഷെ CPMന്റെ നേതൃത്വത്തിൽ നടന്നേക്കുന്ന, DUFയുടെ SFയുടെ നേതൃത്വത്തിൽ നടന്നേക്കുന്ന അക്രമ സമരങ്ങളുടെ അത്രയും അക്രമ സമരം കേരളത്തിൽ നടന്നിട്ടില്ല. നിങ്ങൾ ചരിത്ര പരിശോധിച്ചു നോക്കോ, സത്യസന്ധമായിട്ട് പരിശോധിച്ചു നോക്കോ. മറ്റുള്ള എല്ലാ സംഘടനകൾക്കും ഉണ്ട്, സമരങ്ങളിലൊക്കെ അക്രമാസക്തമാവാറുണ്ട് കുറെ ഇതുകൾ. പക്ഷെ ഏറ്റവും കൂടുതൽ പൊതുമുതൽ നശിപ്പിച്ച സമരങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ CPMന്റെ നേതൃത്വത്തിലായിരിക്കും.
0: നേരത്തെ പറഞ്ഞതുപോലെ ED അപ്പൊ കുരുക്ക് മുറുക്കുമ്പോ ആ കുരുക്കിൽ മുറുകുന്ന രീതിയിലേക്ക് തന്നെയാണ് വീണ്ടും പോകുന്നത്.
1: ഇപ്പൊ ഈ സ്വയാശ്രയ സ്ഥാപനങ്ങൾക്കെതിരെ ഇവർ സമരം നടത്തിയ കാലത്ത് തന്നെ പിണറായി വിജയന്റെയും VS അച്യുതാനന്ദന്റെയും ശിവൻകുട്ടിയുടെ ഒക്കെ മക്കള് ഇതേ സ്ഥാപനങ്ങളിൽ പഠിക്കുകയാണ്. അപ്പൊ ഇവരെ രക്ഷപ്പെടുത്തേണ്ടത്, ഇവര് സാധാരണക്കാരന് കിട്ടേണ്ട പാവപ്പെട്ടവന്റെ മക്കൾക്ക്, ഇപ്പൊ നമ്മളെപ്പോലെ സാമ്പത്തിക ശേഷി കുറഞ്ഞ ആളുകൾക്കൊക്കെ കിട്ടേണ്ട വിദ്യാഭ്യാസ സൗകര്യങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ട് അവരെ മക്കള് വലിയ ഉയർന്ന സാമ്പത്തിക ചെലവാക്കിയിട്ട് പഠിച്ച് എല്ലാവരെയും CPMന്റെ നേതാക്കന്മാരൊക്കെ എടുത്തു വെക്കുക. സെൽഫ് ഫിനാൻസ് കോളേജിൽ പഠിച്ച മക്കളാണ് അവർക്കൊക്കെ ഉള്ളത്. ഈ വീണ വിജയ അടക്കം, വീണ അടക്കം, പിണറായി വിജയന്റെ മകനടക്കം, ശിവമൂട്ടിയുടെ മകനടക്കം ഒക്കെ. അപ്പൊ ഇവര് ചെയ്യുന്ന പ്രതാപല്ല ഈ അടികൾ എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ വരുന്നത്.
0: നമുക്ക് ഈ വിഷയത്തിൽ എങ്ങനെയാണ് അവർ ന്യായീകരിക്കുന്നത്? ഇപ്പൊ അനുകൂലിച്ച മറുപടി തന്നെയാണ് വന്നത് ഷമീർ. ഇനി അടുത്ത ആളുകൾക്ക് എന്തായിരിക്കും മറുപടി നമുക്കൊന്ന് നോക്കാം അല്ലേ. ഒരു കോളം കൂടി എടുത്തിട്ട് ഒരു ചെറിയ ബ്രേക്കിലേക്ക് പോവാം. വിളിക്കാം 800-922-0 ആരാണിത്?
5: സുധീർ.
0: കുറച്ച് ദിവസമായി നമ്മൾ എല്ലാരും കേട്ടിട്ടില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും
5: സുഖമായിരിക്കും.
0: ഈദൊക്കെ എങ്ങനെയായിരുന്നു? അവധിയൊക്കെ ആഘോഷിച്ചോ?
5: യെസ്.
0: നമ്മുടെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ED കുരുക്കു
5: വിഷയത്തില് ഇത് ഞാൻ ചോദിക്കട്ടെ. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നാ പറഞ്ഞു ഏത് അന്വേഷണത്തിനെയും നമ്മൾ നേരിടാൻ തയ്യാറായിരുന്നു എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? എനിക്കറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കായി. അവര് നമുക്ക് മടി കനയില്ലെങ്കിൽ അവരന്വേഷിച്ചിട്ട് പോട്ടെന്നേ, നമ്മൾ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹം തന്നെ പറയുന്നത് എന്റെ അടുത്ത് ഒന്നും ചോദിച്ചില്ല, മകളടുത്താണ് ചോദിച്ചോന്ന്. അപ്പൊ ഈ അണികള് മനസ്സിലാക്കേണ്ടതല്ലേ? അണികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പം ED ക്ക് ഇപ്പൊ സംശയമായില്ലേ? അവരെ ആക്രമിക്കുക, തടയുക, അപ്പൊ എന്താണ് അവര് മനസ്സിലാക്കേണ്ടത്? ഇവരന്വേഷിച്ചിട്ട് പോട്ടെ എന്നൊരു നിലപാടെ കെടുത്താ പോയല്ലോ.
0: തീർച്ചയായിട്ടും അത് തന്നെയാണ്,
5: അതല്ലേ വേണ്ടത്? ആക്രമിക്കുക, ചുടുകട്ട വെച്ച് വണ്ടി അടിച്ച് തകർത്താ, 3 വണ്ടി അടിച്ച് തകർത്താ, അതുപോലെ CPM അനുഭാവി ടാക്സി ഓടിക്കുന്ന വണ്ടിയാ. എന്നിട്ട് അതിനെ ന്യായീകരിക്കുന്നു 4 സൈഡിൽ നിന്ന് വന്നിട്ട്. അത് കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ഇതിന് പെട്ടപ്പോഴത്തേക്ക് പറഞ്ഞെന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് ഒരു ബന്ധവും ഇല്ല. അദ്ദേഹം കോടിയേരി എടുത്ത സ്റ്റാൻഡ് എങ്ങനെയാണ്? അത് കോടിയേരി വ്യക്തിപരമായിട്ട് നേരിട്ടോളുന്നു.
0: ആ
5: നിലപാട് ഇവിടെ വരപ്പോ എന്താ എങ്ങനെയാണ് മാറുന്നത്?
0: നല്ല നിലപാടായിരുന്നു അത്, നമുക്കൊക്കെ
5: നല്ല നിലപാടായിരുന്നു. ആ നിലപാട് ഇവിടെ വരുമ്പോ എങ്ങനെ മാറുന്നു? അതാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത്.
0: അതെ,
5: ഇവിടെ വരുമ്പോ വീണ്ടും സംരക്ഷിക്കേണ്ട കാര്യം CPMൽ
0: എന്താ? അവിടെയാണ് നേരത്തെ വിളിച്ച ശ്രീ ജോസഫ് ഉന്നയിച്ച ആ ഒരു കാര്യം, എങ്ങനെയാണ് വീണ തൈക്കണ്ടിക്ക് ഇങ്ങനെ ഒരു സേവനമില്ലാത്ത കാര്യത്തിന് അക്കൗണ്ടിലേക്ക് പണം വന്നത്? അത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരുന്ന സമയത്ത് ആ ബന്ധം ഉപയോഗിച്ച് കിട്ടിയതല്ലേ? അത് തീർച്ചയായിട്ടും അപ്പൊ പാർട്ടി അത് പ്രതിരോധിക്കേണ്ടി വരുന്ന ഒരു ബാധ്യത കൂടി വരികയല്ലേ?
5: അല്ല, പാർട്ടി മെമ്പറെ പാർട്ടി അംഗം അല്ലെന്ന് വീണ വിജയൻ
6: പക്ഷെ വളഞ്ഞു തിരിഞ്ഞു പോകുമ്പോഴും അത് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്.
3: അപ്പൊ ഇവര് ഈ നിലപാട് പോവുകയാണെങ്കിൽ അടുത്ത പ്രാവശ്യം സീറോ സീറ്റിലേക്ക് സി പി എം വരും. അതിൽ ഒരു മാറ്റവും ഇല്ല. കാരണം പാർട്ടി തെറ്റു തിരുത്തുന്നു തിരുത്തുന്നു അദ്ദേഹത്തെ തന്നെ വലിയ പരാജയത്തിനും പ്രതിപക്ഷ നേതാവായിട്ട് വെച്ചിരിക്കുന്നു. എന്നിട്ട് ഈ കാണിക്കുന്ന കുടുംബം കാണിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം പാർട്ടി കൂട്ടു നിൽക്കുമെന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ തകർച്ചയല്ലേ
6: അത്. വളരെ വ്യക്തമായിട്ട് പറഞ്ഞു സുധീർ. ഞാൻ ഒരു ചെറിയൊരു ബ്രേക്കിലേക്ക് പോവാണ്. വളരെ പെട്ടെന്ന് തിരിച്ചു വരാൻ വിളിക്കേണ്ട നമ്പർ ആരും മറക്കേണ്ട 800-9220 എന്നതാണ് നമ്മുടെ ടോൾ ഫ്രീ നമ്പർ. ഇന്നത്തെ വിഷയം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സി എം ആർ എൽ ഇ ഡി അന്വേഷണത്തിന് ഹൈക്കോടതി സ്റ്റേ നൽകിയില്ല. അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകാമെന്നാണ് കേരള ഹൈക്കോടതി ഇന്ന് വ്യക്തമാക്കിയത്. വെള്ളിയാഴ്ച സി എം ആർ എൽ കേസിൽ വിധി വരാൻ വേണ്ടി പോവുകയാണ്. മാസപ്പടി കേസെന്ന് പേരിട്ട് വിളിച്ചിരുന്ന ഈ കേസിൽ ഇ ഡി റെയ്ഡിലെ ആക്രമണം നടപടികൾ വേഗത്തിലാക്കാൻ പോലീസും വരുമ്പോൾ ഇ ഡി കുരുക്ക് മുറുകുമോ എന്നതാണ് നമ്മുടെ വിഷയം. ഒരു ചെറിയ ബ്രേക്ക്.
7: Let's talk with Mini Padma.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Alnoor Polyclinic, Mutina, Dera, Dubai. Caring for you and your family. Visit Alnoor Polyclinic, Mutina. For appointments, call 04385-7841.
2: സിനിമയ്ക്കുള്ളിലെ സിനിമയുമായി എത്തുന്നു നസ്ലിന്റെ മോളിവുഡ് ടൈംസ്. മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന ആദ്യ ചിത്രത്തിലൂടെ പ്രേക്ഷകരെ ഞെട്ടിച്ച അഭിനന്ദ് സുന്ദർ നായക് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം പ്രേമലുവിന് ശേഷം ഹിറ്റ് കോംബോ ആയ നസ്ലിനും സംഗീത് പ്രതാപും ഒന്നിക്കുന്നു. ഒപ്പം ഷറഫുദ്ദീൻ, അൽതാഫ് സലീം തുടങ്ങി വൻ താരനിരയും അണിനിരക്കുന്നു.
3: ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കുട്ടിക്കാനം.
2: ഓൾറെഡി ഹിറ്റ് ചാർട്ടിൽ ഇടം നേടിയ ഗാനങ്ങളുമായി ജേക്സ് ബിജോയുടെ സംഗീതവും. മോളിവുഡ് ടൈംസ് ജൂൺ 5 GCC റിലീസിനെത്തുന്നു. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് ഓൺലൈൻ സ്ട്രീമിംഗ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടിവി.
4: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാ നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം നമുക്ക് ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
5: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പദ്മ.
6: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഒട്ടും സമയം കളയാതെ നമുക്ക് കോൾസ് എടുത്താൽ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. 800-922-0 എന്നതാണ് നമ്മുടെ ടോൾ ഫ്രീ നമ്പർ. ED കുരുക്ക് മുറുക്കുമോ എന്നതാണ് ചോദ്യം. ഈ കുരുക്കിൽ ആരാണ് മുറുകാൻ വേണ്ടി പോകുന്നത്? നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്കാരം നമസ്കാരം, ആരാണ്?
7: നമസ്കാരം,
6: ശ്രീ ജ്യോതി. സുഖമായിരിക്കുന്നോ? ഈദ് ആഘോഷിച്ചോ? എവിടെ ഹോളിഡേസിനൊക്കെ പുറത്തേക്ക് പോയോ, തിരിച്ചെത്തിയോ?
7: ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, പോയില്ല. മുസണ്ടത്തേക്ക് ബുക്ക് ചെയ്തിരുന്നു, പിന്നെ ഉറപ്പില്ല എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് വന്നപ്പോ പിന്നെ അങ്ങോട്ട് പോയില്ല.
6: ക്യാൻസൽ ചെയ്തു അല്ലേ?
7: പോയല്ലോ, പൂവാര ഒമാനി പൂവരുത് പറഞ്ഞിട്ട്.
6: അതെ അതെ അതെ,
7: നമ്മൾ പോയില്ലേ. വൈഫിന്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ ടൈം കിട്ടിയല്ലേ?
6: അതെ, ഒരാഴ്ച കിട്ടിയല്ലോ അല്ലേ ഏതാണ്ട്. അപ്പൊ നമ്മൾ ഇന്നത്തെ വിഷയം ED കുരുക്കിനെ കുറിച്ചാണ്.
7: ഇതിൽ മൂന്ന് വിഷയത്തിലാണ്. ഒന്നാമത് ഈ രമേശ് ചെന്നിത്തല വളരെ ബുദ്ധിമാനായിട്ടാ എനിക്ക് തോന്നുന്നത്. എന്തറിയോ, എന്റെ റീസൺ കൂടി പറഞ്ഞുതരാം. ഇപ്പോ അവരെയൊക്കെ പ്രത്യേകിച്ച് സമരം ചെയ്യാൻ തിരുവനന്തപുരത്ത് ആയിരിക്കുമല്ലോ എല്ലാ സമരങ്ങളും, സെക്രട്ടേറിയറ്റ് മെയിൻ ആയിട്ട്. അവിടെ മെയിൻ ആയിട്ട് കല്ലെറിയാനും ബാവ ചെയ്യാനും ചെയ്യുന്നവരെ ഏതെങ്കിലും വിധത്തിൽ കോൺഗ്രസ് സർക്കാരുകൾ ഏതെങ്കിലും വിധത്തിൽ പ്രശ്നം ഉണ്ടാക്കിയാണെങ്കിൽ കേരള പോലീസിന് കിട്ടുകയാണ്. അപ്പൊ ED തലക്ക് വെച്ചുകൊണ്ട് ഒരുവിധം പ്രശ്നം ഉണ്ടാക്കുന്നവരെയൊക്കെ ജയിലിലാക്കാൻ കഴിഞ്ഞു. 5 കൊല്ലത്തേക്ക് അവർക്ക് ജാമ്യം കൂടി കിട്ടിയില്ലെങ്കിൽ ഇവർക്ക് ഒരു പരിധി വരെ ഇവർക്കെതിരെയുള്ള സമരങ്ങൾ ഇല്ലാതാവാൻ എന്ന് പ്രതീക്ഷിച്ചു കാണാം. അതൊന്നും ഒരു നല്ല കാര്യമല്ല എങ്കിലും ഞാൻ പറയുന്നത്.
6: മാത്രമല്ല, ഈ 10-26 പേര് ഒരു 100 പേരും അല്ല CPM എന്ന് പറയുന്ന ഒരു പാർട്ടി. ഒരു 100 പേര് അകത്ത് പോയി കഴിഞ്ഞാൽ അതിന്റെ ലക്ഷക്കണക്കിന് ആളുകൾ പുറത്തു നിൽക്കുന്നുണ്ട്.
7: എങ്കിലും ഈ കല്ലെറിയണവരെയും ഒരുപാട് അക്രമകാരികളെയും ഒരു പരിധി വരെ കൂട്ടാൻ ശ്രമിക്കുന്ന അദ്ദേഹം വിചാരിച്ചു.
6: മാത്രമല്ല, അക്രമകാരികൾക്ക് കൊടുക്കുന്ന ഒരു സന്ദേശം കൂടിയാണത്. ഇങ്ങനെ ഇങ്ങനെ ഒരു അതിക്രമം ED നേരെ ചെയ്താൽ, അല്ല ഏത് മനുഷ്യനെതിരെ ചെയ്താലും അഴിക്കുള്ളിലാകണം.
7: ഇതിന് വ്യക്തമായ ഒരു റീസൺ കൂടി പറയാം. എന്തറിയോ, നമ്മൾ ഞാൻ രാവിലെ എണീറ്റ് TV വെക്കുമ്പോഴേ ഞാൻ കണ്ടു പിണറായി വിജയന്റെ വീട്ടിലെ പോലീസ് റെയ്ഡ്. അപ്പോ ആളുകൾ തടിച്ചു കൂടുന്നു, എല്ലാ വിവരങ്ങളും കണ്ടിട്ടും 8 മണിക്കൂർ റെയ്ഡ് ചെയ്തിട്ടും കേരളത്തിലെ പോലീസിനോ കേരളത്തിലെ വിജിലൻസിനോ ഇവരെ ഒരു അക്രമകാരികൾ ആവാൻ ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇത് ഗവൺമെന്റിന്റെ പോലീസിന്റെ വാഴ്ചയല്ലേ അല്ലേ? ഒരു ഒരു 10 പോലീസിനെങ്കിലും അവിടെ നിർത്തിക്കൊണ്ട് അഥവാ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിനെ തടുക്കാനുള്ള ഒരു സംവിധാനം അവിടെ ഉണ്ടാക്കിയില്ല എന്നത് പോലീസിന്റെ വീഴ്ച തന്നെയാണ്. രണ്ടാമത് നമുക്കിത് പറയണമെങ്കിൽ ഈ നേതാക്കന്മാരുണ്ടല്ലോ, നേതാക്കന്മാര് കൂളായിട്ട് മാറി നിന്നുകൊണ്ട് അവിടെ സമരം ചെയ്യുന്നവര് മാറി നിന്നുകൊണ്ട് അണികളെ പിടിച്ചിട്ട് ഇതിലേക്ക് കൊടുക്കുക ചെയ്ത് അണികൾക്ക് ചിലപ്പോ എന്താ രോഷത്തിന്റെ മുകളിൽ വിവരമില്ലായ എല്ലാം വിവരമില്ലാത്തവനെ ഈ വക ഏറിഞ്ഞു പോകുള്ളൂ. അണികൾ എന്നാൽ നേതൃത്വമെങ്കിലും പറയേണ്ടതല്ലേ, നിങ്ങൾ ഇത് ED പ്രശ്നമാണ്, ED വന്നിതാണ്, അത് സമാധാനപരമായിട്ട് പോട്ടെ എന്ന് ഇവര് ചിന്തിച്ചതുമില്ല. അണികളെ ഒട്ട് നയിക്കാനോ
6: എന്തിനാണ് ശ്രീ ജ്യോതി അണികളെ പറയുന്ന? പാർട്ടി സെക്രട്ടറി തന്നെ ED അന്വേഷണത്തെ എന്താ പറയാ പ്രതിഷേധത്തോടെ കാണുകയല്ലേ?
7: അതെ അതെ, അതാ പറഞ്ഞത്. അവിടെ MP ഗോവിന്ദനും എല്ലാവരും ഉണ്ടായിട്ട് പോലും ഈ കൂടെയുള്ളവരെ ഇറക്കി വിട്ടുകൊണ്ട് ഈ കുട്ടി കുട്ടിപ്പോരങ്ങനെ കൊണ്ട് ചുടിചോറ് മാന്തിക്കുക എന്ന് പറയും എന്ന പരിപാടിയിൽ ചെയ്തുകൊണ്ട് സ്വന്തം മണികളെ ഒരു ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഒരുത്തന്റെ വീട് കാണുന്നുണ്ട്. പാവം, ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു വീട്ടിൽ ഇരിക്കുന്ന ഒരുത്തനാണ് ഈ എന്താണ് 2.5 കോടി രൂപ പാർട്ടിയുടെ ആളല്ലാത്ത ഒരു ഇത്. ജോസഫ് വളരെ എക്സ്പ്ലനേഷൻ ആയിട്ട് പറഞ്ഞതുകൊണ്ട് ഞാനത് റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഇവൻ ടോൺ ജോർജ് ഒരു ഇതിൽ വ്യക്തമായിട്ട് ഒരു കുഞ്ഞിക്കണ്ണന് മറുപടി ഇടിഞ്ഞിഞ്ഞ ഒരു ഇരിക്കുന്ന ഉത്തനാണ് ഈ രണ്ടര കോടി രൂപ പാർട്ടിയുടെ ആളല്ലാത്ത ജോസഫ് വർഷനേഷൻ പറഞ്ഞതുകൊണ്ട് റിപ്പീറ്റ് ആഗ്രഹിക്കുന്നത്. ഇവൻ ടോൺ ജോർജ് ഒരു ഇതിൽ വ്യക്തമായിട്ട്

0: യിൽ വിശ്വാസം ഉണ്ടാവില്ല, ഇഡിയിൽ വിശ്വാസം ഉണ്ടാവില്ല, ഇവർക്ക് ഇലക്ഷൻ കമ്മീഷനിൽ വിശ്വാസം ഉണ്ടാവില്ല, അല്ലെങ്കിൽ കോടതികളിൽ വിശ്വാസം ഉണ്ടാവില്ല, ജഡ്ജിമാരിൽ വിശ്വാസം ഉണ്ടാവില്ല. ജഡ്ജി ഒരു ഓർഡർ എതിരാണെങ്കിൽ പറയും അവൻ ശുംഭനാണെന്ന്, അല്ല അവൻ അനുകൂലമാണെങ്കിൽ പറയും ഇതാണ് ജനാധിപത്യമെന്ന്. അങ്ങനെ രാഷ്ട്രീയക്കാർക്ക് പൊതുവെ ഇങ്ങനെയുള്ള ഏതൊരു സംഘടനകളിലും വിശ്വാസം, ഇത് രാഷ്ട്രീയക്കാർക്ക് മാത്രമുള്ള ഒരു ഇതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തെ നമ്മൾ ഏത് സംഘടന, ഏത് ഇന്റലിജൻസ് ഏജൻസിയെ നമ്മൾ അനുകൂലിക്കും, ഏത് ഏജൻസികൾ? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, കേരള പോലീസ് ഇന്നലെ തൊട്ട് കേരള പോലീസ് പിണറായി വിജയന്റെ പോലീസ് അല്ല, അല്ല ഉടനെ തന്നെ പോലീസിൽ മാറ്റങ്ങൾ വന്നു. അപ്പൊ നിഷ്പക്ഷമായ ഒരു ഏജൻസിയും ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയക്കാരുടെ കൺമുന്നിൽ ഇല്ല എന്നതാണ് സത്യം. പിന്നെ ഇഡിയുടെ ക്രെഡിബിലിറ്റിയെ കുറിച്ച് ചോദിച്ചാൽ ഇഡി 93% ഉണ്ട്. ഇഡി പിടിക്കുന്ന കേസുകളിൽ മിക്കതിലും നിങ്ങൾക്ക് പെനാൾട്ടി അടച്ചുകൊണ്ട് രക്ഷപ്പെടാൻ കഴിയും. രണ്ടാമത്, ഇഡി പിടിച്ച കേസ് തന്നെയാണ് നമ്മുടെ ഡൽഹി കേസുകൾ, അവർ കോടതിയിൽ പോയി ക്ലീൻചിട്ട് വാങ്ങിച്ചില്ലേ?
1: അതെ, അതുപോലെ ഇതും ക്ലീൻചിട്ട് വാങ്ങിക്കൂടെ, നിങ്ങളുടെ പിന്നെ എന്താ മടിയിൽ കനമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഭയക്കുന്നത് അല്ലേ?
0: അതെ. പിന്നെ രണ്ടാമത്, ഒരു മിനിറ്റ് കൂടി, എന്തറിയോ, നമ്മുടെ ജുഡീഷ്യറിയും നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയും നമ്മൾക്ക് ഒരുപാട് ഓരോ മനുഷ്യനെയും പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾക്ക് പോലീസിലോ ഇതിലോ വിശ്വാസമില്ലാതെ വരുമ്പോൾ ഇന്ത്യയിൽ കോടതികളുണ്ട്, കോടതികൾ തന്നെ കീഴ്ക്കോടതികളുണ്ട്, മേൽക്കോടതികളുണ്ട്, സുപ്രീം കോടതികളുണ്ട്. പ്രത്യേകിച്ച് ഒരു വലിയ രാഷ്ട്രീയ പാർട്ടി ഇത് ഈ കേസിൽ തന്നെ പിണറായി വിജയനും മക്കളും എത്ര കോടി രൂപ പാർട്ടി ചെലവാക്കി. അപ്പൊ ഇത്രയും ചങ്കൂറ്റമുള്ള ഇവാൻ കപിൽ സിബലിനെ പോലും ഇറക്കാൻ കഴിവുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു സാമൂഹ്യ ശേഷിയുമുള്ളവരാണ് അക്രമ രാഷ്ട്രീയത്തിലൂടെ കേരളത്തിന്റെ യഥാർത്ഥ സ്വഭാവം ഇന്ത്യ രാജ്യം മുഴുവൻ കാണിച്ചതിൽ നമുക്ക് നാണക്കേടാണത്. രാകെ രണ്ട് സ്ഥലത്തെ ഇഡിക്കെതിരെ അക്രമം ഉണ്ടായിട്ടുള്ളൂ, ഒന്ന് ബംഗാളും ഒന്ന് കേരളമാണ്. ബാക്കി പലപ്പോഴും ഇപ്പൊ ഡൽഹിയിൽ ഉണ്ടായില്ലേ? ഇവ ഞാൻ ഇനി ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. നമ്മുടെ നരേന്ദ്ര ദാമോദർ ദാസ് മോദിയെ 10 മണിക്കൂറാണ് SIT മുന്നിൽ ഇരുന്നു കൊണ്ട് ക്വസ്റ്റ്യൻ ചെയ്തത്. വെളിയിലേക്ക് വരുമ്പോ ഒരു രാഷ്ട്രീയക്കാരനോ ഒരു RSS ഒരു BJP അവിടെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് തടുക്കാനുണ്ടായിരുന്നില്ല. അതുപോലെ പല രാഷ്ട്രീയക്കാരും ഒന്നും വേണ്ട. ഇനി ഞാൻ കേരളത്തിലേക്ക് വന്ന
1: ഉമ്മൻചാണ്ടി, തീർച്ചയായിട്ടും. അതെ അതെ, തീർച്ചയായിട്ടും. അപ്പോഴൊന്നും അക്രമാസക്തമായിട്ടുള്ള ആ രീതിക്ക് ഇത് കണ്ടാൽ മതി എന്നാണ് ശ്രീ ജ്യോതി പറയുന്നത്. സന്തോഷം കേട്ട വിളിച്ചില്, നമ്മുടെ സംസാരം നീണ്ടുപോയോ? നമസ്കാരം, ഗുഡ് ഈവനിങ്, ആരാണ്?
2: എന്റെ പേര്
1: മൊയ്തു. സുഖായിരിക്കുന്നു? ഇതൊക്കെ ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു.
2: നന്നായിട്ട്
1: ആഘോഷിച്ചു അല്ലെ? നമ്മൾ ഇനി ഇഡിയുടെ കുരുക്ക് മുറുകുന്ന കാര്യത്തിലാണ്. ഇങ്ങനെ അക്രമാസക്തമാകുന്ന ഒരു സമരത്തിലേക്കൊക്കെ CPMന്റെ അണികൾ ഇറങ്ങേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ മകൾക്ക് എതിരായിട്ടുള്ള ഒരു അഴിമതി ആരോപണമാണ് വന്നിരിക്കുന്നത്, അതിനെന്തിനാണ് പാർട്ടി ഇങ്ങനെ തെരുവിൽ ഇറങ്ങുന്നത്?
2: അതാണ് ഞാൻ പറയുന്നത്. ഏറ്റവും കൂടുതൽ പിണറായി വിജയൻ പാർട്ടിയെ നല്ലതുപോലെ ചൂഷണം ചെയ്യുക, അതായത് അദ്ദേഹം ഇഡി അന്വേഷണം ആ ദിവസം തന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി മുക്കി ചുരുട്ടിക്കൊണ്ട് അദ്ദേഹം രാഹുൽ ഗാന്ധിക്കെതിരെയാണ് പറഞ്ഞത് അല്ലേ? നമ്മളെല്ലാം
1: കണ്ടുകൊണ്ടിരിക്കും.
2: പുറത്തിരിക്കുന്ന നേതാക്കന്മാര് എല്ലാ പാവപ്പെട്ട അവരുടെ പാർട്ടി സഖാക്കളെ എല്ലാം കൊണ്ടുവന്നിട്ട് സമരം ചെയ്ത് എന്നിട്ട് ഇവിടെ ഇഡി വരികയാണെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നൊരു മെസ്സേജ് കൊടുക്കുകയാണ്. ഒരിക്കലും അവർക്ക് വേണമെങ്കിൽ എങ്ങനെ വേണം ഏത് വിധത്തില് സമരം കൊണ്ടുപോകും അവർക്ക് മുൻകൂട്ടിയിട്ട് പറയുകയും ചെയ്യുക. പക്ഷേ ഇവര് കയറൂരി വിട്ടു, പക്ഷേ കയ്യിൽ നിന്ന് വിട്ടുപോയി. കാരണം കേരളത്തിലെ ജനങ്ങൾ ഇത്ര കോമൺ സെൻസ് ഇല്ലാത്ത ജനങ്ങളാണ് വിചാരിക്കരുത്. അവിടെ ED അന്വേഷണം നടക്കുമ്പോൾ MB ജയരാജനും എന്ന് വേണ്ട PJയരാജനൊക്കെ സതീശിനെ കുറ്റം പറയുകയാണ്. സതീശൻ പറയുകയാണ് നിങ്ങൾ കോമൺ സെൻസ് വെച്ച് യൂസ് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞിട്ടാണ് നരേന്ദ്ര മോദി അന്വേഷണം നടത്തിയത്. സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭരിക്കുന്നത് തന്ത്രണ്ട് ഭരിക്കുന്നത് കോൺഗ്രസ് അല്ല. അതുകൊണ്ട് ഇവരുടെ കാര്യങ്ങളൊന്നും ഉദ്ദേശ ലെവലിൽ അങ്ങോട്ട് ക്ലിക്കായില്ല. പിന്നെ സംസ്ഥാന ഇവരുടെ ഇടതുപക്ഷത്തിന്റെ ഇന്നത്തെ രാഷ്ട്രീയ എന്താ പറയുക മൂല്യച്യുതിയാണ് കാണുന്നത്. ജന്മിത്തൊക്കെ ഉള്ള സമയത്ത് അവർക്ക് ഒരു വിലയുണ്ടായിരുന്നു, ഇന്ന് അതില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇവർ ഇത്രമാത്രം മതപ്പതിച്ചു പോയല്ലോ എന്നുള്ളതാണ്. ഒരു അന്വേഷണം വീട്ടിൽ അന്വേഷണം വ്യക്തമായിട്ട് കൊണ്ടുവരുന്ന സമയത്ത് അതിനെന്തിനാണ് സതീശിനെ കുറ്റം പറയേണ്ട ആവശ്യം, സംസ്ഥാന ഗവൺമെന്റ് കുറ്റം പറയേണ്ട ആവശ്യം? ഹലോ,
1: ഇത് ഏത് കേസിലാണ് പറയുന്നത്? നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യമാണോ, CBI അന്വേഷണമാണോ പറയുന്നത്?
2: അല്ല, ഞാൻ
1: അന്വേഷണം തന്നെയാണ്.
2: ED അന്വേഷണത്തെ കുറിച്ചിട്ട് എന്തിനാണ് സതീശിനെ കുറ്റം പറയുന്നത്? സതീശൻ ഇപ്പൊ ചോദിച്ചല്ലോ കൃത്യമായിട്ട്, ഞാൻ പറഞ്ഞിട്ടാണോ ഇതൊരു ED അന്വേഷണം?
1: ഇത് ആദ്യം കോടതി ഇത് ആദ്യം ഇത് ഹോൾഡിൽ വെച്ചിരുന്നു, പിന്നീട് അന്വേഷണവുമായി മുന്നോട്ട് പോകാമെന്ന് ED നിർദ്ദേശവും കൊടുത്തു. അപ്പൊ തീർച്ചയായിട്ടും ED വന്ന് അന്വേഷിക്കല്ലോ.
2: അതെ, അതിനെന്താണ് സംസ്ഥാന, ഞാൻ ചോദിക്കുന്നതല്ല, ഇവിടെ ഈ സ്റ്റേറ്റിലെ എന്തുകൊണ്ട് ഇടതുപക്ഷ നേതാക്കന്മാർ ഇപ്പോഴും ജനങ്ങളെ എത്രമാത്രം എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാരാണ് കേരളത്തിലുള്ള ആൾക്കാർ. അത് മനസ്സിലാക്കിയിട്ട് വേണ്ടേ അവര് ഒരു സ്റ്റേറ്റ്മെന്റ് പറയാൻ.
1: അല്ല, അന്വേഷണം

0: ഫേസ് ചെയ്യും. ബിനീഷ് കോടിയേരിയുടെ വിഷയത്തിൽ എടുത്ത അതേ നിലപാട് തന്നെ പാർട്ടി ഈ വിഷയത്തിലും കൈക്കൊണ്ടാൽ മതിയായിരുന്നു, അത് കുറച്ചുകൂടെ നല്ലതാക്കുമായിരുന്നു പാർട്ടിയുടെ ഇമേജിനെ അല്ലേ?
1: അതിൽ ബിനീഷ് കോടിയേരിക്ക് ഒരു ബെനിഫിഷ്യറിയാണ്, ബിനീഷ് കോടിയേരി അതുകൊണ്ട് പാർട്ടി അംഗത്വം കിട്ടും.
0: അങ്ങനെ പറയാൻ പറ്റുമോ? അതുകൊണ്ടാണ് അംഗത്വം കിട്ടിയെന്ന് പറയാൻ
1: പറ്റുമോ?
0: ഈ അടുത്ത കാലത്ത് വരെ അദ്ദേഹത്തിന് അംഗത്വം കിട്ടാത്തതിനെ കുറിച്ച് ചർച്ചയായിരുന്നു. പിറ്റേ രണ്ടു ദിവസം കഴിയുമ്പോഴാണ് ഇഡിയുടെ പ്രശ്നം വരുന്നത്, അതിൽ അദ്ദേഹത്തിനെ കാണുന്നു, തൊട്ടടുത്ത ദിവസം അംഗത്വം തിരിച്ചു കിട്ടുന്നു.
1: പക്ഷേ ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ ഈ റേഡിയോ ഇത്രമാത്രം
0: ശരിക്കും ശരിക്കും ഞാൻ സഖാക്കളെ കൂടിയിട്ട് ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യാണ്. എവിടെ പോയി നമ്മുടെ സഖാക്കളെ? അധികാരം നഷ്ടപ്പെട്ടതോടുകൂടി ചർച്ചയിൽ പങ്കെടുക്കുന്നത് നിങ്ങൾ നിർത്തിയോ? വിളിക്കണം കേട്ടോ. 800-9220 എന്നതാണ് നമ്മുടെ ടോൾ ഫ്രീ നമ്പർ. നമ്മുടെ ജംഷീദ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ജംഷീദ് താങ്കൾ എവിടെയാണ്? ഇടതുപക്ഷക്കാരായിട്ടുള്ള കുറെ പേര് വിളിക്കാറുണ്ട് ജംഷീദിന്റെ പേരാട്ടോ ഓർമ്മയിൽ വരുന്നത്. നമസ്കാരം, ഗുഡ് ഈവനിങ്. അബ്ദുറഹ്മാൻ റാഷിദിയെ താങ്കൾ ഇല്ലേ? ഹലോ,
2: ഹലോ,
0: നമസ്കാരം, ഗുഡ് ഈവനിങ്.
2: നമസ്കാരം, ജയകുമാറാണ്.
0: ജയകുമാറേ പറയൂ.
2: 100% സാക്ഷരത, അതാണ് കേരളം.
0: അതെ,
2: മനസ്സിലായില്ലേ?
0: അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്, വരുന്ന സംഭവങ്ങൾ
2: ഒറ്റ എണ്ണത്തിന് ബോധമില്ലെന്നുള്ളതാണ്.
0: അതെ, വിവരവും വിദ്യാഭ്യാസവും രണ്ടാണല്ലോ.
2: ഇതെല്ലാം രണ്ടാണ്. ഇത് എന്തിനു വേണ്ടി പിണറായി വിജയൻ തന്നെ കഴിഞ്ഞിട്ട് പറയണം, എന്നെ ചോദ്യം ചെയ്തില്ല, മകളെ തന്നെ ചോദ്യം ചെയ്തതെന്ന്. ഒന്നുകിൽ ഇവരൊന്ന് വെയിറ്റ് ചെയ്യണം, പിണറായി വിജയൻ വെളിയിൽ വന്നിട്ട് സംസാരിക്കട്ടെ, എന്താണ് സംസാരിക്കണമെന്ന് കേക്കട്ടെ.
0: അതെ,
2: അതിനുശേഷം സമരം തുടങ്ങും. ഇത് കോടിയേരിയുടെ മകനില്ലാത്തത് വീണ തൈക്കണ്ടിക്ക്.
0: അതെ, കോടിയേരിയുടെ മകനാണെങ്കിൽ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഒരുപാട് സമരം മുഖത്തും മറ്റു കാര്യങ്ങളിലൊക്കെ
2: അടികൊണ്ട ടീമാ. ഇതെനിക്ക് തോന്നുന്നു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ വീണ തൈക്കണ്ടിയാണെന്ന് തോന്നുന്നു.
0: ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് അല്ലെ? പിണറായി
2: വിജയൻ, കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഡ്രസ് കൊടുത്തിരുന്നത് KG ഭവനാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾക്ക് ശമ്പളം കൊടുത്താണ് നിർത്തിയേക്കുന്നത്. ഞാൻ എന്റെ കേട്ടറിവാണത്. ഓരോ LC LC സെക്രട്ടറിക്ക്, LC മെമ്പർമാർക്ക്, പാർട്ടി സെക്രട്ടറിക്കൊക്കെ സാലറി ഉണ്ട്. പിന്നെ MLA MP സാലറിയുടെ ഒരു വിഹിതം പാർട്ടിക്ക് കൊടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പൊ അതുപോലെ വീണ വാങ്ങിച്ച കമ്മീഷൻ പാർട്ടിക്ക് പോയിട്ടുണ്ടായിരിക്കും ചിലപ്പോ, അതുകൊണ്ടായിരിക്കും വീണയ്ക്കെതിരെ എല്ലാവരും നിൽക്കുന്നത്.
0: മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് മകൾ വാങ്ങിയ ആ ഒരു ഇല്ലാത്ത സേവനത്തിലുള്ള കാശ് അത് പാർട്ടിയിലേക്ക് പോയത് കൊണ്ടായിരിക്കാം ഈ ഒരു പ്രൊട്ടക്ഷൻ, ഈ ഒരു പ്രതിരോധം തീർക്കുന്നത് അല്ലേ?
2: തീർച്ചയായിട്ടും. ഒരു മെമ്പർ അല്ലാത്ത ഒരു ഒരു സമരത്തിലോ ഒരു SFIO DYFIO ഒന്നും അല്ലാത്ത ഒരു മകൾക്ക് വേണ്ടി,
0: പക്ഷേ അണികളുടെ വികാരം ഒന്നിപ്പിക്കാനും അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് അകന്നുപോയ ആൾക്കാരൊക്കെ ഒന്നിച്ച് ചേർക്കാൻ ആ സംഭവത്തിനോട് വേണ്ടി കഴിഞ്ഞില്ല. കാരണം മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയന്റെ വീട്ടിലേക്ക് അദ്ദേഹത്തിന് മണിക്കൂറുകളോളം പുറത്തിറങ്ങാൻ പോലും വിടാത്ത രീതിയിൽ ED റെയ്ഡ് നടത്തുന്നു എന്നൊരു ഇമേജ് അല്ലേ പുറത്തേക്ക് വന്നത്?
2: അവിടെ തെറ്റിപ്പോയത് മിനി പത്മ, തെറ്റിയത് നമുക്കാണ്. കാര്യം എന്താണെന്നാ, അണികളെ കൂട്ടാൻ പറ്റിയില്ല. 10-15 ദിവസമായിട്ട് മവനെ പിണറായി വിജയന് പുറത്തിറങ്ങാൻ അവസരം കിട്ടി, പത്രക്കാരെ കാണാൻ അവസരം.
0: അത് മാത്രമാണ് ഇതിലൂടെ ഉണ്ടായതെന്നാണ് ജയകുമാർ പറയുന്നത് അല്ലേ? ജയകുമാരെ പോയോ? നമസ്കാരം, ഗുഡ് ഈവനിങ്.
3: ഹലോ,
0: നമസ്കാരം, ആരാണ്? ജംഷീർ, സുഖായിരിക്കുന്നോ? ഈദ് മുബാറക്ക്, ഇതിന്റെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു അല്ലേ? ഓഫീസിലേക്കൊക്കെ തിരികെ എത്തിയോ, പുറത്തേക്ക് പോയോ, നാട്ടിലേക്ക് പോയിരുന്നോ? യെസ്, പറയൂ. ED കുരുക്ക് മുറുകുമ്പോ അതിൽ മുറുക്കം കൂടുമോ അതോ രക്ഷപ്പെട്ടു പോരുമോ?
3: ഇതിപ്പോ സതീശം കൊണ്ടുവന്നല്ല പറയുന്നത്, അപ്പൊ ഇനി കാത്തിരുന്ന് കാണാന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇതിനകത്ത് ഈ അക്രമം അയച്ചു വിട്ടതൊക്കെ വളരെ മോശം. കാരണം ഏത് പെട്ടെന്നൊന്നും ജാമ്യം കിട്ടുന്ന എനിക്ക് തോന്നുന്നില്ല,
0: കിട്ടില്ല. ഒന്ന്, കേന്ദ്ര സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏജൻസിയിലെ ഉദ്യോഗസ്ഥരെയാണ് ആക്രമിച്ചത്. വധശ്രമം തന്നെയാണ് കേസ്, വധശ്രമം തന്നെയാണ്.
3: അത് മാത്രല്ല, CPM അതുകൊണ്ടാണ് ആ ഒരു വാഹനം പെട്ടെന്ന് നന്നാക്കി കൊടുക്കുക എന്ന് പറഞ്ഞത്, അതും പൊതു മുതലായി പോയി. എന്തായാലും വീണ വിജയന്റെ കാര്യത്തില് മാത്യു കൊല്ലട എന്ന് പറഞ്ഞ പോലെ കുരുക്ക് മുറുകൻ ചെയ്യുന്ന വെച്ചാൽ 100% അതിലേക്ക് തന്നെ പോകുന്നു.
0: ഈ രാഷ്ട്രീയ പ്രേരിതം, രാഷ്ട്രീയ പ്രേരിതം എന്നാണല്ലോ ഇടതുപക്ഷം ഇത് എപ്പോഴും ആവർത്തിക്കുന്നത്. ഇതെങ്ങനെയാണ് രാഷ്ട്രീയ പ്രേരിതമാകുന്നത്? ഒരു രാഷ്ട്രീയ നേതാവിന്റെ മകൾ ഉൾപ്പെട്ട ഒരു അഴിമതി കേസ് എങ്ങനെയാണ് രാഷ്ട്രീയ പ്രേരിതമാകുന്നത് അല്ലേ?
3: ഒരിക്കലും ഇല്ലല്ലോ. കാരണം പിണറായി വിജയൻ തന്നെ പറഞ്ഞില്ല, എന്നോടൊന്നും ചോദിച്ചിട്ടില്ല, മകളോടാണ്
0: ചോദിച്ചെന്നുള്ളത്. എവിടെ നിന്നാണ് ചോദ്യം ചെയ്യുക? ചോദ്യം, ഈ കേസ് ആരംഭിക്കുന്നതിന് മുമ്പ് മുഹമ്മദ് റിയാസിനെ വിവാഹം ചെയ്തിരുന്നില്ല, പിന്നെ എന്തിനാണ് കോട്ടൂളിയിൽ ആ വീട്ടിൽ പോയിട്ട് റെയ്ഡ് നടത്തിയത് എന്നൊരു ചോദ്യം വരുന്നുണ്ട്.
3: ഭാര്യയും ഭർത്താവുമ്പോ അവർക്ക് ആ വീടിനോട് യോജിപ്പുണ്ടാവില്ല.
0: അല്ല, രേഖകൾക്ക് വേണ്ടിട്ട് ഇടിക്ക് എവിടെ വേണമെങ്കിലും അന്വേഷിക്കാമല്ലോ, അവർക്ക് അതിന് പ്രത്യേക പവർ ഉള്ള ഒരു ഏജൻസി ആണല്ലോ.
3: അല്ല, ഞാനൊരു കാര്യം പറഞ്ഞാൽ, ഇപ്പൊ എന്റെ നേതാവാണ് കെ എം ഷാജി എന്ന് പറയുന്നത്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവര് ബാലാവല കമ്മീഷൻ അടക്കം വെച്ചിട്ട് അവിടെ അദ്ദേഹത്തിന് ബാത്റൂമിൽ പോകാനുള്ള ബുദ്ധിമുട്ടുണ്ടാക്കി അങ്ങനെ ഉണ്ടാക്കിയതൊക്കെ പറയുമ്പോഴും അദ്ദേഹത്തിന്റെ ഭാര്യ രാവിലെ 6 മണിക്ക് ഇഡിയുടെ ഓഫീസിലെ വിളിച്ചുകൊണ്ട് പോയിട്ട് രാത്രി 1 മണിക്ക്
0: വിട്ടു.
3: അപ്പൊ അതിനെതിരെ നമ്മൾ എന്താ പറയേണ്ടത്, രാഷ്ട്രീയ പരിഹരിതാണെന്ന് പറയുന്നത്.
0: അപ്പൊ അന്വേഷണം വരുമ്പോ അത് അതിന്റെ നിലയ്ക്ക് വിടുക, മാന്യമായിട്ട് അതിനോട് പ്രതികരിക്കുക.
3: ആ ഒരു വീട് ഇപ്പോഴും നിങ്ങളെ കയ്യിൽ ഉണ്ടല്ലോ, നമ്മളെ പിണറായി വിജയൻ പറയുന്നുണ്ടല്ലോ, കൊടിയേരി വീട്ടിൽ വന്നപ്പോ അന്ന് അവിടെ ആദ്യം എത്തിയത് ബാലാവകാശ കമ്മീഷനായിരുന്നു,
0: ഓർമ്മയുണ്ടാവും തീർച്ചയായിട്ടും.
3: അപ്പൊ അവർക്ക് അവിടെയൊക്കെ വരെ ഈ പറയുന്ന ഷാജിയുടെ വീട്ടിൽ ഇതൊന്നുമില്ല. അപ്പൊ രാഷ്ട്രീയ പ്രേരി എന്ന് പറയുന്നത് ഏതൊരു എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഒരു കേരളം ഭരിച്ച മുഖ്യമന്ത്രിയുടെ സമയത്താണ് കോടിയേറ്റ വീട്ടിലെ റെയ്ഡ് നടന്നത്, അദ്ദേഹം എന്നിട്ട് കൈമലർത്തേച്ച് വരുന്നു.
0: അപ്പൊ അതേ ഒരു നീതി, അല്ലെങ്കിൽ അതേ ഒരു രീതി ഈ വീണയുടെ വീണ തൈക്കണ്ടിയുടെ വിഷയത്തിൽ എടുക്കാമായിരുന്നു.
3: ശരി, പറയുന്നില്ല, ആരായാലും നമ്മൾ നേതാക്കന്മാരുടെ കേട്ടിട്ട് ഞാനായാലും ആരും സമരം ചെയ്യുമ്പോ ഒന്ന് അറിഞ്ഞുകൊണ്ട് സമരം ചെയ്യുക. കാരണം നമ്മളുടെ ഭാവി, നമ്മളുടെ ജീവിതം, നമ്മളുടെ കാര്യങ്ങളൊക്കെ നമ്മളാണ്, നേതാക്കന്മാരല്ല. അത് ഇപ്പൊ വളരെ വിഷമമുണ്ട്, ഡൽഹിയിലേക്ക് കൊണ്ടുവന്നൊക്കെ ഇന്നലെ കേട്ട്, സത്യമാണെന്ന് അറിയില്ല, പക്ഷെ വേദനയുണ്ട്, ചെറിയൊരു പ്രശ്നം വലുതായി, അത് ലാസ്റ്റ് അവരുടെ കരിയറിനെ പോലും ബാധിക്കുന്ന രീതിയിലേക്കാവും.
0: തീർച്ചയായിട്ടും നഷ്ടം നമുക്ക് മാത്രം, നമ്മുടെ കുടുംബത്തിന് മാത്രമേ ഉണ്ടാവുള്ളൂ. വിളിച്ചാൽ സന്തോഷം കേട്ടോ, ജംഷീർ സമയം കഴിഞ്ഞുകൊണ്ടൊന്ന് ഇടപെടുകയാണ്. വിളിച്ച എല്ലാവരോടും സന്തോഷം, സ്നേഹം. നാളെ നമുക്ക് കൂടുതൽ രാഷ്ട്രീയ വിഷയങ്ങളുമായിട്ട് കേൾക്കാം. വിളിക്കേണ്ട നമ്പർ ആരും മറക്കണ്ട, ഇപ്പൊ തന്നെ ഓർത്ത് വെച്ചോളൂ, 800-922-0. വിളിച്ച എല്ലാവരോടും സന്തോഷം, സ്നേഹം.
4: Let's talk with Mini Padma.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: സർവകലാശാലകളിൽ രാഷ്ട്രീയ ഇടപെടൽ അവസാനിപ്പിക്കണമെന്ന് ഗവർണർ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. CBSE പരീക്ഷാ വിവാദത്തിനൊടുവിൽ നടപടിയുമായി വിദ്യാഭ്യാസ മന്ത്രാലയം കോംപ്റ്റിന് കരാർ നൽകിയതിൽ റിപ്പോർട്ട് തേടി. ടെൻഡർ നടപടികളുടെ വിശദാംശങ്ങൾ ശേഖരിച്ചു. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിക്ക് നിർദ്ദേശം നൽകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. സർവകലാശാല ക്യാമ്പസുകളിൽ രാഷ്ട്രീയ ഇടപെടൽ അവസാനിപ്പിക്കണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലിക്കർ. വിദ്യാഭ്യാസ സമ്പ്രദായത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് മുഴുവൻ സംവിധാനത്തെ നശിപ്പിക്കുമെന്ന് ഗവർണർ. കണ്ണൂർ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പിഎംഉഷ പദ്ധതി പ്രകാരം നടപ്പിലാക്കിയ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കേരള ഗവർണർ. ഇന്ധനവില വർദ്ധനവ്, അധിക നികുതി വേണ്ടെന്ന് വയ്ക്കാൻ കേരള സർക്കാർ തയ്യാറാകണമെന്ന് BJP നേതാവ് കെ സുരേന്ദ്രൻ. 10 രൂപയെങ്കിലും കുറയ്ക്കണം. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ VD സതീശൻ ആവശ്യപ്പെട്ട കാര്യം തന്നെയാണ് താൻ ഉന്നയിക്കുന്നത്. അദ്ദേഹം മുഖ്യമന്ത്രിയായപ്പോൾ കുറച്ചില്ലെങ്കിൽ ഇരട്ടത്താപ്പാണെന്ന് ജനം കരുതും. സംസ്ഥാന സർക്കാർ വരുമാനം കുറയ്ക്കാൻ തീരുമാനിക്കണമെന്നും കെ സുരേന്ദ്രൻ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് CMRL നൽകിയ അപ്പീൽ ഹൈക്കോടതി തള്ളി. അടിയന്തര സ്റ്റേയില്ലെന്ന് കോടതി വ്യക്തമാക്കി. ED അന്വേഷണം തുടരുന്നതിൽ തടസ്സമില്ല. അന്വേഷണം അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നും സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കണമെന്നുമുള്ള CMRLന്റെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. CMRL ഹർജിയിൽ വെള്ളിയാഴ്ച വിധി. അതുവരെ തൽസ്ഥിതി തുടരണമെന്ന് ED കോടതി നിർദ്ദേശം നൽകി. വിധി പറയും വരെ തുടർ നടപടി പാടില്ല. ഹൈക്കോടതിയിൽ കേസിന്റെ വാദം പൂർത്തിയായി. ചെയ്യാത്ത സേവനത്തിന് പ്രതിഫലമായി 2 കോടിയിലധികം രൂപ കൈപ്പറ്റിയതിന് തെളിവുകളുണ്ടെന്ന് ED കോടതി അറിയിച്ചു. ED അധികാരപരിധിക്കപ്പുറമാണ് അന്വേഷണം തുടങ്ങിയതെന്ന് CMRL വാദിച്ചു. CMRLനെതിരെ FIR ഇല്ലാത്ത ഘട്ടത്തിലാണ് ED സമൻസ് അയക്കുന്നതും അന്വേഷണം തുടങ്ങുന്നതും. രാഷ്ട്രീയ നേതാവിന്റെ പരാതിയിലാണ് SFIU അന്വേഷണം തുടങ്ങുന്നതെന്നും കമ്പനി വാദിച്ചു. എന്നാൽ അന്വേഷണം പൂർത്തിയാക്കാൻ അനുവദിക്കുകയല്ലേ വേണ്ടതെന്ന് കോടതിയുടെ ചോദ്യം. നിരപരാധിത്വം വ്യക്തമാക്കാൻ CMRLന് രേഖകൾ നൽകാം. കുറ്റകൃത്യമില്ലെങ്കിൽ ക്ലീൻചിറ്റ് ലഭിക്കുമല്ലോ എന്നും ഹൈക്കോടതിയുടെ ചോദ്യം. വേനലവധി കഴിഞ്ഞ കേരളത്തിൽ വിദ്യാലയങ്ങൾ തുറന്നു. 1ാം ക്ലാസ്സിലെ 3 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളടക്കം 42 ലക്ഷം കുട്ടികളാണ് ഇന്ന് സ്കൂളുകളിൽ എത്തിയത്. സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി VD സതീശൻ. കേരളത്തിലെ വിദ്യാഭ്യാസ പുരോഗതിയിൽ വലിയ പങ്കുവഹിച്ചിട്ടുള്ളത് അമ്മമാരെന്ന് മുഖ്യമന്ത്രി. കുട്ടികളുടെ കഴിവുകൾ അധ്യാപകരും രക്ഷിതാക്കളും പരസ്പരം പങ്കുവയ്ക്കണം. വിദ്യാഭ്യാസത്തിന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റായി കേരളത്തെ മാറ്റുകയാണ് ലക്ഷ്യം. അത് കേരളത്തിൽ ഉണ്ടാകുമെന്ന് വാക്ക് നൽകുന്നു. പുറത്തേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടാകില്ല. വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും കുട്ടികൾ കേരളത്തിലേക്ക് എത്തും. ഏറ്റവും വലിയ നിക്ഷേപം പുതിയ തലമുറ. മയക്കുമരുന്നിനെതിരെ ശക്തമായ നിലപാടെടുക്കുമെന്നും മുഖ്യമന്ത്രി. പാലക്കാട്ട് CPMൽ നിന്ന് പുറത്താക്കിയ PK ശശിയുടെ പാർട്ടിയായ DMF CMPയിൽ ലയിക്കുകയോ ഒരുമിച്ച് നിൽക്കുകയോ ചെയ്തേക്കും. ഇത് സംബന്ധിച്ച ചർച്ചകൾ അവസാനഘട്ടത്തിലെന്ന് PK ശശി. മന്ത്രി CP ജോൺ പങ്കെടുക്കുന്ന യോഗം ഉടൻ പാലക്കാട്ട് ചേരും. കേരളത്തിൽ വീണ്ടും മരണാനന്തര അവയവദാനം നടന്നു. വാഹനാപകടത്തിൽ മരിച്ച കണ്ണൂർ സ്വദേശിയായ യുവാവിന്റെ ഹൃദയം ഉൾപ്പെടെ 4 അവയവങ്ങൾ 4 പേർക്കാണ് പുതുജീവൻ നൽകിയത്. 23-കാരനായ MK അർജുന്റെ ഹൃദയം നൽകി കണ്ണൂർ ആസ്റ്റർ മിംസിൽ നിന്ന് ആസ്റ്റർ മെഡിസിറ്റി കൊച്ചിയിലേക്കാണ് ഹൃദയം എത്തിച്ചത്. കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിൽ ചികിത്സയിലുള്ള മലപ്പുറം സ്വദേശിയായ 48-കാരന് ഹൃദയം മാറ്റിവെച്ചു. തമിഴ്നാട് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ BJP വിട്ട് പുതിയ പാർട്ടി തുടങ്ങുമെന്ന അഭ്യൂഹം ശക്തം. ഈയാഴ്ച പുതിയ പാർട്ടി പ്രഖ്യാപനമെന്ന് അണ്ണാമലൈ അനുകൂലികൾ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യാന്തര തലത്തിൽ ക്രൂഡ് ഓയിൽ വില കുതിക്കുകയാണ്. ബ്രെന്റ് ക്രൂഡ് ഓയിൽ വിലയിൽ 2% വർദ്ധനവ് രേഖപ്പെടുത്തി. ക്രൂഡ് ഓയിൽ വില ബാരലിന് $93 മുകളിലാണ് വില. കുവൈറ്റിന് നേരെ ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണമുണ്ടായി. മിസൈലുകളെ ശക്തമായി പ്രതിരോധിച്ചുവെന്ന് കുവൈറ്റ്. രാജ്യത്തിന്റെ അതിർത്തി ലംഘിച്ചുള്ള ആക്രമണത്തെ കുവൈറ്റ് ശക്തമായ ഭാഷയിൽ അപലപിച്ചു. ഇറാനുമായുള്ള സമാധാന കരാറിൽ തിടുക്കമില്ലെന്ന നിലപാടിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ ഒരിക്കലും ആണവായുധം സ്വന്തമാക്കില്ലെന്ന ഉറപ്പിനാണ് കാത്തിരിക്കുന്നത്. നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ ഇറാൻ തയ്യാറായില്ലെങ്കിൽ യുദ്ധം പുനരാരംഭിക്കുമെന്ന് ട്രംപ്. സൈനിക നീക്കങ്ങളെ തുടർന്ന് സംഘർഷം രൂക്ഷമായതിനാൽ ഈ വിഷയത്തിൽ ഇടപെടൽ താൽക്കാലികമായി നിർത്തിവെക്കുകയാണെന്ന് ഇറാൻ. ഇറാനുമായുള്ള ആണവ കരാർ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആഗ്രഹിക്കുന്നുണ്ടെന്നും എന്നാൽ ഉടൻ തന്നെ തീരുമാനത്തിലെത്തുമെന്നും ചർച്ചയുണ്ടായിരുന്നു. നിലവിൽ വാഷിംഗ്ടണുമായി ആണവ ചർച്ചകൾ നടക്കുന്നില്ലെന്നും ഇറാന്റെ അടിയന്തര മുൻഗണന നിലവിലുള്ള സംഘർഷം അവസാനിപ്പിക്കുക എന്നതാണെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് വാർത്താസമ്മേളനത്തിലൂടെ അറിയിച്ചു. അമേരിക്കയുമായി ആണവ വിഷയത്തിൽ ചർച്ച നടക്കുന്നില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് റഖ്ചി വ്യക്തമാക്കി. യുഎഇയിൽ ഈ മാസത്തെ ഇന്ധനവില പ്രഖ്യാപിച്ചു. പെട്രോളിന് വില കൂടി, ഡീസലിന് വില കുറഞ്ഞു. സൂപ്പർ 98 പെട്രോളിന് 3.95 ദിർഹം, നേരത്തെ ഇത് 3.66 ദിർഹം ആയിരുന്നു. സ്പെഷ്യൽ 95 3.83 ദിർഹം മെയ് മാസത്തിൽ 3.55 ആയിരുന്നു. ഡീസലിന് വില കുറഞ്ഞിട്ടുണ്ട്. 4.69 ദിർഹം ആയിരുന്നത് 4.33 ദിർഹം ആയിട്ടുണ്ട്. വിശദവാർത്ത 6 മണിക്ക്.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Time check.
3: Good evening, station clock ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് കൃത്യം 5 മിനിറ്റ്.
1: Time check. Weather update.
4: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോഴത്തെ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 66%.
1: Weather update.
4: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: Back to home brought to you by Alnoor Polyclinic Muthina Dera Dubai, caring for you and your family. Visit Alnoor Polyclinic Muthina for appointments. Call 0438578 41.
1: അതാണ് ബാക്ക് ടു ഹോമിന് സമയമായിരിക്കുകയാണ്. അയ്യോ, എവിടെ എൻ്റെ പോക്കറ്റ്? ആ ഓക്കെ, പെട്ടെന്ന് ഞാൻ ഓടിക്കതച്ച് വരികയായിരുന്നു കേട്ടോ. കിട്ടിയ സമയത്തിന് ഒരു ചെറിയൊരു ഡിസ്കഷൻ പോയിരുന്നത് കൊണ്ടാണ് കുറച്ചധികം ഡിലേ ആയിപ്പോയത്. ഒരു പാട്ടോട് എക്സ്ട്രാ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. എന്നാലും കുഴപ്പമില്ല, പാട്ട് കേൾക്കാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണല്ലോ. ആൻഡ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ, എന്താ പറയുന്നത്, ജൂൺ മാസത്തിൻ്റെ തുടക്കം. അതെ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജൂൺ മാസത്തിൻ്റെ തുടക്കത്തിലേക്ക് നമ്മളിങ്ങനെ കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. ആൻഡ് രാവിലെ തന്നെ എല്ലാവരും ഓഫീസുകളിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും. കുറച്ചധികം ദിവസത്തിൻ്റെതായിട്ടുള്ള ഒരു അവധിയും അതിൻ്റെതായിട്ടുള്ള ഒരു ചെറിയ ആലസ്യവും കാര്യങ്ങളും എല്ലാം മറികടന്നുകൊണ്ട് നമ്മൾ വീണ്ടും ബാക്ക് ഓൺ ട്രാക്കിലേക്ക് കയറിയിരിക്കുകയായിരിക്കും. എന്തായാലും കഴിഞ്ഞ ചെറിയ പെരുന്നാളുടെ ആ ഒരു ലോങ് വീക്കെൻഡൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് പിന്നെയും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, രണ്ടോ മൂന്നോ അല്ലെങ്കിൽ രണ്ട് മാസങ്ങൾക്ക് അപ്പുറത്തേക്ക് വീണ്ടും ഒരു വലിയ അവധി വരുന്നുണ്ടല്ലോ എന്നുള്ളത്. അല്ലേ, പക്ഷേ ഈ ഒരു അവധിക്കാലം കഴിഞ്ഞതോടുകൂടി നമുക്ക് ആ ഒരു പ്രതീക്ഷ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നാഷണൽ ഡേ ഹോളിഡേസ് വരുന്ന സമയത്ത് നമുക്കൊരു ലെങ്തി ഡേയ്സ് ഓഫ് വെക്കേഷനും കാര്യങ്ങളും ഒക്കെ കിട്ടാൻ വേണ്ടി പോകുന്നുള്ളൂ. പക്ഷേ അതിനിടയിലായിട്ട് പല കാര്യങ്ങളും, ഇപ്പോൾ തന്നെ ജൂലൈയിലേക്കൊക്കെ നാട്ടിലേക്ക് ടിക്കറ്റ് എടുത്ത് പോകാൻ പ്ലാൻ ചെയ്ത് നിൽക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കും, കുട്ടികളുടെ വെക്കേഷൻ പ്രമാണിച്ചുകൊണ്ട് അങ്ങനെ പ്ലാൻ ചെയ്യുന്നവരുണ്ടായിരിക്കും. ആൻഡ് ഇനി ആഘോഷങ്ങളുടെ ദിവസമാണ്, ഓണം ഉൾപ്പെടെയുള്ള വിശേഷങ്ങൾ നമ്മളെ കാത്ത് രണ്ട് മാസങ്ങൾക്ക് അപ്പുറത്തേക്ക്. ഇക്കൊല്ലം ഓണം കുറച്ച് നേരത്തെയാണ് തോന്നുന്നല്ലേ. എന്തായാലും അങ്ങനെ കുറേയധികം സംഭവ വികാസങ്ങൾ നടക്കാൻ വേണ്ടി പോകുന്നു. ആൻഡ് യെസ്, എല്ലാവരും ഇന്ന് രാവിലെ ഓഫീസിലേക്കൊക്കെ എത്തി, വീണ്ടും ആ ഒരു ട്രാക്കിലേക്കൊക്കെ കയറി എല്ലാം സെറ്റായിട്ടുണ്ടായിരിക്കും എന്ന് ഞാനങ്ങ് പ്രതീക്ഷിക്കുകയാണ്. എനിക്ക് നല്ല മടിയെന്നൊന്നും അതിനെ പറയാൻ പാടില്ല. മടിയെന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ വെറുതെ എന്താണല്ലേ, മടിയെന്നല്ല, എന്തോ ഒരു ചടപ്പ്. അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ദിവസം തുടങ്ങാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയ സ്റ്റാർട്ടിംഗ് ട്രബിളും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ടായിരിക്കും, നമ്മൾ ഈ മൺഡേ ബ്ലൂസ് എന്നൊക്കെ പറയുന്ന പോലെ. പക്ഷേ എന്തായാലും അതെല്ലാം അല്പസമയത്തിനകം വെച്ചിട്ട് മാറ്റിക്കൊണ്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ള ജീവിതത്തിൻ്റെ ആ ഒരു സ്റ്റൈലിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഓട്ടത്തിലേക്ക് വീണ്ടും നമ്മൾ ആ ഒരു റേസിലേക്ക് കടന്നിരിക്കുകയാണ് അല്ലേ. ആൻഡ് യെസ്, ഈ ജൂൺ മാസം തുടങ്ങുന്ന സമയത്ത് കുറേയധികം പരിപാടികൾ, കുറേയധികം കാര്യങ്ങൾ, കുറേയധികം സംഭവ വികാസങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ ജൂൺ തുടങ്ങുന്നതോടുകൂടി തന്നെ കുറേയധികം മാറ്റങ്ങൾ നമുക്ക് ചുറ്റും വരുന്നുണ്ട്. അതിനെക്കുറിച്ചിട്ട് എല്ലാവർക്കും അറിയായിരിക്കും. കാരണം ഇന്ന് തന്നെ ഒന്നാം തീയതി തന്നെ, അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഇപ്പോൾ അഞ്ചാം തീയതി പത്താം തീയതി ഒക്കെ ക്രെഡിറ്റ് ആവേണ്ട സാലറി പലരുടെയും അക്കൗണ്ടുകളിൽ ഇപ്പോഴത്തേക്കും ക്രെഡിറ്റ് ആയിട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കാരണം ഈ മാസം മുതൽ, അല്ലെങ്കിൽ ഈ മാസത്തെ ഒന്നാം തീയതി മുതൽ വരുന്ന ഏറ്റവും പുതിയ മാറ്റങ്ങൾ ഒന്ന് തന്നെയാണ്. ജൂൺ ഒന്നാം തീയതി മുതൽ കൃത്യമായിട്ട് ആ ഒരു സാലറി, കൃത്യസമയത്ത് തൊഴിലുടമകൾ നിർബന്ധമായിട്ടും ശമ്പളം നൽകിയിരിക്കണം എന്ന് പറയുന്ന, പ്രതിമാസത്തെ ആദ്യത്തെ ദിവസം തന്നെ ശമ്പളം നൽകണം എന്ന് പറയുന്ന ആ ഒരു നിയമം, ആ ഒരു പരിഷ്കരണം ഇന്ന് മുതൽ അത് സാധ്യമായിരിക്കുകയാണ്. ആൻഡ് അതുകൊണ്ട് തന്നെ പലരും കുറച്ചധികം സന്തോഷത്തിലായിരിക്കും. പ്രത്യേകിച്ചും അക്കൗണ്ടിൽ കുറച്ച് പൈസ ക്രെഡിറ്റ് ആവുന്നത് അതിൻ്റെതായിട്ടുള്ള ആനന്ദം തരുന്നൊരു കാര്യമാണല്ലോ. അതുപോലെ തന്നെ പാർക്കിംഗ് ഫീസുകൾ പുതുക്കിയ നിരക്ക് പ്രാബല്യത്തിൽ വരികയാണ്. ആൻഡ് പാർക്കിംഗ് മെഷീനുകളിൽ ഇനി മുതൽ കറൻസീസിന് പകരം, അല്ലെങ്കിൽ ഫിസിക്കൽ കറൻസി ഓർ കോയിൻസിനൊക്കെ പകരമായിട്ട്, നോട്ടിനോ കോയിനോ ഒക്കെ പകരമായിട്ട് അതിൻ്റെ മറ്റ് രീതികളിലുള്ള പേയ്മെൻറ്റ് സംവിധാനങ്ങൾ നിലവിൽ വരികയാണ്. ആൻഡ് വാറ്റിൻ്റെ സാലിക്കിനും പാർക്കിങ്ങിനും ഒക്കെ 5% വാറ്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൂർണ്ണമായിട്ടും ദുബായ് പാർക്കിങ്ങിൻ്റെയൊക്കെ സംവിധാനം പണരഹിതമായി മാറുന്ന കാഴ്ച, നാണയങ്ങളും പേപ്പർ നോട്ടുകളും ഒക്കെ സ്വീകരിക്കില്ല. ഡ്രൈവർമാർക്ക് ആപ്ലിക്കേഷൻസ് ത്രൂവോ അല്ലെങ്കിൽ SMS വഴിയോ നോൾ അല്ലെങ്കിൽ ബാങ്ക് കാർഡുകൾ ഉപയോഗിച്ചോ ഒക്കെ പേയ്മെൻറ്റുകൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം. ആൻഡ് യുഎയിലുള്ളവർക്ക്, പ്രത്യേകിച്ചും യുഎ പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം, നിയമപരമായിട്ടുള്ള പ്രായപൂർത്തി അത് 18 ചുരുക്കിയിരിക്കുകയാണ്. 21 വയസ്സായിരുന്നു ഇതുവരെ, അത് 18 മാറിയിരിക്കുകയാണ്. സോ ഫിനാൻഷ്യൽ സെക്ടറിൽ വർക്ക് ചെയ്യുന്നവർക്കാവട്ടെ, ബാങ്കിങ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കാവട്ടെ, ഒക്കെ തന്നെ ഒരു മാറ്റം വരാൻ ഇനിയുള്ള ദിവസങ്ങളിൽ ദൃശ്യമാകാൻ സാധിക്കുന്നതായിരിക്കും. ആൻഡ് യെസ്, ഇത്രയൊക്കെ വിശേഷങ്ങൾ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നതിനിടയിൽ പറയാൻ ഒരിക്കലും വിട്ടുപോകാൻ പാടില്ലാത്ത ഒന്ന്, ജൂൺ മാസം ഒന്നാം തീയതി. ഒരുപക്ഷെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ എക്സൈറ്റ്മെൻ്റ് ആയിരിക്കാം, ചിലപ്പോൾ സങ്കടമായിരിക്കാം ഏറ്റവും കൂടുതൽ വരുന്ന. എനിക്ക് ശരിക്കും അങ്ങനെയാണോ തോന്നിയത്. അതായത്, നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമുക്കൊരു വലിയ 2 വെക്കേഷനൊക്കെ കഴിഞ്ഞ് ഒന്നാം തീയതി തിരിച്ച് സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ആ ഒരു മിസ്സിംഗ് ഉണ്ടല്ലോ, ചിലപ്പോൾ ചിലർക്കൊക്കെ മിസ്സിംഗ് ആയിരിക്കാം, ചിലർക്കൊരു സന്തോഷമായിരിക്കും നമ്മുടെ സുഹൃത്തുക്കളെ വീണ്ടും കാണുന്നതിൻ്റെ. ആൻഡ് അതേ സമയത്ത് നമ്മുടെ ആ ഒരു 2 ആ ഒരു സ്വാതന്ത്ര്യം, ആ ഒരു ഫ്രീഡം, ആ ഒരു എൻജോയ്മെൻറ്റൊക്കെ കഴിഞ്ഞ് പിന്നെയും ഇനിയും പുസ്തകങ്ങളുടെ നടുവിലേക്ക്, സ്കൂളിൻ്റെ ആ ഒരു മണിയടി ശബ്ദത്തിലേക്കൊക്കെ തന്നെ മോറണമല്ലോ എന്ന് പറയുന്ന ആ ഒരു തോട്ടം ഒക്കെ തന്നെ ഉണ്ടായിരിക്കും. അത്തരത്തിലൊരു സമ്മിശ്ര ഫീലിംഗ് ആണ് ഇന്ന് ഓഫീസിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് നല്ല നമ്മളിൽ പലർക്കും അനുഭവപ്പെട്ടിട്ടുണ്ടാവുക. കാരണം പ്രോപ്പർലി ഇന്ന് നാട്ടിലൊക്കെ ആണെങ്കിൽ സ്കൂൾ തുറക്കുന്ന ദിവസം കൂടിയാണ്, അതൊരു തിങ്കളാഴ്ച തന്നെ വന്ന് സംഭവിച്ചിട്ടൊക്കെയാണ്. സോ പുതിയ ഒരുപറ്റം കുരുന്നുകൾ ക്ലാസ്സുകളിലേക്ക്, സ്കൂളുകളിലേക്ക് കാലെടുത്ത് വെക്കുന്നുണ്ട്. ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന പലരുടെയും മക്കൾ ഒക്കെ തന്നെ ഇങ്ങനെ സ്കൂളിലേക്ക് അല്ലെങ്കിൽ പുതിയ ക്ലാസ്സിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത് പോകുന്നവരായിരിക്കും. പുതിയ പുസ്തകങ്ങളുടെ മണം, പുതിയ സ്കൂൾ ബാഗിൻ്റെ മണം, പുതിയ ചോറ്റുപാത്രം ചിത്രം. ആൻഡ് അങ്ങനെ നൊസ്റ്റാൾജിക്കായി ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് സംഭവ വികാസങ്ങളൊക്കെ ഉള്ള ഒരു ജൂൺ മാസമാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. ഓക്കെ, എല്ലാം ഇപ്പം തന്നെ പറഞ്ഞു തീർക്കുന്നില്ല, ഇനി ഒരുപാട് വിശേഷങ്ങൾ പറയാനുള്ള സമയമുണ്ട്. മൂവി ടിക്കറ്റുകൾ മോളിവുഡ് ടൈംസ് ഈ ആഴ്ച റിലീസ് ആവുന്നുണ്ട്, അതിൻ്റെ ഉൾപ്പെടെ ടിക്കറ്റുകൾ കരുതി വെച്ചിട്ടുണ്ട്. എല്ലാം തരം ഇപ്പോൾ ഒരു ട്രെൻഡിങ് ട്രാക്ക് കേട്ടിട്ട് ഓടി തിരിച്ചു വരാം. ദിസ് ഇസ് ആസു വിത്ത് യു ഓൺ ഹോം 92.2 എഫ്എം. ബാക്ക് ടു ഹോം ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഐ വിൽ ബി വിത്ത് യു ടിൽ യു റീച്ച് ഹോം.
0: Trending song of the hour.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
1: ഒരു സംശയം, ജിമ്മിൽ പോയതുകൊണ്ട് മാത്രം ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ?
5: പറ്റില്ല. അതിന് ഹെൽത്തി ലൈഫ് സ്റ്റൈലും ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സും വേണം. എല്ലാ എസെൻഷ്യൽ ന്യൂട്രിയൻസും അടങ്ങിയ സൂപ്പർ ഫുഡ്സ് തന്നെ വേണം.
1: അതിനല്ലേ ഗ്രീൻ ഫാമിന്റെ സൂപ്പർ ഫുഡ്സ്. 25 വർഷത്തിലേറെയായി അടുക്കള കീഴടക്കിയ ഗ്രീൻ ഫാം ഫാമിലിയിൽ നിന്നും ചിയാ സീഡ്സ്, ഫ്ളാക്സ് സീഡ്സ്, ബാർലി, റാഗി, അമരാന്ത്, ബക്ക്വീറ്റ്, കീൻവ.
5: ബെസ്റ്റ് ക്വാളിറ്റി ആൻഡ് ബെസ്റ്റ് പ്രൈസ്. അവൈലബിൾ അക്രോസ് ഓൾ ലീഡിംഗ് സൂപ്പർ മാർക്കറ്റ്സ്, ഹൈപ്പർ മാർക്കറ്റ്സ് ആൻഡ് ഫാർമസീസ് ആൻഡ് greenfarmuae.com.

0: Back to Home, brought to you by Alnur Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnur Polyclinic, Muthina. For appointments, call 04385-7841.
1: ഞാൻ ആക്ച്വലി മറന്നിരിക്കുകയായിരുന്നു, നമ്മുടെ സ്ഥിരം ലിസണർ സന്തോഷ് കുമാർ പച്ചായട്ട്, സന്തോഷേട്ടൻ്റെ ആ ഒരു മെസ്സേജ് വന്ന സമയത്താണ് പെട്ടെന്ന് ഞാൻ ഓർത്തത്. കഴിഞ്ഞ വീക്കെൻഡിൽ നമുക്ക് ആക്ച്വലി ഒരു മൂവി സ്ക്രീനിംഗ് ഉണ്ടായിരുന്നു, കാട്ടാളൻ. ആൻഡ് യെസ് എന്താ പറയേണ്ടത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ നമുക്ക് കുറച്ചധികം ഒരു റിലീസായ രണ്ട് ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു, ശനിയാഴ്ച ദിവസമാണ് നമ്മുടെ സ്ക്രീനിംഗ് ഉണ്ടായിരുന്നത്. പക്ഷേ ആദ്യത്തെ രണ്ട് ദിവസങ്ങളിൽ തന്നെ കാണാൻ സാധിച്ചത് ഭയങ്കരമായിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ അഗ്രഷൻ എഗെയിൻസ്റ്റ് ദ മൂവിയാണ്. ശരിക്കും കുറേ നെഗറ്റീവ് റിവ്യൂസ് കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നു. പക്ഷേ തിയേറ്ററിലേക്ക് വന്നിരുന്ന പ്രേക്ഷകർ എല്ലാം തന്നെ നേരിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് അസ് എ സിനിമ ചിലപ്പോൾ ഒരു പക്ഷേ ഈ കുറേ നെഗറ്റീവൊക്കെ കേട്ടിട്ട് അതിൻ്റെ ഹൈപ്പില്ലാതായ ഒരു മൊമെൻറ്റിൽ കണ്ടതുകൊണ്ടായിരിക്കാം. പക്ഷേ സംഭവം ശരിക്കും ഒരു ആക്ഷൻ പവർ പാക്ഡ് സിനിമ, നമ്മളിപ്പോൾ ഒരു കന്നഡയിൽ നിന്നോ തെലുങ്കിൽ നിന്നോ ആണ് ഈ ഒരു സിനിമ സംഭവിക്കുന്നതെങ്കിൽ അതിനൊരു വലിയ ഗംഭീര ആക്ഷൻ സിനിമ എന്ന പേരിൽ നമ്മൾ വലിയ രീതിയിൽ കൊണ്ടാടും. ഇപ്പോൾ കില്ലെന്ന് പറയുന്ന ഒരു ഹിന്ദി സിനിമ വന്നത് ഓർമ്മയുണ്ടോ? എക്സ്ട്രീം ആയിട്ടുള്ള വയലൻ രംഗങ്ങളും കാര്യങ്ങളും, സംഭവമൊന്നുമില്ല, ഒരു ട്രെയിനിനകത്ത് നടക്കുന്ന സംഭവങ്ങൾ മാത്രമാണ്. ഒരു ട്രെയിനിനെ ആക്രമിക്കാൻ വേണ്ടി ഒരു കൊള്ളസംഘം ട്രെയിനകത്തേക്ക് കയറുന്നു, ആൻഡ് അവരെ എല്ലാം ഇടിച്ച് തെറിപ്പിക്കുന്ന നായകൻ, ഇത്ര മാത്രമേ ഉള്ളൂ കഥ. ഇത് ഇതേപോലെ ആക്ഷന് വേണ്ടി ഓറിയൻറ്റഡ് ആയിട്ട് എടുക്കുന്ന ചില സിനിമകളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ ആ സിനിമയിലേതായിട്ടുള്ള അതിൻ്റെ ടെക്നിക്കാലിറ്റി, അതിൻ്റെതായിട്ടുള്ള പല കാര്യങ്ങൾ, അതിനെ ആസ്വദിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രത്യേക പ്രേക്ഷക ഇനം അല്ലെങ്കിൽ ഒരു വലിയ ക്രൗഡ് തന്നെയുണ്ട്. അവരിലേക്ക് എക്സാക്ട്ലി ഈ ചിത്രം എത്തുന്നതിന് മുൻപേ ആണ് ഇത്രയും വലിയ നെഗറ്റീവ് ഇതുകളും കാര്യങ്ങളും എല്ലാം തന്നെ ഈ സിനിമയ്ക്കെതിരെ അറ്റാക്ക് വരുന്നത്. പക്ഷേ ഇപ്പോൾ അതിനുശേഷം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ പടം പിക്കപ്പ് ആവുന്നുണ്ട്. ആൻഡ് പേഴ്സണലി ഇപ്പോൾ ഞാൻ ഉൾപ്പെടെ കണ്ടിട്ടുള്ള ആ ഒരു തിയേറ്ററിലുണ്ടായിരുന്നവർക്കൊക്കെ തന്നെ ഒരു ആക്ഷൻ പവർ പാക്ഡ് സിനിമ എന്ന നിലയിൽ ആ സിനിമ നന്നായിട്ട് ആസ്വദിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു ആക്ഷൻ സിനിമ പ്രേമിയാണെങ്കിൽ തീർച്ചയായിട്ടും ടിക്കറ്റ് എടുത്ത് കാണണ്ട. അത്രമാത്രം കുറച്ച് എന്താ പറയുന്നത്, ഗൂസ് ബംസ് ഉണ്ടാക്കുന്ന തരം ഫൈറ്റ് മൊമെന്റ്സ് ഒക്കെ ഉള്ള ഒരു സിനിമ തന്നെയാണ് നമ്മൾ കാട്ടാളൻ. ആൻഡ് മാത്രമല്ല, കാട്ടാളന് ശേഷം അവരെ കുറച്ച് റെവലേഷൻസ് ഒക്കെ നടത്തുന്നുണ്ട്. ഇതിൻ്റെ അടുത്ത വരാൻ പോകുന്ന ചില പാർട്ടുകളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ വരാൻ പോകുന്ന ചില എക്സൈറ്റിംഗ് ആയിട്ടുള്ള പ്രൊജക്ടുകളെ കുറിച്ചിട്ടൊക്കെ, അതൊക്കെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള പരിപാടികളാണ് കേട്ടോ. ഇനി എന്തായാലും കാത്തിരിക്കാൻ, നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ആൻഡ് സന്തോഷം ഉൾപ്പെടെ എല്ലാവർക്കും ആ സിനിമ ഇഷ്ടമായി എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ആഴ്ച മറ്റൊരു സിനിമ കൂടി കാണാൻ വേണ്ടി പോവുകയാണ്. ആ സിനിമയ്ക്കുള്ള ടിക്കറ്റാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ആൻഡ് ദാറ്റ് ഈസ് മോളിവുഡ് ടൈംസ്. സിനിമയ്ക്കുള്ളിലെ സിനിമയുടെ കഥ പറയുന്ന ചിത്രങ്ങൾ ഇന്ന് നമുക്ക് ഭയങ്കര കണക്ഷൻ തോന്നുന്നൊരു ഒരു വിഭാഗമാണല്ലോ. നമുക്ക് തന്നെ അറിയാൻ താല്പര്യം ഉണ്ടായിരിക്കും എങ്ങനെയാണ് ഈ സിനിമ സംഭവിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ആ ഒരു നമ്മുടെ ആ ഒരു ത്വരയെ അതിനെ ഫുൾഫിൽ ചെയ്യുന്ന ഇത്തരം ചില സിനിമകളാണ്. ഇപ്പോൾ ഉദയനാണ് താരമാവട്ടെ, അല്ലെങ്കിൽ വർഷങ്ങൾക്ക് ശേഷമാവട്ടെ, അങ്ങനെ സിനിമയ്ക്കുള്ളിലെ സിനിമയുടെ കഥ പറഞ്ഞ സിനിമകൾ നിരവധി വന്നിട്ടുണ്ട്. അത്തരത്തിൽ ഔട്ട് ആൻഡ് ഔട്ട് ആയിട്ട് തുടക്കം മുതൽ ഒടുക്കം വരെ ഒരാൾക്ക്, ഒരു സാധാരണ യുവാവിന് സിനിമയോടുള്ള ആ ഒരു പാഷനിൽ നിന്നും അയാൾ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ഡയറക്ടറായി മാറുന്ന ഒരു ജേണിയാണെന്ന് തോന്നുന്നു. ട്രെയിലർ കണ്ടിട്ട് ഡീകോഡ് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. അതാണ് മോളിവുഡ് ടൈംസിലൂടെ അവർ ഉദ്ദേശിക്കുന്നത്. നെസ്ലിൻ്റെ ഒരു ഗംഭീര പെർഫോമൻസ് തന്നെയാണ് എന്നാണ് അതിൻ്റെ സംവിധായകൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. മാത്രമല്ല, എനിക്ക് ആ സംവിധായകനിൽ ഭയങ്കര വിശ്വാസമുണ്ട്. നമ്മൾ ഒരിക്കലും മലയാളത്തിൽ കണ്ട് ശീലിച്ചിട്ടില്ലാത്ത തരം ഒരു പടമാണ് അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നത് ഇതിന് മുൻപ്. മുകുന്ദനുണി അസോസിയേറ്റ്സ് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഇത് ഒരു വെറൈറ്റി ട്രാക്കിൽ പോകുന്ന പടമായിരിക്കും എന്ന് നിസംശയം പറയാൻ വേണ്ടി പറ്റും. ഭയങ്കര പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ട്രെയിലറല്ല ടീസർ, അതോടൊപ്പം തന്നെ ഒരു ഗംഭീര ട്രാക്കൊക്കെ അവർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോളിവുഡ് ടൈംസ് നമ്മൾ എന്തായാലും ഈ വീക്കെൻഡിൽ കാണാൻ വേണ്ടി പോവുകയാണ്. അതിനുള്ള ടിക്കറ്റ്സ് ആണ് ഹോം തിയേറ്ററിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്കിപ്പോൾ സ്വന്തമാക്കാൻ വേണ്ടി പറ്റുന്നത്. അതിന് വേണ്ടിയിട്ടുള്ളൊരു ചോദ്യം ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. കാര്യം നെസ്ലിൻ്റെ ഒരു ഗംഭീര പെർഫോമൻസ് ഉള്ള, നെസ്ലിൻ ലീഡിൽ വരുന്ന ഒരു സിനിമ ആയതുകൊണ്ട് തന്നെ നെസ്ലിൻ്റെ കരിയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ.
2: സോറി ഫാദർ, താങ്ക് യു ഫാദർ. കണ്ടിട്ട് പറ്റുടങ്ങാൻ പറ്റിയ കട. എനിക്കൊരു രക്ഷയില്ല ഇടയ്ക്കേ. എനിക്കാണെങ്കിൽ സയൻസ് ഒരു താല്പര്യമില്ല. ഇതുകൊണ്ട് അതല്ല മിസ്സേ, ഞങ്ങൾ ക്ലാസ് മാറുന്നതിനെ പറ്റി പറയണേരുന്നു. നിങ്ങൾ കളിയാക്കൊന്നും വേണ്ട, ഞാൻ ചിലപ്പോ ഇങ്ങോട്ട് തന്നെ വരും. ടീച്ചർ പറഞ്ഞ് ക്ലാസ് മാറണ്ടെങ്കിൽ മാറിക്കോളാൻ. ഇവിടെ ആരെങ്കിലും ഉണ്ട് അങ്ങനെ മാറാനായിട്ട്?
1: ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാലഞ്ചാറ് കൊല്ലത്തിന് മുൻപേ ഒരു സാധാരണ സ്കൂൾ സിനിമ എന്നുള്ള നിലയിൽ കാണാൻ വേണ്ടി പോയിരുന്ന പ്രേക്ഷകർക്ക് മുഴുവൻ ബിരിയാണി കൊടുത്തൊരു ഫീലായിരുന്നു ഈ ഒരു സിനിമയിലെ നെസ്ലിൻ്റെ ഒരു ക്യാരക്ടർ സമ്മാനിച്ചിട്ടുണ്ടായിരുന്നു. ഓഫ്കോഴ്സ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും, നമുക്ക് മുന്നിലേക്ക് നെസ്ലിൻ എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് ആദ്യമായി എത്തിയത് ഈ സിനിമയിലൂടെയാണ്. ഏതാണ് ആ സിനിമ എന്നുള്ളതാണ്. അതിലെ ചില ഡയലോഗ്സ്, നെസ്ലിൻ്റെതായിട്ടുള്ള ആ ഒരു ഡയലോഗ് ഡെലിവറി ഒക്കെ ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് അതാണ് ശരിക്കും പ്രേക്ഷകരെ ഹുക്ക് ചെയ്തതും ആ ഒരു നടനിലേക്ക് കൂടുതൽ ആകർഷിച്ചതും. ആൻഡ് യെസ്, അപ്പോൾ ഏതാണ് ആ സിനിമ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതൊന്ന് നമ്മളെ അറിയിച്ചോളൂ. ഉത്തരങ്ങൾ അയക്കുന്നതിന് ഒരു ഫോർമാറ്റ് കൂടി ഉണ്ട്. ഹോം തിയേറ്ററിന്റെ HT റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് ടു ദ നമ്പർ 0585829220. വളരെ സിമ്പിൾ ആണ്. നെസ്ലിൻ്റെ ആദ്യത്തെ സിനിമ ഏത് എന്നുള്ളതാണ് ചോദ്യം. അതിലെ ഒരു വോയിസ് ബൈറ്റ് ആണ് നമ്മളിപ്പോൾ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഉത്തരങ്ങൾ അയക്കാൻ HT റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് എന്ന ഫോർമാറ്റിൽ ഇപ്പം തന്നെ അയച്ചോളൂ. സ്വന്തമാക്കാം കപ്പിൾ ഇൻവൈറ്റ്സ് ടു വാച്ച് ദ മൂവി മോളിവുഡ് ടൈംസ്.
3: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? Brought to you by Aru Ayurveda RS. അഗതിർ ബിൽഡിംഗ്, അൽവൻകോൾ, പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்திர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: Traffic update. Traffic update. Brought to you by ABC Cargo and Courier, number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: എല്ലാവരും തിരിച്ച് ഓഫീസിലൊക്കെ എത്തി എന്നുള്ളത് വ്യക്തമായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. കാരണം അത്യാവശ്യം നല്ല രീതിയിലുള്ള ട്രാഫിക് കണ്ടീഷൻസ് മേജർ റോഡ്സിലൊക്കെ നമുക്ക് ഈ ഒരു സമയത്ത് ദൃശ്യമാവുന്നുണ്ട്. എസ്പെഷ്യലി എടുത്ത് പറയേണ്ടത് ഹെസ സ്ട്രീറ്റിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ആ ഒരു ഏരിയ ജബലാലി സൈഡിൽ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ ഹെസ സ്ട്രീറ്റിൽ അത്യാവശ്യം നല്ല കണ്ടീഷൻസ് സറൗണ്ട് ആ ഒരു അൽബർഷ പോലീസ് സ്റ്റേഷൻ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ കഞ്ചസ്റ്റഡ് ആയ സാഹചര്യം കാണാൻ സാധിക്കുന്നു. ആൻഡ് ഷെയ്സായത് റോഡിലും ആ ഒരു ഏരിയയിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ട്രാഫിക് ബ്ലോക്ക് കാണുന്നുണ്ട്. എസ്പെഷ്യലി ആ ഒരു ഇന്റർനെറ്റ് സിറ്റി സമാന്തരമായിട്ട് വരുന്ന ആ ഒരു ഏരിയയിലൊക്കെ അത്യാവശ്യം നല്ല കണ്ടീഷൻസ് കാണുന്നുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് റോഡ് അത്യാവശ്യം ഭേദപ്പെട്ട നിലയിൽ തന്നെയാണ് ഉള്ളത്. കമ്മിങ് ഓൺ ടു അൽഖേൽ റോഡ്, അൽഖേൽ റോഡിൽ യൂഷ്വലി ഉള്ളതിനേക്കാൾ കുറച്ചധികം വെഹിക്കിൾ കൗണ്ട് കൂടുതലാണ്. എസ്പെഷ്യലി ആ ഒരു അൽഖൂസ് ഇൻഡസ്ട്രിയൽ ഏരിയ 4 ഭാഗത്തു നിന്നും ആരംഭിക്കുന്ന ഒരു മോഡറേറ്റ് ട്രാഫിക് കണ്ടീഷൻ ഓൾമോസ്റ്റ് ദേ നമ്മുടെ റാസൽഖോർ റോഡിൽ ആ ഒരു ബൂക്കുദ്ര ഇന്റർചേഞ്ച് എത്തുന്നവരേക്കും തുടരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ പറ്റുന്നത്. ഒരു മേജർ കാർ ആക്സിഡന്റിന്റെ റിപ്പോർട്ട് വന്നിട്ടുള്ളത് ഫിനാൻഷ്യൽ സെന്റർ സ്ട്രീറ്റിലാണ് കേട്ടോ. ഫിനാൻഷ്യൽ സെന്റർ സ്ട്രീറ്റിൽ നിന്നും എനിക്കൊന്നും അല്ലസൽ സ്ട്രീറ്റിലേക്ക് കണക്ട് ചെയ്യുന്ന ഇടത്തായിട്ട് ഒരു മേജർ ആക്സിഡന്റ് നടന്നതായിട്ടുള്ള റിപ്പോർട്ട് വരുന്നുണ്ട്. സോ ദാറ്റ് ആ ഒരു ഏരിയയിൽ അത്യാവശ്യം ട്രാഫിക് ഇപ്പോൾ ബിൽഡായി വരുന്നുണ്ട്. ആൻഡ് ഊതുമേത്ത ഭാഗത്തും അത്യാവശ്യം നല്ല രീതിയിൽ കഞ്ചസ്റ്റഡ് ആണ് റോഡുകൾ. നാദൽഹമർ സ്ട്രീറ്റിൽ മറ്റൊരു ആക്സിഡന്റ് അപ്ഡേറ്റ് വരുന്നുണ്ട്. നാദൽഹമർ സ്ട്രീറ്റിൽ ഓൾമോസ്റ്റ് റിബാ സ്ട്രീറ്റുമായിട്ടുള്ള ഇന്റർ കണക്ഷൻ വരുന്നതിന് മുൻപായിട്ടാണ് ഈ ഒരു ആക്സിഡന്റ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ് അവിടെയും കുറച്ചധികം കഞ്ചഷൻസ് കാണാം. പോർട്ട് സയ്യിദ് ഭാഗത്തൊക്കെ ആയിട്ട് മക്തൂം സ്ട്രീറ്റിലൊക്കെ നല്ല കഞ്ചസ്റ്റഡ് സിറ്റുവേഷൻസ് ആണ് ഉള്ളത്. ആൻഡ് എയർപോർട്ട് സ്ട്രീറ്റിലും നല്ല കഞ്ചസ്റ്റഡ് സാഹചര്യമാണ് നിലവിലുള്ളത്. ആൻഡ് എത്തിഹാദ് ടോൾ റോഡിൽ യൂഷ്വലി ഉള്ള ട്രാഫിക് സിറ്റുവേഷൻ ഓൾമോസ്റ്റ് സ്റ്റാർട്ടിംഗ് ഫ്രം ഖബൈസി ഭാഗത്ത് നിന്ന് ആ ഒരു പോലീസ് ജനറൽ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ അടുത്ത് നിന്നും ആരംഭിക്കുന്ന ട്രാഫിക് അത് അതിന്റെ പീക്കിലേക്ക് എത്തുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു സമയത്തുള്ളത്. ആൻഡ് കിസൈസ് ഭാഗത്തേക്കെ ഇന്നർ റോഡ്സിൽ പ്രത്യേകിച്ചും ബാഗ്ദാദ് സ്ട്രീറ്റ് ബെയ്റൂത്ത് സ്ട്രീറ്റിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ട്രാഫിക് കഞ്ചഷൻസ് കാണാൻ പറ്റുന്നുണ്ട്. അൺയൂഷ്വൽ ആയിട്ടുള്ള മറ്റെന്തെങ്കിലും ട്രാഫിക് അപ്ഡേറ്റ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മുടെ ഹോം ഓഫ് ഹോമിന്റെ വാട്സാപ്പിലേക്ക് ഒരു മെസ്സേജ് അയച്ച് ഒന്ന്
1: അറിയിച്ചോളൂ.
0: നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായ ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബാക്ക് ടു ഹോം വിത്ത് ആസിഫ്.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swantham.
2: പ്രേക്ഷകരെ ത്രില്ലടിപ്പിക്കാൻ തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഏറ്റവും പുതിയ മെഡിക്കൽ ത്രില്ലർ. ഹിറ്റ് ജോഡികളായ സിജു വിൽസൺ, ദൃശ്യ രഘുനാഥ് കോംബോ വീണ്ടും ഒന്നിക്കുന്നു.
3: ഹലോ മെഡിക്കൽ സിറ്റി ഹോസ്പിറ്റൽ.
2: ഒപ്പം ജഗദീഷ്, അശ്വിൻ കുമാർ, റോണി ഡേവിഡ് തുടങ്ങി വലിയ താരനിര ഒന്നിക്കുന്ന ചിത്രം ഡോസ്. ഉത്തേജകജനകമായ കഥാപശ്ചാത്തലത്തിൽ അഭിലാഷാർ നായർ സംവിധാനം ചെയ്യുന്ന ചിത്രം ഡോസ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടിവി.
4: ഡോസ് മെയ് 27 GCC റിലീസിനെത്തുന്നു. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
5: തിരക്കിട്ട ലൈഫ് സ്റ്റൈലിൽ ആരോഗ്യ സംരക്ഷണത്തിന് സമയം കിട്ടാറില്ലെന്നോ? എങ്കിലിതാ നിങ്ങളുടെ ആരോഗ്യത്തിന് പ്രകൃതിയുടെ കരുതൽ നൽകാൻ എത്തിയിരിക്കുന്നു ആയുർവേദ RS റീഹാബിലിറ്റേഷൻ സെന്റർ.
6: ദുബായിയുടെ ഹൃദയഭാഗമായ ബർദുബായിലെ അൽ മൻകൂളിൽ ആയുർവേദത്തിന്റെ പാരമ്പര്യവും ആധുനിക ചികിത്സയുടെ വിശ്വാസവും ഒരുമിക്കുന്ന ഒരിടം.
5: പഞ്ചകർമ്മ ചികിത്സകൾ, ഡിറ്റോക്സ് പ്രോഗ്രാമുകൾ, റീഹാബിലിറ്റേഷൻ കെയർ.
6: ദുബായ് ഹെൽത്ത് അതോറിറ്റി അംഗീകാരത്തോടെ മേജർ ഇൻഷുറൻസ് സൗകര്യങ്ങളും ലഭ്യം. കോൾ 0528900150.
5: ആയുർവേദ RS, പ്രകൃതിയുടെ സ്പർശത്തിൽ ആരോഗ്യത്തിന്റെ പുതിയ തുടക്കം. 6 അഗാദിർ ബിൽഡിംഗ്, 103 മൻകൂൾ റോഡ്, ബർദുബായ്.

0: Home 92.2 FM. Home is a feeling. Back to home, brought to you by Alnoor Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnoor Polyclinic, Muthina. For appointments, call 04385-7841.
1: എന്തായാലും കുറേ പേര് പറഞ്ഞു പറഞ്ഞു അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്, ആർ സി ബി ഇത്തവണത്തെയും ഐ പി എൽ ചാമ്പ്യൻസ് ആയി മാറിയിരിക്കുന്നു എന്നുള്ളൊരു കാര്യം. ഒരുപക്ഷെ എത്രയോ വർഷങ്ങളായിട്ട് ഐ പി എൽ കിരീടമില്ല എന്നുള്ളതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ കളിയാക്കലുകൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ള ഏറ്റവും കരുത്തരായിട്ടുള്ള ശക്തമായിട്ടുള്ള ഐ പി എല്ലിൻ്റെ ചരിത്രത്തിലെ തന്നെ ടീമുകളിലൊന്നാണ് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ്. ഞാൻ ഒരു കാലത്ത് ബാംഗ്ലൂർ ഫാനായിരുന്നു. അപ്പോൾ നീ ഇടയ്ക്കിടയ്ക്ക് ഫാനിൻ്റെ മാറ്റിക്കൊണ്ടിരിക്കുവാടാ എന്നുള്ള ചോദ്യം ഞാനിവിടെ നിരോധിച്ചിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ആദ്യം പണ്ട് ഭയങ്കര ചെന്നൈ ആരാധകനായിരുന്നു. പക്ഷേ രാഹുൽ ദ്രാവിഡിനോടുള്ള അടങ്ങാത്ത ഇഷ്ടം കാരണം ഞാൻ കുറച്ച് ബാംഗ്ലൂർ ഫാനായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെന്നൈ മാറി. അതിനകത്തൊന്നും നമ്മൾ കടക്കുന്നില്ല, അതൊക്കെ വിവാദ വിഷയങ്ങൾ. ഓക്കെ, എന്തായാലും ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് അങ്ങനെ വീണ്ടും ഐ പി എല്ലിൻ്റെ കിരീടത്തിൽ മുത്തമിട്ടിരിക്കുകയാണ്. ഗുജറാത്തിനെ അവരുടെ പിച്ചിൽ തളയ്ക്കുക എന്ന് പറയുന്നത് അത് ബാക്കിയുള്ള ടീമുകളെ സംബന്ധിച്ച് അത്യാവശ്യം ടഫ് ജോബായിട്ടാണ് കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. കാരണം അത്രമാത്രം ആ ഒരു പിച്ചുമായിട്ട് ഇൻവോൾവ് ആയിട്ട് അവിടെ കളിക്കുന്ന കളികളിലെല്ലാം തന്നെ അത്രമാത്രം ജയ ശരാശരി കീപ്പ് ചെയ്യുന്ന ഒരു ടീമായിരുന്നു ഗുജറാത്ത് ടൈറ്റൻസ്. പക്ഷേ ഫൈനലിലേക്ക് വരുന്ന സമയത്ത് അതൊക്കെ പൂ പറിക്കുന്ന പോലെ നിസ്സാരമാണ് എന്ന് തെളിയിച്ചിരിക്കുകയാണ് വിരാട് കോഹ്ലിയും സംഘവും. വിരാട് കോഹ്ലി ഒഫ്കോഴ്സ് ആ ടീമിൻ്റെ ബാംഗ്ലൂരിൻ്റെ ക്യാപ്റ്റൻ അല്ല, ക്യാപ്റ്റനെ കുറിച്ച് നമ്മൾ എന്തായാലും വഴിയെ പറയാം. പക്ഷേ കോഹ്ലിയുടെ ഇന്നലത്തെ ആ ഒരു ഇന്നിങ്സ് തന്നെയാണ് ബാംഗ്ലൂരിന് ഏറ്റവും കൂടുതൽ മുതൽക്കൂട്ടായി മാറിയിട്ടുണ്ടായിരുന്നത്. കപ്പില്ലാത്തവന്മാർ എന്ന പേരിലുള്ള കളിയാക്കലിനപ്പുറത്തേക്ക് വുമൻസ് ടീമും ഐ പി എൽ മെൻസ് ടീമും കൂടെ ചേർന്നിട്ട് കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ 4 കിരീടങ്ങളാണ് ആർ സി ബി എന്ന് പറയുന്ന ടീമിന് വാങ്ങിക്കൊടുത്തിരിക്കുന്നത്. ഇത് പോരെ, എന്തായാലും ആർ സി ബി ഫാൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് അറമാദിക്കാണ് ഇതൊക്കെ കൊണ്ടിട്ട്. പക്ഷേ ഈ ഒരു വിജയത്തിൻ്റെ അബ്സല്യൂട്ട് ക്രെഡിറ്റ് അർഹിക്കുന്ന വ്യക്തികൾ ഒരാളാണ് രജത് പത്തീദാർ എന്ന് പറയുന്ന ആ ടീമിൻ്റെ ബാംഗ്ലൂരിൻ്റെ ഇപ്പോഴത്തെ ക്യാപ്റ്റൻ. പ്രത്യേകിച്ച് നമ്മൾ ഈ മുഖ്യധാര ക്രിക്കറ്റിൽ അങ്ങനെ എപ്പോഴും പറഞ്ഞ് കേൾക്കുന്ന ഒരു പേരേ അല്ല രജത് പട്ടീദാറിൻ്റെത്. കാരണം ഇപ്പോൾ സഞ്ജു സാംസണ് ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കോളങ്ങളിലുള്ള ആ ഒരു പ്രസക്തി പോലും പലപ്പോഴും നമുക്ക് ഈ രജത്തിൻ്റെ പേര് അങ്ങനെ അത്രത്തോളം പലയിടങ്ങളിലും കാണില്ല. അദ്ദേഹം ഈ ഒരു ആർ സി ബിക്ക് വേണ്ടി കൊടുത്തിട്ടുള്ള ആ ഒരു ഡെഡിക്കേഷൻ തന്നെയായിരിക്കും ഒരു പക്ഷേ ഈ ഒരു വിജയത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനം നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് അദ്ദേഹത്തിൻ്റെ മുന്നേ നിശ്ചയിച്ച് വെച്ചിരുന്ന കല്യാണം പോലും നീട്ടിവെക്കുന്ന ഒരു തീരുമാനം.

0: ാണ് പോലും അദ്ദേഹം എടുത്തിട്ടുണ്ട് ഈ ഒരു ടീമിന് വേണ്ടിയിട്ട്. തന്റെ കരിയറിനെ തന്നെ മാറ്റിമറിച്ച ചില തീരുമാനങ്ങളിലൂടെയാണ് അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ബാംഗ്ലൂരിന്റെ വിജയത്തിന്റെ ചുക്കാൻ പിടിച്ച് നിൽക്കുന്നത് കേട്ടോ. ആ ഒരു ഓപ്ഷൻ നടക്കുന്ന സമയത്ത് ഐ പി എല്ലിന്റെ ഓപ്ഷനിൽ അൺസോൾഡ് ആയിട്ട് ആരും ഏറ്റുവാങ്ങാതിരുന്ന ഒരു കളിക്കാരൻ ഒരു ഇഞ്ചുറി റിപ്ലേസ്മെന്റ് ആയിട്ട് അപ്രതീക്ഷിതമായിട്ടാണ് ടീമിലേക്ക് കടന്നു വരുന്നത്. അദ്ദേഹം മുൻ നിശ്ചയിച്ചിരുന്ന അദ്ദേഹത്തിന്റെ കല്യാണം വരെ ഈ ഒരു ഐ പി എല്ലിലെ അദ്ദേഹത്തിന്റെ ഒരു പെർഫോമൻസിന് വേണ്ടി നീട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി തോന്നിയതിന്റെ കാരണം അല്ലെങ്കിൽ അതുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയ നേട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സീസണിലെ പ്ലേ ഓഫിൽ ഒരു കിഡിലൻ സെഞ്ചുറി നേടാൻ പറ്റി, അങ്ങനെ അടുത്ത സീസണിലേക്കും ബാംഗ്ലൂർ അദ്ദേഹത്തെ നിലനിർത്തുന്നതിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളതാണ്. ഒടുവിൽ കഴിഞ്ഞ വർഷം ടീമിന്റെ ക്യാപ്റ്റൻസി അദ്ദേഹത്തിന് ലഭിക്കുന്നു. ആൻഡ് ക്യാപ്റ്റനായ ആദ്യത്തെ സീസൺ തന്നെ കപ്പ് തൂക്കിക്കൊണ്ട് വർഷങ്ങളായിട്ടുള്ള ആ ഒരു ശാപമോക്ഷം ആർ സി ബി എന്ന് പറയുന്ന ടീമിന് നേടിക്കൊടുക്കുന്നു. ഇതാ തുടർച്ചയായിട്ടുള്ള രണ്ടാം വർഷവും ടീമിന് കപ്പ് നേടിക്കൊടുത്തിരിക്കുകയാണ്. അന്ന് തന്റെ കല്യാണം നീട്ടിവെച്ച ആ ഒരു ഒറ്റ തീരുമാനം കൊണ്ട് അയാളുടെ കരിയർ തന്നെ മാറിമറിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ജീവിതം അങ്ങനെയാണല്ലേ, ഇന്ന് നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനത്തിനും നാളെ നമ്മുടെ ഭാവിയെ തന്നെ തീരുമാനിക്കാനുള്ള ചില കെൽപ്പുണ്ടാവും എന്നുള്ളത് നമ്മൾ പിന്നീടായിരിക്കും തിരിച്ചറിയുന്നത്. ഇനിവേ എന്തായാലും ഓറഞ്ച് ക്യാപ്പ് വൈഭവ് സൂര്യവംശി ആസ് എക്സ്പെക്റ്റഡ്. ഒരു 15 വയസ്സുകാരൻ പയ്യരാണ് ഐ പി എല്ലിൽ ഇത്രയും മമ്പന്മാർക്കിടയിൽ നിന്ന് മരണയടി അടിച്ചിട്ട് ഇത്രയും വലിയ റൺസ് വേട്ട നടത്തിയിരിക്കുന്നതെന്ന് പറയുമ്പോൾ ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വിക്കറ്റ് കാഗിസോ റബാഡയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ആൻഡ് വൈഭവ് സൂര്യവംശിയുടെ പിക്ചേഴ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിൽ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ സ്മാൾ മീഡിയം ലാർജ് എക്സൽ സൈസുകളൊക്കെ ഇങ്ങനെ കടന്ന് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. സംഭവം വേറൊന്നും അല്ല, അദ്ദേഹത്തിന്റെ ഫാമിലി ഫോട്ടോ ആണ്. അപ്പോൾ അതിൽ തന്നെ അദ്ദേഹത്തിന്റെ അച്ഛൻ 46 വയസ്സുള്ള അച്ഛൻ, ചേട്ടൻ, അനിയൻ ഇവരെല്ലാം കാണാൻ ഒരേപോലെ ഇരിക്കുകയാണ് കേട്ടോ. പക്ഷേ ആ ഒരു ഫാമിലിയുടെ എൻ്റെ ഡെഡിക്കേഷനാണ് വൈഭവ് സൂര്യവംശി എന്ന് പറയുന്ന പ്ലെയർ എന്ന് പറഞ്ഞാൽ ഒട്ടും തന്നെ ചുരുങ്ങില്ല. കാരണം വൈഭവ് സൂര്യവംശിയുടെ ക്രിക്കറ്റ് ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് ആ ഒരു കുടുംബം കംപ്ലീറ്റ്ലി ഒഴിഞ്ഞു വെച്ചിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു പിതാവിൻ്റെ കാര്യം, അദ്ദേഹത്തിൻ്റെ അച്ഛൻ സഞ്ജീവ് സൂര്യവംശി ബീഹാറിലെ സമസ്തപൂരിലാണ് അവരുടെ നാട്. അവിടെ നിന്നും പാറ്റ്നയിൽ മാത്രമേ ഒരു ക്രിക്കറ്റ് അക്കാഡമി ഉള്ളൂ. അതായത് അവരുടെ വീട്ടിനടുത്ത് നിന്ന് ഏതാണ്ട് 150 കിലോമീറ്ററോളം സഞ്ചരിക്കണം. അതിനുവേണ്ടി ഡെയിലി മകനുമായിട്ട് അവിടേക്ക് യാത്ര ചെയ്യുകയും ആൻഡ് ഇവഞ്ച്വലി മകൻ്റെ ക്രിക്കറ്റ് ഭാവി ഓർത്തിട്ട്, ഏത് 10 വയസ്സുള്ള മകൻ്റെ ക്രിക്കറ്റ് ഭാവിയെക്കുറിച്ച് ആലോചിച്ചിട്ട് പാറ്റ്നയിൽ സ്വന്തമായിട്ടുള്ള വസ്തു അത്രയും, സമസ്തപൂരിലെ അദ്ദേഹത്തിൻ്റെ കൃഷിയിടങ്ങൾ അത്രയും വിറ്റിട്ട് മകന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത ഒരു അച്ഛനും ആ ഒരു ഫാമിലിയാണ്. ശരിക്കും ദേ ഡിസേർവ് ദിസ് വിന്നിങ്. അപ്പോൾ എന്തായാലും ഇനി വരും വർഷങ്ങളിൽ ക്രിക്കറ്റ് കോളങ്ങളിൽ നിറഞ്ഞു നിൽക്കാൻ വേണ്ടി പോകുന്ന ഒരു പക്ഷേ ഇന്നും നമ്മൾ വിരാട് കോഹ്ലിയും MS ധോണിയും രോഹിത് ശർമ്മയൊക്കെ ആഘോഷിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരു പക്ഷേ അതിന് മുകളിലേക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് ചർച്ച ചെയ്യാൻ പോകുന്ന പേരുകൾ ഒന്ന് തന്നെയായിരിക്കും വൈഭവ് സൂര്യവംശിയുടേത്. ഇനി എന്തായാലും ഇപ്പോൾ ഒരു എവർഗ്രീൻ ട്രാക്ക് ആയിട്ട് തിരിച്ച് വരാം. അടുത്ത മണിക്കൂറിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ സിനിമ ടിക്കറ്റൊക്കെ കരുതി വെച്ചിട്ടുണ്ട്. ആൻഡ് വേൾഡ് കപ്പായി ദേ ഫുട്ബോൾ ലോകകപ്പിന് ഇനി ആകെ 10 ദിവസം കണ്ടേ ബാക്കിയുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഐ പി എല്ലിലൂടെയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലായിടത്തുനിന്നും ക്രിക്കറ്റിൻ്റേതായിട്ടുള്ള ചർച്ചകളൊക്കെ മാറിയിട്ട് നേരെ ഇനി ഫുട്ബോളിലേക്ക്, ആ ഒരു ഫുട്ബോളിൻ്റെ ഫാൻ ഫീവറിലേക്ക്. ഇത്തവണ കഴിഞ്ഞ ലോകകപ്പിനെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് ഹൈപ്പ് കുറവാണ്. അതിനിപ്പോൾ വരും ദിവസങ്ങളിലേക്ക് അത് ചാലി ആയിക്കോളൂന്നാണ് എൻ്റെ പ്രതീക്ഷ. എന്തായാലും ഒരു 10 ദിവസങ്ങൾക്ക് അപ്പുറത്തേക്ക് നമ്മൾ ലോകം ഒരു കാൽപന്തിലേക്ക് ചുരുങ്ങാൻ പോവുകയാണ്.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: CMRL ED അന്വേഷണത്തിനെതിരെ ഇടക്കാല ഉത്തരവില്ലെന്ന ഹൈക്കോടതി. പിണറായി വിജയനെതിരായ വിമാനത്തിലെ പ്രതിഷേധം വ്യോമയാന വകുപ്പ് ഒഴിവാക്കി. കുവൈറ്റിന് നേരെ ഇറാന്റെ ഡ്രോൺ മിസൈൽ ആക്രമണം, അപലപിച്ച ഗൾഫ് രാജ്യങ്ങൾ. ഇറാൻ സമാധാന കരാർ തിടുക്കമില്ലെന്ന് ഡൊണാൾഡ് ട്രംപ്. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് CMRL നൽകിയ അപ്പീൽ ഹൈക്കോടതി തള്ളി. അടിയന്തര സ്റ്റേ ഇല്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ED അന്വേഷണം തുടരുന്നതിൽ തടസ്സമില്ലെന്ന് കോടതി. അന്വേഷണം അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നും സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കണമെന്നുമുള്ള CMRLന്റെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. CMRL ഹർജിയിൽ വെള്ളിയാഴ്ച വിധി. അതുവരെ തൽസ്ഥിതി തുടരണമെന്ന് ED കോടതി നിർദ്ദേശം നൽകി. വിധി പറയും വരെ തുടർ നടപടി പാടില്ല. ഹൈക്കോടതിയിൽ കേസിന്റെ വാദം പൂർത്തിയായി. ചെയ്യാത്ത സേവനത്തിന് പ്രതിഫലമായി 2 കോടിയിലധികം രൂപ കൈപ്പറ്റിയതിന് തെളിവുകളുണ്ടെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയെ അറിയിച്ചു. ED അധികാരപരിധിക്കപ്പുറമാണ് അന്വേഷണം തുടങ്ങിയതെന്ന് CMRL വാദിച്ചു. CMRLനെതിരെ FIR ഇല്ലാത്ത ഘട്ടത്തിലാണ് ED സമൻസ് അയക്കുന്നതും അന്വേഷണം തുടങ്ങുന്നതും. രാഷ്ട്രീയ നേതാവിന്റെ പരാതിയിലാണ് SFIO അന്വേഷണം തുടങ്ങിയതെന്നും കമ്പനി വാദിച്ചു. എന്നാൽ അന്വേഷണം പൂർത്തിയാക്കാൻ അനുവദിക്കുകയല്ലേ വേണ്ടതെന്ന് കോടതി ചോദിച്ചു. നിരപരാധിത്വം വ്യക്തമാക്കാൻ CMRLന് രേഖകൾ നൽകാം. കുറ്റകൃത്യമില്ലെങ്കിൽ ക്ലീൻചിറ്റ് ലഭിക്കുമല്ലോ എന്നും ഹൈക്കോടതി ചോദിച്ചു. ED അന്വേഷണം തുടരാമെന്ന ഹൈക്കോടതിയുടെ ഉത്തരവിനെ തുടർന്നാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീടുൾപ്പെടെയുള്ള 12 ഇടങ്ങളിൽ കഴിഞ്ഞയാഴ്ച ED റെയ്ഡ് നടത്തിയത്. റെയ്ഡ് കഴിഞ്ഞ് മടങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ തുടർ നടപടികൾ വേഗത്തിലാക്കാൻ പോലീസ് നീക്കം. കുറ്റപത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേഗത്തിൽ നൽകി പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്നത് തടയാനാണ് പോലീസ് ശ്രമം. SFI ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ കേസിൽ ഇതുവരെ അറസ്റ്റിലായത് 26 പേരാണ്. സർക്കാരിന്റെ പുതിയ അതിവേഗ റെയിൽ പദ്ധതിയിൽ നിർണായക പ്രതികരണവുമായി റവന്യൂ മന്ത്രി AP അനിൽകുമാർ. CPMന്റെ അടക്കം അഭിപ്രായം പരിശോധിച്ചാണ് പദ്ധതിയുടെ കാര്യത്തിൽ മുന്നോട്ടു പോവുക. CPM എടുത്ത സമീപനമാകില്ല വിഷയത്തിൽ സ്വീകരിക്കുക. എടുത്തുചാടിപ്പോകേണ്ട കാര്യമില്ലെന്ന് മന്ത്രി. എത്രയും പെട്ടെന്ന് പദ്ധതി നടപ്പാക്കാനാണ് ആലോചന. പാരിസ്ഥിതിക വിഷയങ്ങൾ മനസ്സിലാക്കി എല്ലാവരുമായി ചർച്ച നടത്തി പദ്ധതി കൊണ്ടുവരാനാണ് ശ്രമം. പിണറായി വിജയനെതിരായ വിമാനത്തിലെ പ്രതിഷേധത്തിൽ പോലീസ് റിപ്പോർട്ട് അംഗീകരിച്ച് കോടതി. വ്യോമയാന വകുപ്പ് ഒഴിവാക്കി. ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് റിപ്പോർട്ട് അംഗീകരിച്ചത്. 4 വർഷത്തിനുശേഷമാണ് കേസിൽ റിപ്പോർട്ട് നൽകിയത്. വലിയതുറ പോലീസാണ് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നത്. കേന്ദ്രം എതിർത്തിട്ടും സംസ്ഥാനം ചുമത്തിയ വകുപ്പാണ് ഒഴിവാക്കിയത്. വ്യോമയാന വകുപ്പ് നിലനിൽക്കില്ലെന്ന് കേന്ദ്രം നേരത്തെ അറിയിച്ചിരുന്നു. എന്നാൽ ചുമത്തിയ കുറ്റം ഒഴിവാക്കാൻ ആഭ്യന്തര വകുപ്പ് തയ്യാറായില്ല. ഭരണം മാറിയതിന് പിന്നാലെ വ്യോമയാന വകുപ്പ് ഒഴിവാക്കി പോലീസ് തിരുവനന്തപുരം സെഷൻസ് കോടതിയിലാണ് റിപ്പോർട്ട് നൽകിയത്. CBSE പരീക്ഷാ വിവാദത്തിനൊടുവിൽ നടപടിയെടുത്ത് വിദ്യാഭ്യാസ മന്ത്രാലയം കോംപ്റ്റിന് കരാർ നൽകിയതിൽ റിപ്പോർട്ട് തേടി. ടെൻഡർ നടപടികളുടെ വിശദാംശങ്ങൾ ശേഖരിച്ചു. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിക്ക് നിർദ്ദേശം നൽകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം. PM ശ്രീയിൽ UDF സർക്കാരിന് കൃത്യമായ നിലപാടുണ്ടെന്ന് വിദ്യാഭ്യാസമന്ത്രി എൻ ഷംസുദ്ദീൻ. കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ട് ഫണ്ടും വാങ്ങി. കരാറിൽ നിന്ന് പിന്മാറാൻ പറ്റുമോ എന്ന് പരിശോധിക്കും. വിദ്യാഭ്യാസ സെക്രട്ടറിയുടെ റിപ്പോർട്ട് ലഭിച്ചു. വിഷയം സർക്കാർ ചർച്ച ചെയ്യുമെന്ന് മന്ത്രി. സർവകലാശാല ക്യാമ്പസുകളിൽ രാഷ്ട്രീയ ഇടപെടൽ അവസാനിപ്പിക്കണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. വിദ്യാഭ്യാസ സമ്പ്രദായത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് മുഴുവൻ സംവിധാനത്തെ നശിപ്പിക്കുമെന്ന് ഗവർണർ. കണ്ണൂർ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ PM ഉഷ പദ്ധതി പ്രകാരം നടപ്പിലാക്കിയ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കേരള ഗവർണർ. വേനൽ അവധി കഴിഞ്ഞ് കേരളത്തിൽ വിദ്യാലയങ്ങൾ തുറന്നു. 1ാം ക്ലാസിൽ 3 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളടക്കം 42 ലക്ഷം കുട്ടികളാണ് ഇന്ന് സ്കൂളുകളിൽ എത്തിയത്. സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ വിദ്യാഭ്യാസ പുരോഗതിയിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത് അമ്മമാർ. കുട്ടികളുടെ കഴിവുകൾ അധ്യാപകരും രക്ഷിതാക്കളും പരസ്പരം പങ്കുവയ്ക്കണം. വിദ്യാഭ്യാസത്തിന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റായി കേരളത്തെ മാറ്റുകയാണ് ലക്ഷ്യം. അത് കേരളത്തിൽ ഉണ്ടാകുമെന്ന് വാക്കു നൽകുന്നു. പുറത്തേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടാകില്ല. വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും കുട്ടികൾ കേരളത്തിലേക്കെത്തും. ഏറ്റവും വലിയ നിക്ഷേപം പുതിയ തലമുറയാണ്. മയക്കുമരുന്നിന് എതിരായി ശക്തമായ നിലപാടെടുക്കണം. കൂട്ടുകാരെ മയക്കുമരുന്നിൽ നിന്ന് പിന്തിരിപ്പിക്കണമെന്നും മുഖ്യമന്ത്രി പ്രവേശനോത്സവത്തിൽ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ആഴ്ചയിൽ ഒരു ദിവസം കളർ ഡ്രസ് എന്ന ആശയം ആകർഷകമാണെന്നും നടപ്പാക്കാൻ ശ്രമിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ. ബാക്ക് ബെഞ്ച് രീതി ഒഴിവാക്കുമെന്നും ആർത്തവ അവധി പോസിറ്റീവായി കാണണമെന്നും ഭ്രഷ്ട് കൽപ്പിച്ചിരുന്നത് പഴയകാലമാണെന്നും വിദ്യാഭ്യാസ മന്ത്രി. വിദ്യാഭ്യാസ രംഗത്ത് ആധുനികമായ മാറ്റങ്ങൾ കൊണ്ടുവരികയാണ് സർക്കാരിന്റെ പ്രധാന ലക്ഷ്യം. പുതിയ സർക്കാർ അധികാരമേറ്റ് രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ സ്കൂളുകളിൽ സമയബന്ധിതമായി പാഠപുസ്തകങ്ങളും യൂണിഫോമുകളും എത്തിക്കാൻ കഴിഞ്ഞുവെന്നും മന്ത്രി. പാലക്കാട്ട് സിപിഎമ്മിൽ നിന്ന് പുറത്താക്കിയ പി കെ ശശിയുടെ പാർട്ടിയായ DMF CMPയിൽ ലയിക്കുകയോ ഒരുമിച്ച് നിൽക്കുകയോ ചെയ്തേക്കും. ഇത് സംബന്ധിച്ച ചർച്ചകൾ അവസാനഘട്ടത്തിലെന്ന് പി കെ ശശി. മന്ത്രി CP ജോൺ പങ്കെടുക്കുന്ന യോഗം ഉടൻ പാലക്കാട്ട് ചേരും. സിപിഎമ്മിൽ നിന്ന് പുറത്താക്കപ്പെട്ട ശശി ഇത്തവണ ഒറ്റപ്പാലത്ത് UDF പിന്തുണയോടെ മത്സരിച്ചിരുന്നുവെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. അൻസിബിയെ പോലുള്ള നടിമാർ നിവൃത്തികേടുകൊണ്ടാകാം അഭിപ്രായം തുറന്നു നടത്തിയതെന്ന് നടൻ ആസിഫ് അലി. അഭിനേതാക്കളുടെ സംഘടനയിലെ പ്രശ്നങ്ങൾ അവിടെ തന്നെ തീരണമായിരുന്നുവെന്നും ആസിഫ് അലി ദുബായിൽ പറഞ്ഞു. കാര്യത്തെക്കുറിച്ച് കൃത്യമായ ധാരണ തനിക്ക് കിട്ടിയിട്ടില്ലെന്നും അതിനാൽ അതേക്കുറിച്ച് കൂടുതൽ പറയുന്നത് ശരിയല്ലെന്നും അദ്ദേഹം ദുബായിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കേരളത്തിൽ വീണ്ടും മരണാനന്തര അവയവദാനം നടന്നു. വാഹനാപകടത്തിൽ മരിച്ച കണ്ണൂർ സ്വദേശിയായ യുവാവിന്റെ ഹൃദയം ഉൾപ്പെടെ 4 അവയവങ്ങൾ 4 പേർക്ക് പുതുജീവനേകും. 23-കാരനായ MK അർജുന്റെ ഹൃദയമാണ് ദാനം ചെയ്തത്. കണ്ണൂർ ആസ്റ്റർ മിംസിൽ നിന്ന് ആസ്റ്റർ മെഡിസിറ്റി കൊച്ചിയിലേക്കാണ് ഹൃദയം എത്തിച്ചത്. കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിൽ ചികിത്സയിലുള്ള മലപ്പുറം സ്വദേശിയായ 48-കാരനാണ് ഹൃദയം മാറ്റിവെച്ചത്. കരൾ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ എത്തിച്ചു. വൃക്കകൾ കണ്ണൂരിലെ ആസ്റ്റർ മിംസ് ആശുപത്രിയിലേക്കും മറ്റൊന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കുമാണ് കൊണ്ടുപോയത്. തമിഴ്നാട് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ BJP വിട്ട് പുതിയ പാർട്ടി തുടങ്ങുമെന്ന അഭ്യൂഹം ശക്തം. ഈയാഴ്ച പുതിയ പാർട്ടി പ്രഖ്യാപനമെന്ന് അണ്ണാമലൈ അനുകൂലികൾ സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചു. എന്നാൽ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കേണ്ടത് അണ്ണാമലൈയാണെന്ന് BJP സംസ്ഥാന സെക്രട്ടറി പറയുന്നു. ഇന്ത്യയിൽ വാണിജ്യ സിലിണ്ടറുകളുടെ വില വീണ്ടും കൂട്ടി. സിലിണ്ടർ ഒന്നിന് 46 രൂപയാണ്. ഗാർഹിക സിലിണ്ടർ വിലയിൽ മാറ്റമില്ല. നേരത്തെ 3085 രൂപയായിരുന്നു ഒരു സിലിണ്ടർ നൽകേണ്ടതെങ്കിൽ ഇപ്പോഴത് 3131 രൂപയായി ഉയർന്നിട്ടുണ്ട്. ഇന്ധനവില വർദ്ധനവ്, അധിക നികുതി വേണ്ടെന്ന് വയ്ക്കാൻ കേരള സർക്കാർ തയ്യാറാകണമെന്ന് BJP നേതാവ് കെ സുരേന്ദ്രൻ. 10 രൂപയെങ്കിലും കുറയ്ക്കണം. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ VD സതീശൻ ആവശ്യപ്പെട്ട കാര്യം തന്നെയാണ് താൻ ഉന്നയിക്കുന്നത്. അദ്ദേഹം മുഖ്യമന്ത്രിയായപ്പോൾ കുറച്ചില്ലെങ്കിൽ ഇരട്ടത്താപ്പാണെന്ന് ജനം കരുതും. സംസ്ഥാന സർക്കാർ വരുമാനം കുറയ്ക്കാൻ തീരുമാനിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. രാജ്യാന്തര തലത്തിൽ ക്രൂഡ് ഓയിൽ വില കുതിക്കുന്നു. ബ്രന്റ് ക്രൂഡ് ഓയിൽ വിലയിൽ 2% വർദ്ധനവ്. ക്രൂഡ് ഓയിൽ വില ബാരലിന് $93 മുകളിലാണ്. ലബ്നോണിലെ ഇസ്രായേൽ അധിനിവേശം തുടരുന്നതും ഇറാൻ US സമാധാന കരാർ അന്തിമമാകാത്തതുമാണ് എണ്ണവില വർദ്ധിക്കാൻ കാരണം. കുവൈറ്റിന് നേരെ ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണം. മിസൈലുകളെ ശക്തമായി പ്രതിരോധിച്ചുവെന്ന് കുവൈറ്റ് അറിയിച്ചു. രാജ്യത്തിന്റെ അതിർത്തി ലംഘിച്ചുള്ള ആക്രമണത്തെ കുവൈറ്റ് ശക്തമായ ഭാഷയിൽ അപലപിച്ചു. കുവൈറ്റിനെതിരായ ഇറാന്റെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളെ അപലപിച്ച് UAE അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾ. ഇറാനുമായുള്ള സമാധാന കരാറിൽ തിടുക്കമില്ലെന്ന നിലപാടിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ ഒരിക്കലും ആണവായുധം സ്വന്തമാക്കില്ലെന്ന ഉറപ്പിനാണ് കാത്തിരിക്കുന്നത്. നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ ഇറാൻ തയ്യാറായില്ലെങ്കിൽ യുദ്ധം പുനരാരംഭിക്കുമെന്ന് ട്രംപ്. അമേരിക്കയുമായി ആണവ വിഷയത്തിൽ ചർച്ച നടക്കുന്നില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് റഖ്ചി. ഇറാൻ ജനതയുടെ അവകാശങ്ങൾ സുരക്ഷിതമാക്കാതെ US ഒരു കരാറും ഒപ്പിടില്ലെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ്. അതിനിടെ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 28 കപ്പലുകൾ ഹോർമോസ് കടലെടുക്ക് കടന്നതായി IRGC റിപ്പോർട്ട് ചെയ്തു. UAE ഈ മാസത്തെ ഇന്ധനവില നിലവിൽ വന്നു. പെട്രോളിന് വില കൂടി, ഡീസലിന് കുറഞ്ഞു. സൂപ്പർ 98 പെട്രോളിന് 3.95 ഫിൽസായി. നേരത്തെ ഇത് 3.66 ആയിരുന്നു. സ്പെഷ്യൽ 95 3.83 ഫിൽസ്. മെയ് മാസത്തിൽ 3.55 ആയിരുന്നു. ഡീസലിന് വില കുറഞ്ഞിട്ടുണ്ട്. 4.69 ഫിൽസായിരുന്നത് 4.33 ഫിൽസായിട്ടുണ്ട്. ദുബായിൽ ഇന്നു മുതൽ പാർക്കിംഗിന് VAT. 5% VAT ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് പാർക്കിംഗ് ഓപ്പറേറ്ററായ പാർക്കിൻ അറിയിച്ചു. എല്ലാ പൊതു പാർക്കിംഗ് ഇടങ്ങൾക്കും ഇത് ബാധകം. റോഡരികിലെയും അല്ലാത്തതുമായ പൊതു പാർക്കിംഗ്, സീസണൽ കാർഡ്, വിവിധ പെർമിറ്റ്, റിസർവേഷൻ എന്നിവയുൾപ്പെടെ പാർക്കിൻ നൽകുന്ന എല്ലാവിധ സേവനങ്ങൾക്കും നികുതി ബാധകമായിരിക്കും. ഇന്നു മുതൽ ദുബായിൽ സാലിക് ടോൾ നിരക്കുകൾക്കും ടാഗ് ആക്ടിവേഷൻ ഫീസിനും 5% VAT ഏർപ്പെടുത്തി. UAE നിലവിലെ നികുതി നിയമങ്ങൾക്കും സർക്കാർ നിർദ്ദേശങ്ങൾക്കും വിധേയമായാണ് VAT ഈടാക്കുന്നത്. UAE സ്വകാര്യ മേഖലാ ജീവനക്കാരുടെ ശമ്പള സുരക്ഷ ഉറപ്പാക്കുന്ന പരിഷ്കരിച്ച നിയമം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. ഓരോ മാസത്തെ ശമ്പളം അടുത്ത മാസം 1st തീയതിക്കോ അതിനു മുൻപോ നൽകണം. ശമ്പളം വൈകിയാൽ 2nd ദിവസം മുതൽ നടപടിയാണ്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: ഹോം FM ന്യൂസ് was brought to you by Danya Group of Companies since 1982.
5: Time check. Good evening, studio clock ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 9 മിനിറ്റ്.
1: Time check. Weather update.
2: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
5: Dubai മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 38 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 50%.
1: Weather update.
2: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

റൈറ്റ്, എ ബ്യൂട്ടിഫുൾ ട്രാക്ക് അല്ലേ. ലോക ഒരുപക്ഷെ മലയാള സിനിമയുടെ അതിർവരമ്പുകളെല്ലാം തന്നെ ഭേദിച്ചുകൊണ്ട് മലയാള സിനിമയ്ക്ക് പുതിയ മാനങ്ങൾ നൽകിയ ഒരു ചിത്രം ആൻഡ് യെസ് ലോകയിൽ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കോടുകൂടി തന്നെ നമ്മൾ ഈ ഒരു മണിക്കൂർ ആരംഭിച്ചിരിക്കുകയാണ്. നേരത്തെ കഴിഞ്ഞ മണിക്കൂർ അവസാനിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നൊരു സംഭവമുണ്ട്, അതായത് വേൾഡ് കപ്പിലേക്ക് ഇനി വെറും 10 ദിവസത്തിൻ്റെ ദൂരം മാത്രമാണുള്ളത്. കംപ്ലീറ്റ്ലി എല്ലായിടത്തും ആ ഒരു വേൾഡ് കപ്പ് ഫീവറിലേക്ക് ഇങ്ങനെ കാര്യങ്ങൾ മാറി മറിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ അൽഗുറൈ സെൻറ്ററിലൂടെ റാൻഡംലി ഇങ്ങനെ ഒരു വോക്കിന് ഇറങ്ങി കുറേ ഷോപ്സിൻ്റെ മുന്നിൽ കൂടെ പോകുമ്പോൾ ജേഴ്സികളൊക്കെ തന്നെ ഇങ്ങനെ മുന്നോട്ട് വന്നിരിപ്പുണ്ട് കേട്ടോ. ജേഴ്സികൾക്ക് കൂടുതലായിട്ടുള്ള പ്രാധാന്യം കടകളിൽ ഡിസ്പ്ലേയിലൊക്കെ തന്നെ കിട്ടി തുടങ്ങുന്നത് ഇത്തരത്തിൽ വേൾഡ് കപ്പിൻ്റെ ഒരു സമയമാവുമ്പോഴായിരിക്കും. ആൻഡ് പല രാജ്യങ്ങളുടേതായിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ ടീം ഈ വർഷവും വേൾഡ് കപ്പ് കളിക്കുന്നില്ല. നമ്മളത് വലിയൊരു പ്രതീക്ഷയിൽ തന്നെ കാത്തിരിക്കുകയാണ്. വരും വർഷങ്ങളിൽ എപ്പോഴെങ്കിലും ഇന്ത്യയുടേതായിട്ടുള്ള ഒരു ഫുട്ബോൾ റെപ്രസെൻറ്റേഷൻ സംഭവിക്കുന്നു. പക്ഷേ ഇപ്പോഴുള്ള ഇന്ത്യൻ ഫുട്ബോളിൻ്റെ അവസ്ഥ അനുസരിച്ച്, കാരണം ISL ഇത്രയധികം കൊട്ടിഘോഷിച്ച ISL പോലും നടത്താൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ ഫുട്ബോൾ പിറകിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ, സ്വപ്നം കാണുന്ന രീതിയിൽ ഒരു മുന്നേറ്റം ഒരിക്കലും ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ ആസ് യൂഷ്വൽ എല്ലാ തവണത്തെയും പോലെ ബ്രസീലിനെയോ അർജന്റീനയോ പോർച്ചുഗലിനെയോ സ്പെയിനെയോ ഇറ്റലിനെയോ ഒക്കെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇറ്റലിയില്ലെന്ന് തോന്നുന്നു ഈ വേൾഡ് കപ്പിന്, ഇറ്റലിയില്ലല്ലേ, സോറി, അപ്പോൾ ഇറ്റലി ഒഴികെ ബാക്കിയുള്ള രാജ്യങ്ങളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടേതായിട്ടുള്ള ധർമ്മം. സോ എന്തായാലും വേൾഡ് കപ്പിന് വേണ്ടിയിട്ടുള്ള ആവേശം ഇങ്ങനെ അതിൻ്റെ പീക്കിലേക്ക് എത്തുകയാണ്. ഇനി വെറും 10 ദിവസങ്ങൾ മാത്രമാണ് ലോകകപ്പിന് വേണ്ടിയിട്ടുള്ളത്. സോ നിങ്ങളുടെ ഇഷ്ട ടീമുകളുടെ മത്സരം കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും. അതപ്പോൾ എവിടെ കാണണം എന്നുള്ള തീരുമാനം നമ്മുടേതാണ്. വീട്ടിലിരുന്ന് ഏറ്റവും പ്രൈവറ്റായിട്ട് ഫാമിലിയോടൊപ്പം കാണുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഏറ്റവും അധികം സന്തോഷം തരുന്നൊരു കാര്യം ഇതൊക്കെ ഗ്രൂപ്പായിട്ടിരുന്ന് ആഘോഷിക്കുന്ന സമയത്താണല്ലേ. ഫ്രണ്ട്സ് ആവാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു മാസമായിട്ട് ഒരിടത്ത് ഒരു മത്സരം ഒരു മാസം ഓഡിയൻസിന് വേണ്ടി പ്രദർശിപ്പിക്കുന്ന ഇടത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൻഡ് ഓഫ് കോഴ്സ് എല്ലാവരും ചേർന്നുകൊണ്ടുള്ള ആ ഒരു വൈബ്, അതൊരു പ്രത്യേക വൈബ് തന്നെയാണ്. ആൻഡ് നമുക്ക് ഇപ്പോൾ എന്തായാലും കഴിഞ്ഞ തവണ ഖത്തറിൽ നടക്കുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ഒന്ന് പോയി മത്സരം കാണാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ കുറച്ച് ദൂരത്തിലായതുകൊണ്ട്, അങ്ങ് ദൂരെ അമേരിക്കയിൽ നടക്കുന്നതുകൊണ്ട്, USലും മെക്സിക്കോയിലും കാനഡയിലുമായിട്ടൊക്കെ നടക്കുന്നതുകൊണ്ട് പോയി കാണുക എന്ന് പറയുന്നത് അത്രമാത്രം പ്രായോഗികമായിരിക്കില്ല. സോ ഇവിടെ എല്ലാവർക്കും ഒരുമിച്ച് ആഘോഷിക്കാൻ പറ്റുന്ന ഇടങ്ങൾ, പ്രത്യേകിച്ചും ഈ ഫിഫ വേൾഡ് കപ്പ് നമ്മുടെ മുന്നിൽ എത്തി നിൽക്കുമ്പോൾ ദുബായിലും അബുദാബിയിലും ഒക്കെ ആയിട്ട് ഒന്ന് ഒരു ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള കുറച്ചധികം ആളുകളോടൊപ്പം ചേർന്നിരുന്ന് നമ്മൾക്ക് ഈ ഒരു വേൾഡ് കപ്പ് ആസ്വദിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കുള്ള കുറച്ച് ലൊക്കേഷൻസ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതായത് ദുബായ് ഹാർബറിലേക്ക് വരികയാണെങ്കിൽ അവിടെ ബഡക്സ് ഫിഫ ഫാൻ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. UAE തന്നെ ഏറ്റവും വലിയ ലാർജസ്റ്റ് ഇന്റർനാഷണൽ ഫാൻ സോണുകളിലൊന്നാണ്. 10,000+ ഫാൻസ് ഡെയിലി അവിടേക്ക് വരും. 330 സ്ക്വയർ മീറ്ററിൻ്റെ ഒരു വലിയ സ്ക്രീനിൽ 4D ഓഡിയോ ഫെസിലിറ്റിയോടൊപ്പം തന്നെ ആൻഡ് നൈറ്റ് എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളുടെ ഒക്കെ അകമ്പടി വേണം നമുക്ക് ഫുട്ബോൾ അവിടെ ആസ്വദിക്കാവുന്നതാണ്. ആൻഡ് ആ ഒരു ലൊക്കേഷൻ ആർക്കും അറിയാമല്ലോ, ദുബായ് ഹാർബറിലെ അത്രയും വലിയ സ്ക്രീൻ, ഓഫ് കോഴ്സ് ബാക്കിൽ ദുബായിൻ്റെതായിട്ടുള്ള സ്കൈ സ്ക്രാപ്പേഴ്സ്, ആ ഒരു രാത്രി എല്ലാവരുമായിട്ട് ചേർന്നിരുന്ന് ഭയങ്കര വൈബിൽ കാണാൻ പറ്റുന്ന സ്ഥലമാണ്. അതുപോലെ ദുബായ് എമിറേറ്റ്സ് ഗോൾഫ് ക്ലബ്ബിൽ 40 സെൻട്രലിൽ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ക്യാൻവാസും കാര്യങ്ങളും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. വലിയ LED സ്ക്രീനുകളിൽ, ജെയിൻറ്റ് സ്ക്രീനുകൾ നമുക്ക് അവിടെ പോയാലും മത്സരം ആസ്വദിക്കാവുന്നതാണ്. ആൻഡ് റീമാളിലെ ഫാൻ സോണിലും ഇത്തരത്തിൽ വേൾഡ് കപ്പിൻ്റെതായിട്ടുള്ള പ്രദർശനം നടക്കുന്നുണ്ട്. പിന്നെ പലയിടങ്ങളിൽ, പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള ക്ലബ്ബുകളിൽ, സ്പോർട്സ് ക്ലബ്ബുകളിലൊക്കെ തന്നെ ഫുട്ബോൾ സെലിബ്രേഷൻസ് ഉണ്ട്. യാസ്ബയിലേക്ക് പോയി കഴിഞ്ഞാൽ, അബുദാബിയിലുള്ളവരാണെങ്കിൽ യാസ്ബയിലേക്കൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെയും ഇതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള മാസീവ് ഫാൻ സോണുകളുടെ അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഫുട്ബോൾ ഓഫ് കോഴ്സ് ഒരു കൂട്ടായ്മയുടെ കൂടി ചേരലിൻ്റെ ആഘോഷം കൂടിയാണ്. നമ്മളൊരിക്കലും പോയിട്ടില്ലാത്ത, നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഒരു രാജ്യം, ഞാൻ പറഞ്ഞു വരുന്നത് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെക്കുറിച്ചാണ്. ഏറ്റവും അധികം ഫാൻ ബേസ് മലയാളികൾക്കിടയിലുള്ളത് ബ്രസീലും അർജന്റീനയൊക്കെയാണല്ലോ. ആ രാജ്യത്തിൻ്റെ രാഷ്ട്രീയം നമുക്കറിയേണ്ട, ആ രാജ്യത്തിൻ്റെ ഭക്ഷണ ശൈലികൾ അറിയേണ്ട, ആ രാജ്യത്തിൻ്റെതായിട്ടുള്ള മറ്റ് വകഭേദങ്ങളൊന്നും തന്നെ നമ്മൾ അറിയുന്നില്ല, അറിയേണ്ട ആവശ്യമില്ല. അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മളെ ആ രാജ്യത്തോട് അടുപ്പിക്കുന്നത് ആ രാജ്യം അവരുടെ കാലുകൾ കൊണ്ട് തട്ടുന്ന കാൽപന്താണ്. ആ കാൽപന്ത് മൂലം നമ്മൾ സ്നേഹിച്ച എത്രയധികം രാജ്യങ്ങളാണ് ലോകത്തുള്ളത്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഏറ്റവും നിസ്വാർത്ഥമായിട്ട് നമ്മൾ സ്നേഹം കൊടുക്കുന്ന കായിക മാമാംഗങ്ങളിലൊന്ന് തന്നെയാണ് ഫിഫ വേൾഡ് കപ്പ്. അത് നമ്മുടേതേ അതിർവരമ്പിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. 10 ദിവസങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ കംപ്ലീറ്റ്ലി ലോകം ആ ഒരു പന്തിലേക്ക്, കാൽപന്തിലേക്ക് ചുരുങ്ങുന്ന ഒരു സമയം തന്നെയാണ്. സോ അതെല്ലാവരുമായിട്ട് ഒന്നിച്ച് ചേർന്ന് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക കേട്ടോ. ലോകകപ്പിൻ്റെ, ഇത്തവണത്തെ വേൾഡ് കപ്പിൻ്റെ വലിയ സ്പെഷ്യാലിറ്റികളിലൊന്നാണ് ഈ ഫുട്ബോളിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പന്ത്. ട്രിയോണ്ട എന്ന് പറയുന്ന ആ ഒരു ബോളിൻ്റെ ഉള്ളിൽ തന്നെ കുറേയധികം സ്പെഷ്യാലിറ്റീസ് ഉണ്ട് എന്നാന്നുള്ളത് ഞാനൊരു പാട്ട് കേട്ട് കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് പറയാം. ആൻഡ് യെസ്, ഇപ്പോൾ വരാൻ പോകുന്ന ട്രാക്കും ആക്ച്വലി വെൽക്കം ടു മോളിവുഡ്, നമ്മൾ മോളിവുഡ് ടൈംസിലെ ഒരു പാട്ടാണെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഗൈസ്. അപ്പോൾ ട്രെൻഡിംഗ് ട്രാക്ക് ഇസ് കമ്മിങ് ഫോർ യു ഗൈസ്. ദിസ് ഇസ് ഹോം 92.2 FM. ആസിഫാണ് കൂടെയുള്ളത്.

0: listening to Home 92.2 FM. Home is a feeling.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബാക്ക് ടു ഹോം വിത്ത് ആസിഫ്.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
1: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling. Back to home, brought to you by Alnoor Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnoor Polyclinic, Muthina. For appointments, call 04385-7841.
1: എന്തായാലും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ, അതായത് നമ്മുടെ ഫുട്ബോളിന്റെ കാര്യം, ഫിഫയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഓരോ തവണയും ഫിഫയിലേക്ക് വരുന്ന സമയത്ത്, ഓരോ തവണത്തെയും വേൾഡ് കപ്പിന് വേണ്ടി ഉപയോഗിക്കുന്ന പന്തുകളിൽ ഒരുപാട് വ്യത്യസ്തതകൾ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്താറുണ്ട്. ആൻഡ് ഇത്തവണത്തെ ഫുട്ബോളിൻ്റെതായിട്ടുള്ള ഇത്തവണത്തെ ഫിഫ 2026 വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു ഫുട്ബോളിലേക്ക് വരികയാണെങ്കിൽ അത് ട്രിയോണ്ട എന്നാണ് അതിൻ്റെ പേര്. അതിനൊരു സാധാരണ ഫുട്ബോൾ എന്ന് മാത്രം വിളിക്കാൻ വേണ്ടി പറ്റില്ല. നമ്മളിപ്പോൾ ഒരു ലാപ്ടോപ്പ് പോലെ, മൊബൈൽ പോലെ, ഒരു ഇലക്ട്രോണിക് ഡിവൈസ് കാലിലിട്ട് തട്ടുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. കാരണം വെറൊരു പന്തല്ല ട്രിയോണ്ട, കളിക്കുന്നതിന് മുൻപ് റീചാർജ് ചെയ്ത് വേണം ഉപയോഗിക്കാനായിട്ട്. മാത്രമല്ല കളിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓഫ് സൈഡ്, ഹാൻഡ് ബോൾ പോലെയുള്ള ചില സംഗതികൾ, ആൻഡ് ഇങ്ങനെ എല്ലാം തന്നെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഈ ഒരു ബോളിനുള്ളിൽ ഒരുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു സാധാരണ ഒരു കുഞ്ഞൻ ബോളല്ല, അതിനപ്പുറത്തേക്ക് പല വിധങ്ങളായിട്ടുള്ള അഡ്വാൻറ്റേജുകൾ കൊണ്ടുള്ള ഒരു ടെക്നോളജിക്കൽ റെവല്യൂഷൻ കൂടിയാണ് ഇത്തവണത്തെ ഫിഫ വേൾഡ് കപ്പിൽ കൂടി സംഭവിക്കാൻ വേണ്ടി പോകുന്നത് എന്നാണ് പറഞ്ഞു വരുന്നത് കേട്ടോ. ആൻഡ് ഈ ഒരു ടെക്നോളജിയുടെ ഒരു കുതിച്ചുചാട്ടം, അല്ലെങ്കിൽ ഫിഫയുടെ വേൾഡ് കപ്പ് ചരിത്രത്തിലെ തന്നെ ഒരു ടെക്നോളജിക്കൽ കുതിച്ചുചാട്ടമായിട്ട് തന്നെ നമുക്ക് ഈ ഒരു 2026 ലോകകപ്പിന് വേണ്ടിയിട്ട് ഫിഫയും അഡിഡാസും ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു ബോളിനെ നമുക്ക് കണക്കാക്കാൻ വേണ്ടി പറ്റും. ട്രിയോണ്ട എന്നാണ് ബോളിൻ്റെ പേര്. ഒഫീഷ്യൽ ഇത്തവണത്തെ ഒഫീഷ്യൽ മാച്ച് ബോളാണത്. ആൻഡ് അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, ഏറ്റവും അധികം, ഏറ്റവും നൂതനമായിട്ടുള്ള പല വിധങ്ങളായിട്ടുള്ള സെൻസറുകൾ ഘടിപ്പിച്ച ഒരു ഡിജിറ്റൽ ഉപകരണമാണ് ഗ്രൗണ്ടിൽ ഉരുളാൻ പോകുന്നത് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈ പന്തിൻ്റെ ഒരു സെൻറ്റർ ഭാഗത്തായിട്ട് ഘടിപ്പിച്ചിരിക്കുന്ന ചിപ്പ് ഏതാണ്ട് സെക്കൻഡിൽ 500 തവണ പന്തിൻ്റെ ചലനങ്ങളെ ട്രാക്ക് ചെയ്ത് വിവരങ്ങൾ വീഡിയോ അസിസ്റ്റൻറ്റ് റഫറിയുടെ സിസ്റ്റത്തിലേക്ക് അയച്ചു കൊടുക്കും. അതുകൊണ്ട് തന്നെ ഒരു ലൈവ് മോഷൻ ഡേറ്റ കൃത്യമായിട്ട് മാച്ച് റഫറിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓഫ് സൈഡ് തീരുമാനങ്ങളിൽ ഏറ്റവും നിർണായകമാകുന്ന ഒരു മൊമെൻ്റാണ് ഒരു കളിക്കാരൻ്റെ പന്ത് പാസ് ചെയ്യുന്ന ആ ഒരു എക്സാക്ട് മൊമെൻ്റ് ഓഫ് ടച്ച് അല്ലേ. അത് കണ്ടെത്തുക എന്നത് മുൻപ് ക്യാമറ ഫ്രെയിമുകൾ മാത്രം നോക്കി നിശ്ചയിച്ചിരുന്ന സ്ഥാനത്ത് ഇനി ഈ സെൻസറുകൾ വഴി പന്തിൻ്റെ കാൽ തട്ടിയ മില്ലി സെക്കൻഡ് പോലും വിട്ടുപോകാതെ റഫറിമാർക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. സ്റ്റേഡിയത്തിന് ചുറ്റുമുള്ള പ്രത്യേക ട്രാക്കിംഗ് ക്യാമറകളുമായിട്ട് ഈ ഒരു സെൻസർ ഡേറ്റ സംയോജിപ്പിച്ചുകൊണ്ടാണ് ഓഫ് സൈഡ് ലൈനുകൾ കമ്പ്യൂട്ടർ വഴി കൃത്യമായിട്ട് വരയ്ക്കുന്നത്. പലപ്പോഴും കളിയിൽ വലിയ തർക്കങ്ങൾക്ക് കാരണമാകുന്ന ഒന്നാണ് പന്ത് ഏതെങ്കിലുമൊക്കെ കളിക്കാരൻ്റെ കയ്യിലോ ശരീരത്തിലോ ഉരസിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ നടന്നിട്ടുണ്ടോ, ഹാൻഡ് ബോളാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അല്ലേ. ആൻഡ് പന്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്പർശനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ സെൻസർ അത് പെട്ടെന്ന് തിരിച്ചറിയുകയും റഫറിമാരുടെ സ്ക്രീനിൽ ഒരു ഹാർട്ട് ബീറ്റ് പോലെയുള്ള ഒരു വേവ്, ഒരു ഗ്രാഫ് മോഷൻ രൂപപ്പെടുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇതുവഴി ഹാൻഡ് ബോളുകൾ, പെനാൽറ്റികൾ എന്നിവയൊക്കെ വളരെ വേഗത്തിൽ കൃത്യമായിട്ട് തീരുമാനമെടുക്കാൻ വാർ സിസ്റ്റത്തിന് സാധിക്കും എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അപ്പോൾ കളിയിലെ തെറ്റായ തീരുമാനങ്ങൾ കുറയ്ക്കാനും വലിയ വിവാദങ്ങൾ ഒഴിവാക്കാനും കളി കൂടുതൽ ട്രാൻസ്പെറൻ്റ് ആക്കാനും ട്രിയോണ്ടയിലെ ഈ ഒരു ടെക്നോളജി റഫറിമാരെ വലിയ രീതിയിൽ സഹായിക്കുന്നുണ്ട് എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ വരാനിരിക്കുന്ന മത്സരങ്ങളിലൊക്കെ ഈ ഒരു പന്ത് കളിയിലെ ആവേശം എത്രത്തോളം കൂട്ടുമെന്നുള്ളത് കണ്ടു തന്നെ അറിയാം. ആൻഡ് ഈ വാർത്ത വന്നതിന് പിറകെ അതിൻ്റെ താഴെ വന്നിട്ടുള്ള കുറേയധികം കമൻസ് ഉണ്ട്. പ്രത്യേകിച്ചും ഈ അർജൻറ്റീന ഹേറ്റേഴ്സൊക്കെ കുറേ അതിൻ്റെ അടിയിൽ വന്ന് വിളയാടുന്നുണ്ട്. ഞാനിതൊക്കെ കാണുന്നുണ്ട് കേട്ടോ. പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല, അവർ ഇങ്ങനെ കുറേ, അതായത് എന്താ പറയുന്നത്, ഇഫ് യു നോ യു നോ എന്ന് നമ്മൾ പറയുമല്ലോ, അതുപോലെ ഈ വേൾഡ് കപ്പ്, ഈ പന്ത് കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെയുള്ള കുറേയധികം ഖേദങ്ങളൊക്കെ ഇതിനകത്ത് കാണുന്നുണ്ട്. പക്ഷേ അതിനൊന്നും നമ്മൾ വില കൊടുക്കുന്നില്ല. എന്തായാലും ഈ പന്ത് ഒരിക്കലും ഒരു ചിപ്പ് കൺട്രോൾ ഉപയോഗിച്ച് ഒരു ടീമിനൊന്നും കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റില്ല, അങ്ങനെയുള്ള ആക്ഷേപങ്ങളും ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. സോ 2026 വേൾഡ് കപ്പിൽ ഏറ്റവും നിർണായകമാകുന്ന സംഗതികളിൽ ഒന്ന് തന്നെയായിരിക്കും നമ്മുടെ ഡിജിറ്റൽ ബോൾ ട്രിയോണ്ട.
2: Home FM presents Tamil Song of the Hour. Tamil Paattu Kekkalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: എന്ത് കാര്യം?
1: സിനിമയ്ക്കുള്ളിലെ സിനിമയുമായി എത്തുന്നു നസ്ലിന്റെ മോളിവുഡ് ടൈംസ്.
0: എക്സാം വരുന്നത്.
1: മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന ആദ്യ ചിത്രത്തിലൂടെ പ്രേക്ഷകരെ ഞെട്ടിച്ച അഭിനന്ദ് സുന്ദർ നായക് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം പ്രേമലുവിന് ശേഷം ഹിറ്റ് കോംബോ ആയ നസ്ലിനും സംഗീത് പ്രതാപും ഒന്നിക്കുന്നു. ഒപ്പം ഷറഫുദ്ദീൻ, അൽതാഫ് സലീം തുടങ്ങി വൻ താരനിരയും അണിനിരക്കുന്നു. ഓൾറെഡി ഹിറ്റ് ചാർട്ടിൽ ഇടം നേടിയ ഗാനങ്ങളുമായി ജേക്സ് ബിജോയുടെ സംഗീതവും. മോളിവുഡ് ടൈംസ് June 5 GCC റിലീസിനെത്തുന്നു. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് ഓൺലൈൻ സ്ട്രീമിംഗ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടിവി.
2: യു ആർ ട്യൂൺഡ് ഇൻ ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
3: Back to home, brought to you by Alnoor Polyclinic, Muthina, Dehra, Dubai. Caring for you and your family. Visit Alnoor Polyclinic, Muthina. For appointments, call 04385-7841.
4: ആൻഡ് യെസ്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഒരു സിനിമയ്ക്കുള്ള ടിക്കറ്റ് കൂടി ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ആഴ്ച നമ്മൾ കാണാൻ പോകുന്ന ഒരു ചിത്രം ഒരു സർപ്രൈസ് ഹിറ്റായിട്ട് മാറി. കേരള ബോക്സ് ഓഫീസുകളിൽ വലിയൊരു മുന്നേറ്റം. ആദ്യത്തെ ആഴ്ചയെ അപേക്ഷിച്ച് രണ്ടാം ആഴ്ചയിലേക്ക് വരുന്ന സമയത്ത് നല്ലൊരു മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചിത്രമാണ് ഡോസ്. എക്കാലത്ത് മികച്ച ത്രില്ലറുകളെ ഏറ്റെടുത്തിട്ടുള്ള മലയാളി പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ് ഈ ഒരു മെഡിക്കൽ ത്രില്ലറിനെ. സിജു വിൽസനാണ് നായകനായിട്ടെത്തുന്നത്. ആൻഡ് ദൃശ്യ ഗോപിനാഥ്, അങ്ങനെ കുറേയധികം താരങ്ങളാണ് നിരക്കുന്ന ഒരു സിനിമയാണ്. ഒരു മെഡിക്കൽ ത്രില്ലർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ എഡ്ജ് ഓഫ് ദി സീറ്റിലേക്ക് ഇരുന്ന് കാണാൻ പറ്റുന്ന അത്രമാത്രം ട്വിസ്റ്റുകൾ നിറഞ്ഞ ഒരു സിനിമയാണെന്നാണ് റിലീസായതിന് ശേഷമുള്ള റിപ്പോർട്ടുകളും റിവ്യൂസും ഒക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. സോ എന്തായാലും ഡോസ് കാണാനുള്ള ടിക്കറ്റ് ഞാൻ തരാം. പക്ഷേ യൂഷ്വലി നമ്മളിപ്പോൾ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള നടന്മാരുടെ സിനിമകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കാറുള്ളത്. ഇന്നത് വേണ്ട, ഇന്ന് നിങ്ങളുടെ ബുദ്ധിക്ക് കുറച്ചുകൂടി ഒരു പണിയരാം. അതായത് മലയാള സിനിമയിൽ ഇറങ്ങിയിട്ടുള്ള എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ചില ത്രില്ലർ സിനിമകളെ കുറിച്ചിട്ടുള്ള ക്ലൂസ് ഞാൻ അങ്ങോട്ട് തരും. അത് ഏതാണ് ആ സിനിമയെന്ന് കൃത്യമായി കണ്ടുപിടിച്ച് എന്നെ അറിയിക്കണം. അതാണ് ഇന്ന് നിങ്ങൾക്കുള്ള ടാസ്ക്. ആൻഡ് ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ നമ്മൾ ഇതേ പാറ്റേണിലുള്ള ടാസ്ക്കാണ് ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ. അതായത് മലയാള സിനിമയിലെ ത്രില്ലർ സിനിമകൾ എടുത്ത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒരു ടോപ്പ് 10 ലിസ്റ്റിൽ വരുന്ന ഒരു സിനിമ, ആ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്ലൂസ് ഞാൻ അങ്ങോട്ട് പറയാം. അത് ഏതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതേ ഫോർമാറ്റിൽ, ഉത്തരം അയക്കേണ്ട ഫോർമാറ്റിൽ ഞങ്ങളെ അറിയിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കൈകളിലേക്ക് വരുന്നതായിരിക്കും ഡോസ് കാണാനുള്ള കപ്പിൾ ഇൻവൈറ്റ്സ്. ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മലയാളത്തിലെ എണ്ണം പറഞ്ഞ ത്രില്ലറുകളിൽ ഒന്നാണ് ഈ ഒരു സിനിമ. യൂഷ്വലി പോലീസ് ഉദ്യോഗസ്ഥൻ കേസ് അന്വേഷിക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളതെങ്കിൽ ഇതിൽ കേസ് അന്വേഷിക്കുന്നത് ഒരു ക്രിമിനോളജിസ്റ്റാണ്. ഒരു ക്രിമിനോളജിസ്റ്റാണ് ഈ സിനിമയിൽ കേസ് അന്വേഷിക്കുന്നത്. ആൻഡ് തെളിവുകൾ അവശേഷിപ്പിച്ച് പോകുന്ന കൂട്ടത്തിൽ കൊലയാളി ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ട് പോകുന്ന, അല്ലെങ്കിൽ ഒരു കൊലയാളി ഉണ്ടാക്കുന്നതല്ല, കൊലയാളി 5 കൊലപാതകങ്ങൾ ഇതിൽ ചെയ്യുന്നുണ്ട്. അതിലെല്ലായിടത്തും ഓരോ പ്രതിമകളെ വെച്ചിട്ട് പോകുന്നതാണ് കൊലയാളി കൊടുക്കുന്ന ഒരു ഇൻഡിക്കേഷൻ. ആൻഡ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് മിഥുൻ മാനുവൽ തോമസ് ആണ്. ഇത്രയും ക്ലൂസ് പോരെ. മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത ഒരു ത്രില്ലർ സിനിമ, ഇതിൽ ഒരു ക്രിമിനോളജിസ്റ്റാണ് നായകനായി എത്തുന്നത്. ആൻഡ് ആ ക്രിമിനോളജിസ്റ്റിൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് ഡോക്ടർ അൻവർ ഹുസൈൻ എന്നുള്ളതാണ്. ഇത്രയൊക്കെ ക്ലൂസ് മതിയായിരിക്കുമല്ലോ. ആൻഡ് അതിലെ കൊലപാതകത്തിൻ്റെ പാറ്റേൺ എന്നുള്ളതിന് കൊലപാതകി എല്ലാ കൊലപാതകങ്ങളും നടത്തിയിട്ട് അവിടെ ഒരു പ്രതിമ അവശേഷിപ്പിച്ചിട്ട് പോകുന്ന ആളാണ്. ഇത്രയൊക്കെ മതിയല്ലോ അല്ലെ. 5 പ്രതിമകൾ എന്ന് പറഞ്ഞതിൽ തന്നെ വലിയൊരു ക്ലൂ ഉണ്ട്. പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നവർ, ഇഫ് യു നോ യു നോ, ഓക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് ഹോം തിയേറ്ററിൻ്റെ HT റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് ടു ദ നമ്പർ 0585829220 0585829220 പെട്ടെന്ന് ഉത്തരങ്ങൾ അറിയിച്ചോളൂ.
5: ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹ

0: കേട്ടുകൊണ്ടിരിക്കുന്നത്
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
1: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.
3: എന്റെ വണ്ടിയുടെ കാര്യം.
4: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACA JM-ന്റെ ACA. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
2: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ് of Dhanya Group since 1982.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, Genuine Parts Center for Japanese Cars.
3: CMR ൽ ഇഡി അന്വേഷണത്തിനെതിരെ ഇടക്കാല ഉത്തരവില്ലെന്ന ഹൈക്കോടതി. പിണറായി വിജയനെതിരായ വിമാനത്തിലെ പ്രതിഷേധം വ്യോമയാന വകുപ്പ് ഒഴിവാക്കി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് CMR ൽ നൽകിയ അപ്പീൽ ഹൈക്കോടതി തള്ളി. അടിയന്തര സ്റ്റേ ഇല്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ഇഡി അന്വേഷണം തുടരുന്നതിൽ തടസ്സമില്ലെന്ന് കോടതി. അന്വേഷണം അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നും സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കണമെന്നുമുള്ള CMR ആവശ്യം കോടതി അംഗീകരിച്ചില്ല. CMR ഹർജിയിൽ വെള്ളിയാഴ്ച വിധി. അതുവരെ തൽസ്ഥിതി തുടരണമെന്ന് ഇഡിക്ക് കോടതി നിർദ്ദേശം നൽകി. വിധി പറയും വരെ തുടർ നടപടി പാടില്ല. ഹൈക്കോടതിയിൽ കേസിന്റെ വാദം പൂർത്തിയായി. സർക്കാരിന്റെ പുതിയ അതിവേഗ റെയിൽ പദ്ധതിയിൽ നിർണായക പ്രതികരണവുമായി റവന്യൂ മന്ത്രി എ.പി. അനിൽകുമാർ. CPM അടക്കം അഭിപ്രായം പരിശോധിച്ചാണ് പദ്ധതിയുടെ കാര്യത്തിൽ മുന്നോട്ടു പോവുക. CPM എടുത്ത സമീപനമാകില്ല വിഷയത്തിൽ സ്വീകരിക്കുക. എടുത്തുചാടി പോകേണ്ട കാര്യമില്ലെന്ന് മന്ത്രി. എത്രയും പെട്ടെന്ന് പദ്ധതി നടപ്പാക്കാനാണ് ആലോചന. പാരിസ്ഥിതിക വിഷയങ്ങൾ മനസ്സിലാക്കി എല്ലാവരുമായി ചർച്ച നടത്തി പദ്ധതി കൊണ്ടുവരാനാണ് ശ്രമം. പിണറായി വിജയനെതിരായ വിമാനത്തിലെ പ്രതിഷേധത്തിൽ പോലീസ് റിപ്പോർട്ട് അംഗീകരിച്ച് കോടതി. വ്യോമയാന വകുപ്പ് ഒഴിവാക്കി. ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് റിപ്പോർട്ട് അംഗീകരിച്ചത്. 4 വർഷത്തിനുശേഷമാണ് കേസിൽ റിപ്പോർട്ട് നൽകിയത്. വലിയതുറ പോലീസാണ് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നത്. കേന്ദ്രം എതിർത്തിട്ടും സംസ്ഥാനം ചുമത്തിയ വകുപ്പാണ് ഒഴിവാക്കിയത്. വ്യോമയാന വകുപ്പ് നിലനിൽക്കില്ലെന്ന് കേന്ദ്രം നേരത്തെ അറിയിച്ചിരുന്നു. എന്നാൽ ചുമത്തിയ കുറ്റം ഒഴിവാക്കാൻ ആഭ്യന്തര വകുപ്പ് തയ്യാറായില്ല. ഭരണം മാറിയതിന് പിന്നാലെ വ്യോമയാന വകുപ്പ് ഒഴിവാക്കി പോലീസ് തിരുവനന്തപുരം സെഷൻസ് കോടതിയിലാണ് റിപ്പോർട്ട് നൽകിയത്. CBSE പരീക്ഷാ വിവാദത്തിനൊടുവിൽ നടപടിയെടുത്ത് വിദ്യാഭ്യാസ മന്ത്രാലയം കോംപ്റ്റന് കരാർ നൽകിയതിൽ റിപ്പോർട്ട് തേടി. ടെൻഡർ നടപടികളുടെ വിശദാംശങ്ങൾ ശേഖരിച്ചു. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിക്ക് നിർദ്ദേശം നൽകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം. PM UDF സർക്കാരിന് കൃത്യമായ നിലപാടുണ്ടെന്ന് വിദ്യാഭ്യാസമന്ത്രി എൻ ഷംസുദ്ദീൻ. കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ട് ഫണ്ടും വാങ്ങി. കരാറിൽ നിന്ന് പിന്മാറാൻ പറ്റുമോയെന്ന് പരിശോധിക്കും. വിദ്യാഭ്യാസ സെക്രട്ടറിയുടെ റിപ്പോർട്ട് ലഭിച്ചു. വിഷയം സർക്കാർ ചർച്ച ചെയ്യുമെന്ന് മന്ത്രി. സർവകലാശാല ക്യാമ്പസുകളിൽ രാഷ്ട്രീയ ഇടപെടൽ അവസാനിപ്പിക്കണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. വിദ്യാഭ്യാസ സമ്പ്രദായത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് മുഴുവൻ സംവിധാനത്തെ നശിപ്പിക്കുമെന്ന് ഗവർണർ. കണ്ണൂർ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ PM പദ്ധതി പ്രകാരം നടപ്പിലാക്കിയ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കേരള ഗവർണർ. വേനൽ അവധി കഴിഞ്ഞ കേരളത്തിൽ വിദ്യാലയങ്ങൾ തുറന്നു. 1-ാം ക്ലാസിൽ 3 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളടക്കം 42 ലക്ഷം കുട്ടികളാണ് ഇന്ന് സ്കൂളുകളിൽ എത്തിയത്. സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ വിദ്യാഭ്യാസ പുരോഗതിയിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത് അമ്മമാർ. കുട്ടികളുടെ കഴിവുകൾ അധ്യാപകരും രക്ഷിതാക്കളും പരസ്പരം പങ്കുവയ്ക്കണം. വിദ്യാഭ്യാസത്തിന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റായി കേരളത്തെ മാറ്റുകയാണ് ലക്ഷ്യം. അത് കേരളത്തിൽ ഉണ്ടാകുമെന്ന് വാക്കു നൽകുന്നു. പുറത്തേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടാകില്ല. വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും കുട്ടികൾ കേരളത്തിലേക്കെത്തും. ഏറ്റവും വലിയ നിക്ഷേപം പുതിയ തലമുറയാണ്. മയക്കുമരുന്നിന് എതിരായി ശക്തമായ നിലപാടെടുക്കണം. കൂട്ടുകാരെ മയക്കുമരുന്നിൽ നിന്ന് പിന്തിരിപ്പിക്കണമെന്നും മുഖ്യമന്ത്രി പ്രവേശനോത്സവത്തിൽ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ആഴ്ചയിൽ ഒരു ദിവസം കളർ ഡ്രസ് എന്ന ആശയം ആകർഷകമാണെന്നും നടപ്പാക്കാൻ ശ്രമിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. ബാക്ക് ബെഞ്ച് രീതി ഒഴിവാക്കുമെന്നും ആർത്തവ അവധി പോസിറ്റീവായി കാണണമെന്നും ഭ്രഷ്ട് കൽപ്പിച്ചിരുന്നത് പഴയ കാലമാണെന്നും വിദ്യാഭ്യാസ മന്ത്രി. വിദ്യാഭ്യാസ രംഗത്ത് ആധുനികമായ മാറ്റങ്ങൾ കൊണ്ടുവരികയാണ് സർക്കാരിന്റെ പ്രധാന ലക്ഷ്യം. പുതിയ സർക്കാർ അധികാരമേറ്റ് 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ സ്കൂളുകളിൽ സമയബന്ധിതമായി പാഠപുസ്തകങ്ങളും യൂണിഫോമുകളും എത്തിക്കാൻ കഴിഞ്ഞുവെന്നും മന്ത്രി. തമിഴ്നാട് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ BJP വിട്ട് പുതിയ പാർട്ടി തുടങ്ങുമെന്ന അഭ്യൂഹം ശക്തം. ഈയാഴ്ച പുതിയ പാർട്ടി പ്രഖ്യാപനമെന്ന് അണ്ണാമലൈ അനുകൂലികൾ സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചു. എന്നാൽ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കേണ്ടത് അണ്ണാമലൈയാണെന്ന് BJP സംസ്ഥാന സെക്രട്ടറി പറയുന്നു. ഇന്ത്യയിൽ വാണിജ്യ സിലിണ്ടറുകളുടെ വില വീണ്ടും കൂട്ടി. സിലിണ്ടർ ഒന്നിന് 46 രൂപയാണ്. ഗാർഹിക സിലിണ്ടർ വിലയിൽ മാറ്റമില്ല. നേരത്തെ 3085 രൂപയായിരുന്നു ഒരു സിലിണ്ടറിന് നൽകേണ്ടതെങ്കിൽ ഇപ്പോഴത് 3131 രൂപയായി ഉയർന്നിട്ടുണ്ട്. ഇന്ധനവില വർദ്ധനവ്, അധിക നികുതി വേണ്ടെന്ന് വയ്ക്കാൻ കേരള സർക്കാർ തയ്യാറാകണമെന്ന് BJP നേതാവ് കെ സുരേന്ദ്രൻ. 10 രൂപയെങ്കിലും കുറയ്ക്കണം. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ VD സതീശൻ ആവശ്യപ്പെട്ട കാര്യം തന്നെയാണ് താൻ ഉന്നയിക്കുന്നത്. അദ്ദേഹം മുഖ്യമന്ത്രിയായപ്പോൾ കുറച്ചില്ലെങ്കിൽ ഇരട്ടത്താപ്പാണെന്ന് ജനം കരുതും. സംസ്ഥാന സർക്കാർ വരുമാനം കുറയ്ക്കാൻ തീരുമാനിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. രാജ്യാന്തര തലത്തിൽ ക്രൂഡോയിൽ വില കുതിക്കുന്നു. ബ്രൻ ക്രൂഡോയിൽ വിലയിൽ 2% വർദ്ധനവ്. ക്രൂഡോയിൽ വില ബാരലിന് $93 മുകളിലാണ്. ലബ്നോനിലെ ഇസ്രായേൽ അധിനിവേശം തുടരുന്നതും ഇറാൻ യുഎസ് സമാധാന കരാർ അന്തിമമാകാത്തതുമാണ് എണ്ണവില വർദ്ധിക്കാൻ കാരണം. കുവൈറ്റിന് നേരെ ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണം. മിസൈലുകളെ ശക്തമായി പ്രതിരോധിച്ചുവെന്ന് കുവൈറ്റ് അറിയിച്ചു. രാജ്യത്തിന്റെ അതിർത്തി ലംഘിച്ചുള്ള ആക്രമണത്തെ കുവൈറ്റ് ശക്തമായ ഭാഷയിൽ അപലപിച്ചു. കുവൈറ്റിനെതിരായ ഇറാന്റെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളെ അപലപിച്ച് യുഎഇ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾ. ഇറാനുമായുള്ള സമാധാന കരാറിൽ തിടുക്കമില്ലെന്ന നിലപാടിൽ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ ഒരിക്കലും ആണവായുധം സ്വന്തമാക്കില്ലെന്ന ഉറപ്പിനാണ് കാത്തിരിക്കുന്നത്. നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ ഇറാൻ തയ്യാറായില്ലെങ്കിൽ യുദ്ധം പുനരാരംഭിക്കുമെന്ന് ട്രംപ്. അമേരിക്കയുമായി ആണവ വിഷയത്തിൽ ചർച്ച നടക്കുന്നില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി. ഇറാൻ ജനതയുടെ അവകാശങ്ങൾ സുരക്ഷിതമാക്കാതെ യുഎസുമായി ഒരു കരാറും ഒപ്പിടില്ലെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ്. അതിനിടെ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 28 കപ്പലുകൾ ഹോർമോസ് കടലിടുക്ക് കടന്നതായി IRGC റിപ്പോർട്ട് ചെയ്തു. യുഎയിൽ ഈ മാസത്തെ ഇന്ധനവില നിലവിൽ വന്നു. പെട്രോളിന് വില കൂടി, ഡീസലിന് കുറഞ്ഞു. സൂപ്പർ 98 പെട്രോളിന് 3.95 ഫിൽസായി. നേരത്തെ ഇത് 3.66 ആയിരുന്നു. സ്പെഷ്യൽ 95 3.83 ഫിൽസ്. മെയ് മാസത്തിൽ 3.55 ആയിരുന്നു. ഡീസലിന് വില കുറഞ്ഞിട്ടുണ്ട്. 4.69 ഫിൽസായിരുന്നത് 4.33 ഫിൽസായിട്ടുണ്ട്. ദുബായിൽ ഇന്നു മുതൽ പാർക്കിംഗിന് വാറ്റ്. 5% വാറ്റ് ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് പാർക്കിംഗ് ഓപ്പറേറ്ററായ പാർക്കിൻ അറിയിച്ചു. എല്ലാ പൊതു പാർക്കിംഗ് ഇടങ്ങൾക്കും ഇത് ബാധകം. റോഡരികിലെയും അല്ലാത്തതുമായ പൊതു പാർക്കിംഗ്, സീസണൽ കാർഡ്, വിവിധ പെർമിറ്റ്, റിസർവേഷൻ എന്നിവയുൾപ്പെടെ പാർക്കിൻ നൽകുന്ന എല്ലാവിധ സേവനങ്ങൾക്കും നികുതി ബാധകമായിരിക്കും. ഇന്നു മുതൽ ദുബായിൽ സാലിക് ടോൾ നിരക്കുകൾക്കും ടാഗ് ആക്ടിവേഷൻ ഫീസിനും 5% വാറ്റ് ഏർപ്പെടുത്തി. യുഎയിലെ നിലവിലെ നികുതി നിയമങ്ങൾക്കും സർക്കാർ നിർദ്ദേശങ്ങൾക്കും വിധേയമായാണ് വാറ്റ് ഈടാക്കുന്നത്. യുഎയിൽ സ്വകാര്യ മേഖലാ ജീവനക്കാരുടെ ശമ്പള സുരക്ഷ ഉറപ്പാക്കുന്ന പരിഷ്കരിച്ച നിയമം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. ഓരോ മാസത്തെ ശമ്പളം അടുത്ത മാസം 1st തീയതിക്കോ അതിനു മുൻപോ നൽകണം. ശമ്പളം വൈകിയാൽ 2nd ദിവസം മുതൽ നടപടിയാണ്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
5: Time check. Good evening. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 7 മിനിറ്റ്.
6: Time check.
7: Weather update.
8: Brought to you by Alras Auto AC Parts, No. 1 Auto AC Spare Parts in the Middle East.
5: കുറവില്ല കേട്ടോ. യുഎയുടെ മേഖലകളിൽ പ്രത്യേകിച്ചും ദുബായിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 38 degrees Celsius ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 51%.
6: Weather update.
8: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഹോം 92.2 എഫ്എം. ഇത് ബാക്ക് ടു ഹോം ആണ് കേൾക്കുന്നത്. ഞാൻ അന്നേരം ഇപ്പോൾ ഹലോ പറഞ്ഞ് ഞാനെന്താ ഫോണിൽ സംസാരിക്കുകയാണോ? അല്ല, എന്നാലും നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഹലോ പറയണം. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെയൊക്കെ ഓഫീസ് സ്പേസുകളിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫ്രണ്ട് സർക്കിളിൽ സ്ഥിരം കഴിക്കാൻ പോകുന്ന റെസ്റ്റോറൻറ്റിലൊക്കെ കാണുന്ന സമയത്ത് റാൻഡംലി പോയി നമ്മുടെ കാര്യം നടത്തുക എന്നുള്ളതിനപ്പുറത്തേക്ക് അവരൊന്ന് ഗ്രീറ്റ് ചെയ്തിട്ട് തുടങ്ങുകയാണെങ്കിൽ അത് എപ്പോഴും ഭയങ്കര നല്ലതായിരിക്കും കേട്ടോ. വെറുതെ ഒരു ഹലോ പറഞ്ഞതിൻ്റെ പേരിൽ കിടന്ന് മിഴുന്നല്ല, പക്ഷേ ആക്ച്വലി നല്ലൊരു ഗസ്റ്ററായിട്ട് നമുക്കതിനെ പരിഗണിക്കാവുന്നതാണ്. എനിവേ, എന്തായാലും ഇന്നത്തെ ദിവസം ഇവിടുത്തെ വാർത്തകളിൽ ഒഫ്കോഴ്സ് നമ്മളെല്ലാവരും ഏറ്റവും ആകാംക്ഷയോടെ ശ്രദ്ധിച്ചിട്ടുണ്ടാവുക. വാർത്തകൾ കേൾക്കുന്ന സമയത്ത് നേരത്തെ മിനിൻ്റെ വാർത്തയിൽ ഞാനിങ്ങനെ ആകാംക്ഷിച്ച് നോക്കിക്കൊണ്ടിരുന്നത് പെട്രോൾ വില അറിയുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. പെട്രോളിൻ്റെ വില കൂടിയിട്ടുണ്ട്, ഡീസലിൻ്റെ വില കുറഞ്ഞിട്ടുണ്ട് അല്ലേ? യെസ്, അത് കുറച്ച് പ്രിഡിക്റ്റബിൾ ആയിരുന്നു അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് ആയിരുന്നു എന്നുള്ളതുകൊണ്ട് നമ്മളെ വലിയ രീതിയിൽ അത് ഞെട്ടിക്കുന്നില്ല. എന്തായാലും മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ്, ഒരു പക്ഷേ ഈ മെഡിക്കൽ മേഖലയെ സംബന്ധിച്ചിടത്തോളം തന്നെ ഇതിനെന്തെങ്കിലും ഒരു മരുന്നുണ്ടെങ്കിൽ എന്ന് ഞാൻ ഉൾപ്പെടെ പലരും വളരെയധികം ആഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങളിലൊന്നാണ്. നമ്മുടെ വണ്ണം കുറയ്ക്കുന്നതിന് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എക്സസീവ് ആയിട്ടുള്ള ഫാറ്റ് അത് കളയുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പരിപാടി ഉണ്ടോ, അല്ല അതായത് വലിയ രീതിയിൽ മെനക്കേടില്ലാത്ത എന്തെങ്കിലും പരിപാടി ഉണ്ടോ എന്നുള്ളതിനെക്കുറിച്ച്, ആൻഡ് ശരീരഭാരം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പുതിയ മരുന്നിന് UAE അംഗീകാരം നൽകിയിരിക്കുകയാണ് കേട്ടോ. ഈ മരുന്നിന് അംഗീകാരം നൽകുന്ന ലോകരാജ്യങ്ങളിലെ രണ്ടാമത്തെ രാജ്യമാണ് UAE എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. വിഗോവി സെമാഗ്ലൂട്ടൈഡിൻ്റെ മരുന്നിനാണ് എമിറേറ്റ്സ് ഡ്രഗ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഇപ്പോൾ അംഗീകാരം നൽകിയിരിക്കുന്നത്. അമിതഭാരം, അതുപോലെ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുമായിട്ടൊക്കെ അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ മുതിർന്നവർക്ക് വേണ്ടി ഒരു ലോങ് ടേം പ്രോസസ്സിൽ ഒരു ദീർഘാടിസ്ഥാനത്തിൽ ദിവസേന ഒന്ന് എന്ന കണക്കിൽ കഴിക്കാവുന്ന ഗുളികയാണിത്. പല ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ്, എനിക്ക് തോന്നുന്നു നോവോ നോർഡിസ്ക് എന്ന് പറയുന്ന ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് ഇത് വികസിപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ആ ഒരു ഗുളികയ്ക്ക് ഇപ്പോൾ UAE അംഗീകാരം നൽകിയിരിക്കുകയാണ്. പക്ഷേ സി, ഇങ്ങനൊരു അംഗീകാരം നൽകിയൊരു വാർത്ത നമ്മൾ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ എടുത്തു പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒഫ്കോഴ്സ് ഇതുകൊണ്ട് പലതരത്തിലുള്ള ഗുണങ്ങളങ്ങളുണ്ട്. ഇപ്പോൾ ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാനാവട്ടെ, അതുമായി ബന്ധപ്പെട്ടുള്ള രോഗങ്ങൾ ഒഴിവാക്കാനൊക്കെ തന്നെ വലിയ രീതിയിൽ സഹായകമാണ്. അറ്റ് ദ സെയിം ടൈം അതിലേക്കൊന്നും എത്താതിരിക്കാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കണം. നമുക്കിപ്പോൾ നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റുന്ന സാഹചര്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനു വേണ്ടുന്ന ഒരു ഇനിഷ്യേറ്റീവ് നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. നമ്മുടെ ആരോഗ്യത്തിൻ്റെ പ്രൈം റെസ്പോൺസിബിലിറ്റി നമുക്ക് തന്നെയുള്ളതാണ്. കുറച്ച് സമയം, ഒരു ദിവസത്തിൻ്റെ ഒരു അരമണിക്കൂർ എന്തെങ്കിലുമൊക്കെ ഒരു ബോഡി ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടോ ഒരു ഫാറ്റ് ലോസിനൊക്കെ വേണ്ടിയിട്ട് നമ്മളൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് തുടങ്ങാൻ പറ്റിയ ദിവസമോ June 1 നമ്മൾ സ്കൂളിൽ പോയി തുടങ്ങിയ ദിവസമായിരിക്കും അന്ന് തന്നെ നല്ല ശീലങ്ങൾ കൂടി തുടങ്ങുക. നമ്മുടെ ഒരു വർഷത്തിലെ നമ്മുടെ രണ്ടാമത്തെ ന്യൂ ഇയർ ആയിട്ട് ഇതിനെയും കരുതുക, ആൻഡ് നല്ല ശീലങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക. ഇപ്പോൾ ഒരു ട്രെൻഡിങ് ട്രാക്ക് കേൾക്കാം. Trending song of the hour.

0: You are listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.
8: ദേ കണ്ടില്ലേ, ഇന്നലെ മുതൽ മോൻ കരച്ചില് തന്നെ. നല്ല പനിയുണ്ട്. ഇവിടെ അടുത്ത് ഏതാ നല്ല ക്ലിനിക് ഉള്ളത്?
9: നീ അറിഞ്ഞില്ലേ, മുത്തിനയിൽ പുതുതായി തുറന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ക്ലിനിക് അല്ലൂർ പോളി ക്ലിനിക്. കുട്ടികൾക്കായി പീഡിയാട്രിക്സ്, കൂടാതെ ജനറൽ മെഡിസിൻ, ENT, ഒഫ്താൽമോളജി, ഓർത്തോപീഡിക്സ്, ഗൈനക്കോളജി, ഡെർമറ്റോളജി, റേഡിയോളജി തുടങ്ങി എല്ലാം ഒരേ കുടക്കീഴിൽ.
8: താങ്ക് ഗോഡ്, ഇപ്പൊ തന്നെ പോവാം, അപ്പോയിന്റ്മെന്റ് എടുത്തോളൂ. എന്റെ കുടുംബത്തിന്റെ ആരോഗ്യമാണ് എനിക്ക് വലുത്. അല്ലട മോനെ,
9: നിങ്ങളുടെയും കുടുംബത്തിന്റെയും ആരോഗ്യത്തിനായി ഇപ്പോൾ ദേറ മുത്തിനയിൽ അല്ലൂർ പോളി ക്ലിനിക്. വിസിറ്റ് ടുഡേ ഓർ കോൾ 0438578 41.
10: അല്ലൂർ പോളിക്ലിനിക്, കെയറിംഗ് ഫോർ യു ആൻഡ് യുവർ ഫാമിലി.
0: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
11: Back to home, brought to you by Alnoor Polyclinic, Muthina, Dehra, Dubai. Caring for you and your family. Visit Alnoor Polyclinic, Muthina. For appointments, call 0438578 41.

0: ഓൾ റൈറ്റ്, ഞാൻ കുറച്ച് നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു സംഗതി പറയട്ടെ. നൊസ്റ്റാൾജിക് എന്ന് പറയുമ്പോഴേക്കും ഒരുപക്ഷെ നമ്മളല്ലെങ്കിൽ നമ്മുടെ പേരൻസ് ഒക്കെ ഉപയോഗിച്ചതിന്റെ പേരിൽ നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ബൈക്ക് മോഡലുകൾ ഒന്നായിരിക്കും സ്പ്ലെൻഡർ. സ്പ്ലെൻഡറിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. അതിന് മുൻപായിട്ട് ഒരു റെക്കോർഡിന്റെ കാര്യം പറഞ്ഞു തുടങ്ങാം. അതായത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ബൈക്ക് അല്ലെങ്കിൽ ഒരു ബൈക്കിന്റെ മോഡൽ ഏതാണ്? സ്വാഭാവികമായിട്ട് ഞാനിപ്പോൾ സ്പ്ലെൻഡറിന്റെ കാര്യം പറഞ്ഞു തുടങ്ങിയതുകൊണ്ട് എല്ലാവരുടെ മനസ്സിലേക്ക് വരുന്ന പേര് സ്പ്ലെൻഡർ തന്നെയായിരിക്കും അല്ലേ? യെസ്, സ്പ്ലെൻഡർ തന്നെയാണെന്നുള്ളതാണ് കേട്ടോ. എനിക്കും ആക്ച്വലി ഒരു സ്പ്ലെൻഡർ ബൈക്ക് ഉണ്ടായിരുന്നു. എൻ്റെയും ഏറ്റവും വലിയ നൊസ്റ്റാൾജികളിൽ ഒന്ന് തന്നെയാണ് എൻ്റെ ബൈക്ക്. ഓഫ്കോഴ്സ് സ്പ്ലെൻഡറിൻ്റെ ഏറ്റവും വലിയ ആനുകൂല്യങ്ങളൊന്ന് മറ്റ് നമ്മളിപ്പോൾ യൂഷ്വലി ഈ യൂത്തിൻ്റെ ഇടയിൽ ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സെൻസേഷനായി മാറാറുള്ള മോഡൽ ബൈക്കുകളുണ്ട്. ഇപ്പോൾ അത്തരം ബൈക്കുകളെ അപേക്ഷിച്ച് ലുക്ക് കുറച്ച് കുറവാണെങ്കിലും വർക്ക് കുറച്ച് കൂടുതലാണ്. പിന്നെ അത് പോരാഞ്ഞിട്ട് മെയിൻ്റനൻസ് ചെലവ് ഭയങ്കര കുറവാണ്. ലോകത്തെ എല്ലാ ഐ മീൻ ലൈക്ക് ഇന്ത്യയിലെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഏത് ചെറിയ ചെറിയ ചെറിയ ചില്ലറ വർക്ക്ഷോപ്പിൽ പോലും സ്പെയർ പാർട്സും കാര്യങ്ങളും എല്ലാം തന്നെ കിട്ടും. ആൻഡ് സർവീസ് കോസ്റ്റും എല്ലാം തന്നെ കുറവാണ്. പിന്നെ പെട്രോൾ പമ്പിൽ അതിലൊന്ന് മണപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ 100 കിലോമീറ്റർ ഒന്നും ചോദിക്കാതെ ഓടിക്കോളൂ. അങ്ങനെ പല അഡ്വാൻറ്റേജുകൾ ഇതിനുണ്ട് സ്പ്ലെൻഡർ ബൈക്കിനുള്ളത് കൊണ്ട് തന്നെ. ഇപ്പോഴത്തെ വലിയ ട്രെൻഡ് അല്ല എന്നുണ്ടെങ്കിൽ തന്നെയും ഇത് ഒരു കാലത്ത് ക്രിയേറ്റ് ചെയ്ത ഇമ്പാക്റ്റ് നമുക്ക് തന്നെ അറിയാം. കാരണം അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അനിയത്തിപ്രാവ് എന്ന് പറഞ്ഞ സിനിമയും കുഞ്ചാക്കോ ബോബൻ എന്ന് പറഞ്ഞ താരവും ഒക്കെ തന്നെ അല്ലേ. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വിൽക്കപ്പെടുന്ന ബൈക്ക് വിഷയത്തിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു വരാം. വെറും ഒരു വണ്ടിയല്ല, വലിയൊരു വികാരം തന്നെയാണ്. ഇന്ത്യൻ ഇരുചക്ര വാഹന നിർമ്മാണ രംഗത്ത് വലിയ നാഴികക്കല്ലുകളിലൊന്നായിരുന്നു 84 ഹീറോ ഹോണ്ട സഹകരണം. ഹോണ്ട എന്ന് പറയുന്ന ജാപ്പനീസ് ബ്രാൻഡ് ഈ ഒരു കൂട്ടുകെട്ട് തുടക്കത്തിൽ വിപണിയിലെത്തിച്ച മികച്ച ബൈക്കുകളൊന്നായിരുന്നു CD100. അതായത് ഹോണ്ടയും ഇന്ത്യയുടെ സ്വന്തം ഹീറോ മോട്ടോർ സൈക്കിൾസും കൂടി അലൈൻ ചെയ്തുകൊണ്ട് അവർ 84 സംയോജിതമായിട്ട് ബൈക്കുകൾ നിർമ്മിക്കാൻ തുടങ്ങുകയും ഒരു 10 പതിറ്റാണ്ടോളം ഇന്ത്യൻ റോഡുകളിലടക്കിയുമാണ് CD100 അവരുടെ ആദ്യത്തെ ബൈക്കായിട്ട് റോഡുകളിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് CD100 പിൻവാങ്ങുന്ന സമയത്ത് അതിനേക്കാൾ മികച്ചൊരു ബൈക്ക് പുറത്താക്കാൻ വേണ്ടി കമ്പനി തീരുമാനിച്ചു. അങ്ങനെയാണ് 94 ഹീറോ ഹോണ്ടയുടെ ഏറ്റവും ജനകീയമായിട്ടുള്ള ക്ലാസിക് മോഡൽ സ്പ്ലെൻഡർ പിറക്കുന്നത്. 80s ഹോണ്ടയുടെ താരമായിരുന്ന CV250RS അടിസ്ഥാനമാക്കിയായിരുന്നു കമ്പനി പുതിയ ബൈക്ക് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് സുസുക്കിയും ബജാജും കൈനറ്റിക്കും ഒക്കെ അടക്കി വാഴുന്ന ഒരു വിപണിയിൽ ഒരു പുതിയ വിപ്ലവത്തിനാണ് സ്പ്ലെൻഡർ തിരികൊളുത്തിയിട്ടുണ്ടായിരുന്നത്. ഹീറോ ഹോണ്ടയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കുന്നൊരു വിജയമായിരുന്നു ഒരു പക്ഷേ സ്പ്ലെൻഡർ നേടിയെടുത്തു തന്നെ പറയാം. കാരണം ഇന്ത്യൻ ജനതയെ സ്കൂട്ടറുകളിൽ നിന്നും ബൈക്കുകളിലേക്ക് മാറ്റാൻ സ്പ്ലെൻഡറിന് ആ സമയത്ത് സാധിച്ചു. എങ്ങനെ വന്നാലും 50 കിലോമീറ്ററിലേറെ മൈലേജ് ലഭിക്കുമെന്ന് വന്നതോടെ സ്പ്ലെൻഡർ വിൽപ്പനയിൽ പുതിയ റെക്കോർഡുകൾ തീർക്കുകയായിരുന്നു. 10 വർഷത്തോളം നിലനിന്ന ആദ്യ മോഡൽ സ്പ്ലെൻഡർ നേടിയ നേട്ടങ്ങൾ ഇന്നും മറ്റൊരു ബൈക്കിന് തകർക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സ്പ്ലെൻഡറിൻ്റെ ആദ്യ മോഡലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ജനിച്ച ഒരു മോഡലായിട്ടാണ് സ്പ്ലെൻഡറിനെ കണക്കാക്കുന്നത്. ആദ്യ മോഡലിൻ്റെ വലിയൊരു വിജയത്തിന് ശേഷം 2004 കമ്പനി ഇതിനു വേണ്ടിയിട്ട് ഒരു അപ്ഗ്രേഡ് കൊണ്ടുവന്നിരിക്കുകയായിരുന്നു സ്പ്ലെൻഡർ പ്ലസ് എന്ന് പറഞ്ഞ പേരിൽ. ആൻഡ് അതിനുശേഷം നമുക്കറിയാം ഒരുപാട് സംഭവ വികാസങ്ങൾ സംഭവിച്ചു. ഹീറോ ഹോണ്ട 2011 അവരുടെ ഏറ്റവും അവസാന മോഡലായിട്ടുള്ള സ്പ്ലെൻഡർ പ്രോ ഇറക്കിയതിനു ശേഷം ഈ രണ്ട് ബ്രാൻഡുകൾ സ്പ്ലിറ്റ് ആക്കി. ആൻഡ് അങ്ങനെ സ്പ്ലിറ്റ് ആയതിനു ശേഷം പിരിഞ്ഞതിനു ശേഷം ഹീറോ സ്പ്ലെൻഡർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിനെ ഏറ്റെടുത്തു. അതിനുശേഷം 2014 ഹീറോയുടെ ബാനറിൽ സ്പ്ലെൻഡർ ബൈക്കുകൾ ഇറങ്ങി തുടങ്ങി. ഒരുപാട് ടെക്നോളജികൾ ഇപ്പോൾ ഐസ്മാർട്ട് ടെക്നോളജി പോലെയുള്ള കുറേയധികം മോഡലുകൾ ഇപ്പോൾ സ്പ്ലെൻഡറുകളിലായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും സ്റ്റിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്നത് ഹീറോയെ സംബന്ധിച്ചിടത്തോളം പോലും സ്പ്ലെൻഡർ വെറും ഒരു ബൈക്കായിരുന്നില്ല, അവരുടെ അതിജീവനത്തിൻ്റെ പ്രതീകമായിരുന്നു. ഹോണ്ടയുടെ സപ്പോർട്ടില്ലാതെ ഹീറോ എന്ന് പറഞ്ഞ ബ്രാൻഡിന് ഇന്ത്യൻ മണ്ണിൽ നിലനിൽക്കാൻ പറ്റില്ല എന്ന് വിധി എഴുതിയവരുടെ മുന്നിലേക്ക് കമ്പനി അതിജീവിച്ച് കാണിച്ചു കൊടുത്ത വിസ്മയിപ്പിക്കുന്ന ഒരു വിജയം കൂടിയായിരുന്നു ഹീറോയുടെ സ്പ്ലെൻഡർ. സോ ഇപ്പോഴും സ്റ്റിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന, ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ബൈക്കെന്ന റെക്കോർഡ് ഹീറോ ഹോണ്ടയുടെ സ്പ്ലെൻഡറിന് അവകാശപ്പെട്ടതാണ്. ശരിക്കും ഒരു വലിയ പ്രിവിലേജ് ആണ് കേട്ടോ. നമ്മളീ പറഞ്ഞ പോലെ നമ്മുടെ ഒരു കാലഘട്ടത്തിൻ്റെ അടയാളപ്പെടുത്തലായിട്ട് മാറുന്ന ചില സൈനുകളുണ്ട്. അത്തരം ചില ചിഹ്നങ്ങളിൽ ഒന്ന് തന്നെയാണ് ഹീറോ ഹോണ്ടയുടെ സ്പ്ലെൻഡർ ബൈക്ക്. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ചേട്ടന്മാരെന്ന് പറഞ്ഞ് നമ്മൾ കണ്ടിട്ടുള്ള, നമ്മൾ വളരുമ്പോൾ ഈ ചേട്ടനെയൊക്കെ പോലെ ആവണം എന്ന് പറഞ്ഞ് നമ്മൾ ഫോഴ്സ് ചെയ്തിട്ടുള്ള ആളുകളിൽ എല്ലാം തന്നെ ഒരുപക്ഷെ ഇത്തരം സ്പ്ലെൻഡർ ബൈക്കുകളിലൊക്കെ ചുറ്റിക്കറങ്ങി നടന്നിട്ടുള്ളവരുണ്ടായിരിക്കും. ബീങ് എ 90s ചൈൽഡ്, നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തെ എല്ലാ സമയത്തും നമ്മൾ ഓർക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഇമേജുകളിൽ ഒന്ന് തന്നെയായിരിക്കും നമ്മുടെ ആരാധ്യ പുരുഷനായിട്ടുള്ള ഇത്തരത്തിലുള്ളൊരു ചേട്ടനും ആ ചേട്ടനും ഓടിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ചേട്ടൻ ഉപയോഗിച്ചിട്ടുള്ള സ്പ്ലെൻഡർ ബൈക്കും ഒക്കെ തന്നെ. ആൻഡ് മാത്രമല്ല അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അനിയത്തിപ്രാവ് എന്ന് പറഞ്ഞ സിനിമ നേടിയ ഒരു വലിയ വിജയവും ആ സമയത്തെ ട്രെൻഡ് സെറ്ററായിട്ട് മാറിയിട്ടുണ്ടായിരുന്ന ആ ഒരു ലുക്കും കാര്യങ്ങളും ഒക്കെ തന്നെ അല്ലേ. ഇനി എന്തായാലും നിങ്ങൾക്ക് ഇത്തരം ഓർമ്മകളൊക്കെ ഉണ്ടെങ്കിൽ അതുമൊക്കെ ഷെയർ ചെയ്യൂ കേട്ടോ. നമുക്കിങ്ങനെ ചോദിച്ച് വർത്തമാനം പറഞ്ഞു പോവാം. ഇപ്പോൾ എന്തായാലും ഒരു തമിഴ് ട്രാക്ക് കേൾക്കാനുള്ള സമയമാണ്.
1: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ഹവർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ ആർ എസ് ആഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM.
1: പ്രേക്ഷകരെ ത്രില്ലടിപ്പിക്കാൻ തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഏറ്റവും പുതിയ മെഡിക്കൽ ത്രില്ലർ. ഹിറ്റ് ജോഡികളായ സിജു വിൽസൺ, ദൃശ്യ രഘുനാഥ് കോംബോ വീണ്ടും ഒന്നിക്കുന്നു.
2: ഹലോ മെഡിക്കൽ സിറ്റി ഹോസ്പിറ്റൽ.
1: ഒപ്പം ജഗദീഷ്, അശ്വിൻ കുമാർ, റോണി ഡേവിഡ് തുടങ്ങി വലിയ താരനിര ഒന്നിക്കുന്ന ചിത്രം ഡോസ്. ഉദ്വേഗജനകമായ കഥാപശ്ചാത്തലത്തിൽ അഭിലാഷാർ നായർ സംവിധാനം ചെയ്യുന്ന ചിത്രം ഡോസ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടിവി.
0: ഡോസ് മെയ് 27 ജി സി സിയിൽ റിലീസിനെത്തുന്നു. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
3: സ്റ്റേ കണക്ടഡ് with Home 92.2 FM. Home is a feeling.
4: It's a feeling.
5: Back to home. Back to home. Back to home. Back to home.
0: Back to home. Brought to you by Alnoor Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnoor Polyclinic, Muthina. For appointments, call 04385-7841.
6: തിരികെത്താം ഹോം 92.2 എഫ്എമ്മിൽ. ഇത് ബാക്ക് ടു ഹോം ആണ് കേൾക്കുന്നത്. ആസിഫാണ് കൂടെ ഉള്ളത് കേട്ടോ. ചില സമയത്ത് നമ്മൾ ഈ ശത്രുക്കളാണെന്ന് വിചാരിച്ച് ഇരിക്കുന്ന ചില ആളുകൾ, അല്ലെങ്കിൽ ഇവർക്കിടയിൽ എന്തോ പ്രശ്നമുണ്ട്, ഇവർ കോമ്പറ്റീറ്റേഴ്സ് ആണ്, ഇവർ പരസ്പരം മത്സരിക്കുന്നവരാണ് എന്ന് പ്രതീക്ഷിച്ചിരിക്കുകയും, അങ്ങനെയല്ല, ഇവരൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റക്കെട്ടാണ് എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു സർപ്രൈസ് ഉണ്ട്. ഞാൻ പറഞ്ഞു വരുന്ന മനുഷ്യരെ കുറിച്ചൊന്നുമല്ല, പക്ഷേ നമ്മുടെയൊക്കെ ഡെയിലി ലൈഫിന്റെ ഭാഗമായിട്ട് നമ്മൾ ഉപയോഗിക്കുകയും നമുക്ക് ചിരപരിചിതമായിട്ടുള്ള ചില ബ്രാൻഡുകളുടെ കാര്യമാണ് കേട്ടോ. നമ്മൾ കരുതിയിരിക്കുന്നത് പോലെ ഇവർ ശത്രുക്കളല്ല എന്നുള്ളതിനപ്പുറത്തേക്ക് അവർ പരസ്പരം മത്സരിക്കുന്ന കോമ്പറ്റീറ്റേഴ്സ് അല്ല എന്നത് നമുക്ക് അത്ഭുതം തരുന്നൊരു കാര്യം തന്നെയായിരിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ ഡിറ്റർജൻറ് പൗഡേഴ്സിൻ്റെ കാര്യം എടുക്കാം. നമ്മളൊക്കെ ചെറിയ വയസ്സ് മുതൽ ടി വിയിൽ പണ്ട് പരസ്യങ്ങൾ കാണുന്ന സമയത്ത് മുതൽ തന്നെ ഏറ്റവും മത്സരബുദ്ധിയോടുകൂടി പരസ്യങ്ങൾ നിർമ്മിച്ചു വിടുന്ന രണ്ട് ബ്രാൻഡുകളായിരുന്നു ഏരിയലും ടൈഡും. പുറമെ കട്ട എതിരാളികളാണെന്ന് നമുക്കിങ്ങനെ തോന്നുമെങ്കിലും ഈ രണ്ട് ബ്രാൻഡിൻ്റെയും ഉടമകൾ ഒരാളാണ്, അല്ലെങ്കിൽ ഒരു ടീമാണ് എന്നുള്ളത് നമുക്ക് ഭയങ്കര സർപ്രൈസിംഗ് ആയിട്ടുള്ളൊരു ഫാക്ടർ ആയിരിക്കും. അതെ, ഇത് രണ്ടും ഏരിയലും ടൈഡും ഇത് രണ്ടും PNG ഗ്രൂപ്പിന്റെ പ്രൊഡക്ട്സ് ആണ്. ഇതുപോലെ പല മേഖലകളിലുള്ള പല സാധനങ്ങളുണ്ട്. അതായത് നമ്മൾ ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇവർ ഉറപ്പായിട്ടും കോമ്പറ്റീറ്റേഴ്സ് ആയിരിക്കുമെന്ന്. പക്ഷേ ഇവർ കോമ്പറ്റീറ്റേഴ്സോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇവർ പരസ്പരം, അതായത് രണ്ട് തരത്തിലുള്ള ലാഭവും തങ്ങളിലേക്ക് സ്വന്തമാക്കുക എന്നുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ ഭാഗമാണ് ഇത്തരത്തിലുള്ള ഒരു ബിസിനസ് സംവിധാനം എന്നുള്ളതാണ് കേട്ടോ. ഇങ്ങനെ കുറേയധികം ബ്രാൻഡുകളുണ്ട്. ഉദാഹരണം പറയാനാണെങ്കിൽ ഇപ്പോൾ കൂൾ ഡ്രിങ്ക്സിൻ്റെ, സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ തംസപ്പ്, കൊക്കക്കോള, സ്പ്രൈറ്റ്, ലിൻക, ഫാൻഡ, മാസ, ഇപ്പോൾ ഇതൊക്കെ ഈ സാധനങ്ങളൊക്കെ തന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ് കാറ്റഗറിയിൽ വരും. ചിലതിപ്പോൾ മാസയൊക്കെ ആണെങ്കിൽ മാംഗോ ജ്യൂസാണ്. പക്ഷേ ഈ സ്പ്രൈറ്റും ലിൻക്കയും തംസപ്പും കൊക്കക്കോളയൊക്കെ പരസ്പരം പോരടിക്കുന്ന കോമ്പറ്റീറ്റിംഗ് ബ്രാൻഡുകളായിട്ടാണ് നമുക്ക് പലപ്പോഴും തോന്നാറുള്ളത്, അല്ലേ? അവരുടെ പരസ്യങ്ങളിൽ പോലും നമുക്ക് ആ ഒരു ഫയർ കാണാൻ വേണ്ടി പറ്റും. പക്ഷേ ഇതെല്ലാം കൊക്കക്കോള കമ്പനിക്ക് കീഴിൽ വരുന്ന, ഒരേ കുടുംബത്തിന് കീഴിൽ വരുന്ന ബ്രാൻഡുകളാണ് എന്നുള്ളതാണ് വസ്തുത. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, ഇന്നിപ്പോൾ സ്കൂളൊക്കെ തുറക്കുന്ന സമയമാണല്ലോ, കുട്ടികളൊക്കെ നമ്മൾ ഈ ആദ്യാക്ഷരം എഴുതി തുടങ്ങുന്ന സമയം മുതൽ, ബുക്കിൽ പെൻസിൽ വെച്ച് എഴുതി തുടങ്ങുന്ന സമയം മുതൽ നമുക്ക് ഏറ്റവും പരിചിതമാവുന്ന ബ്രാൻഡുകളിലൊന്നായിരിക്കും അപ്സരയും നടരാജും ഒക്കെ. എനിക്ക് തോന്നുന്നു നടരാജിൻ്റെ പെൻസിലിനൊക്കെ ആണെങ്കിൽ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് 3 രൂപ 2 രൂപ ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. നടരാജിന് കുറച്ചുകൂടെ ക്വാളിറ്റിയുള്ള പെൻസിൽസ് ആണ് എന്നുള്ള രീതിയിലാണ് ആ ഒരു കാറ്റഗറി പിടിച്ചുകൊണ്ടാണ് അപ്സര 4 രൂപ 5 രൂപയിലേക്കൊക്കെ ലോഞ്ച് ചെയ്തിരുന്നത്. പക്ഷേ ഈ രണ്ട് ബ്രാൻഡുകളും അപ്സരയും നടരാജും ഹിന്ദുസ്ഥാൻ പെൻസിൽസിൻ്റെതാണ്. അവർ കോമ്പറ്റീറ്റേഴ്സ് അല്ല, അവർ അനിയനും ചേട്ടനുമാണ് ഗൈസ്. അതുപോലെ ഇപ്പോൾ സ്കിന്നിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഒരേ കാറ്റഗറിയുള്ള സാധനങ്ങൾ, ഇപ്പോൾ മോയ്സ്ചറൈസർ ആവട്ടെ അല്ലെങ്കിൽ ബോഡി ലോഷൻ ആവട്ടെ, ഇവയൊക്കെ ഒരേപോലെ പുറത്തുവിടുന്ന ചില ബ്രാൻഡുകളുണ്ട്. ഇപ്പോൾ ലെക്സ്, ഡവ്, ലൈഫ് ബോയ്, പേഴ്സ്, റെക്സോണ, ഇതെല്ലാം ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ പ്രൊഡക്ട്സുകളാണ്. നമ്മൾ ഇവരുടെ പരസ്യം കാണുന്ന സമയത്ത് ലാസ്റ്റ് ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ ഒരു ചെറിയ സ്ലൈഡ് വരുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? അതുപോലെ ഹോർലിക്സും ബൂസ്റ്റും പരമ്പരാഗതമായിട്ട് ബദ്ധവൈരികളാണ് എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന രണ്ട് ബ്രാൻഡുകളാണ്, അല്ലേ? പക്ഷേ ആത്യന്തികമായിട്ട് ഇവർക്ക് താഴെ, അല്ലെങ്കിൽ ഇവർക്കിടയിൽ അന്തർധാര വളരെ സജീവമാണ് എന്നുള്ളതാണ് യഥാർത്ഥ സത്യം. ഇവർ രണ്ടുപേരും ഒരേ ബ്രാൻഡിൻ്റെ കീഴിൽ, അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ കീഴിൽ വരുന്ന ബ്രാൻഡുകളാണ്, ഒരേ കുടുംബത്തിന് കീഴിൽ വരുന്ന ബ്രാൻഡുകളാണെന്നുള്ളതാണ്. ടൈഡിൻ്റെ ഏരിയലിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു. അതുപോലെ തന്നെ ബിസ്ക്കറ്റിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഈ ഗുഡ് ഡേ മാരി ഗോൾഡ് എന്നൊക്കെ പറയുന്ന ബിസ്ക്കറ്റുകളുണ്ടല്ലോ, ഇതും പരസ്പരം പോരടിക്കുന്നതാണെന്നാണ് നമ്മുടെ വിശ്വാസം. പക്ഷേ അല്ല, ഗുഡ് ഡേ, മാരി ഗോൾഡ്, ടൈഗർ, ന്യൂട്രി ചോയ്സ്, മിൽക്ക് വിക്കീസ്, ഇതെല്ലാം തന്നെ ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസിൻ്റെ കീഴിൽ വരുന്നതാണ്. ഇനി ശരിക്കും ഇന്നത്തെ കാലത്ത് ടെക്നോളജിക്കൽ റവല്യൂഷനിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോൺ ഡിവൈസുകളുടെ കാര്യത്തിൽ, പ്രത്യേകിച്ചും ഇപ്പോൾ പരസ്യങ്ങൾ നോക്കുകയാണെങ്കിൽ ആൻഡ്രോയിഡ് ഫോണുകളുടെ ഒരു വലിയ കോമ്പറ്റീഷൻ. ആപ്പിൾ അങ്ങനെ വലിയ രീതിയിൽ പരസ്യങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാറില്ല, പക്ഷേ മാർക്കറ്റിംഗ് ബജറ്റ് ഏറ്റവും കൂടുതലിടുന്നത് ചൈനീസ് മോഡലുകളിൽ വരുന്ന ഓപ്പോ വിവോ പോലെയുള്ള ചില ബ്രാൻഡുകളാണ്. ഇപ്പോൾ ആ ഒരു കാറ്റഗറി എടുത്ത് നോക്കുകയാണെങ്കിൽ, ആൻഡ്രോയിഡ് ഡിവൈസുകളുടെ കാറ്റഗറി എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ പരസ്യങ്ങൾ നോക്കുകയാണെങ്കിൽ ആൻഡ്രോയിഡ് ഫോണുകളുടെ ഒരു വലിയ കോമ്പറ്റീഷൻ. ആപ്പിൾ അങ്ങനെ വലിയ രീതിയിൽ പരസ്യങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാറില്ല, പക്ഷേ മാർക്കറ്റിംഗ് ബജറ്റ് ഏറ്റവും കൂടുതൽ ഇടുന്നത് ചൈനീസ് മോഡലുകളിൽ വരുന്ന ഓപ്പോ വിവോ

0: ഇതുപോലെ നിങ്ങൾക്കറിയാവുന്ന മറ്റ് ബ്രാൻഡൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ വിശേഷങ്ങളും ഒക്കെ നമ്മളെ അറിയിക്കാം കേട്ടോ. നമ്മൾ ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇവര് എന്താ പറയുന്നത് ബ്രാൻഡ് കോമ്പറ്റീറ്റേഴ്സ് ആണെന്ന്. പക്ഷെ അങ്ങനെയല്ല, റിയൽ ലൈഫിൽ ഒരേ കുടുംബത്തിൽ നിന്നുള്ള ഇത്തരം ചില ബ്രാൻഡുകളുടെയൊക്കെ വിശേഷം നിങ്ങൾക്കറിയാമെങ്കിൽ ആ വിശേഷങ്ങൾ കൂടി നമുക്കറിയിക്കാം. 0585829220 ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ്.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: CMRL ED അന്വേഷണത്തിനെതിരെ ഇടക്കാല ഉത്തരവില്ലെന്ന ഹൈക്കോടതി. പിണറായി വിജയനെതിരായ വിമാനത്തിലെ പ്രതിഷേധം വ്യോമയാന വകുപ്പ് ഒഴിവാക്കി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് CMRL നൽകിയ അപ്പീൽ ഹൈക്കോടതി തള്ളി. അടിയന്തര സ്റ്റേ ഇല്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ED അന്വേഷണം തുടരുന്നതിൽ തടസ്സമില്ലെന്ന് കോടതി. അന്വേഷണം അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നും സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കണമെന്നുമുള്ള CMRLന്റെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. CMRL ഹർജിയിൽ വെള്ളിയാഴ്ച വിധി. അതുവരെ തൽസ്ഥിതി തുടരണമെന്ന് ED കോടതി നിർദ്ദേശം നൽകി. വിധി പറയും വരെ തുടർ നടപടി പാടില്ല. ഹൈക്കോടതിയിൽ കേസിന്റെ വാദം പൂർത്തിയായി. സർക്കാരിന്റെ പുതിയ അതിവേഗ റെയിൽ പദ്ധതിയിൽ നിർണായക പ്രതികരണവുമായി റവന്യൂ മന്ത്രി AP അനിൽകുമാർ. CPMന്റെ അടക്കം അഭിപ്രായം പരിശോധിച്ചാണ് പദ്ധതിയുടെ കാര്യത്തിൽ മുന്നോട്ട് പോവുക. CPM എടുത്ത സമീപനമാകില്ല വിഷയത്തിൽ സ്വീകരിക്കുക. എടുത്തുചാടി പോകേണ്ട കാര്യമില്ലെന്ന് മന്ത്രി. എത്രയും പെട്ടെന്ന് പദ്ധതി നടപ്പാക്കാനാണ് ആലോചന. പാരിസ്ഥിതിക വിഷയങ്ങൾ മനസ്സിലാക്കി എല്ലാവരുമായി ചർച്ച നടത്തി പദ്ധതി കൊണ്ടുവരാനാണ് ശ്രമം. പിണറായി വിജയനെതിരായ വിമാനത്തിലെ പ്രതിഷേധത്തിൽ പോലീസ് റിപ്പോർട്ട് അംഗീകരിച്ച് കോടതി. വ്യോമയാന വകുപ്പ് ഒഴിവാക്കി. ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് റിപ്പോർട്ട് അംഗീകരിച്ചത്. 4 വർഷത്തിനുശേഷമാണ് കേസിൽ റിപ്പോർട്ട് നൽകിയത്. വലിയതുറ പോലീസാണ് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നത്. കേന്ദ്രം എതിർത്തിട്ടും സംസ്ഥാനം ചുമത്തിയ വകുപ്പാണ് ഒഴിവാക്കിയത്. വ്യോമയാന വകുപ്പ് നിലനിൽക്കില്ലെന്ന് കേന്ദ്രം നേരത്തെ അറിയിച്ചിരുന്നു. എന്നാൽ ചുമത്തിയ കുറ്റം ഒഴിവാക്കാൻ ആഭ്യന്തര വകുപ്പ് തയ്യാറായില്ല. ഭരണം മാറിയതിന് പിന്നാലെ വ്യോമയാന വകുപ്പ് ഒഴിവാക്കി പോലീസ് തിരുവനന്തപുരം സെഷൻസ് കോടതിയിലാണ് റിപ്പോർട്ട് നൽകിയത്. CBSE പരീക്ഷാ വിവാദത്തിനൊടുവിൽ നടപടിയെടുത്ത് വിദ്യാഭ്യാസ മന്ത്രാലയം കോംപ്റ്റിന് കരാർ നൽകിയതിൽ റിപ്പോർട്ട് തേടി. ടെൻഡർ നടപടികളുടെ വിശദാംശങ്ങൾ ശേഖരിച്ചു. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിക്ക് നിർദ്ദേശം നൽകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം. PM ശ്രീയിൽ UDF സർക്കാരിന് കൃത്യമായ നിലപാടുണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ. കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ട് ഫണ്ടും വാങ്ങി. കരാറിൽ നിന്ന് പിന്മാറാൻ പറ്റുമോയെന്ന് പരിശോധിക്കും. വിദ്യാഭ്യാസ സെക്രട്ടറിയുടെ റിപ്പോർട്ട് ലഭിച്ചു. വിഷയം സർക്കാർ ചർച്ച ചെയ്യുമെന്ന് മന്ത്രി. സർവകലാശാല ക്യാമ്പസുകളിൽ രാഷ്ട്രീയ ഇടപെടൽ അവസാനിപ്പിക്കണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. വിദ്യാഭ്യാസ സമ്പ്രദായത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് മുഴുവൻ സംവിധാനത്തെ നശിപ്പിക്കുമെന്ന് ഗവർണർ. കണ്ണൂർ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ PM ഉഷ പദ്ധതി പ്രകാരം നടപ്പിലാക്കിയ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കേരള ഗവർണർ. വേനലവധി കഴിഞ്ഞ് കേരളത്തിൽ വിദ്യാലയങ്ങൾ തുറന്നു. 1ാം ക്ലാസിൽ 3 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളടക്കം 42 ലക്ഷം കുട്ടികളാണ് ഇന്ന് സ്കൂളുകളിൽ എത്തിയത്. സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ വിദ്യാഭ്യാസ പുരോഗതിയിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത് അമ്മമാർ. കുട്ടികളുടെ കഴിവുകൾ അധ്യാപകരും രക്ഷിതാക്കളും പരസ്പരം പങ്കുവയ്ക്കണം. വിദ്യാഭ്യാസത്തിന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റായി കേരളത്തെ മാറ്റുകയാണ് ലക്ഷ്യം. അത് കേരളത്തിൽ ഉണ്ടാകുമെന്ന് വാക്കു നൽകുന്നു. പുറത്തേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടാകില്ല. വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും കുട്ടികൾ കേരളത്തിലേക്കെത്തും. ഏറ്റവും വലിയ നിക്ഷേപം പുതിയ തലമുറയാണ്. മയക്കുമരുന്നിന് എതിരായി ശക്തമായ നിലപാടെടുക്കണം. കൂട്ടുകാരെ മയക്കുമരുന്നിൽ നിന്ന് പിന്തിരിപ്പിക്കണമെന്നും മുഖ്യമന്ത്രി പ്രവേശനോത്സവത്തിൽ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ആഴ്ചയിൽ ഒരു ദിവസം കളർ ഡ്രസ് എന്ന ആശയം ആകർഷകമാണെന്നും നടപ്പാക്കാൻ ശ്രമിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ. ബാക്ക് ബെഞ്ച് രീതി ഒഴിവാക്കുമെന്നും ആർത്തവ അവധി പോസിറ്റീവായി കാണണമെന്നും ഭ്രഷ്ട് കൽപ്പിച്ചിരുന്നത് പഴയ കാലമാണെന്നും വിദ്യാഭ്യാസ മന്ത്രി. വിദ്യാഭ്യാസ രംഗത്ത് ആധുനികമായ മാറ്റങ്ങൾ കൊണ്ടുവരികയാണ് സർക്കാരിന്റെ പ്രധാന ലക്ഷ്യം. പുതിയ സർക്കാർ അധികാരമേറ്റ് 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ സ്കൂളുകളിൽ സമയബന്ധിതമായി പാഠപുസ്തകങ്ങളും യൂണിഫോമുകളും എത്തിക്കാൻ കഴിഞ്ഞുവെന്നും മന്ത്രി. തമിഴ്നാട് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ BJP വിട്ട് പുതിയ പാർട്ടി തുടങ്ങുമെന്ന അഭ്യൂഹം ശക്തം. ഈയാഴ്ച പുതിയ പാർട്ടി പ്രഖ്യാപനമെന്ന് അണ്ണാമലൈ അനുകൂലികൾ സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചു. എന്നാൽ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കേണ്ടത് അണ്ണാമലൈയാണെന്ന് BJP സംസ്ഥാന സെക്രട്ടറി പറയുന്നു. ഇന്ത്യയിൽ വാണിജ്യ സിലിണ്ടറുകളുടെ വില വീണ്ടും കൂട്ടി. സിലിണ്ടർ ഒന്നിന് 46 രൂപയാണ്. ഗാർഹിക സിലിണ്ടർ വിലയിൽ മാറ്റമില്ല. നേരത്തെ 3085 രൂപയായിരുന്നു ഒരു സിലിണ്ടർ നൽകേണ്ടതെങ്കിൽ ഇപ്പോഴത് 3131 രൂപയായി ഉയർന്നിട്ടുണ്ട്. ഇന്ധനവില വർദ്ധനവ്, അധിക നികുതി വേണ്ടെന്ന് വയ്ക്കാൻ കേരള സർക്കാർ തയ്യാറാകണമെന്ന് BJP നേതാവ് കെ സുരേന്ദ്രൻ. 10 രൂപയെങ്കിലും കുറയ്ക്കണം. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ VD സതീശൻ ആവശ്യപ്പെട്ട കാര്യം തന്നെയാണ് താൻ ഉന്നയിക്കുന്നത്. അദ്ദേഹം മുഖ്യമന്ത്രിയായപ്പോൾ കുറച്ചില്ലെങ്കിൽ ഇരട്ടത്താപ്പാണെന്ന് ജനം കരുതും. സംസ്ഥാന സർക്കാർ വരുമാനം കുറയ്ക്കാൻ തീരുമാനിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. രാജ്യാന്തര തലത്തിൽ ക്രൂഡ് ഓയിൽ വില കുതിക്കുന്നു. ബ്രൻ ക്രൂഡ് ഓയിൽ വിലയിൽ 2% വർദ്ധനവ്. ക്രൂഡ് ഓയിൽ വില ബാരലിന് $93 മുകളിലാണ്. ലബ്നോണിലെ ഇസ്രായേൽ അധിനിവേശം തുടരുന്നതും ഇറാൻ US സമാധാന കരാർ അന്തിമമാകാത്തതുമാണ് എണ്ണവില വർദ്ധിക്കാൻ കാരണം. കുവൈറ്റിന് നേരെ ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണം. മിസൈലുകളെ ശക്തമായി പ്രതിരോധിച്ചുവെന്ന് കുവൈറ്റ് അറിയിച്ചു. രാജ്യത്തിന്റെ അതിർത്തി ലംഘിച്ചുള്ള ആക്രമണത്തെ കുവൈറ്റ് ശക്തമായ ഭാഷയിൽ അപലപിച്ചു. കുവൈറ്റിനെതിരായ ഇറാന്റെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളെ അപലപിച്ച് UAE അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾ. ഇറാനുമായുള്ള സമാധാന കരാറിൽ തിടുക്കമില്ലെന്ന നിലപാടിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ ഒരിക്കലും ആണവായുധം സ്വന്തമാക്കില്ലെന്ന ഉറപ്പിനാണ് കാത്തിരിക്കുന്നത്. നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ ഇറാൻ തയ്യാറായില്ലെങ്കിൽ യുദ്ധം പുനരാരംഭിക്കുമെന്ന് ട്രംപ്. അമേരിക്കയുമായി ആണവ വിഷയത്തിൽ ചർച്ച നടക്കുന്നില്ലെന്ന ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് റഖ്ചി. ഇറാൻ ജനതയുടെ അവകാശങ്ങൾ സുരക്ഷിതമാക്കാതെ US ഒരു കരാറും ഒപ്പിടില്ലെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ്. അതിനിടെ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 28 കപ്പലുകൾ ഹോർമോസ് കടലിടുക്ക് കടന്നതായി IRGC റിപ്പോർട്ട് ചെയ്തു. UAE ഈ മാസത്തെ ഇന്ധനവില നിലവിൽ വന്നു. പെട്രോളിന് വില കൂടി, ഡീസലിന് കുറഞ്ഞു. സൂപ്പർ 98 പെട്രോളിന് 3.95 ഫിൽസായി. നേരത്തെ ഇത് 3.66 ആയിരുന്നു. സ്പെഷ്യൽ 95 3.83 ഫിൽസ്. മെയ് മാസത്തിൽ 3.55 ആയിരുന്നു. ഡീസലിന് വില കുറഞ്ഞിട്ടുണ്ട്. 4.69 ഫിൽസായിരുന്നത് 4.33 ഫിൽസായിട്ടുണ്ട്. ദുബായിൽ ഇന്നു മുതൽ പാർക്കിംഗിന് വാറ്റ്. 5% വാറ്റ് ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് പാർക്കിംഗ് ഓപ്പറേറ്ററായ പാർക്കിൻ അറിയിച്ചു. എല്ലാ പൊതു പാർക്കിംഗ് ഇടങ്ങൾക്കും ഇത് ബാധകം. റോഡരികിലെയും അല്ലാത്തതുമായ പൊതു പാർക്കിംഗ്, സീസണൽ കാർഡ്, വിവിധ പെർമിറ്റ്, റിസർവേഷൻ എന്നിവയുൾപ്പെടെ പാർക്കിൻ നൽകുന്ന എല്ലാവിധ സേവനങ്ങൾക്കും നികുതി ബാധകമായിരിക്കും. ഇന്നു മുതൽ ദുബായിൽ സാലിക് ടോൾ നിരക്കുകൾക്കും ടാഗ് ആക്ടിവേഷൻ ഫീസിനും 5% വാറ്റ് ഏർപ്പെടുത്തി. UAE നിലവിലെ നികുതി നിയമങ്ങൾക്കും സർക്കാർ നിർദ്ദേശങ്ങൾക്കും വിധേയമായാണ് വാറ്റ് ഈടാക്കുന്നത്. UAE സ്വകാര്യ മേഖലാ ജീവനക്കാരുടെ ശമ്പള സുരക്ഷ ഉറപ്പാക്കുന്ന പരിഷ്കരിച്ച നിയമം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. ഓരോ മാസത്തെ ശമ്പളം അടുത്ത മാസം 1st തീയതിക്കോ അതിനു മുൻപോ നൽകണം. ശമ്പളം വൈകിയാൽ 2nd ദിവസം മുതൽ നടപടിയാണ്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Time check. Good evening. Studio clock il ippol samayam 8 mani kaiyinu 7 minute.
6: Time check. Weather update.
7: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
5: ദുബായുടെ മേഖലകളിൽ ഈ ഒരു സമയത്ത് റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 38°C ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 39%.
6: വെദർ അപ്ഡേറ്റ്
7: വാസ് ബ്രോട്ട് ടു യു ബൈ ആൾട്രാസ് ഓട്ടോ എസി പാർട്സ് വിത്ത് 25+ ഔട്ട്ലെറ്റ്സ് അക്രോസ് UAE, ഒമാൻ, ഖത്തർ, സൗദി ആൻഡ് ബഹ്റൈൻ. വിസിറ്റ് aldras.me.

0: Back to home brought to you by Alnur Polyclinic Muthina Dera Dubai, caring for you and your family. Visit Alnur Polyclinic Muthina for appointments. Call 04385 7841.
1: ജനറേഷൻസ് എത്ര മാറി കഴിഞ്ഞു കഴിഞ്ഞാലും എല്ലാ തരത്തിൽ അല്ലെങ്കിൽ എല്ലാ കാലത്തുമുള്ള പേരൻസിന്റെ പൊതുവെയുള്ള ആഗ്രഹങ്ങളിൽ ഒന്ന് തന്നെയാണ് തങ്ങളുടെ മക്കൾ എല്ലായ്പ്പോഴും ഏറ്റവും മികച്ച ശീലങ്ങൾ ഉണ്ടായിരിക്കുന്നവരായിരിക്കണം എന്നുള്ള ഒരു കാര്യം അല്ലേ. എപ്പോഴും മക്കളെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അവർക്ക് ഏറ്റവും നല്ലത് മാത്രം സംഭവിക്കണം, അവർ ഏറ്റവും നല്ല ശീലങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നവരായിരിക്കണം എന്നുള്ള ഒരു പിടിവാശി എല്ലാ പേരൻസിൻ്റെ ഉള്ളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ആൻഡ് അത്തരത്തിൽ ആ ഒരു രീതിയിൽ ചിന്തിക്കുന്ന എല്ലാ പേരൻസിൻ്റെയും ശ്രദ്ധയിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പറയാൻ വേണ്ടിയിട്ടുള്ളത്. പ്രത്യേകിച്ചും നമ്മളിപ്പോൾ ഈ സ്റ്റൈലിൻ്റെ പുറത്ത് ഇപ്പോൾ നമ്മുടെ തന്നെ പല സുഹൃത്തുക്കളുമായിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് എല്ലാം പറയുന്ന ഒരു കാര്യമാണ്, അതായത് എന്തെങ്കിലും ചെറിയ ചെറിയ പൊടി ദുശീലങ്ങളിലേക്കൊക്കെ കാലെടുത്ത് വെക്കുന്ന ഒരു പ്രായം, ഒരു കൗമാരം കഴിയുന്ന പ്രായമാണ്. ആ ഒരു സമയത്ത് അത്തരത്തിലുള്ള പല കാര്യങ്ങളിലേക്ക് പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്ന് ആൻഡ് പിയർ പ്രഷർ തന്നെയാണ്. ഇതൊരു സ്റ്റൈൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്നുള്ള തരത്തിലേക്ക് ആരെങ്കിലുമൊക്കെ കാണുകയും അല്ലെങ്കിൽ സിനിമകളിൽ നിന്നൊക്കെയുള്ള ഇൻഫ്ലുവൻസ് ഒക്കെ കൊണ്ടാണ് പലപ്പോഴും സ്മോക്കിങ്ങിലേക്കാണെങ്കിലും ഡ്രിങ്കിങ് ഹാബിറ്റ്സിലേക്കാണെങ്കിലും ഒക്കെ തന്നെയും കുട്ടികൾ പോകാറുള്ളത്. പക്ഷേ ഇവിടെ നമ്മളിപ്പോൾ യു എയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഇവിടുത്തെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടുത്തെ നാട്ടിൽ നിരോധിച്ചൊരു സാധനമാണ്, ഇവിടെ ലഭ്യമായിട്ടുള്ളൊരു സാധനമാണ് വേപ്പ് അല്ലേ. പലപ്പോഴും കുട്ടികളുടെ ഇടയിൽ അല്ലെങ്കിൽ കൗമാരക്കാർക്കിടയിലേക്കൊക്കെ വേപ്പിംഗ് വലിയൊരു സ്റ്റൈൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് അവർ ഭയങ്കര അവരുടെ ആ ഒരു എന്താ പറയുന്നത് ഒരു ജോഷ് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് വേപ്പ് ഉപയോഗിക്കുന്നത് നമ്മളിങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ഈ പറഞ്ഞ പോലെ ശ്വാസകോശത്തിന് ഏറ്റവും കൂടുതൽ ഗുരുതരമായിട്ടുള്ള കേടുപാടുകൾ സംഭവിക്കുന്ന ഒരു കാരണമാണ് വേപ്പ് എന്നുള്ളൊരു കാര്യം എല്ലായ്പ്പോഴും ഓർത്തിരിക്കണം. ആൻഡ് പേരൻസ് ഈ ഒരു കാര്യത്തിൽ ഒരു എക്സ്ട്രാ കെയർ കൊടുക്കണം എന്ന് അറിയിച്ചിരിക്കുകയാണ് നമ്മുടെ ഇവിടുത്തെ യു എയിലുള്ള പല ആരോഗ്യ വിദഗ്ധരും കേട്ടോ. കാരണം കുട്ടികൾ വളരെ, അതായത് നമ്മുടെ സ്മോക്കിംഗ് പോലെയുള്ള സ്മോക്കിങ്ങിനുണ്ടാവുന്ന പോലെയുള്ള അഡ്വേഴ്സ് എഫക്ട്സോ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല, ഇത് വളരെ സേഫാണ് ആൻഡ് ഹെൽത്തിന് വലിയ രീതിയിൽ ബാധിക്കുന്നതല്ല എന്നുള്ള ധാരണയിൽ പല കൗമാരക്കാർക്കിടയിലും ഇത് ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്നതിൻ്റെതായിട്ടുള്ള ലക്ഷണങ്ങൾ കണ്ടതുകൊണ്ടാണ് യു എയിലെ കൗമാരക്കാർക്കിടയിൽ ഈ സിഗരറ്റിൻ്റെ ഉപയോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുവെന്ന് ആരോഗ്യ വിദഗ്ധർ ഈ ഒരു സമയത്ത് അറിയിച്ചിരിക്കുന്നത്. വേപ്പുന്നത് വെറും ഫ്ലേവർ ചേർത്ത ഒരു വായു മാത്രമാണ് എന്നുള്ളൊരു തെറ്റായ ധാരണ കുട്ടികളെ ഇതിലേക്ക് വലിയ തോതിൽ ആകർഷിക്കുന്നുണ്ട്. ആൻഡ് ഇതിലടങ്ങിയിരിക്കുന്ന നിക്കോട്ടിൻ കണ്ടൻ്റ് ആവട്ടെ, വിഷലിപ്തമായിട്ടുള്ള കെമിക്കൽസ് ആവട്ടെ, ഇതൊക്കെ തന്നെ ഹെൽത്തിന് ഏറ്റവും കൂടുതൽ അഡ്വേഴ്സ് ആയിട്ടുള്ള സംഭവങ്ങൾ കൊടുക്കുന്ന ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ നമ്മൾ ഏറ്റവും ആദ്യം ഒരു നിലപാടെടുക്കേണ്ടത് പേരൻസ് തന്നെയാണ്. പേരൻസ് ഈ ഒരു കാര്യത്തിലൊക്കെ തന്നെ ശ്രദ്ധിക്കണമെന്നുള്ളൊരു കാര്യം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ ഹെൽത്ത് അതോറിറ്റീസ് ആൻഡ് ആരോഗ്യ വിദഗ്ധരായിട്ടുള്ളവരൊക്കെ തന്നെയാണ്. സോ അത് ആ ഒരു കാര്യം എപ്പോഴും മനസ്സിൽ വെച്ചിരിക്കുക, സ്വന്തം കുട്ടിയുടെ സ്കൂൾ ബാഗിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട് എന്ന് അറിയാനുള്ള ഒരു പേരൻസിൻ്റെ ജിജ്ഞാസ സ്വാഭാവികമായിട്ട് അതവരുടെ പ്രൈവസിയിലേക്കുള്ള കടന്നുകയറ്റമല്ല, അത് പേരൻസിൻ്റെ റെസ്പോൺസിബിലിറ്റി തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്താത്ത തരത്തിൽ, അവരുടെ വികാരങ്ങളെ വിഷമിപ്പിക്കാത്ത തരത്തിൽ അത് എന്തൊക്കെയാണ് തൻ്റെ മകൻ സ്കൂളിലേക്ക് കരുതുന്ന ബാഗിൽ ഉണ്ടാവുന്ന സാധനങ്ങളെന്ന് മനസ്സിലാക്കാനുള്ള, അത് മനസ്സിലാക്കി വെക്കേണ്ടുന്ന ഒരു ബാധ്യത ഓരോ രക്ഷിതാവിനും ഉള്ളതാണ്. ഓരോ അതൊരു റെസ്പോൺസിബിലിറ്റി തന്നെയാണെന്നൊരു ബോധ്യം എല്ലായ്പ്പോഴും ഉണ്ടാവുക.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling. Back to home, brought to you by Alnoor Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnoor Polyclinic, Muthina. For appointments, call 04385-7841.
1: ബോക്സ് ഓഫീസിൽ സകല കളക്ഷൻ റെക്കോർഡുകളും ഭേദിച്ചുകൊണ്ട് മുന്നേറുകയാണ് ദൃശ്യത്തിന്റെ മൂന്നാം ഭാഗം. ആൻഡ് ഓഫ് കോഴ്സ് ആസ് എക്സ്പെക്ടഡ് 200 കോടിയും കടന്ന് കളക്ഷൻ ഇങ്ങനെ കുതിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഫാൻ ഫൈറ്റുകൾ നടക്കാറുള്ള സംഭവങ്ങളിൽ ഒന്നാണല്ലോ ഈ കോടി ക്ലബ്ബുകൾ. ഈ അടുത്ത കാലത്തായിട്ടാണ് കോടി ക്ലബ്ബുകൾ, അല്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിലാണ് ഈ ഫേസ്ബുക്കിന്റെ ഒരു റവല്യൂഷൻ സംഭവിച്ചതിന് ശേഷമാണ് കോടി ക്ലബ്ബുകൾ ഇത്രയും വലിയൊരു ഫാക്ടറായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത് അല്ലേ. അത്തരത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ തന്നെ മലയാള സിനിമയിലെ ചില നിർണായകമായിട്ടുള്ള കോടികൾ ആദ്യം അച്ചീവ് ചെയ്ത സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് മലയാളത്തിലെ ആദ്യമായിട്ട് 1 കോടി രൂപ എന്ന് പറയുന്ന ആ ഒരു റെക്കോർഡ് ലാൻഡ് മാർക്ക് പിന്നീട് സിനിമ 1983 പുറത്തിറങ്ങിയ ആ രാത്രി എന്ന് പറയുന്ന സിനിമയാണ് കേട്ടോ. മമ്മൂട്ടിയാണ് ആ സിനിമയിൽ നായകനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. 83 ആ രാത്രിയാണ് ബോക്സ് ഓഫീസിൽ 1 കോടി രൂപ കളക്ഷൻ നേടുന്ന ആദ്യത്തെ മലയാള ചിത്രം. ഹിറ്റ് ഡയറക്ടറായിരുന്ന ജോഷിയാണ് ആ സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്നത്. മലയാളത്തിലെ ആദ്യത്തെ 25 കോടി ചിത്രം 2005 റിലീസായ മമ്മൂട്ടിയുടെ രാജമാണിക്യമായിരുന്നു കേട്ടോ. രാജമാണിക്യമാണ് മലയാളത്തിലെ ആദ്യത്തെ 25 കോടി കളക്ഷൻ നേടുന്ന സിനിമ. അതിന് തത്തുല്യമായിട്ടുള്ള നിരക്കിലേക്ക് ഇന്നത്തെ ടിക്കറ്റ് റേറ്റിലേക്കൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരുപാട് മേലെ പോകും. ആൻഡ് 50 കോടി ക്ലബ്ബ്, മലയാളികൾക്ക് 50 കോടി ക്ലബ്ബിലേക്ക് കയറുന്നതിന് വേണ്ടി 2005 രാജമാണിക്യം വന്നെങ്കിൽ അത് കഴിഞ്ഞ് 8 വർഷം കൂടി കാത്തിരിക്കേണ്ടി വന്നു. 2013 ദൃശ്യത്തിന്റെ ആദ്യ ഭാഗം റിലീസാവുന്ന സമയത്ത് ദൃശ്യമാണ് 50 കോടി ക്ലബ്ബിൽ പ്രവേശിച്ച ആദ്യത്തെ മലയാള ചിത്രം. ആൻഡ് 75 കോടി ക്ലബ്ബിലും 100 കോടി ക്ലബ്ബിലും സിനിമ എത്തിക്കാൻ, മലയാള സിനിമ എത്തിക്കാൻ വേണ്ടി ലാലേട്ടൻ തന്നെ വരേണ്ടി വന്നു. ലാലേട്ടന്റെ പുലിമുരുകനാണ് 75 കോടി ക്ലബ്ബിലും 100 കോടി ക്ലബ്ബിലും ഇടം നേടുന്ന ആദ്യത്തെ സിനിമ. അതിനുശേഷമുള്ള നമുക്കറിയാം 200 കോടി ക്ലബ്ബിൽ കയറുന്ന ആദ്യത്തെ സിനിമയായിട്ട് മഞ്ഞുമേൽ ബോയ്സും 300 കോടി ക്ലബ്ബിൽ കയറുന്ന ആദ്യത്തെ സിനിമയായിട്ട് നമ്മുടെ ലോക്കയും ഒക്കെ തന്നെ വന്നു. ആൻഡ് അതിനുശേഷം കളക്ഷൻ റെക്കോർഡുകൾ ഭേദിക്കുന്നത് മലയാള സിനിമയ്ക്ക് പൂ പറിക്കുന്ന ലാഘവത്തോടെയുള്ള കാര്യമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഇനി എന്തായാലും കോടി ക്ലബ്ബിലെ കണക്കുകൾ, അല്ലെങ്കിൽ ആ റെക്കോർഡുകൾ ഒരിക്കലും മറികടക്കാൻ സാധിക്കാത്ത ആദ്യം ഫസ്റ്റ് കം എന്ന് പറയുന്ന രീതിയിലുള്ള ആ റെക്കോർഡുകളൊക്കെ ഈ സിനിമകളുടെ പേരിൽ അവകാശപ്പെട്ടതാണ്. എന്തായാലും റെക്കോർഡുകളുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നേരത്തെ ഞാനിപ്പോൾ സംസാരിച്ച് തുടങ്ങിയപ്പോൾ ഈ മണിക്കൂറിൽ പറഞ്ഞൊരു കാര്യമാണ് ആരോഗ്യത്തിൻ്റെ കാര്യം. നമ്മുടെ ആരോഗ്യത്തിന് എപ്പോഴും നമ്മൾ പ്രിഫറൻസ് കൊടുക്കണം. അതേ സമയത്ത് നമ്മുടെ കുട്ടികളുടെ ആരോഗ്യത്തെക്കുറിച്ച് എല്ലാ സമയത്തും പേരൻസിനൊക്കെ വലിയ രീതിയിലുള്ള ആശങ്കകൾ ഉണ്ടായിരിക്കാം. അപ്പോൾ അത്തരത്തിൽ ഈ കാലാവസ്ഥ മാറുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പലവിധങ്ങളായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കാം. അതിന് കൃത്യമായിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന, ഏറ്റവും ജെന്യുവനായിട്ട് 100% നമുക്ക് ഏറ്റവും വിശ്വസ്തയോടെ പോകാൻ പറ്റുന്ന ക്ലിനിക്കുകളിലൊന്നാണ് അൽനൂർ പോളിക്ലിനിക് മുത്തിയിലുള്ള. അവിടെ പീഡിയാട്രിക്സിൻ്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ ഇ എൻ ടി വിഭാഗത്തിലൊക്കെ ആണെങ്കിൽ അത്രയധികം സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ സേവനം ലഭ്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ ഒരു രോഗങ്ങൾക്ക് എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മളീ പറയുന്ന പോലെ പ്രിക്വേഷൻസിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു റാൻഡം പീഡിയാട്രിക് വിസിറ്റോ കാര്യങ്ങളോ ഒക്കെ തന്നെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യുക അൽനൂർ പോളി ക്ലിനിക് ഇൻ മുത്തീന ദേറ.
2: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർതുബായ്.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാണെന്ന് നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്കൺ ഡയസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: സിനിമയ്ക്കുള്ളിലെ സിനിമയുമായി എത്തുന്നു നസ്ലിന്റെ മോളിവുഡ് ടൈംസ്. മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന ആദ്യ ചിത്രത്തിലൂടെ പ്രേക്ഷകരെ ഞെട്ടിച്ച അഭിനന്ദ് സുന്ദർ നായക് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം പ്രേമലുവിന് ശേഷം ഹിറ്റ് കോംബോ ആയ നസ്ലിനും സംഗീത് പ്രതാപും ഒന്നിക്കുന്നു. ഒപ്പം ഷറഫുദ്ദീൻ, അൽതാഫ് സലീം തുടങ്ങി വൻ താരനിരയും അണിനിരക്കുന്നു. ഓൾറെഡി ഹിറ്റ് ചാർട്ടിൽ ഇടം നേടിയ ഗാനങ്ങളുമായി ജേക്സ് ബിജോയുടെ സംഗീതവും. മോളിവുഡ് ടൈംസ് June 5 GCC റിലീസിനെത്തുന്നു. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് ഓൺലൈൻ സ്ട്രീമിംഗ് പാർട്ണർ സിംപ്ലി സൗത്ത് .tv.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
2: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.
8: You're tuned into Home 92.2 FM. Home is a feeling.
9: Back to
0: Back to home, brought to you by Alnoor Polyclinic, Muthina, Dehra, Dubai. Caring for you and your family. Visit Alnoor Polyclinic, Muthina. For appointments, call 04385-7841.
10: ഓൾ റൈറ്റ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഷോ വൈൻഡ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. പക്ഷേ എല്ലാ ദിവസത്തെയും പോലെ ഇന്നത്തെ ദിവസവും കടന്നു പോകുന്ന സമയത്ത് ചെറിയൊരു കാര്യം, ഒരു ടേക്ക് എന്ന നിലയിൽ പറഞ്ഞ് ഓർമ്മിപ്പിച്ചിട്ട് പോകാം കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ സമയം സോഷ്യൽ മീഡിയയിൽ, റീലുകൾക്കിടയിൽ ജീവിതത്തെ തള്ളി നീക്കുന്നവരായിരിക്കും. അതുകൊണ്ട് തന്നെ ഇൻസ്റ്റഗ്രാം റീൽസിനെ കുറിച്ചൊരു കാര്യമാണ് പറയാനുള്ളത്. റീൽസാണ് കേട്ടോ മിക്ക ബന്ധങ്ങളും തകർക്കുന്നത്. കാരണം വേറെ ഒന്നുമല്ല, നമ്മളിപ്പോൾ ഒരാളുമായിട്ടൊരു പ്രശ്നത്തിൽ ഏർപ്പെടുന്ന സമയത്ത്, അതിപ്പോൾ നമ്മുടെ കൊളീഗ് ആയിരിക്കാം, ഫ്രണ്ട്സ് ആവാം, അല്ലെങ്കിൽ ഈവൻ നമ്മുടെ പങ്കാളി എന്ന് തന്നെ വിചാരിച്ചോളൂ, നമ്മുടെ പങ്കാളിയുമായിട്ടൊരു കുഞ്ഞ് പ്രശ്നം ഉണ്ടായ സമയത്ത് നമ്മളൊന്ന് ഇൻസ്റ്റഗ്രാം തുറന്നു കഴിഞ്ഞാൽ നമ്മളെ കണക്ട് ചെയ്യുന്ന പലതരം റീൽസ് കാണാൻ വേണ്ടി പറ്റും. ഇൻസ്റ്റഗ്രാം ആൽഗോരിതം ആ സെയിം പാറ്റേൺ റീൽസ് നമുക്ക് വീണ്ടും കാണിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് ചിലപ്പോൾ നമ്മളെ കണക്ട് ചെയ്യുന്ന ഒരു റീല് കാണുന്ന സമയത്ത്, ചിലപ്പോൾ ഭാര്യയുമായിട്ടോ ഭർത്താവായിട്ടോ ഒക്കെ തുടക്കിയിരിക്കുന്ന സമയത്ത്, ചിലപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആയിരിക്കും നമ്മൾ കാണുന്നത്. അത് നമ്മൾ കുറേയധികം നമ്മുടെ വാച്ച് ടൈം അത് ചിലപ്പോൾ ആ വീഡിയോ മൊത്തം കണ്ടു കാണും. അപ്പോൾ ഇൻസ്റ്റഗ്രാമിന് മനസ്സിലാവും, ഓ ഓക്കെ, ഇവന് ഇപ്പോഴത്തെ മൂഡിന് ഇമാതിരി കണ്ടന്റാണ് കൊടുക്കേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് ഇത്തരത്തിലുള്ള സെയിം സാധനങ്ങൾ നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. മിക്ക റീലുകളും കുഞ്ഞു പ്രോബ്ലംസിനെ എക്സാജറേറ്റ് ചെയ്തുകൊണ്ടായിരിക്കും പ്രസന്റ് ചെയ്യുന്നുണ്ടാവുക. ടോക്സിക് പാർട്ട്നേഴ്സ്, നാർസിസ്റ്റിക് പാർട്ട്നർ, ചൂസിങ് യുവർ സെൽഫ്, അങ്ങനെ സ്ലോലി പങ്കാളിക്ക് മാറ്റാൻ പറ്റാത്ത എന്തോ പ്രശ്നമുണ്ടെന്ന് നമുക്ക് ഉള്ളിൽ തന്നെ തോന്നിത്തുടങ്ങും. ബന്ധങ്ങളിലെ ചെറിയ പിണക്കങ്ങളും അതുപോലെ തന്നെ പ്രശ്നങ്ങൾ പോലും പങ്കാളിക്ക് കാര്യമായ കുഴപ്പമുള്ളത് കൊണ്ടാണ് എന്ന് ചിന്തിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിപ്പിക്കുന്ന തരത്തിലേക്ക് സോഷ്യൽ മീഡിയ റീൽസ് നമ്മളെ പ്രേരിപ്പിക്കും. അങ്ങനെയുള്ളപ്പോൾ ക്ഷമിക്കുന്നത് ഒരു സെൽഫ് ബിട്രയലായിട്ട് നമുക്ക് തോന്നും. പ്രശ്നങ്ങൾ സംസാരിച്ച് തീർക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്യുന്നതായിട്ട് തോന്നും. ഒടുവിൽ ആ റിലേഷൻഷിപ്പിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് പേഴ്സണൽ ഗ്രോത്ത് ആയിട്ട് നമ്മളെ തന്നെ തോന്നിപ്പിക്കും. രണ്ടുപേരുടെയും ചെറുപ്പകാലം മുതലുള്ള മാനസിക മുറിവുകളിൽ നിന്നും രൂപപ്പെട്ട പാറ്റേൺസ് തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ട്രിഗർ ആകുന്നതാണ് പല ബന്ധങ്ങളിലും പ്രോബ്ലംസായിട്ട് സംഭവിക്കാറുള്ളത്. ആൻഡ് ഈ ഇത്തരം നല്ലൊരു ബന്ധത്തിൻ്റെ അടുത്തറ പരസ്പരം കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നതിലല്ല, രണ്ടുപേരും ഒരുമിച്ച് നിന്ന് റിലേഷൻഷിപ്പിൽ പരസ്പരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പാറ്റേണുകൾ മനസ്സിലാക്കി അത് മാറ്റാൻ, അത് ഹീൽ ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് എന്ന്, അല്ലെങ്കിൽ അപ്പോഴാണ് ആ ബന്ധം ശക്തമാകുന്നതെന്ന് നമ്മൾ ചിന്തിക്കണം. സോ നമ്മൾ ഏത് തരം പ്രശ്നങ്ങളാണെങ്കിലും, ഇപ്പോൾ റിലേഷൻഷിപ്പിൽ വരുന്ന പ്രശ്നങ്ങൾ മാത്രമല്ല, സൗഹൃദങ്ങളിൽ വരുന്ന പ്രശ്നങ്ങളാവട്ടെ, അല്ലെങ്കിൽ നമുക്ക് മറ്റൊരാളുമായിട്ട് തോന്നുന്ന, അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള ഇഷ്യൂസ് നമ്മൾ കടന്നു പോവുകയാണെങ്കിലും, ആ സമയത്ത് റീൽസിന് അല്ലെങ്കിൽ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയ്ക്ക് നമ്മൾ ഭയങ്കരമായിട്ട്, പ്രത്യേകിച്ചും എസ്പെഷ്യലി ഇൻസ്റ്റഗ്രാമിനൊക്കെ നമ്മളെ ട്രിഗർ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. സോ അതെപ്പോഴും മനസ്സിലാക്കി വെച്ചിരിക്കുക. അതിൻ്റെ ഉടായ്പകളൊന്നും നമ്മൾ ചെന്ന് വീഴാതിരിക്കാൻ നോക്കുക കേട്ടോ. ഇനി എന്തായാലും ഈ ഒരു ടേക്ക് അവേ പോയിന്റോട് കൂടി നമ്മൾ ഇന്നത്തെ ഷോ വൈൻഡ് അപ്പ് ചെയ്യാണ് ഗൈസ്. അപ്പോൾ നാളെ വൈകുന്നേരത്ത് വീണ്ടും കേട്ടുമുട്ടാം. ടിൽ ദെൻ, ദിസ് ഇസ് ആസിഫ് വിത്ത് യു ഓൺ ഹോം 92.2 FM. ബാക്ക് ടു ഹോം ആണ് കേൾക്കുന്നത്.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swantham.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.
4: ഘടോൽഗതന്മാരെ വെല്ലുന്ന ഘടാഗടിയന്മാർ.

0: Home 92.2 FM. Home is a feeling. ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം,
2: വിശ്വസിക്കാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Alnur Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnur Polyclinic, Muthina. For appointments, call 04385-7841.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു. പുള്ളിക്കും തോറ്റി,
2: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
1: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
4: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
3: ആ അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാണ്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
5: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാണെന്ന് നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്ക് ഡയസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് ഇൻഫർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്തെത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
7: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
10: For our special packages, call now or WhatsApp to 055-666-5859.
11: That's 055-666-5859.
12: Home 92.2 FM. Home is a feeling.

Home 92.2 FM. Home is a feeling. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാൻ Home 92.2 FM. Home is a feeling.

0: വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
1: അഫോർഡബിൾ ആൻഡ് ഇമ്മീഡിയറ്റ്. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
2: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859.
4: That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
7: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
10: For our special packages, call now or WhatsApp to 055-666-5859.
11: That's 055-666-5859.
12: Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Alnoor Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnoor Polyclinic, Muthina. For appointments, call 04385-7841.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ചുട്ടു പൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു. അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനെ ഒരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയടന്ന് നല്ല ശീലമുണ്ടല്ലോ.
2: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
3: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
2: ആ അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാണ്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
4: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
5: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
6: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: होम 92.2 FM. होम इज अ फीलिंग.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായിൽ സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദ ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
7: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
10: For our special packages, call now or WhatsApp to 055-666-5859.
11: That's 055-666-5859.
12: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.